ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 29. കൊല്ലവർഷം 1201, കർക്കടകം 4. 2026 ജൂലൈ 20 തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
2: ആരണ്യകാണ്ഡത്തിന്റെ അവസാന ഭാഗത്താണ് അധ്യാത്മരാമായണകാരൻ യഥാർത്ഥ ഭക്തിയുടെ അവതാരമായ ശബരിയെ അവതരിപ്പിക്കുന്നത്. കപന്ധന് ശ്രീരാമനിൽ നിന്ന് മോക്ഷം കിട്ടിയപ്പോൾ ഗന്ധർവരൂപം കിട്ടി. ആ ഗന്ധർവൻ കപന്ധൻ ശബരീതപസ്വിനിയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഭവൽപാദം ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി, എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. മതങ്കാശ്രമത്തിൽ വസിക്കുന്ന ശബരി ശ്രീരാമനെ കണ്ട് ദേഹത്യാഗം ചെയ്ത് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നു. ചിരകാലമായി പ്രതീക്ഷിക്കുന്ന ശ്രീരാമദർശനം അപ്രതീക്ഷിതമായി സാധിച്ചതിൽ സന്തോഷാതിരേകത്താൽ കണ്ണുകൾ നിറഞ്ഞ ശബരി ഭക്തിപൂർവം നമസ്കരിച്ചുകൊണ്ട് തന്റെ കഥ വിവരിച്ചു. ഗുരുഭൂതന്മാരായ മുനികൾ മഹാവിഷ്ണുവിനെ പൂജിച്ച് ജീവിക്കവേ അവരെ ശുശ്രൂഷിച്ചു പോന്ന ശബരിക്ക് മഹാവിഷ്ണു രാക്ഷസവധത്തിനായി മനുഷ്യാവതാരമെടുത്ത് മതങ്കാശ്രമത്തിലെത്തുമ്പോൾ മോക്ഷം ലഭിക്കും എന്ന അനുഗ്രഹം ലഭിച്ചിരുന്നു. തന്റെ ഗുരുക്കന്മാർക്ക് കിട്ടാതെ പോയ വിഷ്ണുപാദ ദർശന സൗഭാഗ്യം ലഭിച്ചതിൽ തന്റെ സംതൃപ്തി ശബരി ഇപ്രകാരം അറിയിക്കുന്നു: ജ്ഞാനമില്ലാതെ ഹീനജാതിയുള്ള മൂഢ, ഞാനിതിനൊട്ടുമധികാരിണിയകയല്ലോ. വാങ്മനോ വിഷയമല്ലാത്തൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതു മഹാഭാഗ്യം. ശബരിയുടെ ഈ വാക്കുകൾ കേട്ട് യഥാർത്ഥ ഭക്തിയുടെ സ്വഭാവം എന്തെന്ന് ശ്രീരാമൻ വിവരിക്കുന്നത് ഒരു ഭക്തി ഉപനിഷത്തു തന്നെയാണ്: പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും എന്ന മഹാപ്രകാശമാണ് ശ്രീരാമൻ ശബരിക്കും മനുഷ്യസമൂഹത്തിനും പകർന്നു തരുന്നത്. യഥാർത്ഥ ഭക്തിയുടെ 9 തത്വങ്ങൾ ഈ സന്ദർഭത്തിൽ വിവരിക്കുന്നത്

0: പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രേമലക്ഷണമായ ഭക്തി കൊണ്ടു മാത്രമേ പരമതത്വാനുഭൂതിയുണ്ടാകൂ, മുക്തിയുണ്ടാകൂ. ആ വിധം ഭക്തിയുണ്ടായതുകൊണ്ടാണ് ഉത്തമ തപോധനയായ ശബരിക്ക് ഈ ദർശന സൗഭാഗ്യം ലഭിച്ചതെന്നും ഇതുകൊണ്ട് താമസിയാതെ മോക്ഷപ്രാപ്തി കൈവരിക്കുമെന്നും ശബരിയോട് ശ്രീരാമൻ വ്യക്തമാക്കുന്നു. സീതയെ വീണ്ടെടുക്കാൻ വേണ്ട മാർഗം ശബരി വിവരിക്കുന്നതോടുകൂടി പരമഭക്തയായ ശബരിക്ക് മോക്ഷവും കൈവരുന്നു. യഥാർത്ഥ ഭക്തിയുടെ സ്വരൂപം ശ്രീരാമവാക്യങ്ങളിലൂടെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ വായനക്കാർക്ക് പകർന്നുകൊടുക്കുന്നു. നവവിധ ഭക്തിസാധനം ശ്രദ്ധയോടെ പിന്തുടരുന്നവർക്ക് ഭഗവത് തത്വാനുഭൂതി കൈവരും. നാരികൾക്കെന്നായാലും പുരുഷനെന്നായാലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ എന്ന ഭക്തിയുടെ ഒരു ഉപനിഷത് സന്ദേശം തന്നെയാണ് നാം ഇവിടെ കണ്ടെത്തുന്നത്. ശബരിയുടെ കഥ കേട്ട് പ്രേമഭക്തിയുടെ യഥാർത്ഥ സ്വരൂപം ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നു. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം, ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ശ്രീപരമേശ്വരി ശ്രീരാമഭക്തിയാൽ പരവശയായിത്തീർന്ന് ശ്രീരാമചന്ദ്രനിൽ ചിത്തമുറപ്പിച്ച് ആത്മാനന്ദമനുഭവിക്കുന്ന വർണ്ണനയോടുകൂടിയാണ് ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തോടുകൂടിയ അധ്യാത്മരാമായണത്തിന്റെ ആരണ്യകാന്ഡം അവസാനിക്കുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

രാവിലെ 6:15 അർച്ചനയിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കും. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSEയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്തേക്കും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ്.

0: ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പുരപ്പണി എന്ന കവിത, ആലാപനം കെ രാജീവ്. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ പറശ്ശിനിക്കടവ് MVR മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലോക സർപ്പദിനം പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ. നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു എഴുത്തുകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 സാജൻ PMM സംഘവും പാടിയ നാടൻ പാട്ട്. 12:40 ആരോഗ്യദീപ്തി, ഇതിൽ കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം. 1:00 സ്വീറ്റ് 70s 1970s മധുരഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോക പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിതഗാനങ്ങൾ. 5:30 അധ്യാത്മ രാമായണം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani. The news read by Neena Rakel. The monsoon session of Parliament will begin today. It will continue till 13th of August. The 25-day session will have 19 sittings, a report.
2: During the session, several important bills are expected to be taken up for discussion and passage. Today, the Lok Sabha is scheduled to take up the Supreme Court Number of Judges Amendment Bill 2026, and the Rajya Sabha is scheduled to discuss the Prevention of Insults to National Honour Amendment Bill 2026. Apart from these bills, Registration of Births and Deaths Amendment Bill, Income Tax Amendment Bill, Micro, Small and Medium Enterprises Development Amendment Bill 2026 are also expected to be discussed during the monsoon session. Anupam Mishra, Akashvani News, Delhi.
1: On the eve of the monsoon session, government yesterday convened an all-party meeting at Parliament House. The meeting was chaired by Defence Minister Rajnath Singh. Over 50 leaders from 40 political parties attended the meeting. Speaking to media after the meeting, Parliamentary Affairs Minister Kiran Rijiju urged all political parties to ensure the smooth functioning of Parliament and engage in constructive discussions on key issues.
3: There are various demands by various political parties for discussion. We have said that let Parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the Business Advisory Committee.
1: Lok Sabha Speaker Om Birla yesterday chaired the meeting of the Business Advisory Committee of the Lok Sabha. During the meeting, members representing the government as well as various political parties exchanged views on the legislative and other business proposed to be taken up during the session. Mr. Birla emphasized the importance of constructive deliberations, meaningful participation and adherence to the highest parliamentary traditions. Delhi police has clarified that no permission has been sought or granted for any protest march and procession in the New Delhi district in view of Parliament session beginning today. Madhya Pradesh Cabinet has approved the Uniform Civil Code UCC Bill during a special meeting held at Jagdishpur, a historic town near Bhopal. Addressing a press conference, Chief Minister Mohan Yadav said that the UCC will provide equal opportunities and rights to all communities, and this law is a major step in that direction. He said the UCC Bill does not violate the fundamental rights of the citizens. The bill will now be tabled in the monsoon session of the State Assembly beginning today. Under the key provisions of UCC, more than one marriage will not be valid in the state. Divorce will have to follow a legal process. Women and men will get equal inheritance rights. Registration of live-in relationships will be mandatory within 1 month. Spain beat defending champions Argentina 1-0 in extra time to become FIFA World Cup 2026 champions. Spain substitute Ferran Torres scored in the 106th minute to give his team a 1-0 win over Argentina in the final at New York, New Jersey Stadium last night. After a tense and fiercely contested 90 minutes ended goalless, Torres finally broke the deadlock in the 106th minute. The victory secured Spain's second men's FIFA World Cup title and their first since lifting the trophy in 2010. With its victory, Spain became the first nation to simultaneously hold the World Cup crowns in both men's and women's soccer. The championship dethroned Argentina, which was trying to become the first repeat champion since Brazil in 1962. In men's cricket, England beat India by 27 runs in the third ODI and sealed a 2-1 series win at Lord's in London last night. England set a target of 388 runs for India. Chasing the target, visitors could score 360 runs for 7 in 50 overs. Opting to bat first, England scored 387 runs for the loss of 3 wickets in the allotted 50 overs. And that is the end of this news bulletin.
0: Agashavani കണ്ണൂർ.
4: കാവ്യാഞ്ജലി, പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത, ആലാപനം കെ രാജീവ്.
5: പുരപ്പണിയിലാണരിപ്പമാണെല്ലാം ഇരിപ്പുമില്ലിപ്പോൾ പരിഭ്രമിച്ചോട്ടം.

സ്വാസ്ഥ്യം ഭജിക്കലുണ്ടോ ഞാൻ, തികച്ചുമിപ്പണി കഴിക്കലുണ്ടോ ഞാൻ. ചിലർക്കു മേൽക്കൂര നരച്ചതായി ദുഃഖം, നരയ്ക്കുവാനൊന്നില്ല അതൻ കടുപ്രശ്നം. ദിനമനു ലക്ഷം മണിഗൃഹങ്ങളെ മെനഞ്ഞെടുത്തിടും മനസ്സിനാലെന്റെ. പടവിനുമേലൊരു പടവു പാവുമ്പോൾ പടുതയില്ലാഞ്ഞ് എൻ കരം വിറയ്ക്കുന്നു. ഉറപ്പിച്ചാൽ പോലും ഉറപ്പെനിക്കില്ല, മരപ്പണിയിലെ പല കൊത്തും കോളും. ഒരായിരം പേരോടിരന്നു നേടി ഞാൻ, കരുതി വെച്ചതാം പണിത്തരങ്ങളിൽ ചിലതു പൂതലായി. അപര്യാപ്തമത്രേ പലതും വേണ്ടവ ഇനിയും നേടണം. അനുഭാവപൂർവം ചിലർ ചോദിക്കയാണ്, ഇനിയും തീർന്നീലേ പുരപ്പണി സാധോ? അറിവീല പക്ഷേ പലരുമിത്തരം മരാ

0: തന്നു ശപിച്ചൊരമ്പലപ്പണി മറിച്ചാമോ. ഹിമഗിരി പോലെ മഹാബുധി പോലെ മഹാനഭസ്സു പോലെ ഒരില്ലമൻ സ്വപ്നം. പല നൂറ്റാണ്ടിൻ്റെ രുചിപ്രഭേദങ്ങൾ, പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ, ഒടുവിലൻ പുരപ്പണി വന്നു കാണുമൊരാൾ. കലർപ്പിൻ്റെ കലവറ പോലെ ഉയരുമീ ഗൃഹം നടന്നു കാണുമ്പോൾ. ചിരിച്ചാലും കൊള്ളാം, കയർത്താലും കൊള്ളാം, എനിക്കിതേ വേണ്ടു. പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. എനിക്കിതേ വേണ്ടു, പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം.
1: നിങ്ങൾ കേട്ടത് പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത. ആലപിച്ചത് കെ രാജീവ്. കാവ്യാഞ്ജലി.

0: ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറിന സി എം മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
1: വേഷപ്രച്ഛന്നനായി ഗൗതമ പത്നിയെ പ്രാപിച്ച ഇന്ദ്രനുണ്ടായ കൊടും വിപത്ത്, അഹല്യയ്ക്ക് കിട്ടിയ ശാപം, അഹല്യാമോക്ഷം, ശ്രീരാമപാദസ്പർശമേറ്റ് പരമപവിത്രയായി തീർന്ന അഹല്യയുടെ സ്തുതി എന്നിവയാണ് ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ. കാവാലം ശ്രീകുമാർ പാരായണം ചെയ്യുന്നു.

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ.
1: അർച്ചനയിൽ ഇതുവരെ കേട്ടത് അധ്യാത്മരാമായണ പാരായണം. രാമായണ പാരായണം ഇനി വൈകിട്ട് 5:30 കേൾക്കാം. ഇതോടെ അർച്ചന സമാപിച്ചു.

0: വൈകിട്ട് 5:30 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ഇതിൽ പെരളശ്ശേരി 3-ാം പാലത്തെ എ.ടി. ഭാരതിയുടെ കൃഷി അനുഭവങ്ങൾ, കൃഷിജാലകം. ഇതിൽ നാട്ടുവൈദ്യത്തിൽ നിന്നും കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പാരമ്പര്യ നാട്ടുവൈദ്യൻ കാനായി നാരായണൻ സംസാരിക്കുന്നു. സംശയ നിവാരണം ശ്രോതാക്കളെ നിങ്ങളറിഞ്ഞു. 7:20 കമ്പോള വില നിലവാരം. 7:35 എഫും ഹെൽത്ത് പ്ലസ്. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മേലാങ്കോട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. ഹോസ്ദുർഗ താലൂക്ക് എംപവേർഡ് കമ്മിറ്റി യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് താലൂക്ക് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനിലെ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പോസ്റ്റൽ അദാലത്ത് 31 രാവിലെ 11 മണിക്ക് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻകാരുടെയോ പെൻഷൻ സംഘടനകളുടെയോ പരാതികൾ 24 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനുമായി ബന്ധപ്പെടാം. SRC ആഭിമുഖ്യത്തിൽ നടക്കുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ നൽകി നാളിതുവരെ തീർപ്പാകാതെയുള്ള ഫയലുകളിൽ അദാലത്ത് നടത്തും. ആവശ്യപ്പെട്ട സേവനം ഇതുവരെ ലഭ്യമാകാത്തവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം 31 നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499924135. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാ ഓഫീസിന്റെ കീഴിൽ ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രം വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0467220530. 2026 ജനുവരിക്ക് മുൻപ് കേരള സഹകരണ പെൻഷൻ ബോർഡിൽ നിന്നും പെൻഷൻ ലഭിച്ച് തുടങ്ങിയവർ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രവേശനം ഈ മാസം 24 വരെ നടക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ വിശദവിവരങ്ങൾക്ക് office@gcek.ac.in സന്ദർശിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497278026. കണ്ണൂർ സർവകലാശാലയിൽ PM USHA പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഫണ്ടമെന്റൽസ് ഓഫ് MS Office പരിശീലന പരിപാടി ആരംഭിക്കുന്നു. ഈ മാസം 25 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണ് ക്ലാസ് നടക്കുന്നത്. കോഴ്സ് ദൈർഘ്യം 30 മണിക്കൂർ. യോഗ്യത +2. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497271523. കേരള BD ചുരുട്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ ക്ഷേമനിധി പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രത്തിൽ എത്തി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം August 11 രാവിലെ 11 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരും. കാസർഗോഡ് ജില്ലാ ക്യൂസ് അസോസിയേഷന്റെയും തുരുത്തി കൈരളി വായനശാലയുടെ ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 107 ജില്ലാതല ക്യൂസ് മത്സരം ഈ മാസം 26 രാവിലെ 9:30 തുരുത്തി കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 വർത്തമാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി LP UP HS പൊതുവിഭാഗങ്ങളിലായി 2 ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 24 വൈകിട്ട് 5 ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085051. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 കലാവതി അവധൂതന്റെ വായ്പാട്ട് ഉണ്ടായിരിക്കും. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ August 17 വരെ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകുന്നേരം 5:30 രാമായണ പാരായണം. താളിക്കാവ് ഭഗവതി ക്ഷേത്രം പള്ളിക്കുന്ന് തടത്തിൽ കൂറുമ്പ ഭഗവതിക്കാവിലും നടയേറി പൂജ August 17 വരെ നടക്കും. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങളായി കൂറുമ്പ ഭഗവതി ക്ഷേത്രം, കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിലും വിശേഷാൽ പൂജായജ്ഞങ്ങൾ ഉണ്ടാകും. കൂഴൂർ പൂതാടി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണവും ഗണപതി ഹോമവും 17 വരെ നടക്കും. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ 17 വരെ ദിവസവും വൈകിട്ട് 5 രാമായണ പാരായണവും ലളിതാ സഹസ്രനാമാർച്ചനയും നടക്കും. കിഴുന്ത പെരുന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജായജ്ഞങ്ങൾ എന്നിവ നടക്കും. കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രം, ചേലോറ സോമേശ്വരി ക്ഷേത്രം, പടിയൂർ നെടിയോടി അയ്യൻകോവിൽ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രം, ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രം, അലവിൽ കളത്തിൽക്കാവ് കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം ദിവസവും വൈകുന്നേരം 5 മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രം, കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ്

0: കോമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
0: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
0: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ സംഭവം കൊള്ളാലോ.
0: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
9: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ബികോം, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
9: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
9: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409048663, 9847484950, 8893949598.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
17: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
18: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
19: IIT ITI, ഫ്ളൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
20: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
21: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന്

സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ വാർത്തകൾക്ക് ശേഷം 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരുൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
4: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐ ടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി

0: നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷിയോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തു പറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും ഒയർ സാമ്പലിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വില മതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 3 നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയത്. 58th അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ

0: എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ പി വി സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ അനോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. സംസദഃ പ്രാവൃട് സത്രം അദ്യാരഭ്യ അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്ക പര്യന്തം പ്രചലിഷ്യതി. പഞ്ചവിംശതി ദിനാനാം സത്രേസ്മിൻ ഏകോനവിംശതി ഉപവേശനാനി ഭവിഷ്യന്തി. സത്രെ അനേകാനി മഹത്വപൂർണാനി വിധേയകാനി ചർച്ചയൈ അംഗീകരണായ ച ഉപസ്ഥാപിതാനി ഭവിഷ്യന്തി ഇത്യപേക്ഷതേ. അദ്യ ലോക്സഭായാം സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ സംശോധന വിധേയകം 20-26, രാജ്യസഭായാം ച രാഷ്ട്രീയ സമ്മാനസ്യ അപമാന നിവാരണസ്യ സംശോധന വിധേയകം 20-26 ഉപസ്ഥാപ്യേതേ. സഹൈവ ജന്മ മൃത്യു പഞ്ജീകരണ സംശോധന വിധേയകം, ആയകര സംശോധന വിധേയകം, സൂക്ഷ്മ ലഘു മധ്യമ ഉദ്യമ വികാസ സംശോധന വിധേയകം 20-26 ചേത്യേതാനി അപി പ്രാവൃട് സത്രേസ്മിൻ ഉപസ്ഥാപിതാനി ഭവിഷ്യന്തി. പ്രാവൃട് സത്രസ്യ പൂർവസന്ധ്യായാം ഹ്യഃ സർവകാരേണ സംസദഭവനെ സർവദലീയോപവേശനം ആഹൂതം. സമ്മേളനസ്യ അധ്യക്ഷഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ആസീത്. അസ്യാം സഭായാം ചത്വാരിംശത് രാജനൈതിക ദളാനാം 50 തോപ്യധികാഃ നേതാരഃ ഉപസ്ഥിതാഃ ആസന്. സഭായാഃ അനന്തരം പ്രസാരമാധ്യമൈഃ സഹ വാർത്താലാപം കുറവൻ സംസദീയ കാര്യമന്ത്രി കിരേൻ റിജിജുഃ സർവാൻ രാജനൈതിക ദളാൻ സംസദഃ കാര്യാചരണം നിർവിഘ്നം പ്രചാലയിതും പ്രമുഖ വിഷയേഷു രചനാത്മക ചർച്ചാസു ഭാഗഗ്രഹീതും ച ആഗ്രഹം അകരോത്.
2: कोई पार्टी या कोई मेंबर अपना जो भी बात रखना चाहता है पार्लियामेंट में पूरा रख सकते हैं. मैं विपक्ष के साथियों को कहना चाहता हूं कि पहले में भी पार्लियामेंट को चलाने में दिक्कत आई थी क्योंकि हंगामा बहुत ज्यादा हुआ था. लोग चाहते हैं कि पार्लियामेंट सुचारू रूप से चले, इसलिए मैं फिर से सब पार्टी के नेताओं को मैं अनुरोध करता हूं कि पार्लियामेंट अच्छी तरह से चले, इसमें सब लोग योगदान करें और हम भी विपक्ष के बात सुनेंगे और विपक्ष भी हमारे बात.
1: ലോക്സഭായാഃ അധ്യക്ഷഃ ഓം ബിർളാ വര്യഃ ഹ്യഃ ലോക്സഭായാഃ വ്യാപാര പരാമർശ സമിതേഃ സഭായാഃ അധ്യക്ഷതാം അകരോത്. സഭായാം സർവകാരസ്യ പ്രതിനിധി സദസ്യാഃ അപി ച വിഭിന്നാനാം രാജനൈതിക ദലാനാം ച സദസ്യാഃ സത്രാവധൌ പ്രസ്താവിതസ്യ വിധേയകേഷു അന്യേഷു ച കാര്യേഷു വിചാരാണാം ആദാനം പ്രദാനം കൃതവന്തഃ. ശ്രീ ബിരളാവര്യ രചനാത്മക വിചാര വിമർശാണം സാർത്ഥക സഹഭാഗിത്വസ്യ സർവോച്ച സംസദീയ പരമ്പരാണാം പാലനസ്യ ച മഹത്വമപി അധോരേഖിതവാൻ. ദില്യാരക്ഷിബലേന സ്പഷ്ടീകൃതം യത് അദ്യ ആരഭ്യമാണസ്യ സംസദ സത്രസ്യ ദൃഷ്ട്യ നവദില്ലിമണ്ഡലെ കസ്യാപി വിരോധയാത്രയാഃ പ്രദർശനസ്യ ച അനുമതിഃ ന പ്രാപ്താസ്തി ന പ്രദത്താസ്തി. സാമാജികാന്തർജാലീയ പട്ടലേ ദലേന ഉക്തം യത് അസ്മിൻ ക്ഷേത്രേ ഭാരതീയ നാഗരിക സുര

0: रक्षा संहिता त्रयोविंशत्यधिक द्विसहस्रेत्यस्य धारा त्रिषष्ठ्योत्तरैकशतम् अनुवर्तिता अस्ति। अतः जंतरमंतर क्षेत्रं विहाय अस्मिन् क्षेत्रे पंच वा पंचाधिकानां जनानां विरोधयात्राः, शोभायात्राः, प्रदर्शनानि, सभाः च कठोरतया निषिद्धाः सन्ति इति। दिल्ल्यारक्षकैः सर्वे नागरिकाः विधेः सम्मानं कुर्वन्तु, कस्यापि अनधिकृत सभायां पदयात्रायां च भागं न गृह्णन्तु, सार्वजनिक शान्तिं सुरक्षां च रक्षयितुं सहयोगं कुर्वन्तु इति प्रार्थितमस्ति। भोपालनगरस्य समीपे ऐतिहासिके जगदीशपुरे आयोजिते विशेषसभायां मध्यप्रदेशस्य मन्त्रिमण्डलेन यूनिफॉर्म सिविल कोड यूसीसी इति विधेयकं स्वीकृतम्। वार्ताहरान् सम्बोधयन् मुख्यमंत्री मोहन यादवः अवदत् यत् यूसीसी सर्वेभ्यः समुदायेभ्यः समानावश्यकान् अधिकारान् च प्रदातुं शक्नोति। सः अवदत् यत् यूसीसी विधेयकं नागरिकान् आधारभूत अधिकारान् न उल्लङ्घयति इति। अपि च फीफा विश्वकप क्रीडायां स्पेन देशः अतिरिक्त समये गतविजेता अर्जेंटीना देशम् 1-0 इत्यंकेन पराजित्य 26,000 वर्षस्य फीफा विश्वकप विजेता अभवत् इति वार्ताः।
1: आकाशवाणी तिरुवनंतपुरम आलप्पुझा समयम् 7 मणि।
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ A.M. ഉണ്ണികൃഷ്ണൻ.
5: രാമായണത്തെപ്പോലെ ഭാരത സംസ്കൃതിയെ ഏറ്റവും അഗാധവും അനുസ്യൂതവുമായി സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകിക്കും രാമായണത്തിനും മുൻപുണ്ടായ ഒരു കവിയെയോ കാവ്യത്തെയോ കുറിച്ച് ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ല. വാൽമീകിക്ക് ആദികവിയെന്നും രാമായണത്തിന് ആദികാവ്യമെന്നും പ്രതിഷ്ഠ ലഭിക്കാൻ കാരണം ഇതാണ്. രാമായണം ഒരേ സമയം കാവ്യവും പുരാണവും ഇതിഹാസവുമാകുന്നു. രാമായണം ആദികാവ്യം, സർവവേദാർത്ഥസമ്മതം എന്ന് സ്കാന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നുവച്ചാൽ രാമായണത്തിൽ വേദസമ്മതമായ പ്രപഞ്ചാർത്ഥസാരവും ലോകചരിത്ര സംഗ്രഹവും കൂടി ഉള്ളടങ്ങുന്നു എന്നാണ്. അതിനാൽ ലൗകിക ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾ മുതൽ പരമപദപ്രാപ്തി വരെയുള്ള സർവകർമാനുഷ്ഠാനങ്ങൾക്കും ആസേതു ഹിമാചലം ഭാരതീയ ജനതയെ ഗാഢമായി സ്വാധീനിച്ചിരിക്കുന്നത് രാമായണം തന്നെയാണ്. നാസ്തി രാമായണാത് പരം വസ്തു എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ട് ഈ വസ്തുത. ഈ നിലയിൽ സകല വസ്തുക്കളെയും ധർമ്മങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് രാമായണം വിശ്വസാഹിത്യം എന്ന പദവി നേടിയിരിക്കുന്നു. ഈ വിധത്തിൽ അത്യുദാത്തമായ കാവ്യം രചിച്ച വാൽമീകി കവി എന്നതിലുപരി വൈദിക മഹർഷിയുമാണ്. ഋഷിത്വം അദ്ദേഹത്തിന് 2-ാമത്തെ പിറവിയിലൂടെ കൈവന്നതാണ്. കാട്ടാളൻ്റേതായിരുന്നു ആദ്യ ജന്മം. സ്വാർത്ഥപരമായ ലൗകിക ജീവിത വിച്ഛേദം വന്നതിനെയാണ് അദ്ദേഹം മൺപുറ്റിനാൽ വൽമീകത്താൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലെ തപസ് ആത്മസത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനൊടുവിൽ വന്നണഞ്ഞ പരമദർശനത്താൽ രത്നാകരൻ എന്ന മനുഷ്യൻ മാമുനി പ്രവരനായി തീർന്നു. ഋഷിധർമ്മത്തിൽ അന്തർഭവിക്കുന്നതു തന്നെ കവികർമ്മവും നാ അനിർഷിഹി കവിഹി എന്ന വിശ്വാസം ഭാരതത്തിൽ പ്രബലമാകാൻ കാരണം വാൽമീകിയുടെ പാവന ചരിത്രമാണ് എന്നു തോന്നുന്നു. പിന്നീടൊരിക്കൽ വാൽമീകിയുടെ വർണ്ണശാലയിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. വാൽമീകിയിൽ നിന്നു നിർഗമിച്ച മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം തൻ്റെ നിർദ്ദേശാനുസരണം സരസ്വതി വ്യാപാരത്താൽ സംഭവിച്ചതാണെന്നും നാരദൻ ആവശ്യപ്പെട്ട പ്രകാരം ധർമാത്മാവായ രാമൻ്റെ ചരിതം വാൽമീകി ഗ്രന്ഥമായി രചിക്കണം എന്നും ബോധിപ്പിക്കുവാനായിരുന്നു ബ്രഹ്മദേവൻ വന്നത്. അതനുസരിച്ച്

0: വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രാമായണം നിർമ്മിച്ചു. രാമൻ മനുഷ്യനായി ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ബന്ധുവായും സുഹൃത്തായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒരു ജീവന് ആ പരമാത്മസ്വരൂപനോടടുക്കുവാനും മോക്ഷം നേടുവാനും സാധിച്ചു എന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമാവതാരത്തിനു ശേഷവും ഇതേ പരമോന്നതമായ നില പ്രാപിക്കുവാൻ ഏതൊരു ജീവനും പ്രയാസമില്ല എന്നതിനും ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമനാമം പ്രണവതുല്യം എന്നത്രേ ജ്ഞാനികളുടെ അഭിമതം. രാമ എന്ന ശബ്ദത്തിലെ രാ പരബ്രഹ്മത്തെയും മായയെയും വചിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പരബ്രഹ്മത്തിൽ മായ ലയിക്കുന്നതിനെ കുറിക്കുന്നതാണ് രാമനാമം. ഭാരതത്തിൽ പിന്നീട് ജനിച്ച കവികളൊക്കെയും വാൽമീകിയെ ഉപജീവിച്ച് സാഹിത്യ സേവനം ചെയ്ത് ഉന്നത പദവി നേടിയവരാണ്. കവികളെയും കാവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാകൃത്യം വാൽമീകി മഹർഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കവിയെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 14 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 26 മിനിറ്റും 1 26 01 ചെന്നൈ മംഗലാപുരം മെയിൽ 23 മിനിറ്റും 1 65 27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 19 മിനിറ്റും വൈകി ഓടുകയാണ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
11: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
12: ലോക സർപ്പദിനത്തോടനുബന്ധിച്ച് MVR സ്നേക് പാർക്ക് ആൻഡ് സൂവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസും ആയുർവേദ മെഡിക്കൽ കോളേജ് വിഷചികിത്സാ വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച OFIDIA 2K26 പ്രത്യേക പരിപാടി.
13: പാമ്പിന്റെ പുതിയ കാര്യങ്ങൾ അറിയുക, അതിന്റെ സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകതകൾ, അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം തുടങ്ങിയവ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനുള്ളതിന്റെ ഒരു ആശയത്തിന്റെ പിറകിലാണ് ലോക സർപ്പദിനം നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്.
12: ഫോറസ്ട്രി വിഭാഗം മേധാവി നന്ദകുമാർ MK.
13: പാമ്പുകളുടെ ഗവേഷണം കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളിൽ വളരെ കാര്യമായ പുരോഗതി നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിണാമപരമായ പഠനങ്ങൾ, ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ, ഇവ പാമ്പുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതിന്റെ പരിണാമപരമായ പ്രത്യേകതകളും പാരിസ്ഥിതികമായ പ്രത്യേകതകളും മറ്റ് സവിശേഷതകളും അറിയുന്നതിലേക്ക് നമുക്ക് സഹായകരായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഇരകൾ കൂടിയാണ് പാമ്പുകൾ. ജൈവ വൈവിധ്യത്തിലുണ്ടാകുന്ന ശോഷണം അല്ലെങ്കിൽ ആവാസവ്യവസ്ഥ ശോഷണം, ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിലെല്ലാം പാമ്പുകളും ഒരു ഇരയാണ്. പാമ്പുകളെ കാണുന്ന ഒരു ആവാസ വ്യവസ്ഥയെ ഒരു ആരോഗ്യമുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് സൂചകങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്.
14: ഈ വർഷത്തെ ലോക പാമ്പ് ദിനത്തിൽ MVR സ്നേക് പാർക്ക് ആൻഡ് സൂ ഹെർപറ്റോളജി കോഴ്സ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്.
12: MVR സ്നേക് പാർക്ക് ആൻഡ് സൂ ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ.
14: മറ്റൊന്ന്, ഈ വർഷം നമ്മൾക്കറിയാം കണ്ണൂർ ജില്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റുള്ള മരണം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. പൊട്ടും പഞ്ചായത്തിൽ 2 സ്ത്രീകൾ പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ക്രൂസുമായിട്ട് അവിടെ പോയി അതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക പഠനം നടത്തി അവർക്കതിന്റെ മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചുള്ളത് സീറോ സ്നേക് ബൈറ്റ് പഞ്ചായത്തായിട്ട് പൊട്ടും പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിവ് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ ഞങ്ങൾ പഞ്ചായത്ത് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആലോചിച്ചത് ആ പ്രദേശത്തെ എല്ലാ സന്നദ്ധ സംഘടനകളും, കുടുംബശ്രീ, പാരന്റ് ടീച്ചർ അസോസിയേഷൻസ്, സ്കൂൾസ്, അംഗനവാടീസ്, മറ്റ് എൻ ജി ഒസ്, പഞ്ചായത്ത് സമിതികൾ, കർമ്മസമിതികൾ, അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ 26-27 വർഷത്തിൽ തന്നെ സീറോ സ്നേക് ബൈറ്റ് പഞ്ചായത്ത് എന്നുള്ള ഒരു വിഷൻ വെച്ചുകൊണ്ട് അതവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുന്നു. പമ്പ് കടിയേറ്റാൻ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു പഠന രീതിയാണ് ഞങ്ങൾ ഈ സീറോ സ്നേക് ബൈറ്റ് പഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങൾ ആവിഷ്കരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എം വി ആർ പാപ്പനശ്ശേരി വിഷസഹ കേന്ദ്രം 60-ൽ ആരംഭിച്ചത് എം വി ആറിന്റെ ആത്മസുഹൃത്ത് പൊക്കൻ മാഷ് പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ ഇനി ഒരാൾ പാമ്പ് കടിയേറ്റ് കണ്ണൂർ ജില്ലയിൽ മരിക്കരുത് എന്നുള്ള പ്രതിജ്ഞയ ഭാഗമായിട്ടാണ് സി പി കുമാരമേദിയുടെ കൂടെ പാപ്പനശ്ശേരി വിഷസഹ കേന്ദ്രം ആരംഭിച്ചത്. അവിടെ ഞങ്ങൾ കണക്ക് നോക്കിയപ്പോൾ 200,000+ പാമ്പ് കടിയേറ്റ ആൾക്ക് സമ്മിശ്ര ചികിത്സാ രീതി നൽകിയിട്ടുണ്ട്. അലോപ്പതിയും ആയുർവേദവും അങ്ങനെ നൽകുന്ന ലോകത്തിലെ ഏക കേന്ദ്രം ഈ പാപ്പനശ്ശേരി വിഷസഹ കേന്ദ്രമാണ്. അന്ന് അവിടെ പാമ്പ് കടിച്ച ആൾ ചെയ്യുന്നത് എന്താ, പാമ്പിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പുന്തൂര് പാമ്പിനെ ജീവനോട് കൊണ്ടുവരും അല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരും. ഇപ്പൊ ജീവനോട് കൊണ്ടുവരുന്ന പാമ്പിന് ഒരു സംരക്ഷണ കേന്ദ്രം വേണമെന്നുള്ള രീതിയിലാണ് ഈ പാമ്പ് വളർത്ത് കേന്ദ്രം ആരംഭിച്ചത്. 2012 കേന്ദ്ര ഗവൺമെന്റിന്റെ എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ അംഗീകാരം ഇത് കിട്ടിയത്. ഇപ്പോൾ സെൻട്രൽ സുഖാസ വകുപ്പിന്റെ റഡാറിൽ വളരെ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്, ഇതൊരു ഗവേഷണ കേന്ദ്രം കൂടിയാണ്.
15: സ്നേക്സിന്റെ കുറിച്ച് വൈൽഡ് ലൈഫ് അവയർനെസ്സിന് റേസ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുമാണ് ഉള്ള ഒരു കാര്യം നമ്മളൊക്കെ റിസർച്ചും അതിന്റെ ഔട്ട്റീച്ച് വിങ്കും നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഒരു മുഖ്യമായ ഒരു ദിവസമാണ് ഈ വേൾഡ് സ്നേക് ഡേ.
16: കർണാടകയിലെ അഗുംബയിലുള്ള രാജവെമ്പാല റിസർച്ച് സ്റ്റേഷൻ കലിംഗ ഫൗണ്ടേഷന്റെ ഗവേഷണ മേധാവി ഡോക്ടർ എസ് ആർ ഗണേഷ്.
15: എല്ലാവരും പാമ്പിനെ കുറിച്ച് ഒരു ഇറാഷണൽ ഫിയറും ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ജീവിയെ പോലും തന്നെയാണ് സ്നേക്സും കൂടി. അഗുംബെ സ്റ്റേഷൻ ഉടുപ്പിന്റെ അടുത്താണ് നമ്മൾ കലിംഗ ഫൗണ്ടേഷൻ, അത് ഒരു റിസർച്ച് സ്റ്റേഷനാണ്, മണിപ്പാൽ യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ കലിംഗ ഫൗണ്ടേഷൻ. രാജവെമ്പാലയെ കുറിച്ചും പഠിക്കും, വേറുള്ള ജീവികളെയും കുറിച്ചും നമ്മൾ പഠിപ്പിക്കും. ഇപ്പോൾ 1836 മുതൽ 2024 വരെ നമുക്ക് പറയപ്പെട്ടത് ദേശത്തുള്ള എല്ലാ സ്ഥലത്തെയും കാണുന്ന കിംഗ് കോബ്ര ഒരേ ഒരു ടൈപ്പാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ നമ്മുടെ ടീം ഹെഡ് ഡോക്ടർ ഗൗരിശങ്കറിന്റെ പുതിയ റിസർച്ച് കണ്ടറിഞ്ഞത് 4 ടൈപ്സ് ഓഫ് കിംഗ് കോബ്ര ഉണ്ട്, 4 വെവ്വേറെ വിഭാഗമാണ്. അതിനെ ഒരു വിഭാഗത്തിന് പുതിയ പേരിട്ടു, ഓഫിയോഫാഗസ് കാളിംഗ. കാളിംഗ എന്ന് പറച്ചാൽ നമ്മുടെ പണ്ടത്തെ സംസ്കൃത സ്വല്ലാണ്, പാമ്പിന്റെയും മൂർഖൻ പാമ്പിന്റെയും കുറിക്കുന്ന ഒരു സ്വല്ലാണ്. അതിന്റെ നമ്മൾ തിരിച്ചറിയാനാണ് ഒരു അവകാശം നമുക്ക് കിട്ടിയത്, ഓഫിയോഫാഗസ് കാളിംഗ. കന്നഡ ഭാഷയിൽ എല്ലാവരും അതിനെ കാളിംഗ സർപ്പാറിന് വിളിക്കും. എന്നെ 2024 ഈ പുതിയ പേർ അതിന് കൊടുക്കപ്പെട്ടത്. ഇപ്പോഴും ഓഫിയോഫാഗസ് ഹർണയന ഇന്ത്യയിൽ കാണാനെങ്കിൽ ആന്ധ്രപ്രദേശിന്റെ ബോർഡർ തൊട്ട് ഒറീസയിലും ബംഗാളിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലും അന്തമാൻ ഐലൻഡ്സിലും വെസ്റ്റേൺ ഹിമാലയാസ് ഉള്ള ഉത്തരാഞ്ചൽ, ഉത്തരാഖണ്ഡ് അങ്ങനെ സ്ഥലത്ത് പോയാൽ നമുക്ക് അവിടെ കാണുന്ന കിംഗ് കോബ്രസ് ഒക്കെ ഓഫിയോഫാഗസ് ഹർണയാണ്. ഇവിടെ ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന ഗോവ, കേരളം, കർണാടകം, തമിഴ്നാട് ഈ സ്റ്റേറ്റ്സിൽ ഉണ്ടാവുന്ന പോപ്പുലേഷൻസിന്റെ പേരാണ് ഓഫിയോഫാഗസ് കാളിംഗ. 2004 മിസ്റ്റർ റോംലെസ് വിട്ടേക്കർ ഈ സ്റ്റാർട്ടഡ് അഗുംബെ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ. നമ്മുടെ ടീം ലീഡർ ഡോക്ടർ ഗൗരിശങ്കർ ഈ സ്റ്റാർട്ടഡ് റിസർച്ച് സ്റ്റേഷൻ ഇൻ 2012 കാൾഡ് കാളിംഗ സെന്റർ ഫോർ റെയിൻ ഫോറസ്റ്റ് ഇക്കോളജി ആൻഡ് കാളിംഗ ഫൗണ്ടേഷൻ.
16: നമ്മുടെ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകമായ പാമ്പുകളെ ഭയപ്പെടേണ്ടതില്ല, അവയെ അറിയുകയാണ് വേണ്ടത്. പാമ്പുകൾ നമ്മുടെ വീടുകളിൽ ശല്യമാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം, അവയെ കണ്ടാൽ ആരെയാണ് സമീപിക്കേണ്ടത്?
17: ഈ ഒരു അവസരത്തില് ഒരുപാട് പാമ്പുകടി സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ

0: സൂക്ഷിക്കുക. അതുപോലെ എലികൾ, റോഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവ തീർത്തും വീടുകളിൽ എത്താതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കേണ്ടതാണ്. അതിന് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് സ്വീകരിക്കണം. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്തിങ്സ് അല്ലെങ്കിൽ ഷൂസുകൾ ധരിക്കുക. ഷൂസ് ധരിക്കുമ്പോൾ എപ്പോഴും അതിനുള്ളിലൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ധരിക്കാൻ. ഉരഗങ്ങളുടെ ഓൾഫാക്ടറി സെൻസ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വിവിധ തരം സ്മെല്ലുകൾ തിരിച്ചറിയാനുള്ള കഴിവ് കുറവാണ്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു അംശം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കതൊരു ഫീസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺവീനിയന്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല.
1: വനം വകുപ്പ് സർപ്പ വോളണ്ടിയേഴ്സിനെ എല്ലാ ജില്ലകളിലും നിയോഗിച്ചിട്ടുണ്ട്. സർപ്പ വോളണ്ടിയേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പാമ്പുകളെ പിടിക്കുന്നതിനുള്ള കിറ്റ് സൗജന്യമായി നമ്മൾ നൽകുന്നുണ്ട്.
2: കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ സജി.
1: സർപ്പ വോളണ്ടിയേഴ്സ് അവർ സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു സേവനം മാത്രമാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്ന ജൈവ വൈവിധ്യ ശൃംഖലയുടെ സംരക്ഷണത്തിൽ ജൈവ വൈവിധ്യത്തിൽ ഒരു പ്രധാന റോള് വഹിക്കുന്ന ഒരു ജീവിയാണ് ഉരകവർഗത്തിൽപ്പെട്ട പാമ്പുകൾ. അതായത് ഏതെങ്കിലും ഒരു ജീവിയുടെ നാശം എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ നാശം തന്നെയാണ്. അത് ആ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് മനുഷ്യനും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കൂടി കടമയാണ് ഉരകവർഗത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം. പാമ്പുകൾ ഉള്ളത് ഈ ജൈവ വൈവിധ്യ ശൃംഖലയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഈ ജൈവജാലങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സർപ്പ വോളണ്ടിയേഴ്സിനെയൊക്കെ ഏർപ്പാടാക്കി അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. സാധാരണഗതിയിൽ പാമ്പുകൾ ചൂട് കൂടുന്ന സമയത്ത് അത് കൂടുതൽ തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പുകൾ മനുഷ്യനെ അങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ജീവികളാണ്. പക്ഷെ അതിനെ അറിയാതെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് പാമ്പ് കടി ഏൽക്കുന്നത്. ഈ പാപ്പിനിശ്ശേരിയിൽ ഇവിടെ ഏത് തരത്തിലുള്ള പാമ്പ് കടിച്ചാൽ തന്നെയും പെട്ടെന്ന് എത്തിയാൽ ഇവിടെ സൗജന്യ ചികിത്സാ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ വേണ്ടത് ആന്റിവെനമാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ കളക്ടറുമായിട്ട് ആലോചിച്ച് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ആന്റിവെനം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്.
3: ഇപ്പൊ ഏത് പാമ്പ് കടി ഏറ്റാലും ചെയ്യേണ്ടതായിട്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് ആളെ സമാശ്വസിപ്പിക്കുക എന്നാണ്, കടിച്ച ഭാഗം അനക്കാണ്ട് വെക്കുക.
2: പ്രൊഫസർ ജയസ്മിത.
3: എത്രയും പെട്ടെന്ന് ആന്റിവെനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഈ പേഷ്യന്റിനെ എത്തിക്കുക എന്നാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന മോതിരം, വള, നീര് വെക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതൊക്കെ മാറ്റിവെക്കും. അതുപോലെ ടൈറ്റ് ക്ലോത്തിങ് ഇതൊക്കെ റിമൂവ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം ടൈറ്റ് കെട്ടിയാൽ ബ്ലോക്കേജ് ഉണ്ടാവും, ബ്ലഡ് ഫ്ലോ ഒക്കെ, പിന്നീട് വ്രണങ്ങൾ ഉണ്ടാവുന്ന സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പം പറയും കെട്ടാൻ പാടില്ല. പിന്നീട് പറയുന്ന ബ്രോഡ് ബാൻഡേജ് കൊണ്ട് ഒരേ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക എന്ന് പറയുന്നുണ്ട്. എക്സ്പേർട്സിനെ അത് പറ്റും. ബ്ലേഡ് കൊണ്ടൊക്കെ കീറുക അതൊക്കെ ചെയ്യാൻ പാടില്ല. ആ ഒരു പാർട്ട് അനക്കാണ്ടിരിക്കുക, അതാണ് മെയിൻ തിങ്. ഞാൻ ജോലി ചെയ്യുന്നത് ഈ കോളേജിന്റെ ഭാഗമായിട്ടുള്ള വിഷയ ചികിത്സാ കേന്ദ്രം പാപ്പിനിശ്ശേരി. അവിടെ ആന്റിവെനം ഉണ്ട്. അവിടെ വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ചികിത്സാ രീതിയാണ്, മോഡേൺ ഡോക്ടർ അവൈലബിൾ ആണ്. അപ്പം അവരുടെ നേതൃത്വത്തിൽ ഈ ആന്റിവെനം കൊടുക്കുക ചെയ്യുക. പോളിവെനം ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ആന്റിവെനം. അതായത് ബിഗ് ഫോർ, വെള്ളിക്കെട്ടൻ, മൂർഖൻ, അണലി, ഈർച്ചവാള അണലി, ഈ നാല് വിധത്തിലുള്ള പാമ്പുകൾക്കാണ് ഇപ്പോൾ ആന്റിവെനം നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
2: പാമ്പുകൾ വീടുകളിൽ എത്തുന്നത് പ്രധാനമായും ഭക്ഷണവും തണുപ്പും തേടിയാണ്. അതിനാൽ വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, എലികളുടെ ശല്യം ഒഴിവാക്കുക.
4: 44 ഗ്രാമപഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ അടങ്ങുന്നതാണ് തളിപ്പറമ്പ് റേഞ്ച് അധികാര പരിധി.
2: തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വി സനൂപ് കൃഷ്ണൻ.
4: നമ്മുടെ ചുറ്റുപാടുമുള്ള പാമ്പുകൾ പേടി സ്വപ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ നമ്മൾ വലിപ്പം കൊണ്ട് പെരുമാമിനെയൊക്കെ പേടിക്കുന്നുണ്ടെങ്കിലും അതൊരു പാവം ജീവിയാണ്. നമ്മുടെ വനംവകുപ്പ് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിൽ മാതൃകയായിട്ട് തന്നെ ഒരു സർപ്പ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് മൊബൈൽ വഴി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ അടുത്തുള്ള റെസ്ക്യൂസിന് നമ്പർ, വനം കിട്ടുന്ന ഹോസ്പിറ്റലിൻ്റെ, അതുപോലെ നമ്മുടെ ഓഫീസുകളുടെ നമ്പർ എല്ലാം ആ ആപ്പിൽ നിന്ന് കിട്ടും. അതുവഴി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സർപ്പ വാളണ്ടിയർമാരുടെ സേവനം കിട്ടുന്നതാണ്. അപ്പോൾ 0 ബൈറ്റ് എന്ന ഒരു നിലയിലേക്ക് ഈ പാമ്പുകടി കുറക്കുവാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് എല്ലാവിധ പദ്ധതിയും ആവിഷ്കരിച്ച് വരുന്നുണ്ട്. മലയോര മേഖലകളിൽ റെസ്ക്യൂസിന്റെ സേവനം വളരെ കുറവാണ്. ആലപ്പുഴ, ഉദയഗിരി, ചെറുപുഴ ഭാഗങ്ങളിൽ റെസ്ക്യൂസിന്റെ വണ്ടിയേഴ്സിന്റെ സേവനം കുറവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവുമായി ബന്ധപ്പെട്ടാൽ ട്രെയിനിങ് തരികയും സർപ്പ വണ്ടിയേഴ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി സർപ്പ വണ്ടിയേഴ്സ് ഉണ്ട്. മാർക്ക്, പഗ് മാർക്ക്, അങ്ങനെ പല സർപ്പ വണ്ടിയേഴ്സ് ഉണ്ട്. അവരുടെ സേവനം 24 മണിക്കൂറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 85 47 60 26 20 എന്ന തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറുടെ നമ്പറിൽ വിളിച്ചാലും ഈ സർപ്പ വണ്ടിയേഴ്സിന്റെ സേവനം ലഭ്യമാണ്.
5: തളിപ്പറമ്പ് റേഞ്ചിലെ ഫോറസ്റ്റ് ഓഫീസർ ബാച്ചറ
2: ഷാജി ബക്കളം.
5: പാമ്പുകടി 2 ഡെത്ത് സംഭവിച്ചത് വീടിന്റെ ചുറ്റുപാട് പരിസരം നന്നേ വൃത്തിയായിട്ട് ഇതായിരുന്നു.

0: വേസ്റ്റ് മാലിന്യം. നമ്മളതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് വീണ്ടും പാമ്പിനെ കിട്ടിയ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി വീടിൻ്റെ പരിസരം ഇതും വൃത്തിയാക്കി വെക്കുക. എലിശല്യം കൂടുമ്പോൾ പാമ്പുകൾ എന്തായാലും വരും. ഭക്ഷണം കഴിച്ച വേസ്റ്റ് വളപ്പിൽ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെ കുറഞ്ഞാൽ തന്നെ പാമ്പിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വരുന്നത് കാണുന്നു. അനുഭവം ബാക്കിയുള്ള പാമ്പിനെ അപേക്ഷിച്ചിട്ട് സൈലന്റ് പാമ്പ രാജൻ പോലെ നമ്മൾ നേർക്ക് വരും. അതേത് പാമ്പിനെ പിടിച്ചാലും അത് നമ്മൾ നേർക്ക് ജസ്റ്റ് ഒന്ന് വരും. പക്ഷേ ആടെ എത്തിയിട്ടും നമ്മൾ ഒഴിവാക്കി പോകും. അഞ്ച് രാജൻ പോലെ പിടിച്ചായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം അതിന് മുട്ട കിട്ടിയിട്ട് അവിടെ കൃഷി സ്ഥലത്ത് അവർ വെക്കാൻ വിട്ടിട്ടില്ല. അങ്ങനെ മുട്ട 97 ദിവസം ഞാൻ വീട്ടിൽ വെച്ചിട്ട് 16 മുട്ട വീട്ടിൽ വെച്ച് വിരിയിച്ചായിരുന്നു. ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഫോറസ്റ്റ് ഏരിയ തന്നെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ തന്നെ കൊണ്ടുവിട്ടു. ബൈറ്റ് കേസ് അപൂർവമാണ്. എനിക്കിപ്പോൾ ഒരു ബൈറ്റ് കിട്ടിയായിരുന്നു, 100 കണ്ടിയാണ്. പിടിച്ച് ബാഗിലാക്കിയതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചാണ്. ഏത് സമയത്തായാലും നമ്മൾ വിളിച്ചാൽ കിട്ടാവുന്ന. എൻ്റെ നമ്പർ 97 47 87 88 47.
1: സൽപ വളണ്ടിയറാണ്, മാർക്കിന്റെ മെമ്പർ കൂടെയാണ്.
2: റഷീദ് നണിച്ചേരി.
1: മെയിൻ ആയിട്ട് പാമ്പിന്റെ റെസ്ക്യൂ തന്നെയാണ് കൂടുതൽ. മറ്റു ജീവികളെ പരുന്ത് അങ്ങനെയുള്ള വന്യജീവിയിൽപ്പെട്ട ഒരുവിധം ഇതെല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ സർപ്പ നിയമം വന്നതിന് ശേഷം അതിന്റെ ലൈസൻസ് എടുത്തു. ജനങ്ങളെ ജീവനും ജീവിയുടെ ജീവനും കൂടെ രക്ഷപ്പെടുത്തുന്ന ഒരു സന്തോഷം തന്നെയല്ലേ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പാമ്പുകൾ എത്തിപ്പെട്ടാൽ അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നു. നമ്മളെ സേഫ്റ്റിയും പാമ്പിന്റെ ഇതും കൂടെ നോക്കിയിട്ട് ചെയ്യില്ല. എന്റെ നമ്പർ 98 95 27 83 47.
3: ഞാനിവിടെ തളിയിലാണ്. 22 വർഷമായി സ്നേക്ക് വർക്കിൽ സ്നേക്ക് ഹാൻഡലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
2: സജീവൻ പറസ്നിക്കടവ്.
3: പാമ്പുകളെ പിടിക്കാനുള്ള ലൈസൻസ് വേണമെന്നുള്ള ഒരു നിർബന്ധം വന്നപ്പോ കണ്ണൂർ DFO പോയി ലൈസൻസ് എടുത്തു. സ്നേക്ക് പാർക്കിൽ ഇപ്പം വെച്ചാൽ ഒരു 15 വിഭാഗം പാമ്പുകളുണ്ട്. രാജവമ്പാല്, വെള്ളിക്കട്ട, അണലി, മൂർക്കൻ, പെരുമ്പാമ്പ്, പിന്നെ ചെറിയ ചെറിയ പാമ്പുകൾ, വിഷമില്ലാത്തതും വിഷമില്ലാതായ പാമ്പുകൾ ഉണ്ട്. ഇതുപോലെ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരോട് പറയും, നമ്മൾ അവിടെ എത്തുന്നവരെ നോക്കി നിൽക്കണം. ഒരാള് പാമ്പിനെ നോക്കി നിൽക്കുക, എന്നിട്ട് നമ്മൾ വരുന്നവരൊന്ന് അതിനെ നിരീക്ഷിക്കുക. രാജവമ്പാല എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടില് ഇറങ്ങി വരുന്നത് വെച്ചാൽ ഒന്ന് അവർ ഭക്ഷണം തേടി വരുന്നതാണ്. ഇപ്പൊ കാട് തെളിച്ചതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എലി വരും, എലിയെ കഴിക്കാൻ വേണ്ടി ചേര. അപ്പൊ ആ ഇതിലാണ് രാജവമ്പാല വീടുകളിൽ കയറി വരുന്നു എന്നാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയാതെ ഒരു ഇതിൽ നിക്ഷേപിക്കുക. ഈ പ്രദേശത്തിലുള്ളവരാണ്. എന്റെ നമ്പർ നോട്ട് ചെയ്യുക, 92 07 190 8 4 8.
2: സർപ്പങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, പ്രകൃതിയുടെ കാവൽക്കാരാണ്. അവയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-94-23-16-24. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 7-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1-ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.

0: ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 8547005051. ഫിഷറീസ് വകുപ്പ് കടൽ രക്ഷാ പ്രവർത്തനത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ സീ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്നും പരിശീലനം ലഭിച്ചവരും കണ്ണൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരുമായിരിക്കണം. കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പതിച്ച ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496007039. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567327470.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം

0: നിർവഹിച്ചു. പശ്ചിമ ബംഗാളിലെ ക്ഷീര കർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58th അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2nd ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
2: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2nd മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസാരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷം

0: ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലൂടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
1: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
2: പാട്ടിൽ ഈ പാട്ടിൽ
8: '1963 പുറത്തിറങ്ങിയ ഗൗരി എന്ന കന്നഡ സിനിമയ്ക്കു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം ഇന്ന്. വരികളെഴുതിയത് സൊറാത് അശ്വത്, സംഗീതം എം വെങ്കടരാജു.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോന്നഗിരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. ജിയോ മിസോർ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ഈ ഖനി ഇക്കഴിഞ്ഞ മാസമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 598 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള ഈ ഖനി പ്രദേശത്തുനിന്നും പ്രതിവർഷം 750 മുതൽ 1000 കിലോഗ്രാം വരെ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: മോഡേൺ ഐടിഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: വായനയുടെ വാതായനങ്ങൾ
2: ഇന്ന് സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു എഴുത്തുകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ.
3: പുസ്തകങ്ങൾ അധികമൊന്നും വായിക്കാൻ കിട്ടാത്ത ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത്. വായനയിലേക്ക് ശരിക്ക് കടന്നു വന്നത് ഒരു ഹൈസ്കൂൾ സമയമൊക്കെ ആയ സമയത്താണ്. കണയന്നൂർ ഗ്രാമീണ വായനശാല എന്ന് പറഞ്ഞിട്ടൊരു വായനശാലയുണ്ട്. അവിടെ സ്കൂളിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഹൈസ്കൂൾ മുളന്തുരുത്തി എന്നായിരുന്നു ആ സ്കൂളിൻ്റെ പേര്. എൻ്റെ അമ്മ അവിടുത്തെ അധ്യാപികയായിരുന്നു. സാമാന്യം പുസ്തകങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ കൂടിയും വർഷത്തിൽ ഒരു പുസ്തകമാണെന്ന് നമുക്ക് കിട്ടുക. ആ പുസ്തകം 7-ാം ദിവസം തിരിച്ചു കൊടുക്കണം, യാതൊരു കേടുപാടും പറ്റരുത്, മുഷിക്കരുത്, അങ്ങനെയുള്ള നിബന്ധനകളോടുകൂടി ആ ലൈബ്രറിയുടെ ചാർജുള്ള അധ്യാപിക ആ പുസ്തകം തരികയും അത് നമ്മൾ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത പുസ്തകം കിട്ടുക. ഒരു വർഷത്തിൽ ഒരു പുസ്തകം കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും ദരിദ്രമായ വായനയുടെ ഒരു പശ്ചാത്തലത്തിലാണത്. അതിനുശേഷം ഈ വായനശാലയിൽ അംഗത്വം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വരികയും അമ്മയുടെ കൂടെ അവിടെ ചെന്നിട്ട് അന്ന് എനിക്ക് തോന്നുന്നു 3.5 രൂപ ഡെപ്പോസിറ്റും

0: രൂപ സി ക്ലാസ് മെമ്പർഷിപ്പും. എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് മെമ്പർഷിപ്പുകളുണ്ട്. എ ആണെങ്കിൽ മൂന്ന് പുസ്തകം എടുക്കാം, ബി ആണെങ്കിൽ രണ്ട് പുസ്തകം, സി ആണെങ്കിൽ ഒരു പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം എടുക്കുന്ന ആദ്യം അത് വായിച്ചിട്ട് കൂടുതൽ വായിക്കുമെങ്കിൽ നമുക്ക് സ്ഥാനക്കയറ്റം ഈ ക്ലാസ്സിൽ തരാമെന്നൊക്കെ അമ്മ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ചെന്ന് ബാലസാഹിത്യത്തിൻ്റെതായിട്ടുള്ള ഒരു അലമാരി, അത് നിറച്ച ബാലസാഹിത്യ പുസ്തകങ്ങളാണ്, അതാണ് ഞാൻ ആദ്യം വായിക്കാനെടുത്തത്. എം ടി വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ടുണ്ട്. അതിനുശേഷം മാലിയുടെ പുസ്തകങ്ങൾ, മാലിയുടെ രാമായണം, ഭാരതം, ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ ശരിക്കും അത്ഭുതത്തോടെ വായിച്ചതാണ്. മറ്റൊന്ന് ഈ റഷ്യൻ സാഹിത്യങ്ങൾ, റഷ്യൻ സാഹിത്യ പ്രോഗ്രസ്, റാതുക പോലുള്ള പ്രസിദ്ധീകരണക്കാരൊക്കെ ഇറക്കിയിരുന്ന വളരെ ഭംഗിയുള്ള ചിത്രങ്ങളോടുകൂടിയ നല്ല മേനിക്കടലാസിൽ അച്ചടിച്ച പുസ്തകങ്ങൾ എടുത്തു വായിക്കാൻ വലിയ താല്പര്യമായിരുന്നു. എൻ്റെ എട്ടാമത്തെ പിറന്നാളിന് എനിക്കൊരു ബന്ധു സമ്മാനിച്ചൊരു പുസ്തകമുണ്ട്, തെരിയോഷെച്ക എന്ന് പറയുന്നൊരു പുസ്തകം. തെരിയോഷ എന്നുള്ള പേരിൽ പിന്നീട് അത് പുറത്തു വരികയുണ്ടായി. ഒരു പ്രേതകഥയൊക്കെ പോലുള്ള വളരെ രസമുള്ളൊരു കാര്യമാണ്. ഒരു ദുർമന്ത്രവാദിനിയാണ്, രാജകുമാരി അങ്ങോട്ട് തട്ടിക്കൊണ്ടുവരുന്നു. ആ ദുർമന്ത്രവാദിനിയുടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ വീട് മനുഷ്യൻ്റെ എല്ലുകൾ വെച്ച് നിർമ്മിച്ച വീടും അതിൻ്റെ പുറത്തെ എല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വേലിയും ഒക്കെയുള്ളൊരു ചിത്രമാണ്. ഇതെന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വായനയുടെ ഒരു വസന്തം ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു പുസ്തകമാണ്. ആ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കാളേറെ അതിൻ്റെ ഒരു ചിത്രങ്ങളായിരുന്നു, ചിത്രങ്ങളുടെ ആകർഷണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലാതെ മനസ്സിനെ ആകർഷിച്ചത്. മൂന്ന് കൊല്ലത്തോളം എൻ്റെ കിടക്കയിൽ, ഞാനൊന്ന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു മുറിയിലാണ് കിടക്കുന്നത്, ആ കിടക്കയിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു. ഓരോ തവണ കിടക്കാൻ നേരത്തെ ഇതൊന്ന് വായിക്കും, രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും നേരത്ത് വായിക്കും. ഈ പുസ്തകത്തിൻ്റെ താളുകളുടെ ഒരു മണമുണ്ട്. പുസ്തകത്തിൻ്റെ വായനയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ പുസ്തകങ്ങളുടെ ഒരു ഗൃഹാതുര ഗന്ധം എന്ന് പറയുന്നത് ഈ തെരിയോഷെസ്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടിയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ ബാലസാഹിത്യങ്ങൾ ഏതാണ്ടെല്ലാം വായിച്ചു കഴിയുന്നു. പിന്നീട് ഞാൻ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പൈങ്കിളി നോവലുകളും അതേസമയം തന്നെ ഡിക്റ്റേറ്റീവ് നോവലുകളുമായിരുന്നു. പൈങ്കിളി നോവലുകളോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല ഞാൻ, പക്ഷേ ഡിക്റ്റേറ്റീവ് നോവലുകളുടെ ഒരു ലോകത്തേക്ക് ആവേശത്തോടുകൂടി നടന്നു കയറിയ ഒരു കാലമാണ് അന്ന്. ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെ നോവലുകൾ, ബാറ്റൻ ബോസിൻ്റെ ഡിക്റ്റേറ്റീവ് നോവലുകൾ, ദുർഗാ പ്രസാദ് ഖത്രിയുടെ ചമന്ന കൈപ്പത്തി പോലുള്ള പുസ്തകങ്ങൾ, അതൊക്കെ എനിക്ക് ഇപ്പോഴും അതിൻ്റെ കഥയൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ഈ ഡിക്റ്റേറ്റീവ് നോവലുകളിലൂടെയുള്ള ഒരു യാത്രയിലാണ് ബ്രാം സ്റ്റോക്കറുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഡ്രാക്കുള എന്ന് പറയുന്ന പുസ്തകം എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ആ പുസ്തകം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഇത് വായിക്കാനെടുക്കുക. ഇത് വായിക്കാനെടുക്കുമ്പോഴേക്കും മനസ്സാകപ്പാടെ ഒരു ഭയത്തിൻ്റെതായ ഒരു ലോകത്തേക്ക് മാറി വരുന്നു. ഇങ്ങനെ ഡയറി കുറിപ്പുകൾ പോലെയുള്ള ആ പുസ്തകം കുറച്ച് കുറച്ച് വായിച്ച് കുറച്ച് വായിക്കുമ്പോഴേക്കും പിന്നെ ആകപ്പാടെ പ്രശ്നമാകും. പുസ്തകം മടക്കി വയ്ക്കും, കിടന്നുറങ്ങും. ഇതിനകത്ത് പേടിയുടെ ഒരു പാരമ്യത്തിലെത്തിയൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ കൂടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, സ്കൂളിലെ ഒരു ക്രൈസ്തവ സുഹൃത്ത് സമ്മാനിച്ച, ചോദിച്ചു വാങ്ങിയ ഒരു കുരിശ് മാല ഞാൻ എൻ്റെ തലയണയുടെ അടിയിൽ വച്ചിട്ട് കിടന്നു. കാരണം ഈ കുരിശിന് മാത്രമേ ഈ പ്രേതത്തെ അകറ്റി നിർത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയത്ത് ഇത് വച്ചിരുന്ന കാലമൊക്കെ ഓർമ്മയുണ്ട്. പിന്നീട് കെ വി രാമകൃഷ്ണ മാഷ്ടറുടെ ഒരു തർജ്ജിമ ഞാൻ പിന്നീട് വായിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വലുതായി വന്നു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഡിക്റ്റേറ്റീവ് നോവലുകളിൽ നിന്ന് ഞാൻ നാടകങ്ങളിലേക്കുള്ള ഒരു വായനയുടെ ലോകമാണ് ഉണ്ടായത്. തിക്കൊടിയമ്മാഷെ, കെ ടി മുഹമ്മദിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ആ വായനശാലയിൽ നിന്നാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചൊന്നും എനിക്ക് കേട്ടറിവ് പോലുമില്ല. പക്ഷേ കോഴിക്കോട്ടെ എല്ലാ എഴുത്തുകാരെയും ഈ നാടകങ്ങൾ വായിച്ചു കഴിയുന്നു. പിന്നെ അന്ന് കഥകളിലേക്ക് വരുന്നു, എം ടിയുടെ ആദ്യകാല നോവലുകളും കഥകളും ഒക്കെ വായിക്കുന്നു. കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സാഹിത്യ ധന്യതയെക്കുറിച്ച്, ഒരിക്കൽ പോലും കോഴിക്കോടിനെക്കുറിച്ച് അറിയാത്ത, കോഴിക്കോട് പോകാത്ത ഞാൻ കണ്ടറിയുകയാണ് ആ സമയത്ത്. കോഴിക്കോടുള്ള കെ ടി മുഹമ്മദിനെ അറിയുന്നു, തിക്കൊടി അമ്മാഷെ അറിയുന്നു, എൻ പി മുഹമ്മദിനെ അറിയുന്നു, ഒറൂബിനെ അറിയുന്നു, എസ് കെ പൊറ്റക്കാടിനെ അറിയുന്നു. ഒരു പക്ഷേ അക്കാലത്തൊക്കെ കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്ന സാഹിത്യ ധാരാളിത്തത്തെയൊക്കെ ഇത് കോഴിക്കോടിനെക്കുറിച്ച് പോലും അറിയാതെ ഈ എഴുത്തുകാരുമായിട്ടൊക്കെ എനിക്ക് വലിയൊരു പരിചയം ഉണ്ടാവണം. അവർക്ക് എന്നെ പരിചയമില്ലെങ്കിലും എനിക്ക് എല്ലാ അതും ആ സമയത്ത് തന്നെ മാധവിക്കുട്ടിയെയും ലളിതാംബികാന്തർജനത്തെയും ഒ എൻ വി കുറുപ്പിനെയും ഒക്കെ വായിക്കാനും കവിതകളുടെ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ വായനയുടെ ഒരു ഏതാണ്ട് ആ ഹൈസ്കൂൾ സമയം കഴിയുന്നതോടുകൂടി ആ ചെറിയ വായനശാലയിൽ, അന്നത്തെ ഒരു സി ക്ലാസ് ലൈബ്രറി ആയിരുന്നു അത്, ആ പുസ്തകങ്ങളെല്ലാം വായിച്ച് വായന മനസ്സിലേക്ക് പടർന്നു കയറിയ ഒരു സമയമാണ്. വായനയുടെ ഗൗരവമായൊരു തലത്തിലേക്ക് പക്ഷേ ഞാൻ എത്തിച്ചേരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ മഹാരാജാസ് കോളേജിൽ ബി എ വിദ്യാർത്ഥിയായിട്ട് ചെല്ലുന്ന സമയത്താണ്. വായനയ്ക്ക് വഴികാട്ടി തരാനായി ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അധ്യാപകരായിരുന്നെങ്കിലും ഇന്ന പുസ്തകം വായിക്കണമെന്നൊന്നും പറഞ്ഞു തരാനുള്ള ഒരു രീതി അന്നുണ്ടായിരുന്നില്ല. പക്ഷേ മഹാരാജാസ് കോളേജിൽ എത്തിയപ്പോഴേക്കും വായനയ്ക്ക് കൃത്യമായ മാർഗദർശനം തരാൻ പറ്റുന്ന അധ്യാപകരുണ്ടായി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കെ ജി ശങ്കരപിള്ളയെ പോലുള്ള, തുറവൂർ വിശ്വംഭരനെ പോലെയുള്ള, എൻ സുഗതനെ പോലെയുള്ള ഒരുപാട് എഴുത്തുകാരും അതുപോലെ തന്നെ നല്ല അധ്യാപകരുമായിരുന്ന ആളുകളുണ്ട്. കെ ജി ശങ്കരപിള്ളയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വളരെ അത്ഭുതമാണ്. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന 10-30 കുട്ടികളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 60-70 കുട്ടികൾ ആ ക്ലാസ്സിൽ വന്നിരിക്കും. ഏതെങ്കിലുമൊക്കെ ഫിലോസഫി പഠിക്കുന്നവർ, ഹിസ്റ്ററി പഠിക്കുന്നവർ, ബോട്ടണി പഠിക്കുന്നവരൊക്കെയാണ്. അദ്ദേഹത്തിനൊരു നിർബന്ധമേ ഉള്ളൂ, ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ ഇടയ്ക്ക് തടസ്സമുണ്ടായിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ് പഠിച്ച ആ നോട്ട് എഴുതി വലിയ മാർക്ക് വാങ്ങാം എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും പറ്റില്ല. അദ്ദേഹം പറയുക മുഴുവൻ പാശ്ചാത്യ ലോകത്തെ അതിശയകരമായ എഴുത്തുകളെക്കുറിച്ചാണ്, വളരെ വ്യത്യസ്തമായ രചനാരീതി കൈവരിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടാണ്. ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പോൾ ഒക്ടേവിയ പാസിനെ പോലുള്ള എഴുത്തുകാരെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നിന്നാണ്. ഓരോ ക്ലാസ്സും സാഹിത്യത്തിൻ്റെ ഒരു വിജ്ഞാനകോശം എന്നൊക്കെ പറയാൻ പറ്റുന്ന വളരെ സൗമ്യനാണ്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ മികച്ച കഥകൾ ബുദ്ധനെ പോലെ, അതുപോലെ തന്നെ ബംഗാളിനെ പോലെ, മെഴുക്കുപുരണ്ട ചാരുകസാലകൾ പോലെയൊക്കെയുള്ള വിപ്ലവകരമായ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ക്ലാസ്സിൽ സുഗതകുമാരിയുടെ രാത്രിമഴ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് വരുന്നത്. അവിടെ അദ്ദേഹത്തിന് ആശയപരമായി ഒരുപക്ഷെ സുഗതകുമാരിയുടെ കവിതാരചന രീതിയോടൊന്നും യോജിപ്പുള്ള ആളല്ലായിരിക്കാം, പക്ഷേ ക്ലാസ്സിൽ അദ്ദേഹം സുഗതകുമാരിയുടെ കവിതയുടെ ഏറ്റവും ആർദ്രമായ ഒരു ആസ്വാദകനായി മാറുന്നൊരവസ്ഥയാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഇത് എങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകാൻ സാധിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാനിവിടെ അധ്യാപകനാണ്, നിങ്ങളൊരു കവിത പഠിക്കുകയാണ്, ആ കവിതയെ ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്, അതിനെ വിമർശിക്കുക എന്നുള്ളതല്ല എൻ്റെ രീതി എന്ന് പറയുന്നത്. അദ്ദേഹം ക്ലാസ്സില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ അദ്ദേഹം ചില ലിസ്റ്റുകളൊക്കെ പട്ടികകളൊക്കെ തരും, ഇന്നതൊക്കെ വായിക്കണം. സുനിൽ പിള്ളയുടെയൊക്കെ അന്ന് എൻ്റെ സഹപാഠിയായിരുന്ന സമയമാണ്. ഇന്ന പുസ്തകങ്ങളൊക്കെയാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന് പറയുന്നു. വായനശാലയിൽ കിട്ടാവുന്ന പുസ്തകങ്ങൾ എടുക്കുന്നു, അദ്ദേഹം തന്നെ പുസ്തകങ്ങൾ നമുക്ക് കൊണ്ടുപോയിന്ന് തരുന്നു. അങ്ങനെ വായനയുടെ വേറൊരു തലം, ഇന്നതൊക്കെയാണ് വായിക്കേണ്ടത്, അതുവരെ കിട്ടുന്നതെല്ലാം വായിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് ഒരു വായനയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് അങ്ങനെയാണ്. പാശ്ചാത്യ പുസ്തകങ്ങൾ അത് ആദ്യം തർജ്ജിമകളിലൂടെയും പിന്നെ അപൂർവമൊക്കെ അതിൻ്റെ മൗലിക രചനകളിലൂടെയൊക്കെ വായിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് വരുന്ന പുതിയ വഴിത്താരകളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ തരുന്നതിൽ ഈ സൂതൻ സാറും തൊറൂർ ശമ്പരൻ സമാഷുമൊക്കെ അതേപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വായിക്കാതിരുന്നാൽ എന്തോ ഒരു അപൂർണത തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വായനയിൽ ശരിക്കും പറഞ്ഞാൽ ഫിക്ഷനോടൊപ്പം തന്നെ വൈജ്ഞാനിക രംഗത്തെ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണത്. മഹാരാജ് കോളേജ് ഒരു വായനശാല എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് പഴയ പുസ്തകങ്ങളടക്കമുള്ളൊരു വായനശാലയാണ്. അവിടെ എനിക്ക് അത്ഭുതം തോന്നിയത് ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എടുക്കുമ്പോൾ അതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒപ്പുണ്ടാവും, അല്ലെങ്കിൽ ജി ശങ്കർകുറുപ്പിൻ്റെ ഒപ്പുണ്ടാവും. ഇതൊക്കെ വളരെ അത്ഭുതമാണ്. അദ്ദേഹം അവരെ ഒപ്പിട്ട ഒരു പുസ്തകം, ചങ്ങമ്പുഴ ഒപ്പിട്ട പുസ്തകം. ചങ്ങമ്പുഴ അവിടെ വിദ്യാർത്ഥിയായിരുന്നു, അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കവിത അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ അതിനെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റതെന്ന് പറഞ്ഞു, സാർ അതങ്ങനെയല്ല കവി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞപ്പോൾ ആ ഈഗോ ഒട്ടും വിട്ടുകളയാതെ അധ്യാപകൻ പറഞ്ഞത് ആയിരിക്കാം, അധ്യാപകൻ ഞാനാണ്, ഇവിടെ ഈ കവിതയെ വിശകലനം ചെയ്യാനുള്ള അവകാശം എനിക്കാണ് എന്നുള്ള ഒരു ഇത്. അതേസമയത്ത് തന്നെ അന്ന് വായനയെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടി കൊണ്ടിരുന്നത് അവിടെ നിന്ന് വിരമിച്ചു കഴിഞ്ഞിരുന്ന സാനുമാഷും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചറും ഒക്കെ തന്നെ ഇടയ്ക്ക് അവിടെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് വരുന്നു. ഒ എൻ വി കുറുപ്പ് സാറ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള, മഹാരാജാസ് കോളേജിലെ അന്നത്തെ മലയാളം എം എ ബി എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കൂട്ടം വായനാ സ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു സമയമായിരുന്നു. ഒരു പുതിയ ആഴ്ചപ്പതിപ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ കലാകൗമുദി ആഴ്ചപ്പതിപ്പ് ഇറങ്ങുന്നു, ഭാഷാഭൂഷണി ഇറങ്ങുന്നു, ഇതിറങ്ങുമ്പോൾ അത് ഒരു മണിക്കൂറിലേക്ക് ഒരു പീരീഡിലേക്ക് നീളുന്ന ചർച്ചയായി മാറിയിരുന്ന സമയം. അന്നൊക്കെ വന്നിരുന്ന നോവലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ കവിതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അത് അനുബന്ധ പുസ്തകങ്ങൾ എന്തൊക്കെ വായിക്കണമെന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയിലും ഈ പറഞ്ഞ അധ്യാപകരൊക്കെ തന്നെ നമുക്ക് ഈ പുസ്തകങ്ങളുടെ ലിസ്റ്റ് തരികയാണ്. ആ പുസ്തകം എവിടെ കിട്ടുന്നു എന്നുള്ള ചില ഒരുപക്ഷെ ലെൻഡിങ് ലൈബ്രറികളിൽ നിന്നായിരിക്കും ആ പുസ്തകം എടുക്കാൻ സാധിക്കുക. അങ്ങനെ വായിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കൊരു പേര് ലഭിച്ചത് തന്നെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു വായനയുടെ ഫലമാണ്. വായനയില്ലാത്ത എഴുത്ത് എന്ന് പറയുമ്പോൾ കാലത്തിനോട് നീതി പുലർത്താത്തൊരു എഴുത്തായി മാറുന്ന സംശയമില്ല. കാരണം ഞാനിപ്പോൾ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ എഴുതുമ്പോൾ ഇന്നത്തെ കഥയും കവിതയുമായിട്ട് നമ്മൾ എങ്ങനെ അത് രസപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു അന്വേഷണം പ്രധാനമാണ്. അതിന് വായനയാണ് ഏറ്റവും പ്രധാനം. വായന എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു സമയത്തും കഴിയുന്നത്ര സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വായിക്കാനുള്ള ഈ ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളമായിട്ട് ഏതാണ്ട് എം ടിയുടെ രചനകളിലൂടെ ഒരു പുനർവായനകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു എനിക്ക്. എം ടിയുടെ ജീവചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും ലേഖനങ്ങളും യാത്രാവിവരണങ്ങളും എല്ലാം വീണ്ടും വീണ്ടും വായിച്ച് അതിൽ നിന്ന് എന്താണ് പുതിയതായിട്ട് തെളിഞ്ഞു കിട്ടുന്നത് എന്നുള്ള ഒരു ആലോചനയോടുകൂടിയിട്ടുള്ള വായനയായിരുന്നു. അങ്ങനെ ആ ഒരു വായനക്കിടയിലും പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ, വായനയുടെ അലസവും ഗൗരവതരവുമായ വശങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ജനപ്രിയ വായനയുടെ ഒരു രണ്ട് തലത്ത് നിന്നുകൊണ്ട് രണ്ടറ്റത്ത് നിന്നുകൊണ്ട് ആളുകൾ അതിനെ ചർച്ചയിലേക്ക് വിധേയമാക്കുന്നൊരു സമയത്ത് എല്ലാ തരത്തിലുള്ള വായനയും സ്വീകരിച്ചുകൊണ്ട് തന്നെ എഴുത്തിനെയും വായനയെയും സമാന്തരമായി കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഒരുപാട് വായിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും മനസ്സിന് തോന്നുന്ന ഇന്നത് വായിക്കണമെന്ന് തോന്നുന്ന പുസ്തകങ്ങൾ എങ്ങനെയും തേടിപ്പിടിച്ച് അത് സർഗാത്മകമാകട്ടെ, വൈജ്ഞാനികമാകട്ടെ, മറ്റേതെങ്കിലും മേഖലയിലുള്ളതാകട്ടെ, അത്തരത്തിലുള്ള വായനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്തുകൊണ്ട് ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ.
2: വായനയുടെ വാതായനങ്ങൾ

0: Hello friends, welcome to Good English.
1: കാലത്തിനനുസരിച്ച് നവീകരിച്ചില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകില്ലേ? ചില വാക്കുകൾ പറയുമ്പോൾ ന്യൂജൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? സ്ഥിരം കേൾക്കുന്ന വാക്കാണ് വൈബ്. വൈബ് മനുഷ്യൻ, നമ്മൾ തമ്മിൽ നല്ല വൈബാണ്. വൈബ് സ്ഥലം, ഒരു വൈബ് ഇല്ല. വൈബ്, VIBE, വൈബ്. സ്ഥലം, സാഹചര്യം, വ്യക്തി, ഇവയുടെ മൂഡ്, അതായത് ഭാവം, അവ നമ്മളിൽ ഉളവാക്കുന്ന അനുഭവം, വികാരം, ഇതാണ് വൈബ്. വൈബ് മീൻസ് ദ മൂഡ് ഓഫ് എ പ്ലേസ്, സിറ്റുവേഷൻ, പേഴ്സൺ എറ്റ്സെട്ര, ആൻഡ് ദ വേ ദ മേക്ക് യു ഫീൽ. വ്യക്തിയോ സ്ഥലമോ സാഹചര്യമോ പുറപ്പെടുവിക്കുന്ന വൈകാരികമായ എനർജി, അതായത് ഊർജം, അന്തരീക്ഷം, വികാരം, ഇതൊക്കെ സൂചിപ്പിക്കുന്ന അനൗപചാരിക പദമാണ് വൈബ്. വൈബ്രേഷൻസ് എന്ന വാക്കിന്റെ ചുരുക്കരൂപമാണ് വൈബ്സ്. ദിസ് പ്ലേസ് ഗിവ്സ് മീ ഗുഡ് വൈബ്സ്. ഈ സ്ഥലം എനിക്ക് നല്ലതായി അനുഭവപ്പെടുന്നു. ഈ സ്ഥലം എനിക്ക് നല്ല സൂചനകൾ തരുന്നു, പോസിറ്റീവ് ഫീലിംഗ്സ് തരുന്നു. ദിസ് പ്ലേസ് ഗിവ്സ് മീ ഗുഡ് വൈബ്സ്. ഐ പ്രിഫർ ടു മെയിൻറ്റെയിൻ എ ഡിസ്റ്റൻസ് ഫ്രം ദെം. ദ ഗിവ് മീ വിയേർഡ് വൈബ്സ്. അവരിൽ നിന്നും ഒരകലം പാലിക്കുന്നതാണ് എനിക്ക് താല്പര്യം. വിചിത്രമായ സൂചനകളാണ് അവർ എനിക്ക് തരുന്നത്. വിചിത്രമായ ഫീലിംഗ്സ് ആണ് അവർ എനിക്ക് തരുന്നത്. ഐ പ്രിഫർ ടു മെയിൻറ്റെയിൻ എ ഡിസ്റ്റൻസ് ഫ്രം ദെം. ദ ഗിവ് മീ വിയേർഡ് വൈബ്സ്. വി വൈബ് വെൽ ഈവൻ വെൻ വി മീറ്റ് ആഫ്റ്റർ ക്വൈറ്റ് എ ലോങ് ഗ്യാപ്പ്. സാമാന്യം വലിയ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴും നമ്മൾ നന്നായി കണക്ട് ചെയ്യും. വി വൈബ് വെൽ ഈവൻ വെൻ വി മീറ്റ് ആഫ്റ്റർ ക്വൈറ്റ് എ ലോങ് ഗ്യാപ്പ്. This restaurant has a good vibe. ഈ റെസ്റ്റോറന്റിന് നല്ല അന്തരീക്ഷമാണ്. This restaurant has a good vibe. I did not like his vibe during the meetup. കൂടിക്കാഴ്ച വേളയിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. I did not like his vibe during the meetup. He is a vibe person. അയാൾ ഒരു അടിപൊളി മനുഷ്യനാണ്. He is a vibe person. Take care. This is Smita Manikoth.
2: മോഡേൺ ഐ ടി ഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ഐ ടി ഐ,
4: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 6282520614.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:53, 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 21 മിനിറ്റും, 1:61:60 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 15 മിനിറ്റും വൈകിയോടുകയാണ്.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ന്യൂട്രോണിക്സ് ഐ ടി ഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എ സി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ഐ ടി ഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
15: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
16: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാതം, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: സംഗീതമാധുരിയിൽ ശ്രീരാമ കീർത്തനങ്ങൾ തുടരുകയാണ്. അടുത്തത് പാലക്കാട് KV നാരായണസ്വാമി ആലപിച്ചത് ഹെച്ചരിക ഗാഗാര ഹേ രാമചന്ദ്ര എന്നാരംഭിക്കുന്നു.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: സംഗീത മധുരയിൽ ശ്രീരാമ കീർത്തനങ്ങൾ തുടരുന്നു. ഇനി മല്ലാടെ സഹോദരന്മാർ പാടിയത് രാമ രാമ രാമ ഭജോ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: അവസാനമായി ശങ്കരൻ നമ്പൂതിരി പാടിയത് രാമചന്ദ്ര പ്രഭു എന്ന് തുടങ്ങുന്നു.

വിവിധ ഗായകർ ആലപിച്ച ശ്രീരാമ കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കിഷിനാവിൽ മാൾഡോവൻ പ്രസിഡന്റ് മായാസന്ധുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. മാൾഡോവ പാർലമെന്റ് പ്രസിഡന്റ് ഈഗോർ ഗ്രോസുവിനെ കാണുന്ന രാഷ്ട്രപതി ഇരു രാജ്യങ്ങളുടെയും പാർലമെന്ററി സൌഹൃദ സംഘത്തിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തെ തുടർന്നാണ് നടപടി ശക്തമാക്കിയതെന്ന് CISF അറിയിച്ചു. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSEയുടെ നിർണായക യോഗം ഇന്ന്. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടികളും യോഗം ചർച്ച ചെയ്യും. BHSC പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് മറ്റന്നാൾ വൈകിട്ട് 4 വരെ പ്രവേശനം നേടാം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അസമിൽ ദിവസങ്ങളായി തുടരുന്ന മഴയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 8 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. പരിപാടിയിൽ ആദ്യം എസ് ജാനകി പാടിയ ഗാനം. ചിത്രം തേനും വയമ്പും. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അടുത്ത ഗാനം കൃഷ്ണചന്ദ്രൻ പാടിയത്, ചിത്രം ഡെയ്സി, രചന പി ഭാസ്കരൻ, ഈണം ശ്യാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ.
1: 9419500956006
2: പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പോൾ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
1: ചെയ്തോളാം. RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ഇനി ചിത്രപാടിയത്. വരികൾ യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര, ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: അടുത്ത ഗാനം സുജാത പാടിയത്. രചനയും സംഗീതവും കൈതപ്രം. ചിത്രം താലോലം.

0: ഇനി ഒരറിയിപ്പ്. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറീന സി എം മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം 0497295607. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
0: ഇനി സൂര്യപുത്രൻ. ഈ ചിത്രത്തിലെ ഗാനം ഗായകർ ചിത്ര ഫ്രാങ്കോ. ഗാനശില്പികൾ എസ് രമേശൻ നായർ, ഔസേപ്പച്ചൻ.

ഇനി അറിയിപ്പ്. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ചിത്രം വീണ്ടും. പാടിയവർ യേശുദാസ്, എസ്. ജാനകി. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഇനി മുത്തോട് മുത്ത്. ഈ ചിത്രത്തിലെ ഗാനം ഗായകർ യേശുദാസ്, എസ്. ജാനകി. രചന ചുനകര രാമൻകുട്ടി, ഈണം ശ്യാം.

അടുത്തഗാനം കെ കെ നിഷാദ്, ശ്രുതി ശിവദാസ് എന്നിവർ പാടിയത്. ചിത്രം കൊത്ത്. രചന ബി കെ ഹരിനാരായണൻ. ഈണം കൈലാഷ് മേനോൻ.

ചിത്രം തുമ്പോളി കടപ്പുറം. പാടിയത് യേശുദാസ്. രചന ONV. സംഗീതം സലീൽ ചൗധരി.

യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം യക്ഷഗാനം, രചന വയലാർ, ഈണം MS വിശ്വനാഥൻ. ഈ ഗാനത്തോടെ ഗാനാമൃതം പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പറയുക. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്ന് മുതൽ വിപണിയിലെത്തും.

സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകല പൂജയുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കോട്ടയം ഭരണങ്ങാനത്ത് കൊടിയേറി. എഫും പ്രധാന വാർത്തകൾ ഇനി 10:58 അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക്

അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്. ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധ കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽ ശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്.
കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. 6, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 3 കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും.
എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ്

0: എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അജയ് ആവള. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭ സ്പീക്കർ ഓം ബിർള സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. പാർലമെൻറ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്ത്, രാജീവ് ചൗക്ക്, പട്ടേൽ ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാ തീർത്ഥ് എന്നീ മെട്രോ സ്റ്റേഷനുകൾ അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്ഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെൻറ്റ് പ്രസിഡന്റ് ഇഗോൾ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. സന്ദർശനത്തിൻ്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്ഡോണിയയിൽ എത്തും. വടക്കൻ മാസ്ഡോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദവസ്കയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്ഡോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്ഡോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും.

0: ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശം ഇന്ന് ആരംഭിക്കും. മറ്റന്നാൾ വൈകിട്ട് 4 വരെയാണ് സമയപരിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യാ സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ചിൽ ശേഷം റാമേശ്വരി കോടതിയിൽ ഹാജരാക്കും. ഫിഫ ലോകകപ്പ് സ്പെയിനിന് കലാശപ്പോരാട്ടത്തിൽ മറുപടി ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശപ്പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൗത്യത്തിലൂടെ മനുഷ്യനാദ്യമായി ചന്ദ്രനിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ചാന്ദ്ര പര്യവേഷണ രംഗത്ത് എല്ലാ രാജ്യങ്ങളും കൈവരിച്ച പുരോഗതി അംഗീകരിക്കുക എന്നതും ദിനാചരണത്തിൻ്റെ ലക്ഷ്യമാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി K. Kenneth ജോർജാണ് വിധി പറയുക. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. ഓണാവധിയിൽ കേരളത്തിലേക്ക് കേരള കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്ന് ആരംഭിക്കും. August 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. നിലവിലെ സർവീസുകളിലെ ടിക്കറ്റുകൾക്കു ശേഷം സ്പെഷ്യൽ ബസ്സുകളിലെ ബുക്കിംഗ് തുടങ്ങും. യാത്രാ തിരക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇരു RTCകളും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. പ്രസിദ്ധമായ ആറന്മുഴ വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽകാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാസംഘത്തിനു വേണ്ടി മന്ത്രി K. മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1921 ഫിദെ സ്ഥാപിതമായതിൻ്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:33. ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുമാർ സാനു, അനുരാധ പഡ്വാൾ എന്നിവർ പാടിയത്. ചിത്രം ദിൽ ഹേ കേ മാൻ തനഹി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: അടുത്ത ഗാനം ഉദിത് നാരായൺ പാടിയത്. ചിത്രം പാപ്പ കേതേ ഹേ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇനി കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത് ചിത്രം ഹം ഹെ രാഹേ പ്യാർ കേ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: അടുത്ത ഗാനം സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം മെഹൂനാ.

ദീവാന. ഈ ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, സാധന സർഗം എന്നിവർ പാടിയ ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻബദ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അജാ വാസ്കസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൌഹാർദ്ദവും പങ്കിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യാ സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വൈസ് ചാൻസലറായ പ്രൊഫസർ വി പി ജഗതിരാജ്, ഒപ്പം ഐശ്വര്യ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അവരുടെ ജോലി, താമസിക്കുന്ന സ്ഥലം, പ്രായം ഒക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കെങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വി പി ജഗതിരാജ് സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവിധ നമസ്കാര ആശംസകളും നേരുന്നു. ആദ്യമേ തന്നെ
1: ചോദിക്കാനുള്ളത് നമുക്ക് സാധാരണ ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ സാധാരണ സർവകലാശാലകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു സാർ.
2: ആദ്യമേ തന്നെ പറയാം, ഈ ഇഗ്നോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ടീച്ചിങ് ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, അതായത് സെൽഫ് സ്റ്റഡി മോഡ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തരും, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. ഇതാണ് ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതി. മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ് എന്നാൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്.

0: ഓപ്പൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ലേണേഴ്സ് ആൻഡ് കൗൺസലേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ നിങ്ങളെല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇപ്പോൾ ഈ ഡിഗ്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇല്ല. റെഗുലർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് ഒരേ വെയിറ്റേജാണ്. ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എന്ത് പർപ്പസിനും ഇപ്പം വെളിയിൽ പോകുകയാണെങ്കിലും ഒരുപാട് പേര് വെളിയിലെല്ലാം പോകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മൾട്ടി നാഷണൽ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ക്വാളിഫിക്കേഷൻ ഈക്വൽ വെയിറ്റേജാണ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു സംശയം.
1: തൊഴിൽ സാധ്യത മൂല്യത്തിന്
0: ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയുടെ അതേ തുല്യ വെയിറ്റേജാണ് എല്ലാ പർപ്പസിനും.
1: അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
0: ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ നടത്തും. ഒന്ന് ജൂലൈ അഡ്മിഷനും ഒന്ന് ജനുവരി അഡ്മിഷനും. ഇപ്പോഴത്തെ ജൂലൈ അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് erp.sgoe.ac.in വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 10 ഇപ്പം നമ്മൾ 30 പ്രോഗ്രാമിനാണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിൽ 17 UG പ്രോഗ്രാമും 14 PG പ്രോഗ്രാമും. അതിൽ ഈ 17 UG പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമുക്ക് 4-year NEP പ്രകാരമുള്ള 4-year പ്രോഗ്രാമും, ബാക്കി UG പ്രോഗ്രാം 3-year പ്രോഗ്രാമുമാണ്, പിന്നെ 14 PG പ്രോഗ്രാമാണ്. ഈ 4-year പ്രോഗ്രാമിൽ നിങ്ങൾ 3-year എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് പോകാൻ പറ്റുന്നത് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുണ്ട്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. 3rd year മാത്രം എക്സിറ്റ് കൊടുക്കുന്നു, ഞങ്ങളും അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി മാത്രം മതിയെങ്കിൽ 3rd year കഴിഞ്ഞിട്ട് ഡിഗ്രി ആട്ടുക, പിന്നെ അതല്ല 4-year കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആട്ടാം. പക്ഷേ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് നമുക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം. അത് ഭാവിയിൽ വരും. ഇപ്പോൾ അപ്ലൈ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. BBA ഉണ്ട്. നമ്മൾ BBAയില് സ്പെഷ്യലൈസേഷൻ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. നമ്മൾ ഇത് കൂടാതെ Aviation പോർട്ട് മാനേജ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കൂടാതെ BCOM എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി. പിന്നെ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BA ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് കൊടുക്കുന്നുണ്ട്. BA നാനോ എൻ്റർപ്രണർഷിപ്പ്, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തന്നെ. PG ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഈ കുടുംബശ്രീ പോലെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ബിസിനസ്, ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ആ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസ് അത് കിട്ടും. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു PSCക്കോ അല്ലെങ്കിൽ UPSCക്കോ ബാങ്ക് ഡ്രസ്സിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതെല്ലാം പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ച കൊടുക്കും. നമ്മുടെ എല്ലാ പ്രോഗ്രാം വെറുതെ ഒരു പേപ്പർ വാല്യുള്ള സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും മൂക്ക് കോഴ്സ് പഠിക്കാനും ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ BCA കൊടുക്കുന്നുണ്ട്. BCA സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BA ഹിന്ദി, BA അറബിക്ക്, BA സാംസ്ക്രിറ്റ്, BA അസൽ ഉൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്, BA എക്കണോമിക്സ് ഉണ്ട്, BA ഫിലോസഫി ഉണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൂടാതെ MBA പ്രോഗ്രാം അല്ല PG പ്രോഗ്രാം MCOM വിത്ത് സ്പെഷ്യലൈസേഷൻസ്, MBA ആൻഡ് MCA ഉണ്ട്, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് തന്നെ പോർട്ട് മാനേജ്മെൻറ്റ്, MBA പോർട്ട് മാനേജ്മെൻറ്റ്, Aviation മാനേജ്മെൻറ്റ് തുടങ്ങി, പിന്നെ കൺവെൻഷണൽ 5 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈവൻ MBA ആണ് MCA പോലെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്ന രീതിയിൽ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ MA ഇംഗ്ലീഷ്, MA മലയാളം, MA സാംസ്ക്രിറ്റ്, MA അറബിക്ക്, MA ഹിന്ദി, MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA എക്കണോമിക്സ്, MA ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ BEDന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. NCERTയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങാൻ പരിപാടിയുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് തുടങ്ങുന്നത് ഇപ്പം അടുത്ത വർഷം മുതൽ, ഈ വർഷം തുടങ്ങാനിരുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നുണ്ട്. MSc മാത്തമാറ്റിക്സ്, MSW ലൈബ്രറി സയൻസ്, അതുപോലെ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പിന്നെ പുതിയ ഒരുപാട് പ്രോഗ്രാം നമ്മൾ തുടങ്ങി. ഇത് കൂടാതെ നമ്മൾ 40 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റും ആയിട്ട്, ഇപ്പം കെൽട്ടോൺ, ICT അക്കാഡമി, അസാപ്പ്, പിന്നെ റൂട്ടോണിക്സ്, പിന്നെ CDIT, അതുപോലെ ഒത്തിരി നല്ല പ്രൈവറ്റ് നടത്തി പറയുന്നത്. അത് നമ്മൾ തുടങ്ങുന്നത് കെയർ ഗീവിങ് തൊട്ട് പിന്നെ യോഗ, മ്യൂസിക്, ഡാൻസ് തൊട്ട് ജീരിയാട്രിക് കെയർ, പിന്നെ ഇന്നോവേറ്റീവ് ITയിലുള്ള സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ലേണിംഗ്, ഫിൻടെക് ടെക്നോളജി അങ്ങനെ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി അഞ്ചാറോളം പിന്നെ സൈബർ സെക്യൂരിറ്റി അൻസിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ഡിപ്ലോണിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് IELTSനൊക്കെ ഉള്ള അതിൻ്റെ കൊടുക്കുന്നുണ്ട്. 1 year ഡിപ്ലോമ പ്രോഗ്രാം സിദ്ധാന്ത ഗുരു ലൈഫ് ആൻഡ് ഫിലോസഫി തുടങ്ങി. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഓപ്പണാക്കി, അതായത് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്. എല്ലാ മതങ്ങളും പഠിക്കണമല്ലോ, അപ്പോഴുള്ള മറ്റുള്ള പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനുള്ള അവസരം ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് ഡിപ്ലോമ. അതുപോലെ ബാക്കി എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസും ഹിന്ദു സ്റ്റഡീസും അതുപോലെയുള്ള എല്ലാം നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്.
1: ഇപ്പോൾ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ സാധാരണ സർവകലാശാലയിലുള്ള യോഗ്യത തന്നെയാണോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്?
0: അതാണ്, അല്ല അവിടെ നമ്മളൊരു, അതായത് നമ്മൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ള പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല കാരണങ്ങളുകൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്, എന്നുവെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച ചില സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്ലസ് ടു പാസ് ആവുക അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി, ഈ ലിറ്ററസി മിഷൻ പോലുള്ള പല ഇതുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ളവർക്ക്
1: തുല്യതാ പരീക്ഷ പാസ്സായി.
0: ഇത്തവണ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെൻറ് അപ്രൂവ് 2 വർഷമോ അതിൽ കൂടുതലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് നമ്മുടെ അവിടെ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല. അപ്പോൾ അതൊരു 10,000 കുട്ടികൾക്ക് ഗുണം വരാൻ പറഞ്ഞു. പ്ലസ് ടു ഇല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിക്കും അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും.
1: അവർക്ക് അതിനുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ആരാണ്?
2: ഇത് തമ്പാനാണ്, കാസർഗോഡ് നിന്ന്.
1: ആ ശരി, വിഷയം കേട്ടല്ലോ അല്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. വൈസ് ചാൻസലർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: എന്റെ, ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ റിട്ടയർഡ് ടീച്ചറാണ്. അത് എനിക്കൊരാഗ്രഹം, പിന്നെ അന്ന് SSLC കഴിഞ്ഞിട്ട് പിന്നെ TTC പോയിട്ട് അന്ന് അങ്ങനെ കിട്ടുമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം നമുക്ക് പിന്നെ ഈ +2 ഇതാവാൻ എന്തെങ്കിലും കോഴ്സ് നമ്മളെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ, അങ്ങനെയൊരു കോഴ്സ് ഉണ്ടോ എന്നറിയാനാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഇല്ലവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടോന്ന്.
0: നമ്മുടേത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പം ഡിഗ്രി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സാക്ഷാ മിഷൻ്റെ കീഴിൽ തുല്യതാ പരീക്ഷയുണ്ട് +2, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവരുന്നു, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ITA കഴിഞ്ഞ 2 വർഷത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ITA, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ITA സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരെ നമ്മൾ എലിജിബിലിറ്റിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അവർ ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം UGC ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അപ്രൂവ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒന്നി ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ +2 ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബ്ലൈൻഡിനെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തരാവുന്നതാണ്.
1: ശരി, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഈ കോഴ്സുകളുടെ ഒരു ഫീസിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കുക.
0: ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ഫീസാണ്. ഇതൊരു ബിസിനസ് മോഡലല്ല. പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട നമ്മൾ അവരുടെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മളിതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു മിനിമം ഫീസ് കളക്ട് ചെയ്തല്ലേ പറ്റും. ഗവൺമെൻറ്റിന് സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും നമുക്കിത് ഒരുപാട് ഈ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റിയെക്കാട്ടി ഒരുപാട് എക്സ്പെൻസ് കൂടുതല്ല. ഈ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു less than 20,000 വരത്തുള്ളൂ 6 ഇയർ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ ഒരു 4,000 4,500 രൂപ അടിക്കണം. ഒരു 3,000 + 1,500 രജിസ്ട്രേഷൻ എല്ലാം. പിന്നത്തെ സെമസ്റ്റർ ഒരു 3,000 അടച്ചാൽ മതി. അത് 4-8 ഇയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു 5,000 രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊക്കെ ഉള്ള ഇനീഷ്യൽ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് പെർ സെമസ്റ്റർ ആകുമ്പോൾ ഒരു 3,000 500 rupees ഉണ്ട്, അല്ലെ 3,800 ഉണ്ട്. അത് ഓരോ കോഴ്സിനനുസരിച്ച്,

0: ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ്, റെഗുലർ കോളേജിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഒരുവിധം ഈ ഗ്രാൻറ്റ്സ്, ഫിഷറി, അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്.
1: ഇപ്പോൾ ഇവർക്കുള്ള പഠന സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ ജൂൺ ജൂലൈയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സൈക്കിള് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും, അവരുടെ പഠന സാമഗ്രികളൊക്കെ എപ്പോഴാണ് അവർക്ക് കിട്ടുക?
0: ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആണ് കേരളം ഒട്ടക്ക്, നമുക്കിപ്പോൾ 60 ലേണിംഗ് സപ്പോർട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പം പല കുട്ടികൾക്കും വന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൽ ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം വെച്ചിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഈ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th August നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നത് 15th September തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്ന യു ജി സി ആണ്. ഇപ്പോൾ അഡ്മിഷൻ പോലും ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട യു ജി സി പോർട്ടലല്ല, നമ്മുടെ പോർട്ടലല്ല. അപ്പോൾ അവിടെ ABC ID എടുക്കണം, DEB ID എടുക്കണം. ഇത് ഭയങ്കര മറ്റേ റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാട്ടിയും സ്ട്രിഞ്ചൻറ് റൂൾസാണ്, ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത്. എല്ലാവരെയും ധാരണയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്തോ എക്സാം നടത്തി അങ്ങനെയൊന്നുമല്ല, അതിനെക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, പേര് പറയാമോ?
2: എന്റെ പേര് ഷീജ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്.
1: ശരി, വിഷയം കേട്ടല്ലോ അല്ലേ?
2: വിഷയം കേട്ടു.
1: സാറിനോട് സംസാരിച്ചോളൂ.
2: ഓക്കെ, നമസ്കാരം സർ.
0: നമസ്കാരം മാഡം.
2: സർ, എന്റെ പേര് ഷീജ എന്നാണ്. നമുക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നടന്ന പാരലൽ ആയിട്ട് നടന്നിരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈക്വൽ ആയിട്ട് നടത്തുന്ന ഒരു കോഴ്സ് ആണല്ലോ അല്ലെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോ റെഗുലർ കോളേജിൽ കിട്ടാത്ത എല്ലാവർക്കും ഇതിൽ തന്നെയാണല്ലോ പഠിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പൊതുവെ ഒരു ഇത് എടുത്തു നോക്കുമ്പോ ഇപ്പൊ ഫൈൻ ഒരു കഴിഞ്ഞ വർഷം എന്താ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരുടെയും ഒരൊറ്റ സെമിസ്റ്റർ എക്സാമിൽ കഴിഞ്ഞിട്ടുള്ളൂ, അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞവരുടെയും ആകെ 3 കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അവര് 5th പഠിക്കേണ്ട സമയത്തും അവരുടെ 3rd എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് ഒരു 1.5 ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ജോലി കിട്ടിയുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണ്. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ കോളേജില് ജോലി, സോറി, റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ വെറുതെ വർഷം പോകുന്നതായിരിക്കില്ലേ? അതറിയാൻ
0: വേണ്ടി. അങ്ങനെയല്ല, ആദ്യത്തെ ഒരു നമ്മൾ തുടങ്ങിയിട്ട് 4 നമുക്കൊരു സിസ്റ്റം ആയി വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഒരു വർഷം ലാഗ്, ഈ എല്ലാ കോഴ്സും ഒരുവിധം ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് വലിയ ഇല്ല, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഈ ലാഗ് ചെയ്യുന്ന പറയാൻ കാര്യം, നമ്മുടെ റെഗുലർ കോളേജിൽ ജൂൺ ജൂലൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമ്മുടെ യു ജി സി ആണ് നമ്മുടെ ഡേറ്റ് തിരിക്കുന്നത്. നവംബർ ആവും നമ്മുടെ അഡ്മിഷൻ. അപ്പം തന്നെ ഒരു 6 ഡിലേ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അത് നമ്മൾ 1st and 2nd കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് എക്സാം വെച്ചിട്ട് 3rd ആകുമ്പോൾ മറ്റവരെ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനി കോഴ്സ് ലാഗ് ചെയ്യത്തില്ല. മറ്റുള്ള കോഴ്സ് എൻ്റെ കൂടെ തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാഡം പറഞ്ഞതിനകത്തൊരു ഒരു ശരിയായൊരു കാര്യമുണ്ട്. ആ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയത് 23 നവംബറിലാണ് തുടങ്ങിയത്. അപ്പം 26 ശരിക്കും അവരുടെ കോഴ്സ് തീരത്തുണ്ട്. ആ ഡിലേ ആണ്. ഈ സിസ്റ്റം മനസ്സിലാവാതെ ആൾക്കാർ ഈ കൺവെൻഷണൽ കോളേജുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോഴ്സ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ അവർ വരാണ് കുട്ടികളെ ഒരു വർഷം പതിരിക്കാൻ വേണ്ടി അടുത്ത് ഈ ഇനി കോഴ്സ് ലാഗ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഡിലേ വന്നാൽ അവർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവർ അഡ്മിഷൻ പോകാതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് ഇതിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും അഡ്മിഷൻ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്. നമ്മൾ ആ കേസിനെ പറ്റി വെരി വെൽ അവെയറാണ്. നമ്മൾ അത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കമ്മിങ് ഇയേഴ്സിൽ ഒരു ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അത് തുടങ്ങിയിട്ട് 4 ഇപ്പോൾ അറിയാമല്ലോ ഒരു സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം വന്ന് ആ ഇനീഷ്യലുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെറിയ ഡിലേ വന്നെങ്കിലും നമ്മളത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും ഡിലേ ആവത്തില്ല. ഇനി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ആർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം.

0: ഓക്കെ ഓക്കെ ഓക്കെ സാർ, ഒരു സംശയങ്ങളെ ചോദിച്ചോട്ടെ. എന്റെ ഒരു ബ്രദർ വന്നിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എയില് ജോയിൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് 24 ജൂലൈ ആണ് എടുത്തത്. 24 ജാനുവരി ആയിരുന്നു ഫസ്റ്റ് ബി സി അഡ്മിഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ജൂലൈ അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ തേർഡ് ഇയർ ആണ് കറന്റ് ആവേണ്ടത്. പക്ഷെ ഇപ്പോഴും തേർഡ് സെമ്മിന്റെ മാത്രമേ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ഫോർത്ത് സെമ്മിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ സാധാരണ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ബി സി എ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ആണല്ലോ. അപ്പൊ അവർക്ക് പൊതുവേ ഇങ്ങനെയുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസും പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്താണ്. അപ്പൊ ഇവർക്ക് അതൊക്കെ മിസ്സാവില്ല.
1: മാഡം, നമ്മള് ഈ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്യാം. അതിനനുസരിച്ച് റിസൾട്ട് അവര് അവർക്ക് സഫിഷ്യന്റ് ടൈം കൊടുക്കും, റിസൾട്ട് ഒക്കെ കൊടുക്കും. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഈ ക്യാമ്പസ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് മാഡം. ഇത് കുറച്ച് പേരിങ്ങനെ അവരുടെ ഒരു വിൻസ് ആൻഡ് ഫ്രണ്ട്സ് വെച്ച് കുറേ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്താൽ മതി. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ബി സിയുടെ പരീക്ഷ നമ്മൾ നടത്തിയതിൻ്റെ സമയത്ത് സമയബന്ധിതമായി ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളെക്കാട്ടിയും ഈ കൺസേൺസ് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളും ആലോചിച്ച് ചെയ്യലേ, നമുക്ക് നിങ്ങളെപ്പോലെ മക്കളുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനുള്ള സ്റ്റെപ്സ് കറക്റ്റ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അപ്പം 4 വർഷമായുള്ളൂ, നമുക്ക് സ്റ്റാഫിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അത് എക്സ്ക്യൂസസ് പറയല്ല, അത് ചെയ്യുന്നുണ്ട് മാഡം. അതിനകത്ത് ഇനിയും അറിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഏത് പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാം. ഞാൻ വൈസ് ചാൻസലറാണ്. ഇങ്ങനെ ഓപ്പൺ ഒരു ഫോറത്തിൽ വന്നിട്ട് എനിക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ.
2: വിളിച്ചതിന് നന്ദി. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസം ആയതുകൊണ്ട് ക്ലാസ്സുകൾ എന്നല്ല കൺസെപ്റ്റ് ആയിരിക്കില്ല, ലേണിംഗ്
1: കൗൺസിലിംഗ്. പക്ഷേ കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് ഈ വർഷം 90 വയസ്സ് കഴിഞ്ഞ 91 വയസ്സുള്ള ജോയിൻ ചെയ്തത്. അപ്പം ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അപ്പം റെഗുലർ സ്റ്റുഡൻസിന് കോപ്പപ്പ് ചെയ്യും, മറ്റുള്ളത് 10 കുറേ വർഷം പഠിത്തം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു സെൽഫ് സ്റ്റഡി മോഡാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, സിലബസ് തീർക്കുന്നത്. അതിന് അതെന്ന് പറയുന്നത് യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. അതായത് നല്ല ക്ലാസ്, ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ബിസിനസ് മോഡലല്ല, ഇത് ശരിക്കും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഈ പി ജിക്ക് പഠിപ്പിക്കുന്നതിന് 850 രൂപയാണ് ഈ ഓണറിയം കൊടുത്തത്. അപ്പം ഞായറാഴ്ചകളിൽ നല്ല അധ്യാപകർ വരുന്നില്ല, കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒറ്റയടിക്ക് 1200 രൂപയാക്കി ഇവർക്ക് റെഗുലർ കോളേജിലെ അധ്യാപകർ ഞായറാഴ്ചകളിൽ വന്ന് പഠിപ്പിക്കത്തേക്കും ആ ഫീസും 1200 രൂപയാക്കി. യു ജി ആണെങ്കിൽ 1000. അപ്പോൾ അത് ഒരുവിധം. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും റെഗുലർ കോളേജിലെ അധ്യാപകർ തന്നെ, യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
2: ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്.
1: ഇപ്പം ആദ്യമേ 22, അത് കഴിഞ്ഞ വർഷം 55 ആക്കി, ഈ വർഷം തന്നെ 65 ആക്കി. അതായത് കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെന്ന് വെച്ചാൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസങ്ങളല്ലേ വർക്കിംഗ് ക്ലാസ്സിന്. അപ്പോൾ അവർക്ക് വന്ന് പോയി പഠിക്കാനുള്ള അനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റുഡൻസ് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ലേണിംഗ് സപ്പോർട്ട്, ഇപ്പോഴും ഒരു 10-20 എണ്ണത്തിൻ്റെ ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും കുട്ടികളെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഒരു ലേണർ സെൻട്രി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞില്ല, ഇത് പുതിയ യൂണിവേഴ്സിറ്റി 40 വർഷമായ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. സിസ്റ്റം ഇവിടെ കുറച്ച് സമയം എടുക്കുന്നവരും ഈ നടന്നു തുടങ്ങുമ്പോൾ കുറേ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്.
2: കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട്
1: അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ
2: ഈ കുട്ടികൾക്ക് ഇപ്പൊ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്?
1: ഗ്രീവൻസ് സെല്ലും ഉണ്ട്. അതിപ്പോ ഞാൻ ഇപ്പം ഒരു മാസം ഗ്രീവൻസ് സെല്ല് 6-7 വെച്ച് നല്ല എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പറയാനുള്ള പോർട്ടലിൽ സൗകര്യമുണ്ട്. ഈ ഫോൺ വിളിക്കാം. ഇപ്പൊ ഈ 90,000 സ്റ്റുഡൻസിന് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പലരും ചോദിക്കാതെ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഥവാ വേറെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിക്കുക. ആ രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ ആ അതല്ല അവിടുത്തെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ് മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒന്നും അല്ല സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ എല്ലാം വിളിക്കാൻ പറ്റും ആ രീതിയിൽ വന്ന്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: ആരാണ്?
2: ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, അതിന്റെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കൂ. ആ പറഞ്ഞോളൂ.
3: സാറേ, മാഡം, ഞാൻ വിളിച്ചതേ പിന്നെ ഞാനേ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സി ആർ എന്ന സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു. 2019 ഓഗസ്റ്റ് റിട്ടയർ ചെയ്താണ്. ആ അതിനുശേഷം ഞാൻ പി ഡിഗ്രി ഫെയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഇംഗ്ലീഷ് കിട്ടി. ഇപ്പൊ പി ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റിയില്ലേ? അത് ഇനി ഇപ്പൊ നമുക്ക് ഇനി പ്ലസ് ടു എടി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ഇപ്പൊ എനിക്ക് 64 വയസ്സായി.
1: അല്ല, അതിനൊരു എളുപ്പ പണി ഞാൻ പറഞ്ഞു തരാം. ഈ സാക്ഷര മിഷൻ നടത്തുന്ന ഓപ്പൺ സ്കൂൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, തുല്യതാ പരീക്ഷ. അത് എഴുതി, അത് പല നിങ്ങൾക്ക് അത് എഴുതി എടുക്കാൻ പറ്റും. നിങ്ങളുടെ കൺവീനിയൻസ് വെച്ചിട്ടാണ് അവർ പരീക്ഷ നടത്തുന്നത്. അത് എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു 91 വയസ്സുള്ള ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം.
3: എനിക്ക് മനസ്സിലായി, ഇപ്പൊ 64 വയസ്സായി.
1: അതാ ആ തുല്യതാ പരീക്ഷ എഴുതു സാറ്, അതാണ് സാറിനുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അത് ആ തുല്യതാ പരീക്ഷ അത്ര പാടൊന്നുമുള്ള ഇതല്ല, സാറിനെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. അല്ല, ഇതൊന്ന് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ വല്ലതും ഉണ്ടോ, പഠിച്ചിട്ടുണ്ടോ?
3: ഡിപ്ലോമ അല്ല, ഞാനിത് തുല്യതയ്ക്ക് ഓൺലൈനായിട്ട് സാറേ.
1: അത് ചെയ്യും, അത് എളുപ്പ പണിയാണ്. അത് നിങ്ങളെ കൊണ്ട് അത് പറ്റും, പഠിച്ചെഴുതാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു.
3: അത് എഴുതിയിട്ട് ഞാനിപ്പോ ഇതിന് അപ്ലൈ ചെയ്യാലോ.
1: പിന്നെ പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരിയിൽ ഒരു ഓപ്ഷൻ, ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, ജൂലൈയിലുണ്ട്. ആ പാസ്സാകുന്ന മുറയ്ക്കുള്ള ഇൻടേക്കിൽ അപ്ലൈ ചെയ്യാം.
3: ഞാന് അവരുടെ കോർഡിനേറ്ററെ കണ്ടു സംസാരിച്ചു. ഇപ്പൊ സാറിനെ സംസാരിച്ചതൊന്നും ചെയ്യാന്ന് വെച്ചു. പ്ലസ് ടു.
1: ഓക്കെ,
3: താങ്ക് യു സാർ.
1: ഓൾ ദി ബെസ്റ്റ്.
2: തീർച്ചയായും എല്ലാവിധ ആശംസകളും. നേരത്തെ സാറ് പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്,
1: ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മളൊരു ഫ്ലിപ്പ് ബുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ വീഡിയോ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമ്മളത് നമ്മുടെ അധ്യാപകരെ കൊണ്ട് അറേഞ്ച് ചെയ്യും. നമുക്കുള്ള 70-75 അധ്യാപകരുണ്ട്, എല്ലാവരും യു ജി സി ക്വാളിഫൈഡ്. അതിൽ 50 പേരും PhD ഹോൾഡേഴ്സ്. അത് നല്ല മറ്റേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നല്ല ക്വാളിഫൈഡ് അധ്യാപകർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്. യങ്ങർ തലമുറയാണ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് വൈ ചൂസ് SGU എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ആൻസർ ഞാൻ പറഞ്ഞത്, ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, 18 വയസ്സ് കഴിഞ്ഞുള്ള ആർക്കും പഠിക്കാം. അതുകൊണ്ട് ഞങ്ങൾ TC വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റീസ് UGC ക്വാളിഫൈഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം. അതിനൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. പിന്നെ നല്ല കരിക്കുലം, SLM സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ്. നമ്മൾ ഇത്തവണ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വെളിയിൽ പോകണല്ലോ. ഇത്തവണ നമ്മൾ എന്ന് വെച്ചിട്ട് പരീക്ഷ എല്ലാം മലയാളത്തിൽ എഴുതാം. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ പോകണം. SLM നമ്മൾ മലയാളത്തിലോട്ട് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തൊട്ട് SLM സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും, സെൽഫ് സ്റ്റഡി മെറ്റീരിയലും മലയാളത്തിലാക്കി. അതായിരുന്നു കുട്ടികളുടെ ഒരു ഡിമാൻഡ്. പിന്നെ നമ്മളതിൻ്റെ PDF കൊടുക്കുന്നുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി ടൂൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ടൂൾസ്. അത് വെച്ചിട്ട് മലയാളത്തിലോട്ട് നോക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലെ നമ്മളതിൻ്റെ PDF നമ്മൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ബ്ലെൻഡഡ് പെഡഗോഗിയാണ്. പിന്നെ നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ്, അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ടു ചൂസ് എനി UGPG. നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് UGക്കും ജോയിൻ ചെയ്യാം, അതുപോലെ PGക്ക്, ഇപ്പം പണ്ടെന്ന് പറഞ്ഞപ്പോൾ എം എ മലയാളം പഠിക്കണമെങ്കിൽ ബി എ മലയാളം, ഇപ്പം അത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഇനി ഏത് യു ജി ആയാലും അവിടെ ഏത് പി ജി, ഇപ്പം ബി എ ഹിന്ദി പഠിച്ചവർക്ക് അവിടെ എം സി എക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കവിടെ പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് കോഴ്സും അവിടെ പഠിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രി കരിക്കുലമാണ്.
2: ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി,
1: ഡ്യുവൽ ഡിഗ്രി ചെയ്യാം. അതിപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരാൾക്ക് അവർക്ക് സാഹിത്യത്തിൽ താല്പര്യം കാണും അല്ലെ, അപ്പോൾ അവർക്ക് പാർലി തന്നെ ഈ നമ്മളുള്ള ഇവിടെ ഏത് ഡിഗ്രിക്കും പഠിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ടി സി ഒക്കെ ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി. പഠിക്കാൻ താല്പര്യമുണ്ടോ ശ്രീനാരായണ ഗുരു, അതിനുള്ള എല്ലാ അവസരവും നമ്മൾ പ്രൊവൈഡ് ചെയ്ത്. പലർക്കും അറിയത്തില്ല പുറത്തുള്ള. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ ഒരു 30% ആൾക്കാർക്ക് എത്തിയുള്ളൂ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ 14 ഡിസ്ട്രിക്ട്സിലും പ്രസ് കോൺഫറൻസ് നടത്തി, ഇപ്പോൾ 5 കഴിഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി പറയാം, ഇന്ന് പത്രക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി 70% പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് ഇത് എത്തിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഇതുപോലുള്ള ഫോണിൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യം ഇത് ജനങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതാണ് അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നാൾ വന്ന് പറഞ്ഞു, ഇപ്പം വിളിച്ചു, ഇത് ആര് വിളിച്ചാലും ഞാൻ തന്നെ നേരിട്ട് പോയി പറയുകയാണ് എല്ലായിടത്തും.
2: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആകാശവാണി പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഇത് കുറേ കൂടി ആളുകളിലേക്ക് തീർച്ചയായിട്ടും എത്തും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ അഡ്മിഷൻ സൈക്കിള് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുന്നത് എപ്പോഴായിരിക്കും? നേരത്തെ ഒരു ശ്രോതാവ് പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച്
1: എല്ലാവരും, നമ്മൾ സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ എല്ലാവരും 6 മാസം ശരിക്കും 4 മാസമാണ് ഒരു സെമസ്റ്ററിൻ്റെ വരുത്തോളം എല്ലാം മാക്സിമം. ഈ ബാക്കിയെല്ലാം ഈ പരീക്ഷയും എല്ലാം വരുന്നത് ഒരു 3 മാസം. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റെഗുലർ കോളേജ് പറ്റിയൊരു 18 hours ആസ് പെർ ദ യു ജി സി റൂൾ വെച്ച് 18 കൗൺസിലിംഗ് അവേഴ്സ്, മണിക്കൂർ കൗൺസിലിംഗ് അവേഴ്സ് നടത്തിയാൽ മതി. എന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ നേരത്തെ കൊടുത്ത് പഠിച്ചിട്ട് വന്നിട്ട് സംശയങ്ങൾ, അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ. പക്ഷെ അതൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കണം. പക്ഷെ അവർ ഈ റെഗുലർ കോൾ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇതൊരു ബിസിനസ് മോഡല, കുട്ടികൾക്ക് എന്താ വേണം അത് പഠിപ്പിച്ചു തുടങ്ങുകയാണ്. പക്ഷേ നമ്മൾ മാക്സിമം ക്ലാസ് എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൂടെ ഒരു 3-4 മാസം മാക്സിമം അല്ല. പക്ഷെ അവർ പലരും ഇതെന്തെന്ന് പറയാം, ഇവിടെ വരുന്ന ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അപ്പോൾ 50% റെഗുലർ സ്റ്റുഡൻസിൻ്റെ, ബാക്കിയെല്ലാം പല രീതി. അപ്പം റിട്ടയറായവരുണ്ട്, പെൻഷൻ പറ്റിയവർ, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ റിട്ടയറായവർ, ചിലർ വീട്ടമ്മമാരുണ്ട്, എന്നാൽ വീട്ടിനടുത്ത് ഒരു LSC ഉണ്ട് പഠിക്കുക, എന്നാൽ പണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ ഒരു ജോയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇപ്പം പിയൂണായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്താൽ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഇപ്പം പല, ഇപ്പം റെഗുലർ കോളേജ് ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഡിമാൻഡും ഒരു കൺവീനിയൻസ്, ഞങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 100 ഡിമാൻഡും 100 കൺവീനിയൻസ് ഉണ്ട്. അപ്പം ചിലർ പരീക്ഷ വെക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ് വന്നേ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ. അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ ഒക്കെ പോകുമ്പം ചിലർ വിചാരിക്കുന്നതാണ് തീരുമാനം, അപ്പോഴാണ് ചെറിയ ചെറിയ പരാതികളൊക്കെ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനി ചെയ്യുന്നതല്ല, ഇത് കൊണ്ടുപോകേണ്ടത് എല്ലാവരും. മാഡം നേരത്തെ പറഞ്ഞാണ് കോഴ്സിലാകെ ഇതോ കൊണ്ടുപോകണം, അപ്പം അങ്ങനെയൊക്കെ വരുന്ന രീതി വരുന്നോണ്ടാണ് ഈ പ്രോബ്ലം. എന്നല്ലാതെ നമ്മൾ മാക്സിമം അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്.
2: അപ്പോൾ ഈ പരീക്ഷ, ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴായിരിക്കും ഇവർക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കുന്നത്?
1: 3-4 മാസത്തിന്
2: 4 മാസത്തിനകത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പരീക്ഷാ സെന്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക്, ഇപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് ജോലി മാറ്റം കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ.
1: കേരളത്തിൽ 60 കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ പോയി പരീക്ഷ എഴുതുന്ന രീതിയിലാണ് എക്സാം സെന്റർ അറേഞ്ച് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്.
2: ഇപ്പോൾ ഇഗ്നോ പോലുള്ള സിസ്റ്റത്തിനകത്ത് പറയാറുണ്ട് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാണ് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ അസൈൻമെൻറ്റുകൾ
1: ഉണ്ട്. 30% ഇൻറ്റേണൽ ഇവാലുവേഷനും 70% ഇൻറ്റേണൽ. അപ്പോൾ ഫിസിക്കൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ലേണർ സപ്പോർട്ട് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. നമ്മൾ ഈ വർഷം മുതൽ അത് എല്ലാ അസൈൻമെൻറ്റും ഓൺലൈൻ ആക്കുവാണ്, അവിടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സോ അതുപോലെയൊക്കെയുള്ള ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് ഈ അഡ്മിഷൻ തൊട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം, എല്ലാം ഓൺലൈന്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കാനായാലും എല്ലാം. അവരെ തൊട്ടടുത്ത ലേണിംഗ് സപ്പോർട്ട്സ് 5 റീജിയൻ സെൻറ്റേഴ്സ് ഉണ്ട്. 10-60 ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്, 60 കൂടുതൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്.
2: റീജിയണൽ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്?
1: 1 കൊല്ലത്തിൻ്റെ ഹെഡ് ഓഫീസറുണ്ട്, 1 എറണാകുളം, പട്ടാമ്പി, കോഴിക്കോട്, തലശ്ശേരി, അതിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മളിപ്പം പുതുതായിട്ട് കുറേ റീജിയണൽ സപ്പോർട്ട് സെൻറ്റർ അല്ല റീജിയണൽ സെൻറ്റർ തുടങ്ങാറുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ട്രിവാൻഡ്രം, കോട്ടയം, മലപ്പുറം. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ് നാല് റീജിയണൽ സെൻ്ററുകൾ തുടങ്ങാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മളത് തുടങ്ങി.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ, കോള് കട്ടായി പോയി. നമ്മൾ ഒരു ക്രെഡിറ്റ് സിസ്റ്റം കേൾക്കാമോ? ഹലോ,
3: കേൾക്കാം കേൾക്കാം.

0: പേര് പറഞ്ഞോളൂ.
1: ഋഷികേഷ് വിജയൻ.
0: സാറിനോട് ചോദിച്ചോളൂ. ഋഷികേഷ്
2: നമസ്കാരം.
1: നമസ്കാരം സാർ, ഞാൻ നിലവില് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം എനിക്ക് നിലവില് എംഎഡ് കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടോ എന്നും കൂടി അറിയണം.
2: നമ്മൾ എംഎഡും ബി എഡും തുടങ്ങിയില്ല. അത് ബി എഡ് തുടങ്ങണമെങ്കിൽ എൻ സി ടിയുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. അത് അങ്ങനെ ഈ അപ്രൂവലുള്ളപ്പോൾ എ ഐ സി ടി അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ബി എഡ് തുടങ്ങാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എം എഡും തുടങ്ങും. അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും നമ്മൾ. പക്ഷേ അതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് ഉണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് അത് കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. നമ്മൾ വില്ലിംഗ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങാൻ പരിപാടി ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത രണ്ടാഴ്ചക്കകം ഡൽഹിയിൽ എൻ്റെ രജിസ്ട്രാർത്തി ഞാൻ പറഞ്ഞേക്കുകയാണ്. എൻ സി ടിയിലൊക്കെ ഒന്ന് പോയി എൻ്റെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ആൾറെഡി നമ്മൾ രജിസ്ട്രാർ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എൽ എൽ ബി തുടങ്ങാൻ പറ്റത്തില്ല, ബാർ കൗൺസിലിൻ്റെ അംഗീകാരം. പക്ഷേ എല്ലാം തുടങ്ങാം, നമ്മളെല്ലാം തുടങ്ങാൻ പരിപാടിയുണ്ട്. അങ്ങനെ ഈ ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ള നമുക്കിപ്പം തക്കാലം തുടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഭാവിയിൽ ഇതെല്ലാം വരും. ഒരു മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് വന്നേ പറ്റും. ഇത് നീഡ് ഓഫ് ദ ഡേ ആണ്. ഇപ്പോഴത്തെ റെഗുലേഷൻസൊക്കെ മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇത് ഇതുള്ള കോഴ്സുകളെല്ലാം തുടങ്ങാത്ത രീതിയിലുള്ള പെർമിഷൻ നമുക്ക് തരും. നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ റെഗുലേഷനെല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് പെർമനൻ്റ് അധ്യാപകരെ ഗവൺമെൻറ് ഇതുവരെ അപ്രൂവൽ തന്നില്ല. അതിൻ്റെ പ്രോസസ്സ് നടക്കി കിട്ടുന്ന മുറയ്ക്ക് പിറ്റേന്ന് പി എച്ച് ഡിക്ക് അഡ്മിഷൻ തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ റെഡിയായിട്ടിരിക്കുകയാണ്.
0: മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഋഷികേഷ്?
1: ഇല്ല ഇല്ല ഇല്ല.
0: ശരി, വിളിച്ചത്.
2: ഓക്കെ, താങ്ക് യു.
0: നമ്മൾ ഇതൊരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് എന്ന് പറയുന്നു. എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കുക.
2: പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് വർഷം പഠിച്ചാലേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്രെഡിറ്റ്. നിങ്ങളൊരു മിനിമം പീരീഡ് ഉണ്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പോകും. അതാണ് ഈ ത്രീ ഇയർ സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ N-1, N+2 എന്നൊക്കെ കേട്ടിട്ട് N-1, N+1 എന്നൊക്കെ കേട്ടിട്ടെ. ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിന് അത് 3 credit ഉണ്ട്. നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന പോലെ 4 credit ഉണ്ട്, 2 credit. അതിന് ഇത്ര അവേഴ്സ് വേണം, ഓരോ ക്രെഡിറ്റ് ഇത്ര അവേഴ്സ് പഠിപ്പിക്കണമെന്ന്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് കിട്ടും. ഇപ്പം പണ്ടെന്ന് പറഞ്ഞാലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമെന്ന്. ഇപ്പം അങ്ങനെയല്ല, ഇതൊരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ വരികയാണ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തർ നിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, അത് വേണേൽ നമ്മളിപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
0: ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
2: മനസ്സിലായി? ഇതൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എ ബി സിയിൽ സ്റ്റോർ ചെയ്തിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നു, അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ടിട്ട് ക്രെഡിറ്റ് ഇട്ട് നാളെ അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് കേരള ഇന്ത്യയിൽ എവിടെ ഒരു കോഴ്സ് തുടങ്ങിയാലും ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഡിപ്ലോമ അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയി ഒരു ബി സി ഒ അല്ലെങ്കിൽ എം സി ഒക്കെ ചെയ്യുമ്പോൾ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ ക്രെഡിറ്റിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ക്രെഡിറ്റ് അക്വർ മിനിമം ക്രെഡിറ്റ് അക്വർ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന രീതിയിലായിരുന്നു. അത് ഒരിടത്ത് നിന്ന് വേണമെന്നുമില്ല.
0: ഞാനിപ്പോൾ ഒരു വിഷയത്തിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ ബി എ ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഞാൻ പഠിക്കേണ്ടത്, ബി എ സോഷ്യോളജിയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
2: ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ഈ നമ്മൾ യു ജി സിയുടെ സൈറ്റിൽ അപ്ലൈ, ഈ ഡെബ് ഐ ഡിയും എ ബി സി ഐ ഡി എടുക്കണം. അത് ഒരു ആധാറിനും ഒരു മൊബൈൽ നമ്പറും ഇമെയിലും വരുമ്പോൾ ഒരു ഡെബ് ഐ ഡിയെ കിട്ടും. അപ്പോൾ പിന്നെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ആധാർ മിസ് മാച്ച് വരുന്നതുകൊണ്ട് ഇത് ടി സിക്ക് അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം.
0: നമുക്ക് മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
0: കേൾക്കാമോ?
3: കേൾക്കാം.
0: പേര് പറഞ്ഞോളൂ.
3: ബിന്ദു.
0: എവിടുന്നാ വിളിക്കുന്നത്?
2: നമസ്കാരം മാഡം.
3: പത്തനംതിട്ടയിൽനിന്ന്.
0: ശരി, സാറിനോട് ചോദിച്ചോളൂ.
3: സാറേ, എൻ്റെ മോന് വേണ്ടിയായിരുന്നേ.
2: ഓക്കെ മാഡം.
3: മോനിപ്പോ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി സി എ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം ബി എ കോഴ്സ് ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരുന്നു.
2: മാഡം, എം ബി എ ഉണ്ട്, എം സി ഉണ്ട്. ഇപ്പൊ അപ്ലൈ ചെയ്യാം മാഡം.
3: ഇപ്പോഴേ?
2: ഓ, നല്ല പ്രോഗ്രാമാണ്, നല്ല കോഴ്സാണ്. നമ്മൾ ഒരുവിധമുള്ള നല്ല സ്പെഷ്യലൈസേഷൻ എല്ലാം എം സി എല്ലും എം ബി എല്ലും കൊടുക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ മാഡം, ഫീസ് വളരെ കുറവ്. ഫീസ് കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നും ഇല്ല. പെർ സെമസ്റ്റർ എം ബി എക്ക് ആദ്യത്തെ സെമസ്റ്റർ 11,000 രൂപയുള്ളൂ. പിന്നെ അടുത്ത സെമസ്റ്ററിൽ 10,000 രൂപയുള്ളു, ഏകദേശം ഒരു 40,000-45,000 രൂപയുള്ളു ദ ടോട്ടൽ ഫീസ്. എം സി ഐക്ക് എന്ന് പറയുമ്പോൾ എം സി ഐക്കും ഇത്രയേ ഉള്ളു.
3: പത്തനംതിട്ട
2: അവിടെ നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, ലിസ്റ്റിലുണ്ട്,
0: വെബ്സൈറ്റിലുണ്ട്.
2: കോളേജിന്റെ പേര് ഗവൺമെന്റ് കോളേജ് പത്തനംതിട്ട, അവിടെ പേര് വിട്ടുപോയി. ഞാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അത് നല്ല പ്രോഗ്രാമാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. എം സി അല്ലെങ്കിൽ എം സി ഐക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ചൊരു ഓക്കെ ഓക്കെ താങ്ക് യു മാഡം. നേരത്തെ പറഞ്ഞില്ല 2 ഡിഗ്രിയുടെ, 2 ഡിഗ്രി പറഞ്ഞില്ല, 2 ഡിഗ്രി. അപ്പം വേറൊരു യൂണിവേഴ്സിറ്റി റെഗുലർ കോളേജിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ് എ ടൈം 2 ചെയ്യാൻ
0: പറ്റില്ല,
2: എന്നുവെച്ചാൽ ഈ മിസ്മാച്ച് വരുന്നതുകൊണ്ട്.
0: മറ്റൊരു കോളേജ്, മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്ന ഒരാൾക്ക്
2: ഇവിടെ പാർലി വരെ ചെയ്യാൻ പറ്റും. യു ജി സി ഐ ഡി എടുക്കുമ്പോൾ ഉള്ള ഒരു ആധാർ ഒരെണ്ണമല്ലോ, അത് വെച്ചുള്ള മിസ്മാച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ന്യൂ ഐ ഡി സൈമിൾട്ടേനിയസ് എടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ട്രിഞ്ചന്റ് റൂൾസാണ് ഈ യു ജി സി ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ തട്ടിപ്പ് ഒന്നും നടക്കുകയായിരിക്കും.
0: നമ്മളിപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 പി ജി കോഴ്സ് എന്ന് പറയുന്നത് 2 അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും?
2: ഒരു 2 മറ്റേ അത് കഴിഞ്ഞിട്ട്,
0: അതായത് ഇപ്പോൾ ഡിഗ്രി 5 പൂർത്തിയാക്കണം, പി ജി ആണെങ്കിൽ 4 പൂർത്തിയാക്കണം എന്നുള്ളതാണ്.
2: അത് പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അത് റൂളല്ല, അതൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ റീസൺ അനുസരിച്ചിട്ട്, വാലിഡ് റീസൺ ആണെങ്കിൽ നമ്മൾ ഈ മേഴ്സി ചാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
0: ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് റിസൾട്ടിൻ്റെ, ഒരു റിസൾട്ട് കൃത്യസമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്?
2: അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 60 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ കൂട്ടും, കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് കൂട്ടും. നമ്മൾ എക്സാം നമ്മൾ ഭയങ്കര ഇതായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല കോൺഫിഡൻഷ്യലായിട്ട് അന്ന് രാവിലെ ഉള്ള ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ, ഒരു രീതിയിലും ക്വസ്റ്റ്യൻ പുറത്തു പോകത്തില്ല. അന്ന് അതായത് എക്സാം സെൻറ്റർ രാവിലെ എക്സാമിന് 30 മുമ്പ് ക്വസ്റ്റ്യൻ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവരവിടെ നിന്ന് പ്രിൻ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം 9 പരീക്ഷ നടത്തുന്നത്. എന്നു വെച്ചാൽ കൺവീനിയൻസ് വെച്ചാൽ ഈ ഒരു സെമസ്റ്റർ നമ്മളൊരു ശനിയാഴ്ച കൂടെ നടത്തിയപ്പം കുറേ പരാതി വന്നു. എന്നു വെച്ചാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞില്ലേ, കോഴ്സ് ലാഗേതിരിക്കാൻ ഈ പെട്ടെന്നൊന്ന് നിർത്തമുണ്ടോണ്ട് നമ്മൾ നടത്തി. അത് അടുത്ത വർഷമൊന്നും ഇല്ല, 9 മാത്രമേ നടത്തുള്ളൂ. പിന്നെ നമ്മൾ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തി,
0: ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക്.
2: അപ്പോൾ അതെല്ലാത്തിലൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരോ കോഴ്സ്. ഇത്തവണ മാഡം പറഞ്ഞില്ലേ, എക്സാം സമയത്ത് ഫിസിക്കൽ വാല്യുവേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ഡിലേ ആവുന്നു, ഇത്രയും പേപ്പർ വേലയുണ്ട്. ഇപ്പം നമ്മൾ ഈ വർഷം മുതൽ ഓൺസ്ക്രീൻ വാല്യുവേഷൻ പോകാം. അപ്പം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് എക്സാമിന് എടുത്തെത്തി. അപ്പം നമുക്കൊരു മാക്സിമം 1 നമുക്കത് പരീക്ഷ നടത്തി ചെയ്യാൻ പറ്റും.
0: മറ്റൊരു ശ്രോതാവുണ്ട്, ഹലോ.
4: ഹലോ,
2: നമസ്കാരം മാഡം.
4: മാഡം, എന്റെ സാർ, എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
0: എവിടുന്നാണ് വിളിക്കുന്നത്? പേരൊന്ന് പറയാമോ?
4: പേര് മിനി പേരുക്കടയെന്നാണേ.
0: ആ ശരി, ചോദിച്ചോളൂ.
4: എന്റെ മോള് ബീറ്റൊക്കെ കഴിഞ്ഞു സാർ, അപ്പൊ നിൽക്കുകയാണ്. അപ്പൊ അടുത്തത് എന്തോന്ന് ചെയ്യണമെന്ന് ഒരു നമുക്ക് പറഞ്ഞു തരാണ്.
0: റേഡിയോ ഓണാണോ? റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമോ?
2: മാഡം, ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്, എൻട്രൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, erp.sgou.ac.in. അത് സൈറ്റിൽ പോയി നോക്കിയാൽ മതി, ശ്രീനാരഗുരുവിൻ്റെ അഡ്മിഷൻ പോർട്ടൽ. ഇപ്പം അപ്ലൈ ചെയ്യാം, ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്.
4: അല്ല, നമ്മളിപ്പോ ബാങ്ക്, ഈ ബിടെക് ബാങ്ക് കോച്ചിങ്ങിന് പോകണതെന്ന് കുഴപ്പമുണ്ടോ സാർ?
0: ബാങ്ക് കോച്ചിങ്ങിന്
2: മാഡം, അതും ഇതാണ് മാഡം നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് പലർക്കും ജോലി കിട്ടാതെ. നമ്മൾ കരിയറിന് എന്താണ്, ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാതെ എന്താണ് ആഗ്രഹം, എന്താണ് സ്വപ്നം, അതിനനുസരിച്ചിട്ട് തിരക്കാൻ പറയാം.
4: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് സാർ പാസ് ആയത്.
2: ഇത്രയും മാഡം, ഇത്രയൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അടുത്ത ഈ ഇൻഡസ്ട്രി ഞാൻ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ ടെക്നിക്കൽ ടൈം ഇൻഡസ്ട്രി 5.0 എന്ന് പറഞ്ഞു, ഇപ്പം ഇൻഡസ്ട്രി 4.0 ആണ്. അത് ഓട്ടോമേഷൻ ഇൻഡസ്ട്രി 5.0 ഒക്കെ വരുമ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് അല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഒരു സെമി കണ്ടക്ടർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഒരു ജോലിയും മോശമല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് ഇന്ന ജോലി നല്ലത് ഇന്ന ജോലി മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ മോളെടുത്ത് പറ ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സിൻ്റെ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കുറച്ച് സ്കിൽ കോഴ്സ് ചെയ്യാൻ പറ. സ്കിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി കിട്ടും, ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അത് പലർക്കും അറിയാം. നമ്മൾ ഇലക്ട്രോണിക്സ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനെക്കാട്ടിയും നന്നായിട്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സ്കോപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്കിൽ ജോബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ പാരലി വേണമെങ്കിൽ ഞങ്ങളുടെ അവിടെ MBA ജോയിൻ ചെയ്യാം. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, ശനിയാഴ്ച അത് അങ്ങനെ ചെയ്യാം. അത് ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് അറ്റുവാണ്ടത്തൊക്കെ ഉണ്ട്, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം മാക്സിമം സ്കിൽ കോഴ്സ് കുറേ ചെയ്യാൻ പറ. നമ്മളിപ്പോൾ ഒരു 30 സ്കിൽ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഡ്രോൺ ടെക്നോളജി, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അത് അങ്ങനെ പറ, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടിരുന്ന ജോലി കിട്ടത്തില്ല. സ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമ്മൾ വെളിയിലൊന്നും പോകണ്ട. ഈ ആൾക്കാർ പറയും ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മലേഷ്യയിലേക്ക്, അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് പഠിക്ക് താല്പര്യമുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത്, പക്ഷേ സ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് എക്യുപ്ഡ് ആവണം. സ്കില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് 36 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും നമ്മളെ അറിയാമല്ലേ, സ്വന്തം കഴിവുകേട് മറിക്കാൻ സിസ്റ്റത്തെ കുറ്റം പറയുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മോശം എന്നൊക്കെ പറയുന്നത്. അതൊന്നുമല്ല സത്യം, ഇവിടെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്.
0: ശരി, വിളിച്ചതിന് നന്ദി സർ. ഈ ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഇത് ഇവിടെ പ്ലേസ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടെ പറയാം.
2: മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ചിലർ തെറ്റാന്ന് പറയാം. നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയർ പ്ലാനിങ്ങാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ തൊട്ടേ കരിയർ പ്ലാനിങ് പഠിപ്പിക്കണം. ഈ 10 ആകുമ്പോൾ അവർ സെറ്റായിരിക്കുന്നത്, അവരുടെ ആഗ്രഹം എന്തോ, അവരുടെ സ്വപ്നം എന്തോ, അതിനനുസരിച്ച് വേണം 10 കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്, പിന്നെ സ്പോർട്സാണെങ്കിൽ സ്പോർട്സ്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. ഇത് അതല്ല ചെയ്യുന്നത്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത്. അങ്ങനെ ചെയ്തു ഒക്കെ ഈ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊഫഷനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കൂൾ തലത്തിലേ ചെയ്യണം. ഇത് ചെയ്യുന്നില്ല
0: പലരും. അഭിരുചി മനസ്സിലാക്കി
2: അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇത് നമ്മൾ കുട്ടികൾ നമ്മളെല്ലാവരും പറയും സ്വപ്നം കാണണം കാണും. ഇപ്പം പറയുന്നത് എന്താ, അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത്. എന്നിട്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് അവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. അതോ അതങ്ങ് നല്ല ചെയ്യേണ്ടത്, കുട്ടികളെ ഇഷ്ടത്തിന് വിട്. എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് പോലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കത്തില്ല.
0: നമുക്ക്
2: അത് എൻ്റെ ഞാനീ പറയുന്ന 101% കറക്റ്റാണ്.
0: ഒരു ശ്രോതാവ് കൂടിയിട്ട്. ഹലോ
5: ഹലോ,
0: ആരാണ്, പേര് പറയൂ. ശരി ശരി,
2: താങ്ക് യു.
0: ചോദിച്ചോളൂ സാർ.
2: നമസ്കാരം മാഡം.
5: നമസ്കാരം
2: സാർ. ഹലോ മാഡം.
5: മോൻ സാറെ, എന്നെ മോന് വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. മോൻ PG കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത് എന്ത് എടുത്ത് പഠിക്കണമെന്നാണ് അത് അറിയില്ല സാർ, അതാണ് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്.
2: MBA
0: PG കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
2: PG ഏതാ മാഡം?
5: PG മലയാളം.
2: മാഡം, ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൽ ബേസ്ഡ് ജോബാ. ഇപ്പം ഇഷ്ടം പോലെ സ്കില്ല് പഠിക്കാൻ പറ്റും. അതിന് ഇന്ന ഡിഗ്രി നമുക്ക് ഈ തവണ ഇപ്പം എന്ന് പറഞ്ഞാലേ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഈ ആർക്കും ഡ്രൈവിങ് പഠിക്കാം. അതെന്താണെന്നറിയോ, നമ്മളതിൻ്റെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. സ്റ്റിയറിംഗ് എപ്പം തിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി തന്ന എല്ലാം സിംപ്ലിഫൈഡ്, കസ്റ്റമൈസ്ഡ്, ആർക്കും പഠിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് എല്ലാ ടെക്നോളജിയും വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും ഇ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നതും പിന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ടെക്നോളജിയാണ്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, ആ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരുപാട് സ്കിൽ മോൻ്റെ അടുത്ത് സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവിടെ MBA പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, MCA ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ പ്രീവിയസ് മാർക്ക് ഒന്നും ബാധ്യത, ജസ്റ്റ് പാസ്സായാൽ മതി. ഇല്ല ഇല്ല, ഇത് യു ജി ഉണ്ടല്ലോ, യു ജി വെച്ചിട്ട് നമ്മുടെ ഇവിടെ എം ബി എക്കോ എം സി എക്കോ ഒക്കെ ജോയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക, എന്താ ആഗ്രഹം എന്ന് ചോദിക്കുക. മോന്റെ പി എച്ച് ഡിക്ക് അതിനാ അവരുടെ ആഗ്രഹം എന്തോ സ്വപ്നം ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പഠിക്കാൻ പറ. നമ്മളെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആഗ്രഹം എന്താണോ അതിനുള്ള എന്തും പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
5: സാർ, മോൻ ആദ്യം പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പം 25 വയസ്സായി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് രാവിലെ അവിടെ പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയിരിക്കാറുണ്ട്. പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം.
2: മാഡം, മാഡം, മാഡം 91 വയസ്സുള്ള ഒരാൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ, അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇപ്പോഴത്തെ. അതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 വർഷം കഴിയുമ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലേൺ അൺലേൺ റീലേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മൊത്തം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽസ് മോൻ്റെ അടുത്ത് പറ, കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ. ഡെഫിനിറ്റ് ആയിട്ട് ജോലി കിട്ടും മാഡം. മാഡം, ജോലി ചെയ്തോണ്ട് ഇപ്പം പഠിക്കുക, ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന സിസ്റ്റം ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ജോലി ഒപ്പിച്ചിട്ട് ആ പൈസ കൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാരലി പഠിക്കാൻ പറ. എന്തും പഠിക്കാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്.
0: ശരി, വിളിച്ചതിന് നന്ദി സർ. ആ ഏൺ വൈൽ യു ലേൺ ആ പദ്ധതിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: അതായത് പണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ 2 വർഷം പ്രീ ഡിഗ്രി, 3 വർഷം ഡിഗ്രി, പിന്നെ പി ജി കഴിഞ്ഞിട്ട് ജോലി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ജോലി കയറിക്കുക. അത് മൾട്ടിനാഷണൽ കമ്പനി പോലും അവരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ പോലുള്ള അവരൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. പണ്ടൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന നോളജ് ഇപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്. നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിച്ച നോളജൊക്കെയാണ് ഇപ്പം 10ാം ക്ലാസ് ആകുമ്പോൾ അവർ അത്രയും എക്കിപ്പെടുക. അപ്പോൾ അതിന് മതി. അത് കഴിഞ്ഞ് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്തുള്ള ജോലി, ഒരു ജോലിക്ക് കയറുക, എന്നിട്ട് പാരലി പഠിക്കുക. ഡിഗ്രി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പം പ്രൊമോഷൻ ഇതിൻ്റെയൊക്കെ വരും. ഇപ്പം അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് അവിടെയാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റിൻ്റെ 30% ഈ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ 24-25 ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേയിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷന് 43% ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കാണ് ക്യാറ്റർ ചെയ്യുന്നത് 4 വർഷം കൊണ്ട്. അതിപ്പം 50% എബവ് ആയി. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക. മനസ്സിലായി? ഇപ്പം അമേരിക്കയിലൊക്കെ
0: കേട്ടിട്ട്,
2: പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു 10 കുറേ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ വരുന്ന ഒരു ചേഞ്ചസിന്റെ പാർട്ടാണ് അത്.
0: നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
2: ഞാൻ ഒരു 2-3 കാര്യം കൂടെ ഒന്ന് പറഞ്ഞു.
0: ഹലോ,
2: ഹലോ,
0: ഹലോ,
6: നമസ്കാരം.
2: നമസ്കാരം മാഡം.
6: നമസ്കാരം സാർ.
0: പേര് പറഞ്ഞോ?
6: ഞാൻ മോനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ പേര് പ്രേമ, മോനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്.
0: പെട്ടെന്ന് ചോദിച്ചോളൂ.
6: ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു, പാസ് ഔട്ട് അല്ല. നമുക്കൊരു 2 സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വഴി ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് പറയാനായിരുന്നു.
2: അത് ആ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അതിൻ്റെ റെഗുലേഷൻ ആവാത്തതുകൊണ്ട് മാത്രം അത് ഡിലേ ആവുന്നത്. അതായത് ഇപ്പം ചിലയിടത്ത് ഈ 1 വർഷം ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, പിന്നെ പല കാരണങ്ങൾ കൊണ്ടുപോയി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ ഇപ്പം മോൻ പറഞ്ഞോണം ഇപ്പോൾ 2-3 പേപ്പർ ആയി. അപ്പം നമ്മൾ നിങ്ങൾ പഠിച്ച ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് മാപ്പ് ചെയ്തിട്ട് ബാക്കി പഠിച്ചിട്ട് ഡിഗ്രി കൊടുക്കാനുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ റെഗുലേഷൻ ആയി വരുന്നതുകൊണ്ട്. നമുക്ക് എല്ലാത്തിനും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു സ്പെസിഫിക് റെഗുലേഷൻസൊക്കെ വേണം. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അടുത്ത വർഷമെങ്കിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്.
0: ശരി,
6: മൂത്ത മകനെ ഡിസ്റ്റൻസ് ആയിട്ട് BBA ചെയ്തു, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ MBA ചെയ്യാനായിട്ട് പറ്റുമോ ഇവിടെ?
2: അതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മാർക്ക് ലിസ്റ്റോ വല്ലതും ഉണ്ടോ? ഇപ്പൊ ചെയ്യാവല്ലോ.
6: മാർക്ക് ലിസ്റ്റ്
2: അത്
6: നമ്മള്
7: എങ്ങനെയാണ് ശ്രീനാരായണ?
2: അവിടെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഞാൻ വേണേൽ സൈറ്റ് അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ERP ERP.SGOU.SGOU

0: sg.in.
1: sgou.sg.in.
2: ഈ വെബ്സൈറ്റ് സന്ദർശിച്ച വിവരങ്ങളൊക്കെ
0: എല്ലാ വിവരങ്ങളും.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ സാധാരണ സർവകലാശാലകളെ കുറിച്ച് പറയുമ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് മിസ്സാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ആർട്സ് ഫെസ്റ്റിവൽ, സ്പോർട്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള പരിപാടികളുണ്ട്.
0: അതാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. പലർക്കും അറിയുന്നത് നമ്മൾ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഈ കലാരംഗത്തെ എല്ലാം അവരുടെ ഷോക്കേസിനുള്ള, നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 18 ഓപ്പൺ ഞങ്ങളാണ് ഈ സ്പോർട്സ് മീറ്റ് നടത്തി, നീന്തൽ ഉൾപ്പെടെ. അതായത് നമ്മൾ ഏജ്, നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സോ 85 വയസ്സ്. അപ്പോൾ ഏജ് കാറ്റഗറീസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ 75 വയസ്സുള്ളവരൊക്കെ നീന്തലിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ളവർ നീന്തൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. പക്ഷേ അവർ പണ്ട് ഇതുപോലെ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതുപോലെ സ്റ്റേജിൽ കയറി എൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കണം, പ്രൈസ് വാങ്ങണം. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായി? അതുപോലെ ഓണം, ക്രിസ്മസ്, റംസൺ എല്ലാം മറ്റുള്ള റെഗുലർ കോളേജിനെക്കാട്ടിയും നന്നായിട്ട് ഇവിടെ ആകും. ഇവർ ടൂറ് പോലും പോകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ, മനസ്സിലായില്ലേ? ടൂറ് പോലും നമ്മുടെ കുട്ടികൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അവരുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രമാത്രം വെച്ചാൽ പോയി കണ്ടറിയണം, മനസ്സിലായില്ല? ഇതൊന്നും മനസ്സിലാക്കാന്ന് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ, തുടങ്ങിയതേ ഉള്ളൂ. ഒരു സിസ്റ്റം കഴിയുമ്പോൾ നോക്കിയ ഒരു 3-4 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ശ്രീനാരായണ ഗുരു. അപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്.
2: തീർച്ചയായും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: ഒന്ന് ഇനിഷ്യേറ്റീവ് കൂടെ പറഞ്ഞു, നമ്മൾ ഈ എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പം ഗൾഫിൽ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർ ഇപ്പം നമ്മൾ ഞായറാഴ്ച നടത്തുന്ന എക്സാമിന് വന്ന് എഴുതണം. അപ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുക്കണം. ഇതിപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞിട്ട് അവർ വരുവാണ്. അപ്പം നമ്മൾ അവർ പരീക്ഷ നടത്തി കൊടുക്കും. ഒരാളായാലും 100 പേരായാലും. പിന്നെ നമ്മൾ പിന്നെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പാരമ്പര്യ നോളജ് ഉണ്ട്. ഇപ്പം നാട്ടുവൈദ്യം, ആയുർവേദം. അപ്പോൾ അവർ അപ്പോൾ 50 വർഷം പ്രാക്ടീസ് ചെയ്ത അവരൊരു വ്യാജ ഡോക്ടറാണോ വ്യാജ വൈദ്യനാണോ ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളൊരു ഈ പ്രയർ കണ്ടിട്ട് നമ്മുടെ അക്കാഡമിക് ഫ്രെയിം കൊണ്ട് അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുക. പിന്നെ നമ്മൾ ഈ NSS ഓൾ ഇന്ത്യസ് 300,000 NSS ഓൾ ഇന്ത്യസ് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ
2: പോവുക,
0: മനസ്സിലായില്ല? അതുപോലെ ഈ ചെറിയ ചെറിയ ജോലികൾ ഇപ്പം ഈ വിജ്ഞാന കേരളമായിട്ട് സഹകരിച്ചിട്ട് ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ വെളിയിൽ പോകുമ്പോൾ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായും ഒരുപാട് പദ്ധതികൾ,
0: ഒരുപാട് ഇന്നോവേറ്റീവ്. അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ അക്ലൈമഡ്, ഡിജിറ്റലി എനേബിൾഡ്, ലേണർ സെൻട്രിക്ക്, ഫ്ലെക്സിബിൾ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാനുള്ള സ്റ്റെപ്സ് എടുത്തേക്കുന്നത്, ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാം.
2: അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക്, തീർച്ചയായും നമുക്ക് പഠനം തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പരിപാടി ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി.
0: ആർക്ക് വേണമെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പേഴ്സണൽ നമ്പർ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്ക്. ഇത് വെറുതെ പറയുന്നതല്ല, 9847220016. അഥവാ ഫോൺ എടുത്തില്ലേ തിരിച്ച് ഞാൻ വിളിച്ച് നിങ്ങളുടെ എന്ത് സംശയം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വൈസ് ചാൻസലറായ പ്രൊഫസർ VP ജഗതിരാജ്, ഒപ്പമുണ്ടായിരുന്നത് ഐശ്വര്യ, കൂടെ ശാന്തി മാധവി, ആര്യലേഖ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, V സുരേഷ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറീന സി എം മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ.

0: दिस इज आकाशवाणी, द न्यूज रेड बाय शगुन चोपड़ा। The monsoon session of Parliament began today when the Lok Sabha met at 11 a.m. The House paid tributes to six of its former members who passed away recently. The House also paid tributes to Father Amir of Qatar, Sheikh Hamad bin Khalifa Al Thani. When the Speaker tried to take up the question hour, the opposition members, including from Congress and Samajwadi Party, raised the issue of paper leak of NEET examination. Mr. Birla urged the opposition to cooperate in running the House and maintain decorum, but the opposition members continued their protest, which led to adjournment of the Lok Sabha till 12 noon. In the Rajya Sabha, the proceedings began with the oath of the newly elected and re-elected members. During the proceedings, Leader of the Opposition Mallikarjun Kharge tried to raise the issue of NEET examination paper leak. However, due to uproar, Rajya Sabha Chairman C.P. Radhakrishnan adjourned the House till 12 noon. When the House met after the first adjournment at the noon, the opposition members continued their protests against NEET paper leak. The Rajya Sabha adjourned till 12:30 p.m. Prime Minister Narendra Modi has said that be it the monsoon or the monsoon session, if both are proactive, they prove to be highly productive. Speaking to the media before beginning of the monsoon session of Parliament, he said when both are productive, it leads to the welfare of the nation and the well-being of all living beings. Mr. Modi said it is a powerful message that the potential and aspirations of the country's youth are boundless as space itself.
1: Monsoon ho ya monsoon satra, agar dono proactive ho, तो बहुत ही प्रोडक्टिव होते हैं और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है और इसलिए हम यही प्रार्थना करते हैं कि मॉनसून भी प्रोडक्टिव रहे, मॉनसून सत्र भी प्रोडक्टिव रहे।
0: President Draupadi Murmu will hold delegation level talks with the Maldivian counterpart Maya Sandhu in Chisinau today. President Murmu will also meet the President of the Parliament of Moldova, Igor Grosu, and will interact with members of the Moldova-India Parliamentary Friendship Group. Further, the President will address a business forum and interact with the members of the Indian community. Delhi Metro Rail Corporation, DMRC, has informed that the interchange facilities and gates are now open at Rajiv Chowk and Central Secretariat Metro stations. Earlier, DMRC said that Janpath, Rajiv Chowk, Patel Chowk, Central Secretariat and Seva Tirth Metro stations have been closed till further instructions due to security reasons. The Special Investigation Team, SIT, constituted by the Uttar Pradesh government, has filed its status report before the Supreme Court in the Ram Mandir donation theft case. The status report was submitted in a sealed cover before a three-judge bench headed by Chief Justice of India, Suryakant. The matter is scheduled to be heard by the Apex Court today. Madhya Pradesh Cabinet has approved the Uniform Civil Code UCC Bill during a special meeting held at Jagdishpur, a historic town near Bhopal. Addressing a press conference, Chief Minister Mohan Yadav said that the UCC will provide equal opportunities and rights to all communities, and this law is a major step in that direction. He said the UCC Bill does not violate the fundamental rights of the citizens. The Chief Minister highlighted that before drafting the bill, a committee headed by former Supreme Court Judge Justice Ranjana Prakash Desai was formed, which conducted consultations across all districts and divisions of the state. He said state-level discussions in Bhopal also included political parties and social organizations from diverse faiths. Spain beat defending champions Argentina 1-0 in extra time to become FIFA World Cup 2026 champions. Spain's substitute Ferran Torres scored in the 106th minute to give his team a 1-0 win over Argentina in the final at New York, New Jersey Stadium last night. In men's cricket, England beat India by 27 runs in the third ODI and sealed the three-match series 2-1 at Lord's in London last night. Despite Rohit Sharma's magnificent score of 138 runs, Shubman Gill 77 and Virat Kohli 74, India only managed 360-7 in pursuit of a mammoth target of 388, built on the back of a career-best 142 from Ben Duckett. Benchmark domestic equity indices were trading around 0.7% lower in the forenoon session today. The Sensex shed 592 points to 77,559, while the Nifty dropped 147 points. And that is the end of this news bulletin.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0499 4231 624. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ ഇതാണ്: 8547005051. ഫിഷറീസ് വകുപ്പ് കടൽ രക്ഷാ പ്രവർത്തനത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ സി റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്നും പരിശീലനം ലഭിച്ചവരും കണ്ണൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരുമായിരിക്കണം. കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9496007039. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.egrants.kerala.gov.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0495237786. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള ബിവോക് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, ബിവോക് അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9995004269. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9446328483. സേവന വാർത്തകൾ കഴിഞ്ഞു.

പി എം സാജനും സംഘവും പാടിയ നാടൻ പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ഈയിടെ അന്തരിച്ച 6 മുൻ അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ടിന്റെ വിജയം ഉദാഹരണമാണെന്ന് പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ കഴിവും അഭിലാഷങ്ങളും ബഹിരാകാശം പോലെ തന്നെ അതിരുകളില്ലാത്തതാണെന്നത് ശക്തമായൊരു സന്ദേശമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ രാജ്യം നിരവധി സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും ഈ നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ബഹിരാകാശ രംഗത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യ ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങളും പ്രതിസന്ധികളും ഉയർന്നുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എങ്കിലും 7.7% വളർച്ചാ നിരക്ക് നിലനിർത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദോക്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. നെന്മാറ പോത്തുണ്ടി തിരുത്തുമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി ചെന്താമര. 2019 ഓഗസ്റ്റ് 31 സജിതയുടെ കൊലപാതകം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തുക മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൊതുധനകാര്യം, ധനകാര്യ ഭരണ നിർവഹണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നതിനായി കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ICSSR വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധ മത്സരം നടത്തും. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി മൌലികമായ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ ബിരുദ, ബിരുദാനന്തര, ഡോക്ടറൽ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കർണാടകയിലെ കുടകിൽ വെച്ചാണ് റാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഇയാളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം വേഷം മാറിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ April 10 അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കിയത്. തുടർന്ന് വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകർ ഭാഗത്തുനിന്ന് പീഡനമേൽക്കേണ്ടി വന്നതാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായതെന്ന് രക്ഷിതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഡോക്ടർ റാമിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ കണ്ടെത്താനായുള്ള അന്വേഷണം ശക്തമാക്കിയത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ആരംഭിച്ചു. മറ്റന്നാൾ വൈകിട്ട് 4 പ്രവേശനം നേടാം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരം നൽകി KSRTC പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര. ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ വഴിപാട് ചടങ്ങുകളും കണ്ട് സദ്യ കഴിച്ചു മടങ്ങാൻ അവസരമാണ് ലഭിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വള്ളസദ്യ നടക്കുക.
0: ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊടുപുഴ HSO അറിയിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. സ്വർണവില വർദ്ധിച്ചു. പവന് 120 കൂടി 1,500 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജു ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
4: ആകാശവാണി കണ്ണൂർ.
5: ആരോഗ്യദീപ്തി. കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
6: കർക്കിടക ചികിത്സയിലെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, അപ്പൊ ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ?
7: പാർശ്വഫലങ്ങൾ വരുന്നത് നമ്മളത് തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ തെറ്റായ ഒരു ഡ്യൂറേഷനിലോ ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ കാലയളവിൽ അംഗീകൃതമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ ഒരു ചികിത്സ തേടിക്കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. മറിച്ച് നമ്മൾ സ്വന്തമായി തീരുമാനമെടുക്കുകയോ തെറ്റായ സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ചികിത്സയും, ഭക്ഷണം അമിതമായാൽ പ്രശ്നമുണ്ടാകും എന്നതുപോലെ തന്നെ ചികിത്സയും തെറ്റായി കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
6: ഇപ്പൊ ഈ ആധുനിക ചികിത്സയോടൊപ്പം, അതായത് മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾക്ക് കർക്കിടക ചികിത്സ സ്വീകരിക്കാനാവുമോ?
7: അതെ, അത് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടറുടെ വിദഗ്ധ ഉപദേശം വേണമെന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ രോഗങ്ങൾ സഫർ ചെയ്യുന്നു, ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നു, അതിൻ്റെ ഡോസ്, അതിൻ്റെ ഡ്യൂറേഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചികിത്സയ്ക്ക് മുമ്പ് ഡോക്ടറെ ധരിപ്പിക്കുക. അപ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ വേണ്ട പരിശോധനകൾക്കും ടെസ്റ്റുകൾക്കും എല്ലാം ശേഷം മാത്രമാണ് ഡോക്ടർ ഒരു കർക്കിടക ചികിത്സ നിർദ്ദേശിക്കുക.
6: ഇപ്പൊ ഡോക്ടറെ, ഈ ഒരു ചികിത്സ ഒരു വർഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും തുടരണമെന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? എന്താണ് അതിന്റെ സത്യാവസ്ഥ?
7: അത് ഒരു ആവശ്യകതയല്ല. നമ്മളൊരു കർക്കിടകം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഒരു എനർജി ബിൽഡിംഗ് ആയിട്ടാണ് പലപ്പോഴും ഈ ഒരു കർക്കിടക ചികിത്സയെ കാണാറ്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുകയും ബോഡിയെ ക്ലിയർ ആക്കുകയും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്താൽ അതൊരു വർഷത്തേക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്ത വർഷം ആ ടൈമിലും അത് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നല്ലാതെ ചെയ്തില്ല എന്ന് വെച്ച് ഒരു അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ചെയ്താൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ വണ്ടിയൊക്കെ സർവീസിന് കൊടുക്കുന്നത് പോലെയാണ് ഈ ഒരു കാര്യവും വരുന്നത്. നമ്മുടെ ബോഡി ഒന്ന് സർവീസ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്.
6: കർക്കിടക ചികിത്സ പ്രധാനമായും രണ്ട് തരത്തിലാണല്ലോ ഉള്ളത്, അതായത് ഒന്ന് രോഗ ചികിത്സ, മറ്റൊന്ന് രോഗപ്രതിരോധ ചര്യകൾ. എന്താണ് ഇവ രണ്ടും?
7: രോഗപ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൻ്റെ ഉന്മേഷം, ഉണർവ്, പേശികളുടെയും സന്ധികളുടെയും ഒക്കെ ദൃഢത എന്നിവ ഉറപ്പാക്കുന്ന, കുറച്ചുകൂടെ ഒരു എനർജി നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ചികിത്സയാണ് രോഗപ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ശമന ചികിത്സയും ശോധന ചികിത്സയും ചെയ്യാം. വമനം, വിരേചനം, വസ്തി, നസ്യം പോലെയുള്ള ചികിത്സകളും അതോടൊപ്പം ചെയ്യാം. പുറമേ നിന്നുള്ള തടവൽ, കിഴി, ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ബോഡിയെ ഫിറ്റാക്കി നിലനിർത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ സ്റ്റാറ്റസിലേക്ക് ശരീരത്തെ മനസ്സിനെയും കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതാണ് രോഗപ്രതിരോധ ചികിത്സയിലൂടെ പ്രധാനമായും ശ്രദ്ധ വയ്ക്കുന്നത്. അതിൻ്റെ ഒപ്പം രസായനം ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളും സേവിക്കാവുന്നതാണ്. എന്നാൽ ചികിത്സയിലേക്ക് വരുമ്പോൾ, അതായത് രോഗമുള്ള ഒരാൾക്ക് കർക്കിടക ചികിത്സ നൽകുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ രോഗാവസ്ഥയ്ക്ക് തന്നെയാണ്. അപ്പോൾ ആ രോഗത്തിന് ശമനം ഉണ്ടാക്കുക എന്നതാണ് അവിടെ ചികിത്സയുടെ ലക്ഷ്യം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ ചികിത്സകളും അതിലേക്ക് കടന്നു വരണമെന്നില്ല. വമനം അല്ലെങ്കിൽ ഛർദ്ദിപ്പിക്കുന്നതാണ് ആ രോഗിക്ക് ഏറ്റവും നല്ല ചികിത്സ. ആ സമയത്ത് അതിന് അവരുടെ ശരീരം ഫിറ്റാണെങ്കിൽ നമ്മൾ ആ ഒരു ചികിത്സ മാത്രമായിരിക്കും ആ സമയത്ത് ചെയ്യുക. അല്ലെങ്കിൽ പാദരോഗങ്ങളുള്ള ഒരാൾക്ക് ഒന്നുകിൽ തൈലം ഉപയോഗിച്ചോ അല്ലെങ്കിൽ കഷായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യുന്ന മെഡിക്കേറ്റഡ് എനിമിയാണ് കൂടുതൽ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുക എന്ന് മനസ്സിലായാൽ അത് മാത്രമായിരിക്കും കർക്കിടക ചികിത്സയുടെ ഭാഗമായി ചെയ്യുക. അതുപോലെ തന്നെയാണ് എണ്ണ തടവൽ. ചില രോഗങ്ങളിൽ എണ്ണ തടവാൻ പാടില്ല, ചില രോഗങ്ങളിൽ എണ്ണ തടവാവുന്നതാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും രോഗചികിത്സ ചെയ്യുന്നത്. അതാണ് അതിലുള്ള വ്യത്യാസം വരുന്നത്. മരുന്നുകൾ ഉപയോഗിക്കുന്നതിലും അതുപോലെ തന്നെ ആ രോഗത്തിനും കൂടെ ഉതകുന്ന മരുന്നുകളായിരിക്കും കർക്കിടക ചികിത്സയിൽ അപ്പോൾ ഉപയോഗിക്കുക.
6: അപ്പൊ ഈ കർക്കിടക ചികിത്സ സമയത്ത് ആഹാര ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാനും ഇത് പരിധിവരെ സഹായിക്കില്ലേ?
7: അതെ, തീർച്ചയായും സഹായിക്കും. സാധാരണ രീതിയിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് കഴിയുമ്പോഴും ഈ ഒരു ഭക്ഷണക്രമം അതോടൊപ്പം പലപ്പോഴും യോഗ, അമിതമായ വ്യായാമങ്ങൾ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഭാരം കുറയ്ക്കുക എന്നുള്ളതിനേക്കാളും സന്തുലിതമായൊരു ഭാരത്തിലേക്ക് വ്യക്തിയെ കൊണ്ടുവരാൻ പലപ്പോഴും ചികിത്സയിലൂടെ കഴിയാറുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു ഈവൻ നമ്മളൊരു കോസ്മെറ്റിക് സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ തടയാനും പിന്നെ എന്താണ് പറയുന്നത് ത്വക്കിൻ്റെ കോംപ്ലക്സ് ചർമ്മത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ കർക്കിടക ചികിത്സ കഴിയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കാണാറുണ്ട്.
6: ഇപ്പോൾ ഈ കർക്കിടക ചികിത്സയെക്കുറിച്ച് സാധാരണയായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
7: തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ പലപ്പോഴും പൊതുവായിട്ടുള്ള ഒരു ധാരണ കർക്കിടക ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും മാറും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സർവ്വരോഗ സംഹാരിണിയായിട്ടല്ല കർക്കിടക ചികിത്സ വരുന്നത്. പ്രധാനമായും ഉള്ള രോഗങ്ങളെ ശമിപ്പിക്കുക, അതിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക, ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുക എന്നിവയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിയുടെ ആരോഗ്യനില അനുസരിച്ച് മാത്രമേ നമുക്കത് ഏതൊക്കെ രോഗങ്ങളിൽ ഇതിൽ വ്യത്യാസം വരും എന്നെല്ലാം തീരുമാനിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതൊരു സുഖചികിത്സയായി

0: എല്ലാവരും കാണുന്നു. സുഖചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമാണ് അതൊരു സുഖചികിത്സ എന്ന രീതിയിലേക്ക് വരുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പലരും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സുഖചികിത്സയോ അല്ലെങ്കിൽ ഒരു മസാജ് തെറാപ്പിയോ മാത്രമായി കണ്ട് ചെയ്യുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു യഥാർത്ഥ പ്രയോജനം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഇതുപോലെ തന്നെയാണ് ആയുർവേദമാണ് പ്രകൃതിദത്തമാണ്, അതുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല എന്നൊരു തെറ്റിദ്ധാരണയും ഇതിലൊരു ഡോക്ടറുടെ ഉപദേശം ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണയും പലർക്കുമുണ്ട്. എവിടെ നിന്നും എന്തു വാങ്ങിച്ചും ആരെ കൊണ്ടും ചെയ്യിക്കാം എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. ഇതിൽ വിദഗ്ധനായ ഡോക്ടറുടെ സഹായം ആവശ്യമാണ്. വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ധയായ ഒരു തെറാപ്പിസ്റ്റിന്റെ ഈവൻ മസാജ് ചെയ്യുന്നത് പോലും ഒരു അംഗീകൃതമായ ഒരു കോഴ്സ് കഴിഞ്ഞ കൃത്യമായ അനുഭവ സമ്പത്തുള്ള ഒരു തെറാപ്പിസ്റ്റിന് മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ഈ ഒരു കാര്യത്തിൽ ചികിത്സ ചെയ്യാൻ കഴിയുക. അപ്പം അതെല്ലാം തന്നെ പ്രാധാന്യമാണ്. ആരെങ്കിലും വിളിച്ച് തടവുക എന്നുള്ളതല്ല കർക്കിടക ചികിത്സ എന്നതുകൂടെ മനസ്സിൽ വെക്കേണ്ടതാണ്.
1: പൊതുജനങ്ങളോട് ഡോക്ടർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് ഈ ചികിത്സയെക്കുറിച്ച്?
0: കർക്കിടക ചികിത്സ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ആരോഗ്യവാനായൊരു വ്യക്തിയെ സംബന്ധിച്ച് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യം കൂടുതൽ ഉണർവോടെ നിലനിർത്താനും ദഹന പ്രതിരോധ വ്യവസ്ഥകളെ മെച്ചപ്പെടുത്താനും മാംസപേശികൾ, അസ്ഥിസന്ധികൾ, നാഡികൾ എന്നിവയ്ക്ക് ദൃഢത പ്രദാനം ചെയ്യാനും സഹായിക്കുന്നു. പഞ്ചകർമ്മ ശോധന ചികിത്സയിലൂടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനും സാധിക്കുന്നു. എന്നാൽ രോഗമുള്ളവർക്ക് രോഗത്തിന്റെ ചികിത്സ കൂടെ ചേർന്നതാണ് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് കർക്കിടക ചികിത്സ തീരുമാനിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണക്രമം, വ്യായാമം, മതിയായ ഉറക്കം, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം ഇതെല്ലാം കൂടെ ചേർന്ന് ഒപ്പം ആയുർവേദ ചികിത്സയും കൂടെ ചേരുന്നതാണ് കർക്കിടക ചികിത്സ എന്നുകൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.
2: കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകലാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒരു മണിക്ക് സ്വീറ്റ് 70s 1970s മധുരഗാനങ്ങൾ, 2:15 തുടർ നാടകം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൾഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫാ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത് കർണാ ഹൈ. ഉനോനെ ആധുനിക ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉനോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ യു എൻ എഫ് സി സി എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആന്റ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
4: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.

സ്വീറ്റ് സെവൻറ്റീസ്, 1970s യെസ് ജാനകി പാടിയ ചില മധുര ഗാനങ്ങളാണ് ഇന്നത്തെ സ്വീറ്റ് സെവൻറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, സ്വീറ്റ് സെവൻറ്റീസിൽ ആദ്യം ആഭിജാത്യം. ഈ പടത്തിലെ ഗാനം ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ട്യൂമർ.

സ്വീറ്റ് സെവൻറ്റീസിലെ അടുത്ത ഗാനത്തിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പിയുടേത്. ഈണം ദക്ഷിണാമൂർത്തി. ചിത്രം മായ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: സ്വീറ്റ് 70s. ഇനി യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് S ജാനകി പാടിയ ഗാനം, ചിത്രം പ്രിയ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറീന സിയം മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497-2956-0007 എന്ന നമ്പറിൽ. ഇന്ന് 2:30 മുതൽ 3:30 വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: സ്വീറ്റ് 70s തുടരുകയാണ്. വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പണിമുടക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 2:30 ഗ്രഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസിക ആരോഗ്യം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറീന സി എം മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497-2956-0007 എന്ന നമ്പറിൽ ഇന്ന് 2:30 മുതൽ 3:30 വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
6: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: സ്വീറ്റ് 70s തുടരുകയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വീറ്റ് 70s ഇത് എസ് ജാനകി പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം രാക്കുയിൽ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി.

യെസ് ജാനകി പാടിയ ചില മധുര ഗാനങ്ങളാണ് ഇന്നത്തെ സ്വീറ്റ് സെവൻറ്റീസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സ്വീറ്റ് സെവൻറ്റീസ് ഇവിടെ പൂർണ്ണമാകുന്നു.

ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജിജിൻ അതിയന്നൂർ, അനീഷ് നായർ, ജയദേവ് കോട്ടയം, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നോ?
1: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ

0: ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. രണ്ടു വർഷത്തിനു ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: ചിദംബരം, അന്യയുടെ ചോദ്യം തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഹൗ ആർ ദീസ് ടു ഇവന്റ്സ് ആർ റിലേറ്റഡ്?
1: ദാറ്റ്സ് വാട്ട് ഐ നീഡ് ടു ഫൈൻഡ്. ലേഖ,
0: ഇവർ പറഞ്ഞത് കള്ളമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഉണ്ടെന്ന് തോന്നുന്നില്ല. 2 വർഷം നീണ്ട ലിവിംഗ് ടുഗദറിൽ വിള്ളലുകളും ഉണ്ടായതായി കാണുന്നില്ല. ഡേവിഡിന്റെ മരണത്തിൽ മാത്രമാണ് കേട്ടിടത്തോളം അല്പം ദുരൂഹത.
0: എനിക്കും തോന്നി, സന്തോഷകരമായി ജീവിച്ചു പോകുമ്പോ എന്തിനു പെട്ടെന്ന് അയാൾ മരണത്തെ പുൽകണം?
1: ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് ഈസ് ഡെത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ഫിലോസഫിക്കലെന്നോ പോയറ്റിക്കെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പ്രാക്ടിക്കലി അതിന് നിലനിൽപ്പില്ല. എന്റർടൈൻമെന്റ് വേൾഡ്, ആർ ജെ എന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വേറൊരു സാധ്യതയുണ്ട്.
0: എന്താണത്?
1: ഡ്രഗ്സ്.
0: അതിനു പക്ഷേ
1: അറിയില്ല. ഡേവിഡ് ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് അധികമായി കുത്തിവെച്ചിട്ടാണ് എന്നതാണ് സംശയത്തിന് കാരണം. ആ ഒരു പോസിബിലിറ്റിയുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു. ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തും മുമ്പ് ഒരു അവസാന ശ്രമം.

0: ഹലോ ചിദംബരം, വരൂ വരൂ.
1: താങ്ക്സ് അന്ന. ചിത്ര ഇല്ലേ?
0: ഉണ്ട്. ചിദംബരം വരൂന്ന് അറിയിച്ചതിനാൽ ചിത്ര കാത്തിരിക്കുക.
1: ആ ദേ ചിത്ര വന്നല്ലോ.
2: ആ ഹായ്.
1: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
2: എന്താ ചിദംബരം?
1: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
2: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
1: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെപ്പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
2: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
1: നോക്കൂ ചിത്ര, ഇമോഷണലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ തിരോധാനത്തെപ്പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
2: ചിദംബരത്തിന് അതെങ്ങനെ
1: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതു. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM MDയെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
2: ശശാങ്ക ഭയങ്കർ?
1: അതെ, ശശാങ്കിനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന FM സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
2: എന്നിട്ട്?
1: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈൻറ്റും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.
2: നോ, ഡേവിഡിന് അങ്ങനെ ഒരു ദുശീലം ഇല്ല.
1: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
2: എന്ന് പറയുമ്പോ?
1: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരിക്കടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംഷൻ,

0: അങ്ങനെയൊക്കെ വരാം.
1: പക്ഷെ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ
0: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
2: ആർക്കാണ് ഡേവിഡിനെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്?
0: അതറിയാൻ വേണ്ടിയാണ് ചിത്രയോട് ഞാൻ കംപ്ലൈന്റ് റേസ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പിൻബലം വേണം.

ഹലോ, അതെ, ചിദംബരമാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്. നോ, ഞാൻ മിസ്സാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. മഞ്ജുനാഥ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ലൈവ് ലൊക്കേഷൻ താങ്കളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, അത് ഫോളോ ചെയ്ത് വരൂ. അതുമല്ല, ഈ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെ ഒരു ബോർഡും കാണാം. അതെ അതെ, ധനപതിയുടെ സ്റ്റുഡിയോ.

0: ഹലോ ധനപതി.
1: ഹാ ഹലോ ചിദംബരം സർ. എന്താ പുതിയതായി വല്ല വോയിസ് ഓവറും എടുക്കണോ?
0: പുതുതായി എടുക്കാനല്ല, ഒരു പഴയ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കാനാണ്.
1: പഴയ വോയിസ് ക്ലിപ്പോ? മനസ്സിലായില്ല.
0: വിശദമാക്കാം. ഇതെന്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി, ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പഴയ വോയിസ് ക്ലിപ്പുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം.
1: ഓ, അതിനെന്താ ചെയ്യാലോ. എവിടെ തരും അത്?
2: ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്, ആദ്യത്തെ ഫയലാണ്.
3: ഓക്കെ.
1: പെൻഡ്രൈവിൽ വൈറസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഇത് ഞാൻ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ ആദ്യം കേട്ടു നോക്കാം.
2: ഓക്കെ ഓക്കെ.
4: ഒരു യാത്രാമൊഴി. ചങ്ങാതിമാരെ, ഞാൻ ഡേവിഡ് ആരോഗ്യസ്വാമി. ഇതെന്റെ അവസാന റെക്കോർഡിംഗ് ആണ്. നിങ്ങളിത് കേൾക്കുന്ന സമയം ഈ സുന്ദരഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം ശരിയായ ഒരു ഉത്തരം.
2: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവൻ നമ്മൾ കേട്ടില്ലല്ലോ.
0: ധനപതിക്കത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു, പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
0: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. രചന

അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 17-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറിന സി എം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹത്തിൽ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യം ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. പഠന സമ്മർദ്ദം, കുടുംബ സാമൂഹിക സാഹചര്യങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, ആശങ്ക, വിഷാദം തുടങ്ങി നിരവധി വെല്ലുവിളികളാണ് പലരും നേരിടുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ മാനസിക പിന്തുണയും ശരിയായ മാർഗനിർദ്ദേശവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതലറിയാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ധർമ്മടം ഹോമിയോ ഡിസ്പെൻസറിലെ മെഡിക്കൽ ഓഫീസറും സീതാലയം പദ്ധതി കണ്ണൂർ ജില്ലാ കൺവീനറുമായ ഡോക്ടർ ഷെറിന സി എം ആണ്. ഡോക്ടർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഇതാ ഒരിക്കൽ കൂടി: 0497295607. ഇപ്പോൾ മുതൽ 3:30 വരെ. ഡോക്ടർ, സീതാലയം പദ്ധതി ഇത് ആരംഭിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം?
1: നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആധുനിക ജീവിതത്തിൽ സ്ത്രീകൾ ഒരേ സമയം കുടുംബ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതരാണ്.
0: അതെ
1: അല്ലേ? അത് അവർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മാനസിക സ്ട്രെസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
0: കാരണം
1: എല്ലാവരും വളരെ എംപവേർഡാണ്, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. എന്നാലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിൻ്റെ, കുട്ടികളുടെ, വീട്ടിലെ പ്രായമായവരുടെ, ഇതെല്ലാം ഈ ഒരു സ്ത്രീയാണ് പലപ്പോഴും
0: മാനേജ് ചെയ്യേണ്ടി
1: വരുന്നത്. അത് ശരിക്കും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെയാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ വളർന്നു
0: ഫോർവേഡായി ചിന്തിക്കുന്നു എന്ന്
1: പറഞ്ഞാലും, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്
0: അല്ലേ?
1: അതെ. ഗാർഹിക പീഡനം അല്ലേ, സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഗാർഹിക പീഡനം. മാത്രമല്ല, ജോലി സ്ഥലത്ത് വരെ പലതരത്തിലുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും
0: പീഡനവും
1: സ്ത്രീകൾ നേരിടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതൊക്കെ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് അറിയില്ല. ഇത് ആരോട് പറയും? പറഞ്ഞാൽ ഇത് പ്രശ്നമാവില്ലേ? തുറന്ന് പറയാൻ, അവർക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു ഇടമില്ല എന്ന് തന്നെ പറയാം
0: അല്ലെ.
1: വീട്ടിൽ പറഞ്ഞ പ്രശ്നം, അല്ലെങ്കിൽ ചിലപ്പം കുടുംബത്തിൽ തന്നെ ആയിരിക്കും പല രീതിയിലുള്ള പീഡനങ്ങളുണ്ട്. അപ്പം ഇതെങ്ങോട്ട് പറയണം എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പം സീതാലയം എന്ന് പറയണത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരിടം. തുറന്നു പറയുന്നത് വെച്ചാൽ അതൊരു ഒരു കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ വെക്കുകയും ചെയ്യുന്നു, നമ്മളത് കേൾക്കുന്നു, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. നമുക്കവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലിംഗ് വേണ്ട കേസസ് കൗൺസിലിംഗ് കൊടുക്കുന്നു, ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുന്നു. അങ്ങനെ അവരെ ഒരു എന്താ പറയുക, ഒരു സാന്ത്വനം, സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ എന്നാണ് നമ്മുടെ സീതാലയത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ.
0: അത് ശരി.
1: അങ്ങനെ 2010-11 ആ ഒരു വർഷത്തിലാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഈ ഒരു സീതാലയം പദ്ധതി അങ്ങനെയാണ് രൂപീകരിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നു മാം പറഞ്ഞതിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മാനസികമായ പ്രയാസം നമുക്ക് അനുഭവിക്കുന്നതും ഇതുപോലെ തന്നെ തുറന്നു പറച്ചിലുകൾക്ക് ഇടമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നതും. ഈ സീതാലയം ആരംഭിക്കുമ്പോൾ ഈ ആരംഭ കാലഘട്ടത്തിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിട്ടാണ് കണ്ടത്?
1: അതെ, മെയിനായിട്ടന്നെ നമ്മൾ പറയുന്നത് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു ആരോഗ്യം, സന്തോഷം, സാമൂഹിക സമത്വം എന്നിവയൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഇത്തരം ഈ പീഡനവും ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ശരിക്കും നമ്മുടെ നിയമങ്ങളൊക്കെ ഒരുപാട് റൈറ്റ്സ് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. പലതും നമ്മൾക്ക് അറിയില്ല അല്ലേ, കുറേയൊന്നും നമുക്ക് അറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെന്ത് ചെയ്യണമെന്നും ഇവർക്ക് അറിയില്ല.
0: എവിടെ പരാതിപ്പെടണം, എന്ത് ചെയ്യണം,
1: എന്ത് ചെയ്യണമില്ല. അപ്പം നമ്മൾ ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വേണ്ട ഒരു നിയമത്തിൻ്റെ ഒരു സുരക്ഷ, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അതെന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതും ഈ സീതാലയത്തിൽ വരുന്നതാണ്. പിന്നെ ഇതേപോലെ കൗൺസിലിങ്ങും മരുന്നുകൊണ്ടുള്ള ചികിത്സ, പിന്നെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ. ഞാൻ പറഞ്ഞല്ലോ, കുറേ പേർക്കൊന്നും അറിയില്ല നമ്മുടെ റൈറ്റ്സ് എന്താണ്, നമ്മുടെ അവകാശങ്ങൾ എന്താണെന്നൊന്നും. അപ്പം ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ കുടുംബശ്രീയിലും മറ്റ് കോളേജസിലും സ്ത്രീ സംഘടനകളിലൊക്കെ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്താറുണ്ട്.
0: അതുപോലെ കൗമാരക്കാരുടെയും സ്ത്രീകളുടെയും മാനസികാരോഗ്യം ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയധികം മാനസിക പ്രയാസം പിരിമുറുക്കം ഇവർക്ക് ഉണ്ടാവാനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: ഇതിൻ്റെ കാരണങ്ങൾ ആക്ച്വലി സാമൂഹികവും മാനസികവും ജൈവികവുമായ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക സമ്മർദ്ദം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിൽ എല്ലാം കൂടെ നമ്മളൊരു സൂപ്പർ വിമൻ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മൾ എല്ലാത്തിലും അങ്ങോട്ട്
0: കൈയടത്തേണ്ട അവസ്ഥ,
1: നമ്മളെല്ലാത്തിലും ബെസ്റ്റ് ആവാനും ശ്രമിക്കും.
0: സ്ത്രീകളുടെ
1: നമുക്ക് എല്ലാത്തിലും ബെസ്റ്റ് ആവണം. ഇപ്പൊ വീട്ടിൽ സത്യം പറഞ്ഞാൽ രാവിലെ ഒരു കറിയും ഒരു ഇതും വെച്ചിട്ട് നമ്മൾ പോവാൻ റെഡിയല്ല. നമുക്ക് എല്ലാത്തിലും അല്ലേ രണ്ട് മൂന്ന് കറിയും
0: അല്ലേ.
1: ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഈ വീട്ടിൽ ഇതേപോലെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടല്ല പോകുന്നത്. അവർക്കൊരു ബ്രെഡ് അത് ടോസ്റ്റ് ചെയ്ത് സാൻഡ്വിച്ചും കഴിച്ചിട്ട് അവരങ്ങ് പോകും. പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ ശീലിച്ചത്, നമ്മുടെ ശീലങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. രാവിലെ നീറ്റ് മുട്ടടിക്കണം അല്ലെ, അങ്ങനെ തുടങ്ങും. വീട് വൃത്തിയാക്കി വിളക്ക് വെക്കണം, ഇങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കണം. അങ്ങനെ അത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെയാണ്.
0: ഒരുപക്ഷെ പലപ്പോഴും സ്ത്രീകൾ ചിന്തിക്കുന്നത് ഞാൻ ചെയ്താൽ മാത്രമാണ് അത് ശരിയാവുക എന്നുള്ളൊരു ചിന്താഗതി പല സ്ത്രീകൾക്കും കണ്ടുവരാറുണ്ട്.
1: അത് വേറെ ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നിങ്ങളൊരു സഹായത്തിന് ഒരാളെ വെക്കും, എത്ര പൈസ, പക്ഷെ അവർ ചെയ്ത ശരിയാവില്ല ഡോക്ടറെ. നമുക്ക് ആ ഒരു ഒരു മെന്റാലിറ്റി ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് പലപ്പോഴും സ്ത്രീകൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നതാണ് സമയമില്ല. എപ്പോഴും നമ്മളിപ്പം യോഗ ചെയ്യുമോ മെഡിറ്റേഷൻ ചെയ്യുമോ ഒക്കെ പറയുമ്പോൾ സമയമില്ല ഡോക്ടർ, എവിടെയാ സമയം.
0: സ്വന്തം കാര്യത്തിനായിട്ട് അവർക്ക് സമയമില്ല എന്നുള്ളതാണ് വെച്ചാൽ നമുക്കത് തുടരാം ഒരു കോളിന് ശേഷം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം ഡോക്ടർ.
0: ആ പറഞ്ഞോളൂ, ഇതാരാണ്?
2: പ്രഭാകരൻ, അഴീക്കോട്.
0: അഴീക്കോട്. ശരി, സംസാരിച്ചോളൂ.
2: ആ ഡോക്ടറെ.
1: ആ പറയൂ.
2: ആ ഇത് ഇന്ന് സാധാരണ സ്ത്രീകളിലും കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം കാണപ്പെടുന്ന ഒരു അസുഖമാണ് OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ.
1: അതെ.
2: ഇതിനുള്ള ചികിത്സാ മാർഗം എന്താണ്, ഇതെന്തുകൊണ്ടാണ് വരുന്നത്, ഇത് പൂർണ്ണമായി മാറിക്കിട്ടാനുള്ള വഴിയുണ്ട്? എല്ലാവരിലും കാണപ്പെടുന്നു, അത് സാധാരണ ചെറിയ കുട്ടികളിൽ വരെ ഇതിപ്പോ കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ വഴി എന്താ?
1: ഓക്കെ, അത് വിശദമായിട്ട് പറയാം. OCD എന്ന് വെച്ചാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ്.
2: ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ.
1: ആ അതെ. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നിയന്ത്രണമില്ലാതെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയും അതുണ്ടാക്കുന്ന ഒരു ആകുലത മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചില പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ OCD. ഓക്കെ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഒബ്സഷൻ. ഒബ്സഷൻ എന്ന് വെച്ചാൽ ഈ അനിയന്ത്രിതമായ ചിന്തകൾ, ഇവർക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ആ ഒരു മനസ്സിലേക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ചിട്ട് വരുന്നത് ഈ അഴുക്ക്, അണുക്കൾ, അതൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യർ കാണുന്ന പോലെയല്ല ഇവർ കാണും. ഇവർക്കിങ്ങനെ എത്ര കൈ കഴുകിയാലും ഇവർക്ക് തോന്നും കയ്യിൽ അഴുക്കുണ്ട്, അത് പോയിട്ടില്ല, കുളിച്ചാലും തൃപ്തിയാവില്ല, വൃത്തിയാക്കിയാലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതെന്തൊരു വട്ടാന്ന് വിചാരിക്കും. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ മനസ്സിൽ ആ ചിന്തകൾ അങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു അവർക്ക്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളാണ്, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു സംശയമാണ്. ഇപ്പോൾ വീട് പൂട്ടി ഇറങ്ങിയാലും അയ്യോ വീട് പൂട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ ഇത് ഓഫ് ചെയ്തിട്ടില്ലല്ലോ, ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലോ, അങ്ങനെയുള്ള സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർക്കൊന്നും ഒരു തൃപ്തിയാവില്ല. അപ്പം എനിക്കൊരു കേസൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അവർക്കിങ്ങനെ ഉപ്പിട്ടോ ഇട്ടില്ലേ അല്ലെങ്കിൽ ഇതിട്ടോ, ഇങ്ങനെ കൺഫ്യൂഷൻസും സംശയങ്ങളാണ്, ഒരു കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വരുന്നതാണ് ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് അവർ വരികയാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് മറക്കാം അല്ലെങ്കിൽ ഇതിനൊന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവരിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ അത്തരം ആളുകളെ കാണുന്നില്ലേ, അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പൈസയാണെങ്കിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും അവർക്കൊരു തൃപ്തി ആവുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് നമ്മുടെ തലച്ചോറിൽ ചില നാഡി, അതായത് നാഡികൾക്കും അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ പറയും, നമ്മുടെ തലച്ചോറിലുള്ള ഒരുപാട് ഈ കെമിക്കൽസിലൊക്കെ വരുന്ന വ്യതിയാനങ്ങളും ഏറ്റക്കുറച്ചിലുകളൊക്കെ കൊണ്ടാണ് ഇത്തരം അസുഖങ്ങളൊക്കെ വരുന്നത്. ചിലതൊക്കെ ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ടാവാം, അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ, കൗൺസിലിംഗ് ആവശ്യമാണ്, ബിഹേവിയറൽ തെറാപ്പി ആവശ്യമാണ്, അതുപോലെ തന്നെ മെഡിസിൻസും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും. ചിലതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേജിലൊക്കെ ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ചില മാറ്റങ്ങൾ നമുക്ക് ഹോമിയോപ്പതിയിലും മെഡിസിൻസ് ഉണ്ട്, അത് കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ജന്മനാന്ന് വെച്ചാൽ ജന്മനാ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പം നമ്മുടെ ലൈഫിന്റെ ഏതൊരു വയസ്സിലത് വരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ജന്മനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടി അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പം നിങ്ങളുടെ 20-ാം വയസ്സിലോ 30-ാം വയസ്സിലൊക്കെയാണ് ഇത് പ്രകടമായി വരുന്നുണ്ടാവുക. ആ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത്, ഈ മാനസിക അസുഖങ്ങൾക്കൊക്കെ ഒരു പാരമ്പര്യം ഒരു ഫാക്ടറാണ്.
0: ഓക്കെ, സംശയങ്ങൾ തീർന്നല്ലോ. വിളിച്ചതിൽ സന്തോഷം. നമ്മൾ പറഞ്ഞത് സ്ത്രീകൾക്കൊരു പെർഫെക്ഷനിസം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ശാഠ്യം അല്ലേ. ഇതുപോലെ തന്നെ അവരുടെ വർക്കുകളിൽ കൂടുതൽ എല്ലാം ഒരുക്കി ചെയ്യണം, എല്ലാം വിശദമായിട്ട് ചെയ്യണം അല്ലേ. ഒന്നും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ അവർ കൊടുക്കുന്നില്ല. അതൊക്കെയാണ് അവർക്കൊരു സമയമില്ല, ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്.
1: ഇത് ഒരുപാട് സ്ട്രെസ് കൂടിയിട്ടാണ് പല അസുഖങ്ങളിലേക്കും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, പുരുഷന്മാരെ പോലെയല്ല, ഈ ഹോർമോൺസിന്റെ ഒരു വല്ലാത്തൊരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റേജിലും, അതായത് ഇപ്പം പ്രീ മെൻസ്ട്രൽ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് പീരിയഡ്സിന്റെ മുന്നേ ഉണ്ടാവുന്ന പലരിലുണ്ടാവുന്ന ആ ഒരു മൂഡ് സ്വിങ്സ്, ദേഷ്യം വരിക, കരച്ചിൽ വരിക.

0: ആ ഒരു രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഡെലിവറിയുടെ മുമ്പായിട്ട് ചിലവർക്ക് ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഡെലിവറിക്ക് ശേഷമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെനോപോസ്, അതായത് പീരിയഡ്സ് നിൽക്കുമ്പോൾ ഉണ്ടാവുമ്പം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പം സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് സ്ത്രീകളും മനസ്സിലാക്കണം, പുരുഷന്മാരും മനസ്സിലാക്കണം. എന്നാലേ അവർക്ക് ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ അവർ വിചാരിക്കുന്നത് എന്തായി പൊതുവേ സ്ത്രീകളെ കുറിച്ച് പറയല്ലോ, ഏറ്റവും എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്,
1: ക്യാരക്ടറാണ്, സ്വഭാവമാണ് അവർക്ക്.
0: അതെ,
1: പലപ്പോഴും നമ്മൾ പുരുഷന്മാർ പറയാറുണ്ട്, നമുക്ക് എന്താ ഇത്തരത്തിലുള്ള വൈകാരികമായ തലങ്ങളില്ലേ, വിഷമങ്ങളില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഈ വൈകാരിക തലത്തിനും അപ്പുറം ഇവർക്കൊരു ഹോർമോണൽ ചേഞ്ച് അവരുടെ സ്വഭാവത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടായിരിക്കാം കൂടുതലും ഈ മാനസിക ശ്രദ്ധ സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്.
0: അതെ അതെ, ഇന്നിപ്പോൾ കുറച്ചും കൂടെ അവയർനെസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ബുക്സും അതിനെക്കുറിച്ചൊക്കെ വരുന്നതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു നല്ലൊരു മാറ്റമാണ് ശരിക്കും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം.
2: ഹലോ ഡോക്ടറെ, എന്റെ പേര് സുമ. ഞാൻ പഠിക്കുന്ന സൂപ്രണ്ടേറ്റിനാണ് താമസിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടർ. ശരിന ഡോക്ടർ ഉണ്ട്, സംസാരിച്ചു.
2: ഇപ്പൊ 70 വയസ്സുണ്ട്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റില് മെനിസ്ട്രിയൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിനി.
0: ഓക്കെ, പറയൂ.
2: പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അന്ന് മുതൽ അല്ല, എപ്പോഴും സംശയമാണ്. ഓഫീസിലെ ആൾക്കാരുമായിട്ടും പുറത്ത് ആരെങ്കിലും കൂടും വർത്താനം പറഞ്ഞാലോ ചിരിക്കാനോ ഒന്നും എന്നെ സമ്മതിക്കില്ല. അറിയില്ല, അവരോട് തന്നെ ഒന്നും സംസാരിക്കാൻ വിടൂല. വിടൂല എന്ന് പറഞ്ഞാല് എല്ലാത്തിനും രാത്രി വന്നിട്ട് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഏതോ ഒരു മരം മുറിക്കുന്ന ആളെ ഞാൻ പ്രേമിച്ചിന്. എന്നിട്ട് അയാൾ തന്നെ കാണാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വരുത്തുണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിന്. എന്തെന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എനിക്ക് തന്നെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടറെ. ഞാൻ എന്നാ വേണ്ട, ഞാൻ ആത്മഹത്യാണ്ട് ഇങ്ങനെ ധൈര്യത്തിന് നിൽക്കുകയാണ്. ഞാൻ അളവില് ഞാൻ പിന്നെ ഡയോഴ്സും ചെയ്യാൻ പറ്റില്ല. ഡയോഴ്സ് ചെയ്ത ഇയാള് എന്റെ ഫുൾ പൈസ മൊത്തം ഇയാള് നശിപ്പിച്ചു. കാറെടുത്ത് എന്റെ പിന്നെ ഉള്ള ലോൺ എടുത്തിട്ടും വീട് വിറ്റിട്ടും എല്ലാം എന്റെ പൈസ എല്ലാം ഇയാൾ കൊണ്ടുപോയി കളഞ്ഞു. എന്താ ചെയ്യാൻ ഞാൻ?
0: അപ്പൊ ഇതുവരെയും ഒരു ഡോക്ടറെ ഒന്നും കണ്ടില്ലേ?
2: കണ്ടിട്ടില്ല, ആരോടും പറയാനും പറ്റില്ല. എന്റെ കുടുംബക്കാരോട് വരെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ ആൾക്കാർക്ക് അറിയാം ഇവർക്ക് ഇങ്ങനെ സംശയ രൂപമുള്ള കാര്യമല്ലോ, അവർക്കറിയാം. അവരോട് ഞാൻ പറഞ്ഞാലും അവര് പറയും ഇതിങ്ങനെ ആയിപ്പോയി, നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഓർക്കന്നെ ഇവർ അവര് അവരടുത്ത് പോകുന്നത് ഇഷ്ടമല്ല.
0: അതായത് ഇത് ഒരു അസുഖമാണ് ആക്ച്വലി, ഈ ഒരു അമിതമായിട്ട് ഈ സംശയം തോന്നുന്നത്.
2: ഇവര് കാര്യം പോവില്ല, കാണിക്കാനോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഒന്നും പോവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാലം പോകും.
0: അതൊരു ഒരു ഭയങ്കര ഒരു ഒരു സങ്കടകരമായ കാര്യം. കാരണം അവര് വില്ലിംഗ് ആണെങ്കിലേ നമുക്ക് അവർക്ക് മരുന്ന് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗും കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നത് വെച്ചാല് നിങ്ങൾക്കൊന്ന് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ? സീതാലയം, ഇവിടെ ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്.
2: ആ,
0: രാവിലെ 9 മണി തൊട്ട് ഉച്ചക്ക് 2 മണി വരെ.
2: ആ,
0: കാരണം ഇത്തരം കേസസിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും
2: കൗൺസിലിംഗ് ഒന്നും വിളിച്ചാൽ വരൂല്ല. നിങ്ങളാണ് പരാതി കൊടുക്കാൻ പറഞ്ഞ അതിന്റെ പ്രത്യാഘാതം ഞാൻ അനുഭവിക്കേണ്ടി വരും. ഞാൻ വനിതാസെല്ലിന് വരെ പരാതി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ അതിന് പ്രതികാരം ചെയ്തു. അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നമ്മള് 26 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു.
0: അതിനക്ക്
2: സ്വന്തം വീടുണ്ടായിന്, ജോലി ഉണ്ടായിന്, ശമ്പളം ഉണ്ടായിന്, എല്ലാം ഉണ്ടായിന്. ഇയാൾ എല്ലാം നശിപ്പിച്ചു. ഇപ്പൊ ഒന്നും ഇല്ലാതെ പിന്നെ അന്ന പിന്നെയും പീഡിപ്പിക്കുന്നു മാനസികമായിട്ട്. ഇപ്പൊ ശാരീരികമായിട്ടില്ല, മുൻപന്നെ ശാരീരികമായിട്ടുണ്ടായിരുന്നു.
0: ചേച്ചി ഒന്ന് നമ്മുടെ ഇവിടേക്ക് ഒന്ന് വരൂ, നമുക്കത് കൂടുതലായിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കാം. കേട്ടോ,
1: മാനസികമായ ഒരു ധൈര്യത്തോടെ നിൽക്കും.
0: ഇല്ല, അങ്ങനെ വിഷമിച്ച് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ട് കേട്ടോ.
2: എനിക്ക് കഴിയില്ല, ഞാൻ എവിടെയെങ്കിലും പൈസ കൊടുത്തിട്ട് താമസിക്കുന്ന അവിടെ പോയിട്ട് താമസിക്കാമല്ലോ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു.
0: ആ, അങ്ങനെ സങ്കടപ്പെടണ്ട, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ പ്രതിവിധിയിലേക്ക് എത്തിച്ചേർന്നാൽ മതി. അതിനാണ് ഇത്തരം പദ്ധതികളും ഒക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇങ്ങനെ അനുഭവിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിച്ച് ഇങ്ങനെ സഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികളുള്ളത്.
1: സമാധാനപ്പെടും, പ്രയാസപ്പെടാതിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് കക്കാടുള്ള നമ്മുടെ സീതാലയ പദ്ധതിയിൽ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കും. മാനസികമായിട്ട് ധൈര്യം ഉണ്ടാവണം എല്ലാത്തിനും കേട്ടോ, പ്രയാസപ്പെടാതിരിക്കും. ശരി, വിളിച്ചതിലെ സന്തോഷം. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലത്തെ സ്ത്രീകളാണ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് മാനസികമായിട്ട് പ്രയാസം ഇത്രയും വർഷമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വിദ്യാസമ്പന്നയാണ് അവർ, ജോലിയുള്ള ആളാണ്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്നു പറയാനൊരിടം, ആരെ കാണും, ഇപ്പം എഴുതി വെച്ചു, വനിതാസലിൽ എഴുതി വെച്ചു, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ സ്ത്രീകൾക്ക് തടസ്സമായി വരുന്നത്. കുടുംബം, ചുറ്റുപാട്, മറ്റുള്ളവർ എന്ത് ധരിക്കും, അതുപോലെ തന്നെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ വരുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം അവർ ഇത്തരത്തിലൊരു പരാതിപ്പെടലിലേക്കോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിലേക്കോ നയിക്കാത്തത് എന്നാണ് തോന്നുന്നത് അല്ലേ.
0: അതെ അതെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ഭർത്താവ് ഭയങ്കരമായിട്ട് മദ്യപിക്കും, ഭയങ്കരമായിട്ട് ഫിസിക്കലി ടോർച്ചർ ചെയ്യും, ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവരെ ഫിസിക്കൽ ടോർച്ചർ, വീട്ടിലൊക്കെ ഇങ്ങനെ തുപ്പിയിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് ഒരു ടോർച്ചറാണ്. രണ്ട് കുട്ടികളുണ്ട്, പക്ഷേ ഇവരിതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ പറയാൻ പറ്റില്ല, വീട്ടിൽ ഇവർ മൂന്ന് പെൺകുട്ടികളാണ്, അപ്പം അവർക്കൊരു ബാധ്യതയാവില്ലേ, ഞാൻ കല്യാണം കഴിച്ച് ഞാൻ
1: കുടുംബമായി പോകുമ്പോൾ
0: ഞാൻ എന്തെങ്കിലും
1: വീണ്ടും തിരിച്ചു പോയി
0: കഴിഞ്ഞാൽ അച്ഛന് വിഷമാവും, സങ്കടമാവും, പിന്നെ ഈ കുട്ടികൾക്ക് അച്ഛനില്ലാതാവില്ലേ, അത്തരം ചിന്തകൾ. അങ്ങനെ ഇവര് ഈ ഫുൾ ടോർച്ചറും ഇതൊക്കെ ഇങ്ങനെ സഹിച്ചിട്ടാണ് ഓരോ ദിവസം. അപ്പം നമ്മൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യം. അപ്പോൾ പറയും, ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ, അവർ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്ത് കളയും, ഇങ്ങനെ ഇതൊക്കെ ഫാനിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തൂങ്ങാനൊക്കെ റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പം അത് പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാ രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അപ്പം നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയെങ്കിലും അതിൻ്റെ രീതിയിൽ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
1: ഒരു പക്ഷെ ഈ ഇമോഷണലി ഉള്ളൊരു ഈ പിന്നെ അടിമപ്പെടലായിരിക്കാം ഇതൊക്കെയും സ്ത്രീകൾ
0: ഇപ്പോഴും പറയണത്, ശരിയാവുമായിരിക്കും
1: നാളെ നോക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.
0: ഇവരും അങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നത്, പറയും അല്ല ഞാൻ ഇനി കുടിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണല്ലോ പൊതുവെ ഇവർ പറയാം. അപ്പൊ അതിൽ ഇവരങ്ങനെ പ്രതീക്ഷിക്കുകയാണ് നാളെ ശരിയാവും എന്ന രീതിയിൽ.
1: അതെ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അവരവർ സ്വയം പിന്നെ മാനസികമായിട്ട് ധൈര്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്ക് മറ്റൊരാളെ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടി അല്ലേ, എനിക്ക് ഇവരുടെ കേസിലും എനിക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം അവരെ കുറച്ചുകൂടി മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചാൽ കുറെ കൂടി അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും.
0: അതെ അതെ,
1: ഏതായാലും അവർ എത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഇത്തരത്തിലുള്ള മാനസിക ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എപ്പോഴായിരിക്കാം ഒരു ഡോക്ടറുടെ സഹായം ആവശ്യം എന്ന് ഒരാൾക്ക് തോന്നേണ്ടത്, എങ്ങനെയാണത്?
0: അതായത് ചില ലക്ഷണങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉള്ളവർക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഉൾവലിയലാണ് എല്ലാത്തിൽ നിന്നും, അതായത് ആളുകളെ കാണണ്ട, സംസാരിക്കണ്ട, ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കിരുന്നിട്ട് കരയുക, അങ്ങനെയൊക്കെയുള്ള ചില ഇത്. പിന്നെ ഇതുപോലെ തന്നെ മുമ്പ് സന്തോഷം തന്നിരുന്ന കാര്യങ്ങളൊന്നും പിന്നെ അവർക്കൊരു സന്തോഷം കിട്ടാത്ത പോലെ ഉണ്ടാവും. ചില ഹോബീസ് ആയിക്കോട്ടെ, വിനോദങ്ങളായിക്കോട്ടെ, മുമ്പ് അതൊന്നൊക്കെ ഹാപ്പിനെസ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അതൊന്നും ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ചിലവർ പറയും എന്ത് ചെയ്തിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, മടുപ്പ്, ജീവിതത്തിനോട് ഒരു മടുപ്പ്. പിന്നെ ഇതേപോലെ ഉറക്കം, ഒന്നെങ്കിൽ അമിതമായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ ഇപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കാത്ത അവസ്ഥ. പിന്നെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ, അങ്ങനെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ ഒരു ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, അതായത് മരണം അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലക്ഷണങ്ങളാണ് പൊതുവേ നമ്മൾ ഈ ഒരു മാനസിക പ്രശ്നമുള്ളവരിൽ കാണാറ്.
1: നമുക്ക് പറയാറുണ്ട് കുട്ടികളിലാവുമ്പോൾ പഠന ഭാരം, ഒരു പക്ഷേ ഇപ്പോഴും ഒരു കാലത്തും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഈ പഠനത്തിലുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട്, അവർക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളത് മാത്രമല്ല സമ്മർദ്ദം പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നായാലും, സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് റിസൾട്ട്, പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഭാവി, ഇതൊക്കെയും കുട്ടികളെ ഇമോഷണലി ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കാണാം. ഇവർക്കും ഒരു സഹായം അത്യാവശ്യമല്ലേ, എങ്ങനെയാണ് ഇത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: അതെ അതെ, ഇന്നത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെ അങ്ങനെയാണല്ലോ, എല്ലാം മാർക്ക് ബേസ്ഡ് ആണ് അല്ലേ. നമ്മുടെ എല്ലാം ആ ഒരു മാർക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. അത് ശരിക്കും കുട്ടികളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് കുഴപ്പമില്ല, കുറച്ചൊരു
1: അവർക്ക്
0: ഭയങ്കര പ്രഷർ തന്നെയാണ്. സ്കൂളിലാണെങ്കിലും നമുക്കറിയാം ആ ഒരു ഇതൊക്കെ ശരിക്കും മാറി വരേണ്ടതാണ്. ഒരു ഫുൾ

0: എ പ്ലസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള അല്ലേ ആ ഒരു ഇത് മാറി വരണം. സ്കൂൾ എന്ന് വെച്ചാൽ എല്ലാതരം കുട്ടികളെയും പഠിപ്പിക്കേണ്ട ഒരു സംവിധാനം ആവണം. പല സ്കൂളുകളും ഞാൻ കണ്ടിട്ടുണ്ട് പഠിക്കാത്ത കുട്ടികളെ ഒരു 9th ഒക്കെ ആകുമ്പോഴേക്കും അവരെ ഒഴിവാക്കും അല്ലേ ആ രീതിയിൽ ഒഴിവാ. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. സ്കൂൾ എന്ന് വെച്ചാൽ എല്ലാതരം കപ്പാസിറ്റികളും
1: പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സപ്പോർട്ട് അത്ര അധികം ആവശ്യമില്ല. പക്ഷേ പഠിക്കാത്ത കുട്ടികൾക്ക് അതായത് പഠനത്തിൽ കുറച്ച് നിലവാരം പുലർത്താത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കുറച്ചുകൂടി വേണ്ടി വരും.
0: പലപ്പോഴും സ്കൂളുകൾ ചെയ്യേണ്ടത്
1: അതെ ഈ വേർതിരിവ് കുട്ടികളിൽ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ 10ാം ക്ലാസ് ആണല്ലോ അവർ മെയിൻ ബേസ് ആയിട്ട് സ്കൂളുകൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് നല്ല ബാച്ചിനെ അവിടെ ഷാർപ്പായി അവർ വെക്കുകയും മറ്റേ ബാച്ചിനെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ടാക്കുന്നു. സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ ഞാൻ വളരെ മോശക്കാരനാണെന്ന് ചിന്ത കുട്ടിയിൽ എന്തോ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കും മനസ്സ് ചിലപ്പോഴും കാണുമ്പോൾ ഇപ്പം മാനസികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നു, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നു, രാത്രി വരെ ക്ലാസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ വിജയ ശതമാനം ഉയർത്തുക എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടെ പരിഗണിക്കേണ്ടതില്ലേ?
0: അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വീട്ടിലുള്ള പാരൻസിൻ്റെ ചില പാരൻസിനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും സങ്കടമാവും. കാരണം അത്രയും പ്രഷറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അവർ പലരുടെയും പാരൻസിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെയോ ആവാൻ പറ്റിയില്ല, അതെൻ്റെ മക്കളിലൂടെ ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസാണ് അല്ലെ. ഈവൻ ഈ ഒരു കരിയർ വരെ ചൂസ് ചെയ്യുന്നത് പലപ്പോഴും പാരൻസ് ആണ്. കുട്ടികൾക്ക് അതിൽ ചില കുട്ടികളൊക്കെ വന്നിട്ട് പറയും, ഡോക്ടറെ എനിക്ക് ഒരു താല്പര്യം ഇല്ലാതെയാണ് ഞാനൊരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. പിന്നെ അവർക്ക് പഠിക്കാൻ പറ്റില്ല, അവർക്ക് ഒരിക്കലും ആ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. ഈ പാരൻസിൻ്റെ പ്രഷർ കാരണം ഓരോ കരിയർ ചൂസ് ചെയ്തിട്ട് അവർ ഒന്നെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആവും, അല്ലെങ്കിൽ അവർ ഇതേപോലെ ഡ്രഗ്സോ അല്ലെങ്കിൽ വേറെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന കേസസ് ഒരുപാടുണ്ട്. അപ്പം ഇത്തരം പല പ്രഷറും ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്.
1: അതിലേക്കും വരുമായിരുന്നു ഞാൻ. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം
0: അത് നമുക്ക് ആ ഒരു കോവിഡിന് ശേഷം ഒരുപാടാണ്. അതായത് കുട്ടികൾ ഒരു വെർച്വൽ ലോകത്തിൻ്റെ ഒരു അടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഈ കാണുന്നതൊക്കെ ഇപ്പം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ആ ഒരു മായാലോകം അതാണ് ലോകമെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഒരു ക്യാമറയുടെ മുന്നിൽ കാണുന്നതൊന്നല്ല റിയൽ ലൈഫ് അല്ലെ. ഈ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ള ഒരു തിരിച്ചറിവ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. ഇന്ന് കുട്ടികളിൽ എല്ലാവരും ഈ വിവാഹമേ ആവശ്യമില്ല, അല്ലെങ്കിൽ സിംഗിളായിട്ട്
1: കുടുംബജീവിതം
0: ആവശ്യമില്ല, സിംഗിളായിട്ട് പോണാ നല്ലതെന്നൊക്കെ വിശ്വസിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. കാരണം ഇവർ കുറെ പേരിങ്ങനെ കാണുന്നുണ്ട് ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ജീവിക്കുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് യാത്ര ചെയ്യുന്നു അല്ലേ,
1: അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്
0: രാത്രി പോണെങ്കിൽ രാത്രി പോവാം, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഭയങ്കര രസം എക്സൈറ്റ് ആയിട്ട് അവർക്ക് തോന്നുകയാണ്. പക്ഷേ ഈ പറയുന്നവരൊക്കെ പലപ്പോഴും ആന്റി ഡിപ്രസൻസ് കഴിക്കുന്നവരാണെന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നില്ല. ഇവർ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടാണ് ഇങ്ങനെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ നിൽക്കുന്നത്. ക്യാമറ ഓഫായി കഴിഞ്ഞാൽ അവർ പലപ്പോഴും പലരും ലോൺലിനെസ്സിൻ്റെയും പല പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഹ്യൂമൻ ബീയിങ് ഒരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ. നമുക്ക് ആളുകൾ വേണം, പാർട്ട്ണർ വേണം, നമുക്ക് സ്നേഹം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ നമുക്ക് ആഗ്രഹിക്കുന്നവരാണ്. ബാക്കിയൊക്കെ നമുക്ക് ഒരു ഒരു പോയിന്റിൽ നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി തോന്നുമെങ്കിലും ഒരു പോയിന്റിൽ ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണ് അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ പ്രീമറൈറ്റൽ കൗൺസിലിങ്ങും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, കോളേജസിലും ഒക്കെ പ്രീമറൈറ്റൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഇന്ന് കുട്ടികളെ ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്.
1: ശരിക്കും ഈ പറഞ്ഞതുപോലെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു കെട്ടിയിടലല്ല എന്നുള്ളത് മനസ്സിലാക്കാതെ അതെല്ലാത്തിനും തടസ്സപ്പെടുന്നു എന്നുള്ളത് ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പൊതുവെങ്കിലും അത്തരത്തിൽ വിവാഹ ജീവിതത്തോട് താല്പര്യം ഇല്ലായിക ഉണ്ടാവുന്നത്. പക്ഷെ നമുക്കെപ്പോഴും സഹായത്തിനും പരസ്പരം മനസ്സിലാക്കാനും നമ്മുടെ പ്രയാസങ്ങളെ അല്ലെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഒരാളുണ്ടാവുക, ഷെയർ ചെയ്യാനുണ്ടാവുക, അതൊക്കെയും ലൈഫിൽ പിന്നീട് ഒരു കാലഘട്ടം ആകുമ്പോഴാണ് അവരത്
0: മനസ്സിലാക്കുന്നത്.
1: അത്തരത്തിൽ ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്ന മാതാപിതാക്കളാണ്. എത്രത്തോളം പൊതുവെങ്കിലും നമ്മൾ മറ്റ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുക്കളാണെങ്കിലും മാനസികാരോഗ്യത്തിൽ കുറച്ചുകൂടി പിന്നോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും കൗൺസിലിങ്ങിന് പോകുക എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു തെറ്റായിട്ട് പലരും കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്?
0: മാതാപിതാക്കൾക്ക് ശരിക്കും വലിയൊരു റോള് തന്നെ ഉണ്ട് അതിൽ. ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൊബൈൽ ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അല്ലേ? ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ അവർക്ക് സ്വന്തമായിട്ട് മൊബൈലാണ്. അവരൊരു മെച്ചൂറിറ്റി, ഒരു 18-20 വയസ്സൊക്കെ ആകുമ്പോഴേ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഈ സ്വന്തമായിട്ട് ഈ മൊബൈൽ കൊടുക്കുക മാത്രമല്ല, ഈ രാത്രിയൊക്കെ ഇവരുടെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ടാവും. ഇവർ ഈ വാതിലടച്ച് ഈ മൊബൈലിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഈ പാരൻസ് അറിയുന്നില്ല. അവരുടെ ഒരു പ്രായം വെച്ചിട്ട് അവരൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാനെപ്പോഴും ആ പാരൻസിനെയാണ് പറയണത്, അവരെന്തിതിലാണ് ഇങ്ങനെ ഈ എല്ലാവിധ ആപ്പുകളും എല്ലാമുള്ള ഒരു സാധനം കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നത് അല്ലേ? അതിൽ അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ള ഒരു
1: ക്യൂരിയോസിറ്റി ഉണ്ടാവും.
0: അപ്പം അവരിതേപോലെ ചാറ്റ് ചെയ്യും, അങ്ങനെ എല്ലാം ആ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇന്ന്. ഇതേപോലെ പരിചയമില്ലാത്ത ആളുകളായിട്ട് ചാറ്റ് ചെയ്യുന്നു, അവർ വിളിക്കുന്നിടത്തേക്ക് പോകുന്നു.
1: പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും അല്ലെ, ഒരു ദിവസത്തെ പരിചയത്തിന്റെ പുറത്ത് വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. പക്ഷെ ഇമോഷണലി അത്രത്തോളം ആ കുട്ടികൾ വീക്കാണ്. അത് വീക്ക് എടുക്കാൻ, അതായത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമൂഹം പുറത്തുണ്ട്. അതൊക്കെയും ഒരു പക്ഷേ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്.
0: അപ്പൊ പാരൻസ് ശരിക്കും ആ മൊബൈലിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ കുട്ടികൾക്ക് മൊബൈൽ സ്വന്തമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക്, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഇത്തരം അക്കൗണ്ടുകളൊക്കെയാണ് അല്ലേ, അതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. കാരണം അവരുടെ പഠിത്തം, ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോവുകയാണ് അല്ലേ. കാരണം നമുക്കറിയാം ഇതൊരു മായാലോകം, ഭയങ്കര രസമുള്ള ഒരു ലോകമാണ്. അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമുക്ക് രസമായിട്ട് തോന്നില്ല. അപ്പോൾ അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, പാരൻസാണ് ഏറ്റവും അധികം അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതേപോലെ കഴിഞ്ഞതും കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക അല്ലെ, കമ്പയർ ചെയ്യാം. പല പാരൻസിൻ്റെ ഒരു ഇതാണ് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക, ഇവരെ താഴ്ത്തിക്കെട്ടുക, നീ അവരെ കണ്ടുപഠിക്കുക. ഇതുകൊണ്ടൊന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്നില്ല. കുട്ടികൾ വീണ്ടും ഒരു ഡീമോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാം. ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ലിസണിങ് എന്ന് നമ്മൾ പറയും. അതായത് ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ എന്തെങ്കിലും പറയും, അപ്പം അറിയുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്ക് നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പം പിന്നെ ഇവർ ഒരു കാര്യവും നമ്മളോട് പറയില്ല, ഇത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന ഒരു ഇതിലേക്ക് വരും അവർ.
1: അപ്പം
0: നമ്മൾ അവരെ കേൾക്കുക. ഒരു ഫ്രണ്ട്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ഫ്രണ്ട്സിനെ ഇഷ്ടം അല്ലേ, അവരൊക്കെ ഒരേ വൈബ് എന്ന് പറയും. നമ്മൾ കുറച്ച് നേരം ഒരു ഫ്രണ്ടായിട്ട് ഇവർ പറയുന്നത്, എന്നാലേ നമ്മൾ ഇവർ എങ്ങോട്ടാണ് പോണത്, എന്താണെന്ന് ഇവരുടെ മനസ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ പോലെ ഇവരെ കേൾക്കുക, കുറച്ച് തമാശകൾ. കാരണം പലപ്പോഴും പല വീടുകളിലും ആകെ കുട്ടിയും പാരൻറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഉപദേശം മാത്രമാണ്, ഈ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകളായിട്ട് മാറുകയാണ് അല്ലെ. കുട്ടികൾക്ക് ഉപദേശം മാത്രം പോരാ, അവർക്ക്
1: ഉപദേശത്തിൻ്റെതേ ആവശ്യം, ആളുകളെയും ഇഷ്ടമല്ല പ്രായമാണ് കൗമാരം.
0: അപ്പൊ അവിടെ അവർക്ക് വേണ്ടത് അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക, അവരെ പ്രേസ് ചെയ്യുക, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അവരിങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കേൾക്കും, സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ് നീ ഭയങ്കര സംഭവമാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലേ അവർ കാര്യങ്ങൾ കേൾക്കുള്ളൂ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ എന്താ അങ്ങനെ ചെയ്ത്, നീ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ശ്രദ്ധിക്കില്ല. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതേപോലെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ആ ഒരു സ്നേഹം, ഇപ്പം എല്ലാ പാരൻസും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, ആർക്കും സ്നേഹം ഇല്ലാണ്ടില്ല. അപ്പം ഏതൊരു അച്ഛനോടൊക്കെ പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, സ്നേഹമുള്ളത് കൊണ്ടല്ലേ ആണ്. പക്ഷേ കുട്ടിക്ക് മനസ്സിലാവണ്ടേ അല്ലേ, കുട്ടീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും കുട്ടീനെ അവർ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ശരിക്കും അത് മനസ്സിലാവുക, അച്ഛൻ അമ്മ അല്ലേ. പിന്നെ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പാരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ആർഗ്യുമെൻറ്റ്സും കഴിയുന്നത്ര കുട്ടികളുടെ മുന്നെന്തെങ്കിലും ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക. കാരണം ചില കുട്ടികളൊക്കെ പറയും എനിക്ക് വീട്ടിൽ പോകുന്നതേ ഇഷ്ടമല്ല, അവിടെ പോയാൽ ഇവർ തമ്മിൽ ഫുൾ അടിപിടി പ്രശ്നങ്ങൾ, ആ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികൾക്ക് കയറി ചെല്ലാൻ തോന്നുന്ന ഒരിടായിരിക്കണം അല്ലേ. ആ ഒരു അതായത് അമ്മ അച്ഛൻ അവിടെ നല്ല ഭക്ഷണം അതൊക്കെ ആയിട്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത്. ചില കുട്ടികളൊന്നും ഇപ്പോൾ വീട്ടിൽ കയറുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്.
1: ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കുറേ കൂടി അവർ അഡിക്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് ഈ അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് അല്ലേ. അത്തരത്തിലുള്ള ഇതിൽ നിന്ന് അവർ കുറച്ചുകൂടി സന്തോഷം കിട്ടുന്ന ഇടങ്ങളിലേക്ക് നീങ്ങുന്നു, സുഹൃത്തുക്കളുമായി മോശം ബന്ധങ്ങൾ ഉണ്ടാക്കാനും അല്ലേ. അതൊക്കെയും ഒരു കാരണം കുടുംബ ബന്ധങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളായിരിക്കാൻ സാധ്യത.
0: ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ പാരൻസ് അറിയുന്നില്ല അല്ലെ. ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന കുട്ടികളെ ശരിക്കും അവർ ഇതേപോലെ ഭക്ഷണം കഴിക്കില്ല, അവരുടെ ഉറക്കം ഇതൊക്കെ ഭയങ്കര ഓൾട്ടേർഡ് ആയിരിക്കും അവരുടെ പഠനത്തിൽ, അതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ അത് മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ.
1: പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും പാരൻസ് പറയുന്നത് ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ കുട്ടി അതിൻ്റെ എത്രത്തോളം ആഴം, ആ സ്നേഹത്തിൻ്റെ ആഴമുണ്ട് എന്നത് അവർക്ക് പ്രകടമാക്കാതെ അറിയാൻ പറ്റില്ല. ജോലി ചെയ്യുന്ന പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായി സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല, അവർക്ക് സമയമില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരമായി പറയാൻ പറ്റുക?
0: ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ വേറെ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒന്നിനോട് നോ പറയുന്നില്ല, കുട്ടികൾ ഈ നോ കേൾക്കുന്നില്ല
1: അല്ലെ.
0: അവരുടെ എന്താഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ ഇന്ന് പല പാരൻസിനും പണമുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ പാരൻസ് പറയുന്നതാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, അപ്പൊ എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഒരു കഷ്ടപ്പാടും അറിയാൻ പാടില്ല എന്ന രീതിയിലാണ് പല പാരൻസും കുട്ടികളെ വളർത്തുന്നത്. ഇത് ആക്ച്വലി അവർക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. കാരണം കുട്ടികൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ തന്നെ അവർക്ക് അത് കിട്ടുന്നു, ആ രീതിയിലാണ് കുട്ടികൾ വളരുന്നത്. പക്ഷേ ഫ്യൂച്ചർ ലൈഫിൽ ഇത് ഇതേപോലെ ഉണ്ടാവണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പലതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർക്കിതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കുട്ടികൾക്കറിയില്ല. കാരണം അവർ വളർന്നത് വളരെ കംഫർട്ട് സോണിലാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം കിട്ടിക്കൊണ്ട് വളരുന്ന കുട്ടികൾ ഒരു സ്റ്റേജിലെത്തുമ്പം, ചിലപ്പോൾ പ്രൊഫഷണൽ കോളേജിലാവാം, ഏതെങ്കിലും ഒരു സ്റ്റേജിലെത്തുമ്പം പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പം അവർക്ക് ആ ഇമോഷണലി അതിനെ ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആസ് പാരൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു പാരൻറ്റിങ് എന്ന് വെച്ചാൽ എല്ലാം കൊടുത്തിട്ട് വളർത്തുന്നതല്ല പാരൻറ്റിങ്. അവരെ ഏറ്റവും നമ്മൾ സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത്, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ട ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, ഇന്നൊരു സാധനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തോളൂ, നാളെ തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികളൊരു ക്ഷമയോടെ അത് കാത്തു നിൽക്കാനൊക്കെ അവർ പഠിക്കട്ടെ അല്ലേ. ഇത്തരമുള്ള ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കേണ്ടതാണ്.
1: ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ അവർ പുറത്ത് പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരുമ്പോഴോ ഒക്കെയും ഫേസ് ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. കാരണം അവിടുത്തെ സിറ്റുവേഷനായിട്ട് പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുക, വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു അക്ഷമരായിട്ട് വളർത്തുന്നത് കൊണ്ടായിരിക്കാം അല്ലേ.
0: അതെ അതെ,
1: ഏതൊരു കാര്യത്തിനും ഭക്ഷണ കാര്യത്തിലായാലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കാതിരിക്കുന്നതും ഈ ഇത്തരത്തിൽ അതിനൊക്കെയും ഈ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ പോസ്റ്റ്പാർട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നതാണ്, പ്രസവാനന്തരം വരുന്ന മാനസിക പ്രശ്നങ്ങൾ. അതും നമ്മൾ അടുത്തിടെ വളരെ കാലങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ പ്രസവം സ്വാഭാവികമായിട്ടും നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണെന്ന് പലരും പല രീതിയിലും പറഞ്ഞു വരാറുണ്ട്. പക്ഷേ ഇപ്പോഴെന്തുകൊണ്ട് ഇത്രയധികം മാനസിക പ്രയാസം, പോസ്റ്റ്പാർട്ട് ഡിപ്രഷനിൽ പ്രത്യേക ട്രീറ്റ്മെൻറ് ചെയ്യുന്നു എന്നൊക്കെ പല ചോദ്യങ്ങളും വരാറുണ്ട്. ശരിക്കും ആ മാനസിക പ്രയാസം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഹോമിയോയിൽ?
0: അതെ, അതായത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതായത് ഡെലിവറി കഴിയുമ്പം ശരിക്കൊരു സ്ത്രീയുടെ ജീവിതത്തിലും ശരീരത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അല്ലേ. അതായത് പെട്ടെന്നൊരു ദിവസം ഒരു പുതിയൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ഈ സിനിമയിൽ ഇതിലൊന്നും കാണുന്ന പോലെയല്ല കുട്ടികൾ എന്ന് വെച്ചാൽ, എപ്പോഴും ചിരിച്ചോണ്ടെന്നല്ല, നമുക്കറിയാം അത് ജനിച്ച പാട് ഫുൾ ടൈം കരച്ചിലായിരിക്കും അല്ലേ. പാല് കൊടുക്കണം, അപ്പം ഈ പാല് കൊടുക്കുമ്പം തന്നെ നമുക്ക് തുടക്കത്തിൽ നമ്മളത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ പാല് വരുന്നുണ്ടാവില്ല, അങ്ങനെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്ന് പ്രഷർ, ആ പ്രഷർ ഇങ്ങനെ കൊടുക്കണം അങ്ങനെ ആക്കണമല്ലേ, ഒരുപാട് അഭിപ്രായങ്ങൾ, പിന്നെ ഇതേപോലെ നമുക്കതിൻ്റെ വേദന ഒക്കെ ഉണ്ടാവും, പിന്നെ ഉറക്കം, ഉറങ്ങാൻ പറ്റില്ല,
1: ഉറക്കം ശരിയായ രീതിയിൽ നടക്കാൻ പറ്റില്ല.
0: കാരണം രാത്രി കുട്ടി ഇതേപോലെ മൂത്രമൊഴിക്കുന്നു, പപ്പിടുന്നു, ഇതൊക്കെ ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് അങ്ങോട്ട് മാറുകയാണ്, ഭയങ്കര ഒരു ഒരു സ്ട്രെസ്ഫുൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഈ ഒരു സംഭവത്തിൽ ആ ഒരു ഇതിൽ ബേബി ബ്ലൂസ് എന്നാണ് നമ്മൾ പറയുക. അതായത് ഓൾമോസ്റ്റ് ഒരു 50-80% ലേഡീസിലും ബേബി ബ്ലൂസ് ഉണ്ടാവുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ചിൽ ചെറുതായിട്ടൊരു വിഷാദം, ഒരു ആൻസൈറ്റി, എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ദേഷ്യം വരിക, കരച്ചിൽ വരിക, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു നല്ലൊരു ഫാമിലി സപ്പോർട്ടൊക്കെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും ഇൻലോസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കറക്റ്റഡായിട്ട് പോകും, കുഴപ്പമില്ല, അതിങ്ങനെയൊക്കെയാണ് ശരിയാവും എന്നൊക്കെ രീതിയിൽ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് ശരിയാവും. പക്ഷേ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയാണ് ഈ ഒരു സ്ട്രെസ്. അതായത് ആരെയും കാണണ്ട, സംസാരിക്കേണ്ട, ആളുകളൊക്കെ വരുമ്പം ദേഷ്യം വരിക, പിന്നെ സ്വയം ഇങ്ങനെ കരച്ചിൽ, ദേഷ്യം, പിന്നെ ഒരു സൂയിസൈഡിലും ഹോമിസൈഡിലും ടെൻഡൻസി, അതായത് കുട്ടീനെ നോക്കാതിരിക്കുക, കുട്ടീനെ കളയാനുള്ള ഒരു ഇത്, കുട്ടീനെ വകവരുത്താൻ, അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള തോട്ട്സൊക്കെ വരുന്ന ഒരു ഇതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. അത് ശരിക്കും ഒരു ഗുരുതരമായ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പം നമ്മൾ പൊതുവേ ഈ കുടുംബങ്ങളിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഇത്തരം സിംറ്റംസൊക്കെ കാണുമ്പോൾ പ്രായമുള്ളവരൊക്കെ പറയും ഇവൾക്ക് മടിയായിട്ടാണ് ജോലിയും പണിയും ഒക്കെ ഒന്നും ചെയ്യാത്ത, ഇത് എന്തൊരമ്മയാണ്, അമ്മമാരുണ്ടോ ഇങ്ങനെ ഇന്നത്തെ കുട്ടികൾ എന്ന രീതിയിലാണ് പലയിടത്തും അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അതൊരു അസുഖമാണെന്ന ഒരു അവയർനെസ് പലർക്കും ഇല്ല. അപ്പോൾ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്, ഇതൊരു അസുഖമാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണം, ഇതിന് കൗൺസിലിംഗ് കൊടുക്കണം എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിട്ട് മാറും. അതായത് അവർക്ക് ഇങ്ങനെ പല ഹലൂസിനേഷൻസും ഇങ്ങനെ എന്തൊക്കെയോ കേൾക്കും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ വരുമ്പോഴാണ് അവസാനം അതൊരു സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്.
1: എത്ര കാലഘട്ടം എടുക്കുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ വേണ്ടി? കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ
0: അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഓരോ സ്റ്റേജസ് അനുസരിച്ചിരിക്കും. പിന്നെ ആ ഒരു ഫാമിലീൻ്റെ സപ്പോർട്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ആരും ഇത് അത്ര ക്ലിനിക്കുകളിലേക്ക് എത്തുന്നില്ല ഇത്തരം കേസസ്. വീട്ടിൽ നിന്ന് തന്നെ ലേഡീസ് സഫർ ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഈ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നിർണായകമായിട്ടാണ് ഡോക്ടർക്ക് തോന്നുന്നത്?
0: കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും അധികം വലിയൊരു നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കുടുംബമാണ് അല്ലേ. പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും അതിജീവിക്കാനുള്ളൊരു സ്ട്രെങ്താണ്. പക്ഷേ വളരെ വേദനാജനകമെന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല സ്ത്രീകൾക്ക് അല്ലെ. ഇതേപോലെയുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പം ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്നത്. കുറ്റപ്പെടുത്തുക, നീ എന്താ ഇങ്ങനെ ഫുൾ ടൈം ഉറങ്ങുകയാണോ, അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇതൊരു അസുഖമാണ്, ഇത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് എന്ന രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ശരിക്കും കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവാൻ
1: സാധ്യതയുണ്ട്. എന്തായാലും അത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ തന്നെ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഒരു ചിലപ്പോഴെങ്കിലും മാനസിക രോഗിയായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്?
0: അതെ അതെ.
1: അതുപോലെ നമുക്ക് ഈ സീതാലയം പദ്ധതി വന്നതിന് ശേഷം, സീതാലയം പദ്ധതിക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഈ രംഗത്ത്, മാനസികാരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് അതിലൂടെ ലഭ്യമാക്കിയിട്ടുള്ളത്?
0: ഇവിടെ സീതാലയത്തിൽ എല്ലാവർക്കും അറിയാലോ, ഇവിടെ ജില്ലാ ഹോമിയോ ആശുപത്രി, ഇവിടെ കക്കാട് റോഡിലുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് സീതാലയം പദ്ധതി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു ഡോക്ടറിനെ കൂടാതെ, ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറിനെ കൂടാതെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജിസ്റ്റ് ഇതേപോലെ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും അതേപോലെ ഫാമിലി കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പത്തിക് മെഡിസിൻസും ഇത്തരം അസുഖങ്ങൾക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതേപോലെ എഫക്റ്റീവായിട്ട് മെഡിസിൻസും കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഒന്നെന്ന് വെച്ചാൽ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുള്ളത്. ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എന്ന് വെച്ചാൽ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത മെഡിസിൻസാണ്, വേറെ സൈഡ് എഫക്ട്സും ഒന്നുമില്ല. പലർക്കും എന്തോ പേടിയാണ് ഇതിന് മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പം. ചില കേസസൊക്കെ വന്നിട്ട് പറയും മരുന്ന് വേണ്ട ഡോക്ടറെ എന്ന് പറയും. അപ്പം എന്തോ അവർക്ക് പേടിയാണ്, എന്തോ മരുന്ന് കഴിച്ചാൽ വേറെ എന്തോ ആവുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, സെഡേഷനോ വേറെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ടില്ല. പിന്നെ ചിലവർക്കൊരു പേടി എന്ന് വെച്ചാൽ ഇത് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം ഫുൾ കഴിക്കേണ്ടി വരുമോ എന്ന പേടിയാണ്. അങ്ങനെയുമില്ല, നിങ്ങൾ റിക്കവറാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മളവിടെ കൊടുക്കുന്ന സേവനം എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഞാൻ പറഞ്ഞല്ലോ നിയമ ഒരു സുരക്ഷ സഹായം, എന്താണ് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ്, ഇതേപോലെയുള്ള അഡ്വക്കേറ്റ്സുമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു നിയമ ഇതും കൊടുക്കുന്നുണ്ട്.
1: ഇതൊക്കെയും വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെയല്ലേ നടത്തുന്നത്?
0: അതെ അതെ, നമ്മൾ കാരണം ഏറ്റവും പ്രശ്നം ആളുകൾക്ക് അതാണ്. അവിടെ വരാൻ തന്നെ ഒരു പേഷ്യൻ്റ് ഒക്കെ പറയും, എനിക്ക് ഇവിടെ വരുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഉറക്കം ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കാണുമോ, കണ്ടാൽ എന്താ വിചാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേടിയോടെയൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അങ്ങനെ ഇതിന് ട്രീറ്റ് ചെയ്യുന്ന മാത്രം ഒരു കേന്ദ്രമല്ല സീതാലയം. എല്ലാ തരത്തിലുള്ള എന്ത് സ്ട്രെസ്സും അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്ത് പ്രശ്നമാവാം, ഇപ്പം നിങ്ങളുടെ എന്താ പറയുക റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസും നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന

0: ഒരിതാണ്.
1: പക്ഷെ നമുക്ക് തോന്നുന്നു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോലും ഒരു സപ്പോർട്ട്, ഏതൊരു വിഷയത്തിലും
0: ഇന്ന് കുറെ ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഭാര്യേനെയും കൂട്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ധൈര്യത്തോടെ വരുന്നുണ്ട്. ചിലവരിങ്ങനെ പേടിച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്, അയ്യോ അവിടെ വരുന്നത് ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു ആവശ്യമില്ല. പിന്നെ അവിടെ വരുന്ന കേസ് അതിൻ്റെ ഫയൽസ് ഒന്നും വേറെ എവിടേക്കും കൊടുക്കാറില്ല, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് നമ്മൾ വെക്കാറ്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല.
1: ആർക്കൊക്കെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാവുന്നത്?
0: സീതാലയം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. സ്ത്രീകളും കൗമാരക്കാരായ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതെല്ലാവർക്കും തന്നെ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ പുരുഷന്മാർക്കെന്ന് വെച്ചാൽ ഇപ്പം ചില സ്ത്രീകൾ വിഷമം അനുഭവിക്കുന്നത് പുരുഷന്മാരെ കൊണ്ടായിരിക്കും. ഇപ്പം അമ്മ മകനെ കൊണ്ട് വിഷമിക്കുകയാണ്, മകൻ്റെ പെരുമാറ്റത്തിലെ പ്രശ്നം അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയൊക്കെയാണെങ്കിൽ അവർക്ക് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ മകനെ നമ്മൾ കൗൺസിൽ ചെയ്ത് റെഡിയാക്കിയാലേ അവരുടെ പ്രശ്നം അവിടെ തീരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ പുരുഷന്മാർക്ക് കൗൺസിലിങ്ങും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സീതാലയത്തിൻ്റെ പുനർജനി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും അതിൻ്റെ ഒരു OP ഉണ്ട്. അതൊരു ഡീഅഡിക്ഷൻ OP ആണ്. ആൽക്കഹോള്, അതേപോലെ ഡ്രഗ്സ്, സ്മോക്കിംഗ് അങ്ങനെയുള്ള അഡിക്ഷൻസിന് വേണ്ടിയിട്ട് ഉള്ള കൗൺസിലിങ്ങും മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു OP ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സീതാലയം. പക്ഷേ പുരുഷന്മാരെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കും കൂടെ
1: കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്.
0: ഡോക്ടർ
1: നേരത്തെ സൂചിപ്പിച്ചു പലപ്പോഴും കൗൺസിലിംഗിൽ വരാൻ പലരും മടിക്കുന്നു എന്നുള്ളത്, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ആ മടി? പ്രധാനമായിട്ട് സമൂഹത്തിൻ്റെ നോട്ടമായിരിക്കാം എന്ന് തോന്നുന്നു. എന്നാലും ഡോക്ടറുടെ അറിവിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ?
0: അതെ, നമ്മൾ മനസ്സിലാക്കട്ടെ, ഒരു ശരിക്കൊരു അവെയർനെസ് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പല്ലുവേദന അല്ലെങ്കിൽ ഒരു കാലുവേദന വന്നാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമല്ലോ,
1: അതെ
0: അല്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ പ്രശ്നങ്ങളും. മനസ്സിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന ചില നാഡികളിലും മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വരുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ മാനസിക പ്രശ്നങ്ങൾ തന്നത്, വേറൊന്നുമല്ല. മാനസിക പ്രശ്നങ്ങൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനും ട്രീറ്റ്മെൻറ്റ് വേണ്ടത് വളരെ ധൈര്യത്തോടെ, അങ്ങനെ പേടിക്കോ അല്ലെങ്കിൽ ഒരു ചമ്മലോ ഒന്നും വേണ്ട. അതിനൊരു സ്റ്റിഗ്മയുണ്ട്, ശരിയാണ്. നമുക്കൊരു ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റിഗ്മ പൊതുവേ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ ശാരീരിക പ്രശ്നം പോലെ തന്നെയാണ് അത്.
1: ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശാരീരിക പ്രശ്നത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അല്ലേ?
0: അതെ അതെ. അപ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ്. സ്ത്രീകളെ നമുക്കറിയാലോ, ഒന്നും തുറന്ന് സംസാരിക്കാതെ എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഹോൾ ഫാമിലിനെ അത് ബാധിക്കും. നമ്മൾ മനസ്സിലാക്കില്ല, ഒരു ഫാമിലിയിൽ സ്ത്രീ ഹാപ്പി ആണെങ്കിൽ അത് മൊത്തം ആ ഒരു ഹാപ്പിനെസ് ആ ഒരു എല്ലാവരിലേക്കും അത് സ്പ്രെഡാവും, അല്ലേ? സ്ത്രീ അവിടെ വിഷാദമല്ലേ, ഡിപ്രഷനല്ലേ, ആൻസൈറ്റിയിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ അവരിങ്ങനെ സഫർ ചെയ്ത് ആ ഫ്രസ്ട്രേഷൻ എല്ലായിടത്തേക്കും എത്തും, കുട്ടികളിലേക്ക് എത്തും, കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, ഹസ്ബൻഡിനെ ബാധിക്കും, എല്ലാവരും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് വരും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് നേടി ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: പ്രത്യേകിച്ച് മാനസികാരോഗ്യത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാവാം ആ തെറ്റിദ്ധാരണകൾ?
0: തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഇവർക്കൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഫുൾ ടൈം കിടക്കുക, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുളിക്കുക, അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ കിടക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് പലപ്പോഴും പലരും കാണുന്നത് മടിയാണ് അല്ലെങ്കിൽ ഇത് അഭിനയിക്കുകയാണ് എന്നൊക്കെ രീതിയിലാണ് പലപ്പോഴും ആളുകൾ ഇതിനെ കാണുന്നത്. പിന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇതുമായിട്ട്
1: ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട്.
0: കാരണം മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പലരും ചിന്തിക്കുന്നത് ഇതെന്തോ ബാധകേറിയതാണ്, എന്നിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ഇതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ പല കേസസും വരാറുണ്ട്. ഇതിൻ്റെ എല്ലായിടത്തും പോയി കുറേ പൈസ 40, 50, 100,000 ചിലവാക്കിയിട്ട് ഒന്നും ശരിയാവാതെ വരുന്ന കേസസ് ഉണ്ട്. കാരണം ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സമൂഹത്തിൽ ഫേക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ജെന്യൂൺ ആയിട്ടുള്ളത് പലതും ഉണ്ടാവാം, പക്ഷെ ഫേക്കായിട്ടും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മറ്റ് എന്തൊക്കെ തെറ്റിദ്ധാരണകളായിരിക്കാം ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നത്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരുന്നിന് ഇതേപോലെ സൈഡ് എഫക്ട്സ് ആണ്, അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഉറക്കമായിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പൊതുവെ ഉണ്ട്.

0: ഇന്നലെ എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഫുട്ബോൾ കാണുന്ന ആളൊന്നുമല്ല, എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഗോൾ എന്താണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇന്നലെ എന്തോ ആരോ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന കേട്ടിട്ട് എനിക്ക് പിന്നെ ഭയങ്കര പാനിക് അറ്റാക്ക് വന്നു, ഭയങ്കര പ്രശ്നമായി അവർക്ക്. അപ്പോൾ അതാണ്, ഇവർക്ക് തന്നെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരുടെ ആ ഒരു സ്റ്റേജ് അങ്ങനെയാണ്. ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് പലർക്കും പല രീതിയിലായിരിക്കും. ഒസിഡി എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പേഷ്യന്റിന് നെഗറ്റീവായിട്ടുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല. ഒരു ബാഡ് ന്യൂസ് അല്ലെങ്കിൽ മരണത്തിൻ്റെയോ അസുഖത്തിൻ്റെയോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം അവർക്ക് ശ്വാസം മുട്ടൽ വരും, ഛർദ്ദിക്കാൻ വരും, അങ്ങനെയൊക്കെയുള്ള സിംപ്റ്റംസ്.
1: പക്ഷേ മാനസികമായ ഈ പ്രയാസത്തിന് ശാരീരികമായിട്ടുള്ള സിംപ്റ്റംസ് ആണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ.
1: പ്രധാനമായിട്ട് അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കാറുള്ളത്?
0: അത് നമ്മൾ സൈക്കോസൊമാറ്റിക് എന്ന് പറയുമല്ലോ അസുഖങ്ങളെ. അതായത് ഒരുപാട് ഇന്ന് ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് ഒരുപാട് അസുഖങ്ങളുടെ കാരണം മെൻ്റൽ സ്ട്രെസ്സാണ്. ഇപ്പം പലതരത്തിലുള്ള വേദനകൾ, പിന്നെ ഇതേപോലെ ശ്വാസം മുട്ടൽ, സ്കിൻ കംപ്ലയിൻസ് എല്ലാം തന്നെ, ഇപ്പം മൈഗ്രെയിൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു മെൻ്റൽ ഫാക്ടർ അവിടെ ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ഈ ഒരു ഇപ്പം ടെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും. ഇപ്പം ഒരു കഴുത്ത് വേദന എന്ന് പറയുന്നു, എക്സ്റേ എല്ലാം നോർമലായിരിക്കും, എന്നാലും അവർക്ക് ആ ഒരു വേദന ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു എന്താണെന്ന് വെച്ചാൽ കോർട്ടിസോൾ, ഇതേപോലെ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കംപ്ലയിൻസ് ആണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ്.
1: അതുപോലെ നമ്മൾ ഈ പാത്രങ്ങൾ കഴുകുന്നത്, വീട്ടമ്മമാരെ സംബന്ധിച്ച് പാത്രങ്ങൾ കഴുകുമ്പോയാലും കൈ കഴുകുമ്പോൾ ഒക്കെയും അമിതമായ വൃത്തി അല്ലേ, കഴുകിയാലും കഴുകിയാലും തൃപ്തിപ്പെടാത്ത ഒരു മാനസിക സ്ഥിതി, അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസക്കുറവ്, ഇതൊക്കെയും മാനസികമായിട്ടുള്ള പ്രയാസം തന്നെയല്ലേ? മറ്റൊരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം, മറ്റൊരു ഒരു കാര്യത്തെ നമുക്ക് സംശയത്തോടെ കാണുന്നു, ഇതൊക്കെയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തന്നെയല്ലേ? എങ്ങനെയാണ് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുക?
0: അതെ, ഇത് OCD എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലവർ വിചാരിക്കുമോ എനിക്ക് OCD എന്ന്. അതായത് ഈ അമിത വൃത്തിയല്ല OCD, ചിലവർക്ക് കുറച്ച് വൃത്തി കൂടുതലുണ്ടാവുമല്ലോ, വൃത്തി എല്ലാം ഒരു പെർഫെക്റ്റ് ആവണം എന്നൊക്കെ, അതൊരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ ഒരു നേച്ചറാണ്. നമ്മളെപ്പോഴാണ് അതൊരു അസുഖമാവുന്നത്? നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ അല്ലെങ്കിൽ ജോലികളെ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് കടന്നു വരുമ്പോഴാണ് നമ്മളതൊരു ട്രീറ്റ്മെൻറ്റ് വേണം, അത് അസുഖമാവുന്നത്. അല്ലാതെ ചിലവരുണ്ട് വീടൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും, എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത്, അത് നമുക്കൊരു അസുഖമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് അറിയാം ഇത് പ്രശ്നമാണെന്ന്, പക്ഷെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന് മെഡിസിൻ വേണം, അതിന് ബിഹേവിയറൽ തെറാപ്പി വേണം, എല്ലാം കൊണ്ടേ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ.
1: ഈ സ്കൂളുകളിലും നമ്മുടെ അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെയും ഈ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ലേ? അതിൽ എത്രത്തോളം വിജയിക്കാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ?
0: അതെ, സ്കൂൾസിനും കോളേജസിനും ശരിക്കും നല്ലൊരു റോളുണ്ട് ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്ത, അല്ലെങ്കിൽ ഫോക്കസ് ഫുള്ള് ആ ഒരു
1: റിസൾട്ട്,
0: ഈ ഒരു എക്സാം മാർക്സ് അത് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതല്ലാതെ തന്നെ ഒരുപാട് ലൈഫ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരുപാട് ലൈഫ് സ്കിൽസ് ആവശ്യമാണ്. ഇതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇതിനൊക്കെ വേണ്ട ട്രെയിനിങ്ങും ക്ലാസ്സസും വർക്ക്ഷോപ്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം അല്ലേ, എന്നാലേ അവർക്ക് ഒരു നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് ഭാവിയിൽ. ഇപ്പോൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല മാർക്സും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇവർ IIT അവിടെയും ഒക്കെ പഠിച്ചിട്ട് എത്തും, പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഒന്നെങ്കിൽ അവർ എന്താ പറയുക, ആത്മഹത്യ എന്ന രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതേപോലെ ഡ്രഗ്സും അതിനൊക്കെ അഡിക്റ്റായിട്ട് പോകുന്നു. അറിയ പല കേസസും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതെല്ലാം വേണ്ടത് നമുക്ക്, നമുക്ക് ഈ ഒരു മാർക്സ് മാത്രം പോരാ, ഇത്തരം ലൈഫ് സ്കിൽസും കൂടെ കുട്ടികളെ വേറാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: പക്ഷെ പെരുമാറ്റ വൈകല്യം എന്ന് പറയുന്നത് പോലും ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് തന്നെയല്ലേ കുഞ്ഞുങ്ങൾക്ക്?
0: അതെ അതെ, ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇതന്നെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാരൻസും ടീച്ചേഴ്സും എല്ലാവരും, കാരണം ടീച്ചേഴ്സ് കാരണം ഒരുപാട് ടൈം കുട്ടികൾ സ്കൂളിലല്ലേ സ്പെൻഡ് ചെയ്യുന്നത്, കോളേജും ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഇഗ്നോർ ചെയ്യാതെ അത് അവരെ പാരൻസിനെ വിളിച്ച് സംസാരിച്ച് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പലപ്പോഴും നമുക്ക് നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും.
1: സമൂഹത്തിനും ഇതിൽ കൃത്യമായിട്ടൊരു ഉത്തരവാദിത്തം ഇല്ലേ? കാര്യം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആളുകളെ പലപ്പോഴും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും സമൂഹം കൂടി മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് ഉണ്ടാവുന്നത്. അതിന് സമൂഹത്തിൽ എത്രത്തോളം പങ്കുണ്ട്? സമൂഹത്തിന് എന്ത്

0: ചെയ്യാൻ സാധിക്കും.
1: സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് സമൂഹം എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ് അല്ലേ. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കുട്ടികളിൽ നമ്മൾ ഇത്തരം വാല്യൂസ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കളിയാക്കരുത്, ബുള്ളിയിങ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ കുട്ടികളിലാണ് ആ വാല്യൂസ് കൊടുക്കേണ്ടത്. ഇപ്പം പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും അല്ലേ, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ, അത് അവരുടെ കുറ്റമല്ല അല്ലേ. അവരെ നമ്മൾ മാറ്റി നിർത്തുക, പല കേസസും വരാറുണ്ട്, ഫ്രണ്ട്സ് ഇല്ല, ആരും കൂടെ കൂട്ടുന്നില്ല, അതൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അവർ ബാക്കി കുട്ടികളെ പോലെ അത്ര സ്മാർട്ടായിരിക്കില്ല അല്ലേ. അപ്പം ഈ സ്മാർട്ട് അല്ലാത്ത കുട്ടികളെല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അവരിങ്ങനെ
0: മാറ്റി നിർത്തും.
1: ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും അവരെങ്ങനെ ശ്രദ്ധിക്കും. ഈ സ്മാർട്ടായിട്ട് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും നല്ല ഇതിൽ വരും.
0: അവരെയാണ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായാലും സെലക്ട് ചെയ്യുന്നതും എപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്.
1: അപ്പം അത് ആ ഒരു എലിമെൻ്ററി തലത്തിൽ തന്നെ ഇത്തരം വാല്യൂസ് നമ്മൾ അത്തരം കുട്ടികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സും സ്കൂളും ഇതേപോലെ പാരൻസും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ സമൂഹത്തിലേക്ക് ആ ഒരു മാറ്റം വരുന്നത്.
0: അതുപോലെ ആത്മവിശ്വാസവും മാനസിക കരുത്തും വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: അതെ, മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഡെഫിഷ്യൻസീസ് ഒരു കാരണമാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇതൊക്കെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഫുഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് എന്നുള്ളത് അല്ലേ, സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഉറക്കം അല്ലെ, ഇന്നും ഏറ്റവും അധികം നിഗ്ലക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സൂപ്പർ വിമൻ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സമയമില്ല. അപ്പം നമ്മൾ ഏറ്റവും അധികം മാറ്റിവെക്കുന്നത് ഉറങ്ങണ്ട അല്ലെ, ഭക്ഷണം, ഈ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം ഇതേപോലെ 7-8 മണിക്കൂർ നല്ല ഒരു ഡീപ്പ് സ്ലീപ്പ് റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും എക്സസൈസ് വർക്കൗട്ട്, സുംബ, എന്തും ആവാം, അത് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ഒരു ആക്ടിവിറ്റി ആവശ്യമാണ്. കാരണം അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡോർഫിൻസ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ, ഇപ്പം യോഗ, മെഡിറ്റേഷൻ, കാരണം ഇന്ന് സ്ട്രെസ്സ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലാതെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകും, എല്ലാ സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ ഈ കോർട്ടിസോൾ ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് ഹാപ്പി ഹോർമോൺസും ബാക്കി കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ അതിന് യാത്രകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോബീസ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, പിന്നെ ഇതേ പ്രകൃതിയുമായിട്ട് അല്ലേ, നല്ല എന്താ പറയുക, നല്ല ഗ്രീനറി, ഇതൊക്കെ നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫൊഗെറ്റ് ആൻഡ് ഫൊഗീവ് അല്ല, നമ്മുടെ സ്ത്രീകളുടെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ
0: മരണം വരെ
1: ഓർത്തുകൊണ്ട് അതിങ്ങനെ താലോലിച്ചു കൊണ്ടുപോകും അല്ലെ. എന്നിട്ട് അത് ഓർത്തിട്ട് നമ്മളിങ്ങനെ
0: പ്രയാസപ്പെടും.
1: ഇപ്പം അതിനൊരു റെലവൻസും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഒരു ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇത് ആലോചിച്ചിട്ട് അപ്പം ഫൊഗെറ്റ് ആൻഡ് ഫൊഗീവ് അതായത് വിട്ടുകളയുക കുറേ കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അല്ലേ. നമ്മുടെ ഒരു ചോയ്സാണ് നമ്മുടെ ജീവിതം. കാരണം കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൺട്രോളിലല്ല.
0: അതെ
1: അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ കൺട്രോളിലാണെന്ന്. പക്ഷേ ഒരുപാട് ഓൾമോസ്റ്റ് 90% ഓഫ് തിങ്സ് ആർ നോട്ട് ഇൻ ആ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലില്ലാതെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ആകെ നമുക്ക് കൺട്രോളിലുള്ളത് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും
0: അല്ലേ?
1: ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് രണ്ട് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്നെങ്കിൽ അത് ആലോചിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച്
0: ഓവർകം ചെയ്യാനുള്ള
1: കാര്യങ്ങൾ ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ ജീവിതം സന്തോഷമായിട്ടും സമാധാനത്തിനോട് പോകണമെന്നുള്ളത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഡിസിഷനാണ്. അതുപോലെ തന്നെ
0: അതായത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്, മറ്റൊരാളല്ല തരേണ്ടത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്.
1: പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുക നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഉള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, അത് നമ്മൾ പലപ്പോഴും അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട്
0: സന്തോഷം ഉണ്ടാവും.
1: ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
0: ഇത്രയും മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. പ്രിയ ശ്രോതാക്കളെ, സീതാലയം പദ്ധതിയെക്കുറിച്ചും സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പരിഗണന നൽകേണ്ടത് അനിവാര്യമാണ് എന്നത് മറക്കരുത്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴും സഹായം തേടുന്നത് നമ്മുടെ ഒരു ബലഹീനതയായി കാണേണ്ടതില്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ ഒരു തീരുമാനമായിട്ട് കാണണം. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ഡോക്ടർ ഷെറിനയ്ക്ക് ആകാശവാണിയുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ വിളിച്ച ശ്രോതാക്കൾക്കും ഈ പരിപാടി കേട്ട് പങ്കാളികളായ എല്ലാ ശ്രോതാക്കൾക്കും ഗൃഹരശ്മിയുടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രയോജനപ്രദമായ വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതോടൊപ്പം സീതാലയത്തിൻ്റെ നമ്പർ കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ.
1: സീതാലയത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 0497-270-6449 0497-270-6449.
0: ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം റിനീഷ് എൻ കെ, നിർവഹണ സഹായം ശ്രീജ കെ, കൂടെ ബേബി സ്മിത, നിർവഹണം വിനോദ് ബാബു എച്ച്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 20 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം കേൾക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ലോകം കാത്തിരുന്ന വിശ്വകിരീടം സ്പെയിനിന്റെ കരങ്ങൾ ഉയർത്തി. കാൽപന്തിനെ രണ്ടു രീതിയിൽ സമീപിക്കുന്ന രണ്ടു പരിശീലകർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കളിച്ചതും ജയിച്ചതും സ്പെയിൻ തന്നെയെന്ന് ഒറ്റവാക്കിൽ പറയാം. ലൂയിസ് ഡി ലാ ഫ്യുവന്റെയുടെ പൊസിഷണൽ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിൻ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അവരുടെ പതിവ് ആവർത്തിച്ചു. 68% പന്തടക്കവും 730+ കൃത്യമായ പാസുകളുമായി മുൻ ലോക ജേതാക്കളായ അർജന്റീനയ്ക്ക് മുന്നിൽ സമ്പൂർണ്ണ ആധിപത്യം കാണിച്ചു. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് മികച്ച ഗോളാവസരങ്ങൾ സ്പെയിൻ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗിലെ പിഴവ് കാരണം ലീഡ് നേടാനായില്ല. അർജന്റീനയുടെ മുഴുവൻ ശ്രദ്ധയും പ്രതിരോധത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അവർ സ്വന്തം പകുതിയിലേക്ക് പിൻവാങ്ങി ലോ ബ്ലോക്കിൽ ഒതുങ്ങി. ടീമിൽ റോഡ്രി വീണ്ടും കളിയുടെ കേന്ദ്രബിന്ദുവായി. സെന്റർ ബാക്കുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് 3 താരങ്ങളുടെ ബിൽഡപ്പ് രൂപപ്പെടുത്തി. ബിൽഡപ്പിൽ സ്പെയിൻ 5 താരങ്ങളെ ഉപയോഗപ്പെടുത്തിയതിനാൽ എല്ലായ്പ്പോഴും ഒന്നിലധികം പാസിംഗ് ഓപ്ഷനുകൾ ലഭിച്ചു. അർജന്റീനയുടെ പ്രസിംഗ് നിരയെ എളുപ്പത്തിൽ മറികടന്നു. റോഡ്രിയുടെ നീക്കങ്ങളെ തടയാൻ അർജന്റീനയുടെ പക്കൽ പ്ലാനുകൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. വലതുവിങ്ങിൽ ലാമിൻ യമാലിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ. യമാലിന് 1-on-1 സാഹചര്യം ഒരുക്കാൻ വലത് ബാക്ക് പെഡ്രോ പോറോ അകത്തേക്കുള്ള ഓവർലാപ്പുകളും അണ്ടർലാപ്പുകളും നടത്തി. ഇതോടെ അർജന്റീനയുടെ ഇടത് പ്രതിരോധം നിരന്തരം സമ്മർദ്ദത്തിലായി. പന്ത് കൈവശം വെക്കുന്നുണ്ടെങ്കിലും ഗോളെന്ന അവസാന ഫാക്ടർ മാത്രം സ്പെയിനിന് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടായില്ല. ബോക്സിന് മുന്നിലെത്തുമ്പോൾ പദ്ധതി മറന്ന സ്പെയിൻ പന്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നു. അർജന്റീനയുടെ പ്രധാന ആക്രമണായുധം ലയണൽ മെസ്സിയായിരുന്നു. സ്പെയിനിൽ നിന്ന് പന്ത് തിരിച്ചുപിടിച്ച ഉടൻ മെസ്സിയിലേക്ക് എത്തിച്ച് കൗണ്ടർ ആക്രമണം നടത്തുക എന്നതായിരുന്നു ലയണൽ സ്കലോണിയുടെ പദ്ധതി. എന്നാൽ മധ്യനിരയിൽ റോഡ്രിയും ഫാബിയൻ റൂയിസും ചേർന്ന് മെസ്സിയെ ആദ്യ ടച്ചിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി. ഇതിനൊപ്പം റെസ്റ്റ് ഡിഫൻസ് സംവിധാനവും സ്പെയിൻ കൃത്യമായി പാലിച്ചു. ആക്രമിക്കുമ്പോഴും റോഡ്രിയും ഒരു ഫുൾബാക്കും പിന്നിൽ തുടരുന്നതിനാൽ അർജന്റീനയുടെ കൌണ്ടർ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ സ്പെയിൻ ആക്രമണത്തിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ താരങ്ങളെത്തിയതോടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലും ആക്രമണത്തിന്റെ വേഗം നിലനിർത്താൻ കാരണമായി. പകരക്കാരെ ഇറക്കി കളി നിയന്ത്രിക്കുന്ന സ്കെലോനിക്ക് പ്രതിരോധ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ഉപയോഗിക്കേണ്ടി വന്നു. ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. അധിക സമയത്ത് സ്കെലോണി പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ ചേർത്ത് 5-അംഗ പ്രതിരോധത്തിലേക്ക് മാറി. ആക്രമണത്തിൽ ലയണൽ മെസ്സി മാത്രമാണ് മുന്നിൽ അവശേഷിച്ചത്. ഒടുവിൽ 106th minute പകരക്കാരൻ ഫെറാൻ ടോറസ് വിജയഗോൾ നേടി സ്പെയിനിനെ ലോക ചാമ്പ്യന്മാരാക്കി. 108th minute വരെ എതിർ പോസ്റ്റിലേക്ക് ഷോട്ട് തീർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ലെന്നും ഇതോടൊപ്പം ഓർക്കണം. അർജന്റീനൻ ടീം നന്ദി പറയേണ്ടത് ഗോൾ കീപ്പർ മാർട്ടിനസിനോടാണ്. മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം ഫൈനലായി 2026 ലോകകപ്പ് ഫൈനൽ മാറിയേനെ. സ്പെയിൻ 20 ഷോട്ടുകൾ നടത്തി, 11 ലക്ഷ്യം കണ്ടു. അർജന്റീനയ്ക്ക് നിശ്ചിത സമയത്ത് ഒരു ഷോട്ട് പോലും നേടാൻ സാധിച്ചില്ല. അമേരിക്കയിൽ കിരീടമുയർത്തി നിൽക്കുമ്പോൾ ഓരോ സ്പെയിൻ ആരാധകന്റെയും ഓർമ്മകൾ 16 വർഷം പിറകിലോട്ട് പോയി കാണും. 2010 ജൂലൈ 11 ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയം, അന്ന് 116th minute ആന്ദ്രേസ് ഇനിയസ്റ്റയുടെ ആ ഒരൊറ്റ ഗോൾ സ്പെയിനിന് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഫുട്ബോളിന്റെ ഗതിയെ തന്നെ അത് മാറ്റി. എതിരാളികളെ അവരുടെ പിന്നാലെ ഓടാതെ തന്നെ ശ്വാസം മുട്ടിക്കാൻ കഴിയുന്ന ഒരു തന്ത്രത്തിന്റെ പിറവിയായിരുന്നു സ്പെയിൻ രൂപപ്പെടുത്തിയത്. സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര ഫുട്ബോൾ മൈതാനത്തെ സമയം തന്നെ നിയന്ത്രിക്കുന്നവരായി മാറി. അവരുടെ ഓരോ പാസുകളും മൈതാനത്ത് കവിത പോലെ ഒഴുകി. ആ ശൈലി പകർത്താൻ പിന്നീട് പലരും ശ്രമിച്ചു, ആർക്കും അതിന് കഴിഞ്ഞില്ലെന്നത് മറ്റൊരു കാര്യം. പിന്നീട് ആ ആധിപത്യം സ്പെയിനിൽ നിന്ന് ലോക ഫുട്ബോൾ കണ്ടില്ല. 2014 ബ്രസീൽ ലോകകപ്പിൽ നെതർലൻഡ്സിനോടും ചിലിയോടും തോറ്റ് സ്പാനിഷ് പട ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. 2016 യൂറോകപ്പിൽ ഇറ്റലിയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റു. 2018 ലോകകപ്പിൽ

പ്രീക്വാർട്ടറിൽ ആതിഥേയരായ റഷ്യയ്ക്ക് മുന്നിൽ ഷൂട്ടൌട്ടിൽ വീണു. 2022 ഖത്തർ ലോകകപ്പിലും നിരാശയോടെ മടക്കം. ഒരു കാലത്ത് എതിരാളികൾ ഭയപ്പെട്ട ടിക്കി ടാക്ക ശൈലി തങ്ങൾക്ക് തന്നെ വിനയായി മാറിയോ എന്ന് സ്പെയിൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയ സമയം. അങ്ങനെയിരിക്കെയാണ് 2022 ഡിസംബറിൽ ലൂയിസ് ഡെ ലാ ഫ്യൂവൻ കോച്ചായി എത്തുന്നത്. അയാളൊരു താരപ്പക്കിട്ടുള്ള ആളൊന്നുമായിരുന്നില്ല, എന്നാൽ ഇന്നത്തെ യുവതാരങ്ങളെ പരിശീലിപ്പിച്ച പരിചയമുണ്ടായിരുന്നു. പിന്നാലെ കാര്യങ്ങളും മാറി. സ്പെയിൻ ആദ്യം യുവേഫ നാഷണൽ ലീഗ് നേടി, പിന്നാലെ 2024 യൂറോകപ്പും, ഒടുവിൽ യഥാർത്ഥ പരീക്ഷണമായ 23rd ലോകകപ്പ് വന്നെത്തി. നിശബ്ദമായിട്ടായിരുന്നു തുടക്കം. കേപ് വെർദെ എന്ന രാജ്യത്തോടുള്ള സമനില അവരെ എഴുതിത്തള്ളി. അതൊന്നും ഗൗനിക്കാതെ സ്പെയിൻ ഒരു മൂലയിൽ കൂടി നീങ്ങി. ഒടുവിൽ സെമിയിൽ ഫ്രാൻസ് വന്നപ്പോൾ അവിടെ സ്പെയിൻ വീഴുമെന്ന് പലരും വിധിയെഴുതി. കളിയിൽ ഫ്രാൻസിനെ പ്രതിരോധിക്കുകയായിരുന്നില്ല, മറിച്ച് ജയിക്കാമെന്ന അവരുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുകയായിരുന്നു. അങ്ങനെ വിശ്വാസമില്ലാതാകുമ്പോൾ ലോകത്തെ ഏതൊരു മികച്ച ടീമും തെറ്റുകൾ വരുത്താൻ തുടങ്ങും. അതായിരുന്നു സ്പെയിനിന്റെ ലക്ഷ്യവും. ഫൈനലിൽ അർജന്റീനയുടെ അനുഭവവും മറിച്ചായിരുന്നില്ല. അർജന്റീനയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി കളയുകയായിരുന്നു സ്പാനിഷ് നിര. മധ്യനിരയിൽ പന്ത് ലഭിക്കാതെ മെസ്സി അടക്കമുള്ളവർ മൈതാനത്ത് അലഞ്ഞുതിരിഞ്ഞു. പന്ത് ലഭിക്കാതായതോടെ ക്ഷമ നശിച്ച അർജന്റീന താരങ്ങൾ പിന്നെ പരുക്കൻ കളി പുറത്തെടുക്കുകയും ചെയ്തു. റോഡ്രി മധ്യനിര നിറഞ്ഞു കളിച്ചതോടെ അർജന്റീന ചിത്രത്തിൽ തന്നെ ഇല്ലാതായി. ഒരിഞ്ചു പോലും അനങ്ങാനാകാതെ അർജന്റീന ടീമിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു സ്പാനിഷ് നിര. സൂപ്പർ താരങ്ങളുമായി പലരും വന്നപ്പോൾ സ്പെയിൻ നിരയിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഭാവി താരമായ ലാമിൻ യമാലായിരുന്നു മാധ്യമങ്ങളുടെ ഇഷ്ടക്കാരൻ. കളി ജയിക്കാൻ ലൂയിസ് ഡെ ലാ ഫ്യൂവന്റെ കുട്ടികൾക്ക് വ്യക്തിഗത മികവ് ആവശ്യമായിരുന്നില്ല, ഒത്തിണക്കമാണ് അവരെ നയിച്ചത്. ലോക കിരീടത്തിനു ശേഷം നഷ്ടപ്പെട്ടുപോയ സ്വത്വം വീണ്ടെടുത്തിരിക്കുകയാണ് സ്പാനിഷ് നിര. അതിന് ചുക്കാൻ പിടിച്ച ലൂയിസ് ഡെ ലാ ഫ്യൂവനാണ് ഈ കിരീടത്തിന്റെ മുഴുവൻ അവകാശവും. അവസാന അംഗം ജയിച്ച് കിരീടവുമായി പോകുന്ന സ്പെയിനിന്റെ പോക്കറ്റിൽ 482 കോടിയാണ് ഫിഫ പോക്കറ്റിലിട്ട് നൽകുക. ഇത്തവണ വാരിക്കോരിയാണ് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ സമ്മാനത്തുക നൽകുന്നത്. റണ്ണേഴ്സായ അർജന്റീനയ്ക്ക് 318 കോടി കിട്ടും. കഴിഞ്ഞ തവണ അർജന്റീന ജയിച്ചപ്പോൾ 405 കോടിയാണ് ലഭിച്ചത്. പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും 15 കോടി രൂപ ഉറപ്പായും ലഭിക്കും. വിജയികൾക്ക് മോതിരവും ഫിഫയുടെ വകയുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരത്തിന്റെ ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് ജേതാക്കളാകുന്ന ടീമിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ടാകും. 2026 മോതിരങ്ങളാണ് ആകെ നിർമ്മിക്കുക. ഇതിൽ 30 ചാമ്പ്യൻ ടീമിന് നൽകും. മറ്റുള്ള 1996 ആരാധകർക്ക് സ്വന്തമാക്കാം. വമ്പൻ ടീമുകളായ ജർമ്മനിക്ക് 106 കോടിയും ബ്രസീൽ പോർച്ചുഗൽ ടീമുകൾക്ക് 145 കോടി രൂപ വീതവുമാണ് ലഭിച്ചത്. ഗോൾഡൻ ബൂട്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക്. രണ്ടാമത്തെ തവണയും എംബാപ്പെ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് വീട്ടിലെത്തിച്ചു. 10th ജേഴ്സി അണിഞ്ഞ എംബാപ്പെ 10 ഗോളുകളാണ് ടൂർണമെന്റിൽ ആകെ നേടിയത്. 8 കളികളിൽ നിന്നാണ് ഈ നേട്ടം. 4 അസിസ്റ്റുകളും നടത്തി. സെമി ഫൈനലിൽ സ്പെയിനിനെതിരെ മാത്രമാണ് നിറം മങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഗോൾ വേട്ടയാണ് എംബാപ്പെ നടത്തിയത്. 1958 ഫ്രാൻസിന്റെ ജസ് ഫോണ്ടെയ്ൻ നേടിയ 13 ഗോളാണ് റെക്കോർഡ്. 1970 ജർമ്മനിയുടെ ഗർഡ് മുള്ളറും 10 ഗോൾ നേടി. 3 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾ നേടിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ എംബാപ്പയുടെ പേര് മാഞ്ഞുപോകില്ല. ഒരു ഗോൾ മാത്രം വഴങ്ങി സ്പെയിനിന്റെ കിരീടത്തിൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയ ഗോൾ കീപ്പർ ഉനൈ സിമോനാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. യുവതാരത്തിനുള്ള പുരസ്കാരം സ്പെയിനിന്റെ 19-കാരൻ പായോ കുബാസിയും നേടി. ഓരോ ലോകകപ്പ് കഴിയുമ്പോഴും ഇനിയുള്ള നാളുകൾ ഫുട്ബോൾ ലോകം ഭരിക്കാനുള്ള ഭാവി താരങ്ങളെ കണ്ടെത്താറുണ്ട്. 1958 ബ്രസീലിന്റെ പെലെയും 2018 ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുമെല്ലാം ഈ വഴികളിലൂടെ എത്തിയവരാണ്. ഈ ലോകകപ്പിൽ ശ്രദ്ധേയരായ 5 യുവതാരങ്ങളെ അത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഐവറി കോസ്റ്റിന്റെ ക്രിസ്റ്റ് ഇനാവോ ഔലായ്, ദക്ഷിണാഫ്രിക്കയുടെ എംബകെസലി എംബോകസി, സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മൻസാംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടവർ. ഐവറി കോസ്റ്റ് ലോകകപ്പിൽ കാര്യമായൊന്നും ചെയ്തില്ലെങ്കിലും മധ്യനിര താരം ഔലായ് ടീമിന്റെ നട്ടലായിരുന്നു. 20 വയസ്സുള്ള താരം ഒട്ടും ഭയമില്ലാതെ കളത്തിൽ നിറഞ്ഞു. ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയോറന്റീനയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഔലായിന്. ആദ്യമായി റൌണ്ട് ഓഫ് 16 ഇടം പിടിച്ച ദക്ഷിണാഫ്രിക്കയുടെ കുന്തമുനയായിരുന്നു എംബകെസലി. ആദ്യ തോൽവിക്ക് ശേഷം ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയും ദക്ഷിണ കൊറിയക്കെതിരെയും തിരിച്ചുവന്ന ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ ശക്തിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ലോകകപ്പിലെ ശ്രദ്ധേയ താരത്തിന് നറുക്കെടുപ്പെടുത്താൽ അതിൽ മുൻപിലുണ്ടാകുന്നയാളാണ് സ്വിറ്റ്സർലൻഡിന്റെ യോഹാൻ മൻസാംബി. 4 കളിയിൽ 2 അസിസ്റ്റും 3 ഗോളും അക്കൗണ്ടിലാക്കി. ഫൈനൽ തേർഡിലെ അസാധാരണ നിമിഷങ്ങളെ യോഹാൻ മനക്കരുത്തുകൊണ്ട് നേരിട്ടു. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായാണ് കോച്ച് ചുമതല നൽകിയത്. പരിക്കിനെ തുടർന്ന് റൌണ്ട് ഓഫ് 16 ക്വാർട്ടറും നഷ്ടമായത് സ്വിറ്റ്സർലൻഡിനു കൂടിയാണ്.
മൊറോക്കോയും

0: തമ്മിലുള്ള കളിയുടെ അവസാനം വിദഗ്ധർ ചർച്ച ചെയ്ത പേരാണ് മൊറോക്കോയുടെ അയൂബ് ബുവാദി. കൂടുതൽ പന്ത് ടച്ച് ചെയ്തതും കൃത്യതയാർന്ന പാസുകൾ നൽകിയതും 20-കാരനായ മിഡ്ഫീൽഡറായിരുന്നു. പെലയ്ക്ക് ശേഷം നോക്കൌട്ടിലെ ആദ്യ ഇലവനിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന ഖ്യാതി നേടിയ താരമാണ് മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ. 17 വയസ്സിൽ ടീമിന്റെ 2 നോക്കൌട്ടുകളിലും സമ്മർദ്ദമില്ലാതെ കൌമാരതാരം പന്തുതട്ടി. യൂറോപ്യൻ ലീഗിലെ വൻ ക്ലബ്ബുകൾ മോറയ്ക്ക് പിന്നാലെ ഓഫറുകളുമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലോകകപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേയുള്ളൂ, കാബോവർദ. ലോകകപ്പിന് മുൻപ് പലരും ഈ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അസാമാന്യ ധൈര്യത്തോടെ വൊസീഞ്ഞ എന്ന 40 വയസ്സുകാരൻ ഗോൾ കീപ്പറുടെ കിടിലൻ സേവുകളോടെ കാൽപന്ത് ആരാധകരുടെ മനസ്സിൽ ഈ കുഞ്ഞൻ രാജ്യവും ഇടം പിടിച്ചു. ഇതിനകം നിരവധി പേരാണ് വിനോദസഞ്ചാരത്തിനായി കാബോവർദെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫൈനലിസ്റ്റുകളായ അർജന്റീനയും സ്പെയിനും ടൂർണമെന്റിൽ പേടിച്ചതും കാബോവർദയ്ക്ക് മുൻപിലാണ്. ഇരുവർക്ക് മുൻപിലും കാബോവർദെ നിശ്ചിത സമയത്ത് ഗോൾ വഴങ്ങിയില്ല. ഗ്രൂപ്പിലെ ആദ്യ കളിയിൽ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. റൌണ്ട് ഓഫ് 32 അർജന്റീനയോട് 3-2 തോറ്റത് എക്സ്ട്രാ ടൈമിലായിരുന്നു. നിശ്ചിത സമയത്ത് 1-1 പിടിച്ചുകെട്ടാൻ ഈ ആഫ്രിക്കൻ സംഘത്തിന് കഴിഞ്ഞു. ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി പേരെടുത്ത രാജ്യം നോർവെയാണ്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് വീണ നോർവെ അതിനു മുൻപ് ബ്രസീലിനെ 2-1 തോൽപ്പിച്ച് ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി. ഹാലൻഡിന്റെ നേതൃത്വത്തിൽ നോർവെ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളായി മാറി. ആഫ്രിക്കൻ ശക്തിയുടെ കരുത്ത് തെളിയിച്ച രാജ്യമായി മൊറോക്കോയും ടൂർണമെന്റിൽ മാറി. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായെങ്കിലും 2022 സെമി ഫൈനലിൽ എത്തിയതിനുശേഷം വീണ്ടും ലോകകപ്പിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ആതിഥേയരായ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച മത്സരം മികച്ചതായിരുന്നു. ശക്തമായ പ്രതിരോധവും സ്ഥിരതയും നടത്തി സ്വിറ്റ്സർലാൻഡ് ആരാധകരെ പ്രകമ്പനം കൊള്ളിച്ചു. ക്വാർട്ടർ ഫൈനൽ വരെ ടീമെത്തി. അൾജീരിയയെ 2-0 തോൽപ്പിച്ച ശേഷം കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയോട് അധിക സമയ പോരാട്ടത്തിന് ശേഷമാണ് തോറ്റത്. ആരും ചെറിയവരുമല്ല വലിയവരുമല്ല എന്ന തോന്നൽ ഉടലെടുത്തത് ജപ്പാന്റെ കളികൾക്ക് ശേഷമാണ്. നോക്കൌട്ടിൽ ബ്രസീലിനോട് തോറ്റു പുറത്തായെങ്കിലും കൂടുതൽ അവർ അർഹിച്ചിരുന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള വേഗവും ക്രമബദ്ധമായ ടീം പ്ലേയും ഏഷ്യൻ രാജ്യത്തെ വേറിട്ടു നിർത്തി. ഒരു ഏഷ്യൻ രാജ്യം ലോകകപ്പിൽ മുത്തമിടുമെങ്കിൽ അത് ജപ്പാനായിരിക്കുമെന്ന് പലരും എഴുതി കഴിഞ്ഞു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാറ്റു വിതച്ചവൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ്. രചന പോർച്ചൽ ഖാദർ, സംഗീതം പീറ്റർ റൂബൻ.

അബല എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. രചന പുതുക്കാട് കൃഷ്ണകുമാർ. സംഗീതം ദക്ഷിണമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഹലോ പ്രിയ ഗീതം.
5: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
6: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇട്ടി ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
5: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
6: അപ്പൊ ശരിയായ നമ്പർ
5: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
6: ചേച്ചി എന്നെ രക്ഷിച്ചു,
5: പണിയിൽ നിന്നല്ല.
6: ചെയ്തോളാം. RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ.

0: സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു ലളിതഗാനം ജയചന്ദ്രൻ പാടിയത്, രചന രാജീവ് ആലുങ്കൽ, സംഗീതം രഘുകുമാർ.

0: ജയചന്ദ്രൻ പാടിയ ലളിതഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണ പാരായണം.
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ കഴിഞ്ഞ് മിഥിലാപുരിക്ക് പോകും വഴിയാണ് അഹല്യാമോക്ഷം നടത്തിയത്. ശാപമോക്ഷം നേടിയ അഹല്യയുടെ സ്തുതിയും മിഥിലാപുരിയിലെത്തിയ വിശ്വാമിത്ര മഹർഷിയെയും രാജകുമാരന്മാരെയും ജനക മഹാരാജാവ് സ്വീകരിക്കുന്ന ഭാഗം വരെയും ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐ ടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിതാ സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം
1: സരിത. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഈ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് നല്ല കൃഷിക്കാരാണ്. അപ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാല് പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്. അവിടെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പൊ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
2: ഓണത്തിന് ഞങ്ങൾ മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു നടീലും അതിൻ്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രണം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
2: ഇത് ഞങ്ങൾ പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവന്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്ന് എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പൊ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
2: അവിടെ നിന്ന് പഠിപ്പിച്ചെന്ന കൃഷിയും പിന്നെ നമ്മള് സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
2: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
2: നമ്മൾ ചാണകം കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത്? ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പച്ചമുളകൊക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
2: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിൻ്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിനെ സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവേ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
2: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടേണ്ട ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
1: ഇപ്പോൾ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിൻ്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
2: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടിൽ ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: പൊതുവേ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിൻ്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
2: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവൻ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
1: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
2: ജൈവ ആയതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
1: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
2: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസ് ആണ് കരിയും. അതിൽ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയുണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെന്റ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
1: അപ്പോൾ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ കൂട്ടായ്മയുടെ ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
2: അതിൽ നമ്മൾ പാവല്, പയർ, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ധിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
1: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
2: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകമാവും.
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതിന്?
2: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകർ, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകർ നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിന്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്. അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ വിശേഷങ്ങളോട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
2: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവൻ്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
1: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
2: 20,000 രൂപ അടുപ്പിച്ച് നമുക്കൊരു മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
1: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ട് അല്ലേ?
2: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
1: സരിത, ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്?
2: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെ പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
0: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം:

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഒരു ചലച്ചിത്രഗാനം. ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ പി വി പ്രീത, രഞ്ജിനി ജോസ് എന്നിവർ പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: This is Akashvani, the news read by Anuja Kumar. Both houses of parliament witnessed multiple adjournments on the first day of the monsoon session today, following uproar by opposition parties over various issues, including the NEET paper leak case. The Lok Sabha and the Rajya Sabha were later adjourned for the day. The Lok Sabha began with obituary references to six former members who passed away recently. The House also paid tributes to Father Emir of Qatar Sheikh Hamad bin Khalifa Al-Thani. However, question hour could not be taken up as opposition members from the Congress and the Samajwadi Party raised slogans over the NEET issue. Despite repeated appeals by Speaker Om Birla and later by Presiding Officer Dilip Saikia to maintain order and allow the House to function, the protests continued, leading to adjournment of the House for the day. The Rajya Sabha also witnessed repeated disruptions. The House was adjourned multiple times despite efforts by Chairman C.P. Radhakrishnan and Deputy Chairman Harivansh to conduct business. Later, the upper house was also adjourned for the day. Earlier, speaking to media ahead of the commencement of the session this morning, Prime Minister Narendra Modi expressed hope that the monsoon session will be as productive as the monsoon itself, saying both play an important role in the nation's progress and the well-being of its people.
1: Monsoon ho ya monsoon satra, agar dono proactive ho, to bahut hi productive hote hain. और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है। साथियों, पिछले एक महीने में देश ने अनेक सिद्धियां प्राप्त की है, चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो, भारत के लिए गर्व के पल रहे हैं।
0: President Draupadi Murmu today called for deeper economic engagement between India and Moldova, saying the two countries have immense potential to expand cooperation in several high-growth sectors. The president was addressing the India-Moldova Business Forum in Chisinau today. Referring to the vision of Viksit Bharat 2047, President Murmu said India seeks partnerships based on trust and shared prosperity, while Moldova's strategic location and skilled workforce offer promising opportunities for the Indian business. Earlier, President Murmu and her Moldovan counterpart, Maia Sandu, held delegation-level talks. She also paid floral tributes at the monument of Stefan Cel Mari C. Sfanth in Chisinau. The Supreme Court has asked the Solicitor General to take instructions if a special investigation team, SIT, can be set up to probe the alleged embezzlement of donations at Ram Temple in Ayodhya, Uttar Pradesh. It also asked the parties not to politicize the Ram Temple donation row. The court said that the Ram Temple donation row is a simple case of commission of crime and the court is just to ensure proper investigation. The Solicitor General told the court that SIT was constituted to probe allegations and now the state police is investigating it. The apex court will hear the plea again on 27th of this month when Uttar Pradesh government will apprise it about the SIT probe in matter. Union Minister Jagat Prakash Nadda today met the representatives of protesters in New Delhi. In a social media post, Mr. Nadda said a proposal came from the protesters to hold talks with the government and the discussions have been ongoing since 11:50 a.m. this morning. The minister said the meeting took place in a cordial atmosphere and initial verbal discussion was held in detail with their delegation and they submitted a written petition to the government around 4 p.m. Mr. Nadda urged all the protesters to end their sit-in and assist the administration in restoring normalcy. The Delhi police has appealed to all the protesters in New Delhi to maintain peace, exercise restraint and cooperate with the police in ensuring peace and public order. In a video message, Additional Commissioner and Public Relations Officer of Delhi Police, Rajiv Ranjan, urged the participants to conduct themselves peacefully, refrain from indulging in any unlawful or violent activities and comply with the lawful directions issued by the police officers or personnel deployed on duty. In the United Kingdom, Andy Burnham, the newly elected leader of the Labour Party, has took charge as country's new Prime Minister. King Charles III invited the 56-year-old former mayor of Greater Manchester to form a new government following the resignation of Keir Starmer. And that is the end of this news bulletin.
2: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ എസ് പി പുരം പാത തുറക്കുന്നതിനെക്കുറിച്ചാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ. നിലവിൽ വനം വകുപ്പ് അടച്ചുപൂട്ടിയ ഈ വനപാത തുറന്നാൽ കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്താനുള്ള ദൂരം 110 കിലോമീറ്ററിൽ നിന്നും വെറും 30 കിലോമീറ്ററായി ചുരുങ്ങും. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള യാത്ര മിനിറ്റുകളായി മാറുമെന്നത് വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വട്ടവടയിലെയും കാന്തല്ലൂരിലെയും ജനങ്ങൾ വനപാത അടച്ചതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. പാത തുറക്കുന്നതോടെ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പുണ്ടാകും. ദീർഘകാലത്തെ ഈ ആവശ്യത്തിന്മേൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പുതിയ ഇടപെടലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാകുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ്. അപകട സാധ്യതകൾ കുറവായതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് ഇതിന് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഈ പ്രദേശം പ്രകൃതിയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നാട്ടുകാർ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത്. യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീലപ്പട്ടെടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിച്ചെടികൾ മൂന്നാറിലെ മലനിരകളിൽ മൊട്ടിട്ട് കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂർണ്ണമായും വിരിഞ്ഞു തുടങ്ങും. മൂന്നാറിനോട് ചേർന്നുള്ള ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, കുണ്ടുമല എന്നീ 5 സ്വാഭാവിക പുൽമേടുകളിലാണ് ഇത്തവണ കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായി തിരിച്ചുപിടിച്ചിരുന്നു. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അനധികൃത നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ മോചിപ്പിച്ച ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി പൂക്കുന്നത് പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ്. മേഖലയിൽ ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിനും ഇത് പുണ്യനിമിഷമാണ്. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലാണ് കുറിഞ്ഞി പൂക്കുന്നത് എന്നതിനാൽ പ്രദേശങ്ങളിൽ കനത്ത സംരക്ഷണം ഒരുക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്ങൽ ചൂണ്ടൽ മാറുന്നു. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്ങൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. ഹരിതാഭമായ പുൽമേടുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന നിബിഡ വനമേഖലയുമാണ് ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തുകൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവേദിയിൽ പെരളശ്ശേരി 3 പാലത്തെ ET ഭാരതിയുടെ കൃഷി അനുഭവങ്ങൾ. കൃഷി ജാലകം, ഇതിൽ നാട്ടുവൈദ്യത്തിൽ നിന്നും കർക്കടക കഞ്ഞിയെക്കുറിച്ച് പാരമ്പര്യ നാട്ടുവൈദ്യൻ കാനായി നാരായണൻ സംസാരിക്കുന്നു. തുടർന്ന് സംശയം നിവാരണം ശ്രോതാക്കളെ നിങ്ങളറിഞ്ഞു. 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, ഇതിൽ പ്രമേഹ രോഗവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധികളും ഡോക്ടർ ടോണി പി ജോസഫ് സംസാരിക്കുന്നു. തുടർന്ന് വിളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധികളും ഡോക്ടർ സിമി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. 8:00 കിളിക്കൂട്ടം, ശങ്കരനെല്ലൂർ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചിത്രീകരണം, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ കവി പൂജ എന്ന കവിത ആലാപനം സ്മിത പി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, തെയ്യക്കരുതൽ ദൈവക്കരുതലിന്റെ മനുഷ്യപക്ഷം ഭാഗം 1, പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ മിൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് നിലവറ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 പാട്ടിലൊരു കൂട്ട് ചലച്ചിത്രഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ ത്യാഗരാജ കൃതികൾ, 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട് അവതരണം സി കാർത്യായനിയും സംഘവും, 12:40 ആരോഗ്യദീപ്തി, 1:00 എവർഗ്രീൻ 80s 1980കളിലെ നിത്യഹരിത ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, 5:00 6:40 ചലച്ചിത്രഗാനങ്ങൾ, 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് പി സുശീലാ ദേവി, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേയിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ MP സനീഷ്, വിദ്യാർത്ഥികളായ എം രജീഷ്, കെ അഭിനാസ്, വി സമീർ, പി നബീൻ എന്നിവർ തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു.

0: नागरिकं गौरवेण पूरयति। प्रधानमंत्री अवदत् यत् राष्ट्रीय मंचे अंताराष्ट्रीय पटले सांप्रतं च अंतरिक्षे अपि इमे क्षणाः भारतस्य कृते सत्यमेव गौरवपूर्णाः आसन्। श्री मोदी अवदत् यत् विभिन्नेषु क्षेत्रेषु युद्धस्य निरंतर संकटमालक्ष्य समग्रं विश्वं चिन्तितमस्ति। पश्चिमेशिया क्षेत्रस्य संघर्षः भारत सदृशानां देशानां कृते एकं महत् संकटम् आसीत्। ये ऊर्जा क्षेत्रे अन्येषाम् उपरि आश्रिताः सन्ति। पेट्रोल डीजल एलपीजी उर्वरक रसायनादीनां विषये बहवः प्रत्यवायाः संकटाः च उत्पन्नाः। तथापि भारतेन 7.7% विकासमानांकः संरक्षितः, येन भारतं विश्वस्मिन् तीव्रतमा वर्धमाना अर्थव्यवस्था संजाता। अस्मिन् एव पृष्ठभूमौ वर्षाकालीन सत्रस्यारम्भः भवति। देशः गतिशीलतां धारयति, संसदः भावना च तस्यां गतौ नवीनाम् ऊर्जां संचारयति इत्यपि प्रधानमन्त्रिणा प्रतिपादितम्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। राष्ट्रपतिपदासीना द्रौपदी मुर्मुः तस्याः मेल्डोवियन समकक्षया मया संधू इत्यनया सह अद्य व्यापार निवेश कृषि स्वास्थ्य सेवा नवीकरणीयोर्जा अंकीय सार्वजनिक संरचना कृत्रिम बुद्धि नवोन्मेष इत्यादिषु प्रमुख विषयेषु द्विपक्षीय सहयोगस्य दृढीकरणाय ऐक्यमत्यं प्रकटितवती। चिशिनाउनगरे मण्डलस्तरीय मन्त्रणायाः अनन्तरं भाषमाणा राष्ट्रपतिः मुर्मुः स्वकीयां यात्राम् ऐतिहासिकीम् इति प्रत्यपादयत्। यतो ह्येषा कस्यापि भारतीय राष्ट्रपतेः मोल्डोवा देशाय प्रथमा राजकीय यात्रा अस्ति। द्विपक्षीय व्यापारस्य निवेशस्य च संवर्धनाय सुदृढ संभरण श्रृंखलायाः सशक्तिकरणाय सहैव सान्द्र व्यापारिक संबंधानां प्रोत्साहनाय उभौ अंगीकृतवन्तौ। राष्ट्रपतिः मुर्मुः अवोचत् यत् भारत मोल्डोवा व्यापारिक मञ्चः आर्थिक सहयोगाय नूतनां गतिं प्रदास्यति। अनेनैव साकं राष्ट्रपतिः मुर्मुः मोल्डोवा देशम् आपत् प्रतिरोधी संरचना गठबन्धने सहैव वैश्विक जैवेंधन गठबन्धने सम्मिलितुं निमन्त्रितवती। सामरिकदृष्ट्या अतिमहत्त्वपूर्णे होर्मुज जलसन्धौ उत्तरोत्तरं प्रवर्धमाने संघर्षावधौ अद्य अविरतं नवमदिवसेपि अमेरिका ईरान देशयोः परस्परं भीषण सैन्य प्रहाराः अभवन्। अमेरिकी सैन्यैः ईरानस्य खोर्मोज नगरं लक्ष्यीकृत्य क्षेपणास्त्र प्रहाराः विहिताः। ईरानस्य अर्धसर्वकारीय वार्ता संस्थया कस्यचित् स्थानीय अधिकारिणः वचनम् उद्धृत्य निवेदितं यत् बुशेह्र प्रान्तस्य दश्ती मण्डलस्य प्राशासनिक केन्द्रे खोर्मोज नगरे अमेरिकी प्रहारेण बहुषु भागेषु विद्युत् प्रवाहः पूर्णतया अवरुद्धः अभवत्। वृत्तान्तानुसारम् अस्मिन् प्रहारक्षेत्रे इस्लामिक रेवोल्यूशनरी गार्ड कॉर्प्स इत्यस्य नौसैन्यप्रतिष्ठानानि आसन्। अनेन सैन्यप्रहारेण खोर्मोज नगरस्य कतिपयेषु भागेषु तत्क्षणमेव विद्युत संभरण श्रृंखला बाधिता अभवत्। अपरत्र जॉर्डन देशस्य सर्वकारीय प्रसारण संस्थया सामाजिकान्तर्जालीय पटले निवेदितं यत् तस्य देशस्य वायु प्रतिरक्षा प्रणाल्या ईरान देशात् जॉर्डन भूभागं प्रति प्रक्षिप्तानि त्रीणि क्षेपणास्त्राणि तथैव विनाशितानि। चतुर्थं क्षेपणास्त्रं जॉर्डन देशस्य दक्षिण दूरस्थ क्षेत्रे पतितं, येन कापि जनधनहानिः न जाता। समाचारमाध्यमानुसारम् एतानि क्षेपणास्त्राणि जॉर्डन देशस्य दक्षिणतटीय नगरे अकाबा इत्यत्र स्थितान् अमेरिकी विमानस्थानकान् लक्ष्यीकृत्य प्रक्षिप्तानि आसन्। भारत ऋतु विज्ञान विभागेन अद्य हिमाचल प्रदेश जम्मू कश्मीर लद्दाख उत्तराखंड राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना उद्घोषिता। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: Don't worry.
4: ഫീസ് നോക്ക്.
6: എന്തുണ്ടോ വിശേഷം?
4: എന്തു പറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും PA ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. August 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി KG ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
10: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
9: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേത് ഉൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
9: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
12: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
9: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
13: LDS കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
9: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും KS സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട്

0: കന്യന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോ സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. 22 മാർച്ച് ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി, തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ.

0: ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.
1: ആകാശവാണി കണ്ണൂർ. पीएम जय अब गरीबों की जय बन गई है।

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ലേഖനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിൽ തിരക്കുകളാണെന്ന് പറഞ്ഞ് പലരും പല കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ആത്മവിശ്വാസവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി ക്രമീകരിക്കാമെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നു പെർളശ്ശേരി മൂന്നാം ഫലത്തെ മുൻനിര കർഷക ശ്രീമതി എ.ടി. ഭാരതി. 5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷിയും മഞ്ഞളും പയറും കപ്പയും ഉൾപ്പെടെ വൈവിധ്യമാർന്ന കൃഷികൾ, അതിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം, ഹരിതകർമ്മസേനയിലെ സേവനം, തൊഴിലുറപ്പ് ജോലികളിലെ പങ്കാളിത്തം, താൽപ്പര്യമുണ്ടെങ്കിൽ എല്ലാറ്റിനും സമയം കണ്ടെത്താം എന്ന സന്ദേശം ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന ഈ വനിതാ കർഷകിയുടെ അനുഭവങ്ങളിലേക്ക്.
2: നമ്മൾ പെർളശ്ശേരി കൃഷിഭവന്റെ കീഴിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അവർ ആദ്യം തന്നെ തന്ന പേരാണ് ഭാരതി ചേച്ചിയുടേത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ചേച്ചിയുടെ മഞ്ഞൾ തോട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. എത്ര സ്ഥലത്തായിട്ടുണ്ട് ചേച്ചി ഈ കൃഷി?
3: ഇതിപ്പോ എല്ലാം കൂടി ഒരു 10 സെന്റ് സ്ഥലത്തുണ്ട്.
2: വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണോ മഞ്ഞളും?
3: വർഷങ്ങളായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് മഞ്ഞളും. കൂടാതെ കുറച്ച് കിഴങ്ങ് കൊള്ളി വെക്കും, പിന്നെ നെൽകൃഷിയുണ്ട്, പിന്നെ പച്ചക്കറിയുണ്ട്. നെൽകൃഷി മൂർന്നതിന് ശേഷം മമ്പയര്, ചെറുപയര്, പിന്നെ ഉഴുന്ന്, കടല, അങ്ങനെയെല്ലാം നോക്കി വാളി വാളിക്കൊണ്ടിരിക്കും. പക്ഷെ കടലയൊന്നും വിജയിക്കലില്ല, മറ്റുള്ളതെല്ലാം വിജയിക്കലുണ്ട്. മഴ പെയ്താൽ എല്ലാം തോറ്റുപോക്കുമുണ്ട് പയറിന്റെ കാര്യത്തിൽ. എന്നാലും ഇപ്രാവശ്യം മമ്പയരും ചെറുപയരും കിട്ടിയിട്ടുണ്ട്.
2: കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച സമയത്ത് ചേച്ചി പറഞ്ഞു ഞാനൊരു ഹരിതകർമ്മ സേനയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ജോലി? ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇടവേളയില്ലാത്തൊരു ജോലിയല്ലേ? അപ്പൊ അതും ഈ ഇത്രയധികം കൃഷിയും കൂടി ഒരുമിച്ച് എങ്ങനെയാണ്?
3: ഹരിതകർമ്മസേനയിൽ പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒരു 15 ദിവസത്തെ പണിയേ ഹരിതകർമ്മസേനയിലുള്ളൂ. നമുക്കിപ്പം പെർളശ്ശേരി പഞ്ചായത്തിൽ ഒരു വാർഡിൽ 2 ആൾ വെച്ചിട്ട് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വാർഡിലാണ് 2 ആൾ. അപ്പോൾ വേഗത്തിലെടുത്ത് തീർക്കാം. ആ നമുക്ക് 1-ാം തീയതി തന്നെ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 15-ാം തീയതി നമ്മൾക്ക് വാർഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളെ പണി തീർക്കാനുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ അതിലടക്ക് 1-2 ദിവസം ലീവായാലും ഒരു 15 ദിവസം കൊണ്ട് എങ്ങനെയാലും പണി തീർക്കാൻ പറ്റും. അന്നേരം ഇത് കൃഷി ഒരു ഇടവേളയാണല്ലോ, അത് ചെയ്യാനും പറ്റും. അതെങ്ങനെയോ ആയി വരുന്നുണ്ട്.
2: കൃഷിയിൽ സജീവമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാളോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം അല്ലെ? എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാലും പറ്റും.
3: ഇതിൽ കൂടുതൽ പണി തന്നാലും കൃഷി വിടൂല എന്നുള്ള ഇതിൽ തന്നെയാ ഉള്ളത്. അതെന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറ്.
2: മറ്റേതൊക്കെ മേഖലയിലുണ്ട് ഈ കൃഷി അല്ലാണ്ട്? കുടുംബശ്രീയില്?
3: കുടുംബശ്രീ CDS മെമ്പറാണ്. കുറച്ച് പാർട്ടിയിലെല്ലാം വർക്ക് ചെയ്യാൻ പോകും. ചില കാര്യങ്ങൾക്ക് കുറച്ച് മുന്നോട്ടുള്ള കമ്മിറ്റിയിലും ഉണ്ട്. അങ്ങനെ എല്ലാം പോകും.
2: നമ്മൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം അല്ലെ, ഒരു ദിനചര്യ പോലെ ചെയ്യേണ്ട ഒന്നാണെന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു മുട്ടപ്പോക്ക് ന്യായം പറയുന്നത് സമയമില്ല എന്നുള്ളതാണ് അല്ലേ?
3: സമയം ഇല്ല, ലാഭം ഇല്ല എന്ന് പറയുന്നത് വെറും തെറ്റാ. അതിന് ഉദാഹരണമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ റെസീറ്റ് അല്ലേ.
2: സപ്ലൈക്കൊക്കെ നെല്ല് വിറ്റൊരു റെസീറ്റ് ഇപ്പൊ ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തന്നു.
3: അത് ഉത്തമ ഉദാഹരണം. ഞാൻ എപ്പോഴും പറയും ലാഭം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൃഷിയിൽ നിന്ന് ഒഴിവാകുന്നത് വെറും പൊട്ടത്തെറ്റാണ് എന്തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ചെല്ലാം ചെയ്ത് അത് ലാഭം ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. അതിനോട് മത്സരിക്കുന്നില്ല അക്കൂട്ടർ. കൂടുതൽ ചെയ്യുമ്പോൾ ലാഭം കിട്ടുക. നമ്മളിപ്പോൾ 1 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ നെല്ലിന് ചെലവാക്കേണ്ട തുക

0: കിട്ടും.
1: നമുക്ക് ഒരുപാടൊക്കെ കൊടുക്കാനുണ്ടാവും, ഫ്രീ ആയിട്ട് കൊടുക്കാനെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയായിരിക്കും. കൃഷി ചെയ്യുന്നത് നഷ്ടമല്ല, ലാഭം തന്നെയാണ്. പിന്നെ സർക്കാരിൻ്റെ ഓരോരു പദ്ധതിയിൽ നിന്നും ചില തുകകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. മഞ്ഞൾ കൃഷിക്കാണെങ്കിൽ വിത്ത് ഫ്രീ, പിന്നെ നെൽകൃഷിക്ക് വിത്ത് ഫ്രീ, പിന്നെ കൂലിച്ചെലവ് എല്ലാം നമുക്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ചിലവാക്കുകയേ വേണ്ടു. പിന്നെ ഇപ്പം എല്ലാം ആധുനിക രീതിയിലായതുകൊണ്ട് തന്നെ മെഷീനെല്ലാം വരുന്നുണ്ട്. അതിന് വരാതിരിക്കുമ്പോൾ തന്നെ കൃഷിഭവനിൽ പറയേ വേണ്ടു. ഇനി പഞ്ചായത്തിലായാലും പറഞ്ഞാൽ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുമുണ്ട്. പിന്നെ എന്നാൽ നമുക്ക് വേറെ വിഷമമൊന്നും അതിനെപ്പറ്റി ഉണ്ടാകില്ല.
2: അതായത് നമ്മള് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങളായാലും എന്തെന്നായാലും നമുക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന് വേണ്ടി പോണം
1: പോണം. ഇപ്പം മല്ലികത്തൈ നടാനും കൂടി കൃഷിഭവൻ എന്ന് പറഞ്ഞ് അത് ഞാൻ എന്ത് ചെയ്തു, ഹരിതകർമ്മസേനയിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് അപ്പൊ മല്ലിക കൃഷി മാത്രം ഹരിതകർമ്മസേനയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അത് അവരെല്ലാരും വരുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കൂട്ടായ്മ ആവുമല്ലോ, അതായത് സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട്.
2: അപ്പൊ അതെത്ര സ്ഥലത്തായിട്ട് ചെയ്യും, എത്രയുണ്ട്?
1: അത് 500 മല്ലികത്തൈ നട്ടിട്ടുണ്ട്.
2: അത് പറിച്ചു നട്ടോ?
1: പറിച്ചു നട്ടു.
2: ആദ്യമായിട്ടാണോ
1: മല്ലിക നടുന്നത്? ആ ഇങ്ങനെ നടുന്നത് മല്ലിക ആദ്യമായിട്ടാണ്. കഴിഞ്ഞ കൊല്ലം എന്റെ വീട്ടിലൊരു 100 മല്ലിക നട്ടിട്ട് നല്ല പൂവുണ്ടാക്കിയിട്ടുണ്ട്.
2: അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഈ 10 സെന്റോളം വരുന്ന ഈ മഞ്ഞള് നട്ടിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ടൊക്കെ വളമെടികളൊക്കെ കഴിഞ്ഞതാണോ?
1: എല്ലാ വളപ്രയോഗമൊന്നും കഴിഞ്ഞിട്ടില്ല. പുതുമഴ പെയ്യുമ്പോൾ മഞ്ഞൾ നടേണ്ടത്, അത് ഞാൻ ഒറ്റക്കന്നെ നടുവാ. അത് പുതുമഴ പെയ്യുമ്പം നട്ട് കഴിഞ്ഞാല് ഒരു 2-3 എത്തുമ്പോൾ നമുക്ക് മുളച്ച് കാണാം. നടുമ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അടിവളം നല്ലോണം ഇടണം. ഇത്തവണ ഞാൻ പച്ചക്കറിക്ക് അടിവളം ഇട്ടതും മഞ്ഞളിന് അടിവളം ഇട്ടതും ദിനേശ് കമ്പനിയിലെ വീടിച്ചപ്പ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരു കൊല്ലത്തുമ്പോൾ അമിഞ്ഞമിഞ്ഞ് നല്ല വളമാവും. അപ്പോൾ അത് ഇട്ടത് കൊണ്ട് പച്ചക്കറിയിൽ ഒരൊറ്റ വെള്ളരിക്കൊന്നും കെട്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അത് തന്നെ ഈനും ഇട്ട് പോരാതെ ഇക്കൊല്ലത്തെ വീടിക്കാട്ടും തികച്ചും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും കമ്പനിയിൽ നിന്ന് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പറമ്പത്ത് കൊണ്ടോട്ട് വളാക്കാലോ, ഒരു ചാക്കിന് 30 രൂപ അല്ലെങ്കിൽ 25 രൂപ അങ്ങനെയുള്ളതായിട്ട് ഏകദേശം അവരെ ഡിമാൻഡിനനുസരിച്ചിട്ട് വാങ്ങിക്കൊണ്ടേ വരും. അന്നേരം ഒരു വണ്ടി പിടിച്ച് ഒരു 10-15 ചാക്കായാൽ വണ്ടി പിടിച്ച് ഒരു വളാക്കാൻ ഞാൻ കൊണ്ടുപോയി കൂട്ടി വെക്കുക.
2: അങ്ങനെയൊന്നും ചെയ്യില്ല, മീൻസ് അങ്ങനെ തന്നെ ഇടുവാണ്. അതിൽ കൂടെ എന്തെങ്കിലും ചേർക്കുവാൻ?
1: ഒന്നും ചേർക്കേണ്ടി വന്നില്ല, അത് നല്ല ചാണകപ്പൊടി പൊടിഞ്ഞ പോലത്തെ വളമായിരിക്കും. അതുകൊണ്ട് അവിടെ കണ്ട
2: അങ്ങനെ
1: അപ്പോൾ അതിൽ മണ്ണിരിയെല്ലാം കൂടി വന്ന അമ്മിയല്ലോ. അപ്പോൾ അത് ഇട്ടത് കൊണ്ട് മഞ്ഞളിന് അനക്കതൊന്നും നല്ല കറുപ്പും കൂടി ഉണ്ട് എന്നും കൂടി തോന്നുന്നു. ഇനി ഇപ്പം വേണ്ടത് കർക്കിടമാസം വരുമ്പോൾ ഇനി മണ്ണേറ്റി കൊടുക്കണം. ഇതാ ഇത് തുടങ്ങിയതാണ്. അപ്പോൾ അതുപോലെ മണ്ണേറ്റി കൊടുക്കാനുള്ള തയ്യാറെടുപ്പും കൂടി ഉണ്ടാക്കണം. അന്നേരം നമ്മൾ എല്ലുപൊടിയോ എന്നാൽ നമുക്ക് സാധാരണ കിട്ടുന്ന വളങ്ങൾ കുറച്ച് യൂറിയ എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറ് വരും. പക്ഷേ ഇതിനൊന്നും യൂറിയ വേണ്ട, ഉഷാറിലുണ്ട്. അങ്ങനെ
2: പൊതിയിട്ട് കൊടുക്കില്ലേ? എന്നിട്ട്
1: പൊതിയിട്ടിട്ടാണ് മണ്ണേറ്റി കൊടുക്കുക. കുറച്ച് തോലെല്ലാം സീമക്കൊന്നയോ എന്തെങ്കിലും ചപ്പും എല്ലാം അരിഞ്ഞ് അതിനിട്ട് കൊടുക്കണം ഉള്ളിലുള്ളിൽ. അന്നേരം മണ്ണേറ്റി കഴിഞ്ഞാൽ മഞ്ഞളിന്റെ കാര്യം തീർന്നു. അത്ര ദിവസം മഞ്ഞളിന് ജോലി ചെയ്യണ്ടു.
2: പിന്നെ ഉള്ള ജോലി വിളവെടുപ്പിന്റെ സമയമാണ്.
1: പിന്നെ വിളവെടുപ്പിനെ ഈ മഞ്ഞളിനെ നോക്കണ്ടു. ഇനി കിഴങ്ങായാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിന് കുറച്ച് വളയെല്ലാം ഇട്ട് കൊടുത്ത് ഇങ്ങനെ അത്ര ദിവസമൊന്നും ഇതിനൊന്നും ജോലി ചെയ്യണ്ട. ഇനിയിപ്പം പന്നി വരുന്നതിന് ഇതുപോലെ കെട്ടിക്കൊടുക്കണം.
2: മഞ്ഞളിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കണ്ടത്തിൽ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്.
1: കപ്പ നട്ടത് എന്നാലും നല്ലതല്ലേ, ഒരു ഉത്സാഹം എന്നുള്ള ഇതിൽ സ്ഥലമുള്ളതുകൊണ്ട് അടിയിൽ നട്ടതാ. പിന്നെ അവിടെ നെല്ല് നട്ട് കഴിഞ്ഞാൽ നെല്ല് നമ്മൾ 90 മുതൽ 120 വരെ വിളവെടുപ്പിന് കാത്തു നിൽക്കേണ്ടി വരും. അതിലൊരു 40 മാത്രമേ നമ്മൾ നെല്ലിന്റെ കണ്ടത്തിൽ പണിക്ക് പോകണ്ടു. പണിയായിട്ട് നിലം ഒരുക്കുന്ന ദിവസം നമ്മൾ കുറച്ച് മെനക്കെടണം. ട്രാക്ടർ വന്നാൽ അത് നിലം നല്ല വൃത്തിയാകേണ്ടിക്ക് നമ്മൾ തന്നെ ഒപ്പരം തന്നെ നിൽക്കണം. അന്നേരം കുറച്ച് ദിവസമോ പിന്നെ വിത്തിടുമ്പോൾ നാട്ടി നടുമ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ. പിന്നെ വെള്ളാക്കാൻ രാവിലെയോ വൈകുന്നേരമോ പോയി കഴിഞ്ഞാൽ വെള്ളാക്കാനെല്ലാം പറ്റും. മറ്റു വേറെ അതിനൊന്നും കൂടുതൽ പണിയൊന്നും അല്ല. കർഷകർ പറയും പോലെ നാട്ടി നടുമ്പം ഇപ്പം അണ്ണന്മാർ വന്ന് നടുന്നത് കൊണ്ട് അവരെ കൂലിയെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതെല്ലാം എങ്ങനെയും അഡ്ജസ്റ്റ് ആക്കി ചെയ്യും.
2: പിന്നെ ഇതിന്റെ പിന്നാലെ നടക്കണ്ട അല്ലേ?
1: പിന്നാലെ ഒന്നും അധികം നടക്കേ വേണ്ട. പിന്നാലെ നടക്കുന്നെന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഞാൻ അത്രയേ നടക്കലുള്ളൂ.
2: നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഇത് നട്ടെടുക്ക ഇടക്കിടക്ക് പോയില്ലെങ്കിൽ ഒരു സമാധാന കടല്ലേ.
1: യശമാനിന്റെ നോട്ടം ഒന്നാം തരം വളർന്നാണ് പണ്ടത്തെ ചൊല്ല്. അതുപോലെ തന്നെ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അത് നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ഞാറ് നട്ട് ഒരാഴ്ച എത്തുമ്പോൾ ഞാറ് വേരൊറക്കും. ആ വേരൊറച്ച് വെച്ചാകുമ്പോൾ ആ ഞാറിൻ്റെ ഇല ഇങ്ങനെ ആടുമ്പോൾ നമ്മൾ തന്നെ ചിരിച്ചു പോകും. അതാണ് ആ ഇല ആടുന്നത് നമ്മളോട് അവർ വർത്തമാനം പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രതികരിക്കുക. അന്നേരം നമ്മൾ അതിനോടും പറയെല്ലാം ചെയ്യും. അന്നേരം ആ യശമാനിൻ്റെ നോട്ടം ഉണ്ടായാലാണ് അതിന് കൂടുതൽ ഉഷാറ് വരുവാന്ന് ആൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വരുമ്പത്തൊട്ടും ഒരു ദിവസം കുറച്ച് വരുമ്പത്തോട്ട് നടക്കും, പിറ്റേന്ന് കുറച്ച് വരുമ്പത്തോട്ട് നടക്കും. രാവിലെ 6 വയലെത്തും.
2: നമുക്ക് മഞ്ഞളിന്റെ കാര്യം തുടർന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് വിൽപ്പന എങ്ങനെയാണ്?
1: വിൽപ്പന നമുക്ക് കുടുംബശ്രീന്റെ തന്നെ ചന്തയുണ്ടാവും. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ കൊടുക്കും. പൊടിച്ചിട്ട് വേണ്ടുന്നൊക്കെ പൊടിച്ചിട്ട് കൊടുക്കും, മഞ്ഞൾ വേണ്ടുന്ന കൊടുക്കും, മഞ്ഞൾ കൊടുക്കും. അതെങ്ങനെയാണോ ആവശ്യക്കാർ അതുപോലെ കൊടുക്കും.
2: എത്ര

0: കാലം കൊണ്ടല്ലേ, എത്ര മാസം കൊണ്ട് തീരും?
1: പൊടിച്ചത് നേരമൊന്നും ഉണ്ടാവില്ല, അതെല്ലാം
0: രണ്ടു
1: വിളി
0: മാസം
1: വേഗം
0: ആവും.
1: തീരും. വേഗം ആരെങ്കിലും വന്ന് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളിപ്പോൾ ഹരിതകർമ്മസേനയിൽ തന്നെ ആളെല്ലാം ചോദിക്കും, മഞ്ഞളുണ്ടോ മഞ്ഞളുണ്ടോ എന്ന് അറിയാം. അപ്പം ഒരിക്കലും അങ്ങ് കൊടുക്കും, അങ്ങനെ നീണ്ടു പോകുമൊന്നുമില്ല.
0: എത്രയാണ് ഒരു ഒരു പാക്കറ്റിന്? ഒരു എത്ര ഗ്രാമിന്റെ പാക്കറ്റ് ആയിട്ടാണ്
1: കിലോ
0: പോകുന്നത്?
1: മഞ്ഞളിന് 300 രൂപയായിട്ടാണ് കഴിഞ്ഞ കൊല്ലം വരെ കൊടുത്തത്. അത് നഷ്ടമൊന്നുമല്ല,
0: മഞ്ഞളിന് വലിയ ചെലവില്ലല്ലോ അല്ലേ?
1: ഇല്ല, ചെലവൊന്നുമില്ല.
0: നമുക്ക് എന്നെ മെനക്കെട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ പണി.
1: മാത്രം മെനക്കെടണം പറ്റുന്ന പണിയേ ഉള്ളൂ. 300 രൂപ കിട്ടിയാൽ തന്നെ ഒരു 10-20 കിലോ മഞ്ഞൾ കിട്ടിയാലും ആ പൈസയായില്ലേ.
0: ഈ മണ്ണൊരുക്കൊക്കെ ആരാ ചെയ്യാ?
1: ഞാൻ തന്നെ
0: ഒറ്റക്ക്
1: ചെയ്യും.
0: വീടിനടുത്തല്ലോ, കുറച്ച് ദൂരെ വരണ്ടേ?
1: വരണം.
0: നടന്നല്ലേ വരിക ഇങ്ങോട്ട്?
1: ഇരക്കുടി ഇങ്ങനെ നടന്ന വേഗം
0: എളുപ്പവഴിയുണ്ട്.
1: അങ്ങനെ വയലെല്ലാം വരുക, നടന്നിട്ട് ഇങ്ങനെ തന്നെ രാവിലെ 6 മണിയാകുമ്പോൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8-8:30 ആകുമ്പോൾക്ക് വീട്ടിലേക്ക് പോയി ഹരിതകർമ്മസേനന്റെ പണിക്കും പോകാം.
0: രാവിലെ 6:30 കൃഷിയിടത്തിലേക്കുള്ള ഇറക്കം.
1: ഇറക്കം അതെപ്പോഴും വരും.
0: എത്ര മുമ്പേ എഴുന്നേൽക്കും?
1: 5 മണിക്ക് എണീക്കണം. വീട്ടിൽ ഞാനും ഭർത്താവേ അധികം ഉണ്ടാവും, മക്കള് വന്നാലേ ഉണ്ടാവും. അന്നേരം പിന്നെ നമുക്ക് രണ്ടാക്കും വേണ്ടുന്ന ഭക്ഷണം എല്ലാം പാകം ചെയ്ത് രാവിലെ ഒരു ചോറും ഒരു കറിയും വെക്കും, ചായ ഒരു കടിയെല്ലാം ആക്കി കഴിഞ്ഞാൽ അന്നും വിഷമമൊന്നുള്ള കാര്യമൊന്നുമല്ല.
0: ആദ്യം പോകുക എവിടെയാ? നെൽകൃഷിയുടെ അടുത്തേക്ക്.
1: നെൽകൃഷിക്കാന്ന് ആദ്യം പോകുക. അത് എങ്ങനെയാണോ സീസൺ അനുസരിച്ചിട്ട്, നെൽകൃഷിയാണ് അതിൻ്റെ പണിയാണ് തുടങ്ങണ്ടെങ്കിൽ ആദ്യം അവിടെ പോകും. അത് ഏകദേശം പകുതി പണി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷിയാവും. അപ്പോൾ വെള്ളമെല്ലാം വറ്റണമല്ലോ, അതിൻ്റെ കുറച്ച് മേലോട്ടാണ്. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേക്ക് നെല്ലിന് പിന്നെ ചിന്തിക്കുകയേ വേണ്ട, അതങ്ങ് ആയിക്കോളും. അപ്പോൾ പിന്നെ പച്ചക്കറിക്കായിരിക്കും പിന്നത്തെ പൊക്കുണ്ടാവും. അവിടെ കൊത്തി പണിയെടുത്ത് നട്ട് നനക്കാനുണ്ടാവുമല്ലോ.
0: പച്ചക്കറിയാകുമ്പോൾ
1: നനക്കാനെല്ലാം ഉണ്ടാവും. ഒന്നിക്ക് രാവിലെ നനക്കുക, അല്ലെ വൈകുന്നേരം നനക്കുക, അധികം രാവിലെ തന്നെയാണ് നനക്കുക.
0: പച്ചക്കറി ചെയ്യുമ്പോൾ വിപുലമായിട്ട് ചെയ്യും?
1: വിപുലമായിട്ട് 1.5 ഏക്കറിലും ചെയ്യും.
0: ഈ 1 ഏക്കറിലൊക്കെ നനക്കാനൊക്കെ ചേച്ചി ഒരാൾ മതിയോ?
1: മോട്ടറുണ്ട്, തോട്ടും കരക്ക് മോട്ടർ വെക്കും. ആ മോട്ടർ സ്വിച്ച് ഇടുകയോ വേണ്ടോ? അതൊന്നും വിഷമമൊന്നുമല്ല, അതെല്ലാം 1 മണിക്കൂർ കൊണ്ട് നനച്ചു തീരും.
0: ചേച്ചിയെ സംബന്ധിച്ചിതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ലേ? അപ്പൊ എന്തൊക്കെയാ പച്ചക്കറി സമയത്ത് എന്തൊക്കെ ചെയ്യും? എല്ലാം ചെയ്യും.
1: കൂടുതലായിട്ട് വെള്ളരി ഉണ്ടാവും, മത്തനുണ്ടാവും, നരേനുണ്ടാവും. പിന്നെ അത്യാവശ്യം പയറ്, താലോരി, പടവല എല്ലാം ഏകദേശം ഒരുപടി ഒപ്പിച്ചെല്ലാം വെക്കും.
0: എല്ലാം ഈ പന്തല് പണിയൊക്കെ ചെയ്യണം?
1: പന്തല് പണിയെല്ലാം കൊള്ളി കുത്തി കുത്തി വെച്ചുകൊടുക്കും. പണിയെടുക്കാൻ പച്ചക്കറിക്കല്ല ഒറ്റക്കന്നെയാണ്, നെല്ലിനെ എണ്ണ മറ കൂട്ടുകള പറിക്കാനും നാട്ടി നടാനും അണ്ണന്മാർ. ബാക്കി വളവിടല്, വളവിടാൻ നട്ടവാട് വളവിടാൻ അണ്ണന്മാർ ഇട്ടുതരും, നട്ടവാട് തന്നെ അതവർ ചെയ്തുതരും. പിന്നെ ഇത്തവണ നെല്ല് മുറിഞ്ഞിട്ട് നേരെ ടിപ്പർ വണ്ടിയിലേക്കാണ് ഇട്ടത്. എന്നിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അപ്പുറം മാവിലക്കാവിൻ്റെ അടുത്ത് നല്ലൊരു വിശാലമായ സ്ഥലമുണ്ട്, കാവിൻ്റെ സ്ഥലം തന്നെയാണ്. എന്നിട്ട് ആടെ തന്നെ പാറ്റലും തൂറ്റലെല്ലാം കഴിഞ്ഞ് തൂറ്റാനൊന്നും ഉണ്ടല്ലോ, മെഷീൻ മുറിഞ്ഞാൽ കുറവേ ഉണ്ടാവും. തൂറ്റല് നല്ലോണം ഉണക്കുമ്പോൾ തന്നെ അതെല്ലാം പോകും, കുറച്ചടിക്കുകയോ വേണ്ട. ആടെ തന്നെ കെട്ടി, ആടെ തന്നെ കെട്ടി വെച്ചു. എന്നിട്ട് വണ്ടി ആടെ തന്നെ വന്നിട്ട് കൊണ്ടുപോയി.
0: ഇത്തവണ എത്ര വെച്ചിട്ടാണ് കിട്ടിയത് സപ്ലൈക്ക്? 100 രൂപ
1: തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഇതിപ്പോ നെല്ല് ശരിക്കും എത്ര ചെയ്യുന്നു?
1: 5 ഏക്കറിൽ നെല്ല് ചെയ്താൽ നമുക്ക് 5 ടണ്ണിലധികം നെല്ല് സപ്ലൈക്കോയിലേക്ക്. ഇപ്പൊ 4 ടണ്ണിലധികം ഇതിൽ കണ്ടില്ലേ, അത്രയും നെല്ല് സംഭരണ കേന്ദ്രത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമ്മളെ 1 കൊല്ലത്തേക്കുള്ള നെല്ല് വേണ്ടേ? പിന്നെ അനക്കും ആയിരിക്കും കൊല്ലം കൊടുക്കാനുണ്ടാവും, അതെല്ലാം കഴിച്ച് ബാക്കി കൊടുക്കും. അങ്ങനെയാണ്
0: അവനവന്റെ ആവശ്യത്തിനുള്ളത് എടുത്തു വെച്ച് ബാക്കിയാണ് കൊടുക്കുന്നത്.
1: പറയൂ, എനിക്ക് 3 കിലോ നെല്ല് തരണേ. നമ്മളൊരു കൂട്ടക്കാരലുണ്ടാവുമല്ലേ, 100 കിലോ നെല്ല് വേണോ, 200 കിലോ അല്ലെ, 1 ചാക്ക് നെല്ല് വേണോ, അങ്ങനെ പറയുന്നവരും ഉണ്ടാവും.
0: നെല്ലായിട്ട് തന്നെ കൊടുക്കും?
1: നെല്ലായിട്ട് തന്നെ കൊടുക്കും.
0: നേരത്തെ കാണിച്ച റെസീപ്റ്റ് പ്രകാരം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ രണ്ടാം വിള അല്ലേ, രണ്ടാം വിള നെല്ല് വിറ്റിട്ട് ₹125,000+
1: എനിക്ക് കിട്ടാൻ ഇപ്പൊ സാധ്യതയുണ്ട്.
0: അപ്പൊ അതിലിപ്പോ എത്രയായിരിക്കും നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ടാവും?
1: ചെലവ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഏകദേശം നെൽകൃഷിക്ക് ഒരു 125,000 കിട്ടണ്ടെങ്കിൽ 80-90,000 രൂപ ചെലവുണ്ടാവും. ബാക്കി നമ്മളെ ലാഭം തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിലാണ് നമുക്ക് ആ കൃഷിക്ക് ലാഭം നല്ലോണം ഉണ്ടാവും. നെല്ലിനായാലും പച്ചക്കറിക്കായാലും കാലാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല തന്നെയായിരിക്കും.
0: അപ്പോ ഈ രണ്ടാം വിള മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒന്നാം വിള നെല്ലില്ലേ?
1: സാധാരണ ഒന്നാം വിള ചെയ്യല്ല, ഒന്നാം വിള നട്ടാൽ അത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഇത്തവണ ഞാൻ ഈ ബീഡി വളം ഇട്ടും പച്ചക്കറി നട്ടതുകൊണ്ട് അടുത്തേനും വളം ഇടുമ്പോൾ ആ വളം കൂടുതലായിരിക്കും കണ്ടത്തിൽ. അപ്പം ഞാൻ വെറുതെ ഒരു നേരമ്പോക്കിന് വെച്ചിട്ട് 1-2 ഏക്കർ, ഒരു 10-20 കണ്ടുണ്ട്, 2 ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട് നെല്ല്.
0: ഒന്നാം വിള
1: ഇപ്രാവശ്യം ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ ഇപ്രാവശ്യം ഇത്ര വരെ അനുകൂലമായി തന്നെ ഉണ്ടായി.
0: പൊതുവേ കിട്ടാറുള്ള വിത്ത് ഏതാ?
1: ഉമ
0: ആ,
1: അത് കൃഷിഭവനിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് വിത്ത്.
0: നല്ല രീതിയിൽ ഉൽപാദനം ഉള്ളൊരു വിത്താണെന്നാണ് പറയുന്നത് ഉമയെ പറ്റി.
1: ഉമയ മോശമൊന്നുമല്ല, ചാഞ്ഞു വീണു പോകില്ല അധികം. നേരത്തിന് തന്നെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പും എല്ലാം മെഷീനെല്ലാം വരണം നമുക്ക്, അതേ ഉള്ള ഒരു മനസ്സിന് ഇങ്ങനെ വിഷമം വരുന്നത്. അത് നല്ല തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ പുല്ല് വിറ്റാലും ഇപ്രാവശ്യം മാത്രം 125 കെട്ട് പുല്ലുണ്ടായിരുന്നു. ഒരു ചിലരെ അപ്പുറപ്പുറം ആയാലും ഒരു കെട്ട് പുല്ലിന് 200 രൂപയെങ്കിലും വെച്ച് കിട്ടിയാൽ അത് നമ്മളൊക്കെ ചിലപ്പോൾ ഈ ചിലവിനെല്ലാം എത്തുമല്ലോ, അത് കിട്ടുന്നതുണ്ട്. സർക്കാരിൻ്റെ

0: കിട്ടുന്നതുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോ ഉള്ള ലാഭവും ഉണ്ടാകും. ഏറ്റക്കുറച്ചിൽ
1: അങ്ങനെ പോയോ?
0: ആ പുല്ല് തേച്ചും പോയി. ഇക്കൊല്ലം പുതുമ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, 20 കൊല്ലമായി ഞാനിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ആ 20 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ഈ അവിടെ ഒരു തോടുണ്ട്, അക്കരി ഇക്കരി എന്നല്ലാന്ന്. ആ തോടിനൊരു പാലവും കൂടി വന്നിട്ടുണ്ട്. ഇനി ഒരാളെ പേടിയില്ലാണ്ട് വയല് മിഷൻ ഇറക്കാനും പറ്റും. അത് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്.
1: അപ്പൊ ഇത് ഏത് ഒരു പാടശേഖരത്തിന്റെ കീഴിലായിരിക്കില്ലേ ചെയ്യുന്നത്?
0: രാവിലായി 1-2 പാടശേഖരത്തിന്റെ കീഴിലാന്ന് ചെയ്യല്. പണ്ട് ഇതിന്റെ സെക്രട്ടറി നാരായണാട്ടനും പ്രസിഡന്റ് രാഘവാട്ടനും വേണം. ഇപ്പം നാരായണാട്ടൻ മരിച്ചുപോയി. ഇപ്പൊ ആലം വന്നേരം ഞാൻ നാരായണാട്ടനാണ് എപ്പോഴും ഓർമ്മിക്കല്. അതൊരു നല്ലൊരു വ്യക്തി തന്നെയാണ്. ഇപ്പൊ രാഘവാട്ടനാണ്. രാഘവാട്ടനും മോശമായിട്ടല്ല പറഞ്ഞത്. രാഘവാട്ടനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇപ്പം ജയരാജാട്ടനാണ് പാടശേഖരത്തിന്റെ സെക്രട്ടറി. സമയാസമയത്തിന് അവരെല്ലാം കൊണ്ടത്തരുവെല്ലാം ചെയ്യും. പിന്നെ ഞാൻ കൃഷിഭവനിലെല്ലാം പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അപേക്ഷ ഫോറെല്ലാം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കലെല്ലാം ഉണ്ട്. 1 ഹെക്ടർ കൃഷിക്കാണ് അതിന്റെ ഉത്പാദന ബോണസ്. പിന്നെ ഇൻഷുറൻസ് ചെയ്യൂ. ഇൻഷുറൻസ് ചെയ്താൽ നാശനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസയും കൂടി കിട്ടും. ഇതുവരെ അതിന് വേണ്ടി വന്നിട്ടില്ല.
1: കാർഷിക മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കൃഷിയുടെ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരിക്കില്ലേ?
0: ഏകദേശം പരമാവധി സമയം വെച്ചിട്ട് ക്ലാസ് കേൾക്കാൻ പോകാറുണ്ട്.
1: അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, കൃഷിയെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ മണ്ണ് അല്ലെ, മണ്ണിനെ നമ്മൾ അത്രയും കൃത്യമായിട്ട് നോക്കണം. അതിന്റെ ഒരു പരിപാലനം, പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെയുള്ളൊക്കെ മണ്ണ് അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ്.
0: കുമ്മയോടും അസിഡിറ്റി നമുക്ക് തന്നെ തോന്നും. ഞാറിടാൻ വേണ്ടിയിട്ട് നില ഒരുക്കി കഴിഞ്ഞാൽ മഞ്ഞ നിറം കാണും. ഒരു ചോന്ന് കളറായിട്ട് വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്ര കുമ്മായം വേണമെന്ന് നമുക്ക് തന്നെ തോന്നും. ആ കുമ്മായം ഇട്ടിട്ടില്ലെങ്കിൽ ആ വളമിട്ടതൊന്നും അവിടെ ചേരൂല. അതൊരു പോരായ്മയാണ്. അന്നേരം തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് കുമ്മായം ആദ്യം ഇടും. കുമ്മായം ഇട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ മറ്റു വളങ്ങൾ ഇടാൻ നിൽക്കും.
1: വളപ്രയോഗമൊക്കെ ഒരു കൃത്യത എപ്പോഴും പാലിക്കുമോ?
0: പാലിക്കണം. പാലിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും. സമയത്തിന് വളമിട്ട് കൊടുക്കണം. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ പൊട്ടാഷ്, ഫാക്ടംഫോസ്, യൂറിയ, ഇത് 3 ഇത്ര അനുപാതത്തിൽ ഇടണം എന്നൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ലിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടണം. 3 വട്ടം വളമിട്ട് കൊടുക്കണം. ആ നടുന്നതിന് മുന്നേ ഇട്ടാലാ നല്ലത്. നടുന്നതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടം ചവിട്ടി കുറട്ടുമല്ലോ. അന്നേരം അത് വേഗം മണ്ണിലോട്ട് ചേരും. അന്നേരം ഞാറിന് വേഗം വേരോടും. പിന്നെ അത് ഇലയെല്ലാം ആടി ഒരുപടി ഇതാവുമ്പോൾ ആദ്യം ഒരിക്കൽ അങ്ങ് ചാടിക്കൊടുക്കും. പിന്നെ 3 ഏകദേശം കതിർ വരാനായി എന്ന് കാണുമ്പോൾ 3 ചാടിക്കൊടുക്കുക ചെയ്യുക. വളം ഇട്ട് അതിനെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കൃത്യമായിട്ട് കിട്ടും. എന്തായാലും
1: പൊതുവെ നെല്ലിൽ രോഗകീടങ്ങൾ ഉണ്ടാവാറുണ്ടോ?
0: ഉണ്ട്. ആദ്യം ഞാറിന് പുഴു വരും. അപ്പോൾ പിന്നെ ചില മരുന്നുകളെല്ലാം ഉപയോഗിക്കേണ്ടിയെല്ലാം വരുന്നുണ്ട്. കീടനാശിനി തന്നെ ഉപയോഗിക്കണം. എന്നാലും നമ്മൾ ഈ ചേറുമരത്തിൻ്റെ കായെല്ലാം കയ്യുന്നതാണെങ്കിൽ പിഴിഞ്ഞിട്ടെല്ലാം ഇട്ടാൽ നല്ലതാണെന്ന് പറയും. എന്നാൽ മോശമൊന്നും വരൂല അതിനൊന്നും. അങ്ങനെയെല്ലാം നമ്മൾ ചില പൊടിക്കൈകൾ, പിന്നെ എല്ലാ ഇലകളും ഉണ്ടാവും. കാട്ടിൽ കാണുന്ന ഇങ്ങനത്തെ ഓരോ ചപ്പിനും ഓരോ തരം മരുന്നുണ്ട്. ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാകുന്നത് അതിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന
1: നമ്മളെ പാടത്ത് പൊതുവേ കളയായിട്ട് വരുന്നത്.
0: ആ മഞ്ഞപ്പൂവും മഞ്ഞപ്പൂവിൻ്റെ ഇലയും അങ്ങനെ 10 ഇല പറിച്ചിട്ട് നമ്മൾ ആദ്യം വളം ഉണ്ടാക്കി വെക്കണം.
1: ഹരിത കഷായം.
0: ആ ഹരിത കഷായം എല്ലാം ആക്കിയിട്ട് നമ്മൾ ഇട്ടാലും പിന്നെ സ്യൂഡോമോണോസ് അങ്ങനെ ഉള്ളതെല്ലാം ഉണ്ടാകുമല്ലോ. നെല്ല് വിത്ത് പുതിർക്കുമ്പോൾ ആ വെള്ളത്തിൽ സ്യൂഡോമോണോസ് ഇടുക. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗുണം തന്നെ. ഞാറാണ് ആദ്യം പരിചരിക്കേണ്ടത്. പിന്നെ അതിന് പുഴു വരുമ്പോൾ അതിന് കീടനാശിനി നമുക്ക് വേണ്ടിക്കലും ഉപയോഗിക്കാം. അത്ര തന്നെ.
1: അപ്പോൾ നമ്മുടെ നോട്ടം അല്ലെ, നമ്മളെങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ തന്നെയാണ് അതിൻ്റെ തിരിച്ചു കിട്ടുന്നതും അല്ലേ?
0: അത് പറയാ, യജമാനൻ്റെ നോട്ടം 1 വളം എന്ന് പറയുന്നത്. പണ്ട് നമ്മളെല്ലാം എൻ്റെ കുട്ടിക്കാലത്തെല്ലാം എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ കണ്ടത്തിൽ വരുന്നത് നമ്മൾ കാണലുണ്ട്. അന്നേരം വീടിയല്ല, ഞാൻ അങ്ങ് ഉണ്ട് ഒരു പഞ്ചായത്തിലാണ്.
1: അവിടെ ഉണ്ടായിരുന്നോ?
0: കൃഷിയൊന്നും ഇല്ലായിരുന്നു. അന്നേരം അങ്ങനെ വയലിന്ന് ഇങ്ങനെ എല്ലാവരും വന്ന് വൈകുന്നേരം വരുമ്പോൾ കാണുന്നത് കണ്ട് വീടിയും കൃഷിയൊന്നും ഇല്ലേനു. ആദ്യം കുടുംബശ്രീ വന്നതിന് ശേഷമാണ് ഞാൻ അന്നേരമെല്ലാം ദിനേശ് കമ്പനി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയാണ്. ദിനേശ് വീടി തൊഴിലാളിയാണ്. നമ്മൾ 2 ഞാനും ഭർത്താവും അതെ. അപ്പോൾ ആ ദിനേശ് വീടിയിൽ നിന്ന് കുടുംബശ്രീയിൽ വന്നേരാണ് കൃഷി ചെയ്യണം തോന്നി. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ചെയ്ത് ഓരോരുത്തർ ഇല്ലാണ്ടാവും. പിന്നെയും വിചാരിക്കും ചെയ്യുക എന്താ വരുന്നൊക്കെ, അങ്ങനെ ചെയ്യും. 2005 നമ്മൾ കുടുംബശ്രീ രൂപീകരിച്ചത്. ഇപ്പം 21 കൊല്ലം. അപ്പോൾ ആ ഒരു കുടുംബശ്രീ തന്നെയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. കുടുംബശ്രീയാണ്.
1: അങ്ങനെ വളരെ ആക്റ്റീവായിട്ടല്ലേ, കൃഷിയിൽ മാത്രമല്ല സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഭാരതി ചേച്ചി. അപ്പോൾ ഇത്രയും കാലം, ഒരു 10-20 വർഷം കൊണ്ട് ഈ കൃഷിയോട് മടുപ്പില്ലാതെ പോകുന്നത്, കൃഷി തരുന്ന എന്തൊക്കെ മൂല്യങ്ങളാണ് നമുക്ക് കൃഷിയിലൂടെ തിരിച്ചു കിട്ടുന്നത്?
0: മൂല്യങ്ങൾ തരുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ മോള് പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ഈ വീടിപ്പണി എടുത്തിട്ടാണ് മക്കളെല്ലാം പഠിപ്പിച്ചത്. ആ സമയത്ത് നമ്മൾ ആടിനെ വളർത്തിയിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. ഓരോ ആടിനെ വിറ്റാൽ ചില ആവശ്യങ്ങൾക്ക് ചോദിക്കുമ്പം പൈസ കൊടുക്കാനുണ്ടാവും. പിന്നെയാണ് കൃഷി വന്നത്. പിന്നെ ആട് ഉപേക്ഷിച്ചിട്ട് ഏഴു കൊല്ലം കഴിഞ്ഞ്. അത് ഇടലോ പോകണം എന്നുണ്ടാകുമ്പോൾ നമുക്ക് ആടിനെ പൊറ്റാൻ കഴിയില്ല. അങ്ങനെ ഏഴു കൊല്ലം കഴിഞ്ഞ്, അതിന് ശേഷം ഈ കൃഷി തന്നെയാണ്. പിന്നെ പിന്നെ മക്കൾക്കൊന്നും ആ പൈസ ഒന്നും വേണ്ട. ഇപ്പോൾ
1: മക്കൾ എത്ര?
0: മക്കൾ രണ്ടാളാണ്. ഒരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഒരാൾ പി എച്ച് ഡി ചെയ്യുന്നുണ്ട്. മോനാണ് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നത്. മോള് കല്യാണം കഴിച്ചു, മാഷാന്ന് കൊണ്ടുപോയത്. ഓള് പി എച്ച് ഡി കൽക്കത്തയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഭർത്താവ്
0: വീടിപ്പണി എടുക്കുന്നു വീട്ടില്. ഇപ്പം കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല.
1: കൃഷിയിൽ എപ്പോഴും സപ്പോർട്ടാണ്,
0: ഫുൾ സപ്പോർട്ട്. വീട്ടില് മക്കളായാലും ഭർത്താവായാലും ഫുൾ സപ്പോർട്ടാണ്.
1: ഈ പറഞ്ഞിരിക്കുന്നതിലെല്ലാം കൂടി മുന്നിട്ട് നിൽക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷമായിരിക്കും
0: ഏറ്റവും കൂടുതൽ. നമ്മൾ എന്തായാലും നമ്മളെ മനസ്സുണ്ടെങ്കിൽ ഇതിനോട് വരാൻ പറ്റും. ഏറ്റവും മുന്നിൽ വേണ്ടത് മനസ്സ് തന്നെയാണ്. അത് ഞാനിപ്പോൾ ഹരിതകർമ്മസേനന്റെ ഫീൽഡിലുണ്ട്. നമ്മൾ പ്ലേറ്റ് ഗ്ലാസ് വാടക കൊടുക്കുന്നുണ്ട് ഹരിതകർമ്മസേനയിൽ. പിന്നെ ഒരു തുമ്പൂർ മുഴിയുണ്ട്, അതിലും നമ്മൾ നാലാളാണ്. തുമ്പൂർ മുഴിയിലും മെയിനായിട്ട്
1: കമ്പോസ്റ്റ്
0: ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു വരുമാനം അതിലും ഉണ്ടാക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയിൽ നാലാള്, ഓരോരുത്തർക്കും ഓരോ സംരംഭമാണ്.
1: അങ്ങനെ ആക്കണമെന്നാണോ?
0: ആക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിലും മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിലും ചെറിയ ചെറിയ വരുമാനങ്ങളെല്ലാം ഉണ്ടാകലുണ്ട്, മോശമല്ലാത്ത രീതിയിൽ. അന്നേരം നമുക്കൊരു സന്തോഷം തന്നെ. എന്ത് ജോലിക്ക് പോകുന്നതായാലും ഹരിതകർമ്മസേനയിൽ നമുക്ക് പഞ്ചായത്തിൽ ഒരു കൺസോർഷ്യം ഉണ്ട്. കൺസോർഷ്യത്തിന് കീഴിൽ നാല് ക്ലസ്റ്റർ ഉണ്ട്. നാല് ക്ലസ്റ്ററിൽ 19 വാർഡുണ്ട്. 19 വാർഡിൽ 2 ഹരിതകർമ്മസേനയുണ്ട്. എല്ലാവർക്കും മോശമല്ലാതെ ഒരു വരുമാനം ഇപ്പം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വീട്ടുകാർക്കും നമ്മളോട് സപ്പോർട്ട് ഉണ്ടാകണം. എന്നെങ്കിലേ കഴിയും.
1: സപ്പോർട്ട്
0: ഫുൾ എനിക്കുണ്ട്.
1: ശിശിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം.
0: സപ്പോർട്ട് വീട്ടിലതാണ്.
1: എത്ര വയസ്സായി?
0: എനിക്ക് 62 വയസ്സായി. 6 തവണ വിമാനം കയറി. 2 തവണ ഡൽഹി പോയി വിമാനത്തിൽ. 2 തവണ തിരുവനന്തപുരം പോയി. കൊച്ചിയിൽ പോയി. മംഗലാപുരം പോയി. അങ്ങനെ എല്ലാം പോയിട്ടുണ്ട്. കൊറോണക്ക് മുന്നേ നമ്മളെ തൊഴിലുറപ്പിലുള്ള കുറച്ചാളെയും കൂട്ടിയിട്ട് ഞാൻ വിമാനം കയറ്റിന്. 3000 രൂപക്കാണ് അന്ന് ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് എറണാകുളത്ത് വിമാനത്തിൽ പോയത്. എൻ്റെ ആടെയെല്ലാം കണ്ട് പിറ്റേന്ന് രാവിലെ നാട്ടിലെത്തും. പിന്നെ അങ്ങനെ ഇപ്പം കഴിഞ്ഞ മാർച്ച് 28 തിരുവനന്തപുരത്ത് വെറുതെ ഒരു ടൂറ് അങ്ങനെയും പോയി. അത് ഹരിതകർമ്മസേനയിലുള്ള കുറച്ചാളും കുറച്ച് നാട്ടുകാരും കിട്ടുന്ന ഒട്ടെല്ലാം കൂട്ടിയിട്ട് അങ്ങ് പോക്കന്നെ. അത് സംഘടിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്.
1: അപ്പൊ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ തന്നെ പോട്ടെ.
2: കൃഷിയെ സ്നേഹിച്ചാൽ അത് ഒരിക്കലും നഷ്ടമാകില്ലെന്നും നല്ല വരുമാനം കണ്ടെത്തി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും അതോടൊപ്പം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ച് ജീവിതം ആസ്വദിക്കാനും കഴിയുമെന്ന് ശ്രീമതി ഭാരതി നമുക്ക് കാണിച്ചു തരുന്നു. കൃഷി അനുഭവങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം പെർലശ്ശേരി 3ാം പാലത്തെ കർഷക ശ്രീമതി എ.ടി. ഭാരതി. കൃഷി ജാലകം.

0: നമസ്കാരം. കാനായി നാരണം വൈദ്യരാണ്. ഔഷധ സസ്യ പരിപാലകൻ, പാരമ്പര്യ നാട്ടുവൈദ്യനാണ്. ഒരു കർക്കിടകം കൂടി നമ്മൾ മുമ്പിലെത്തി നിൽക്കുകയാണ്. പഴയ ആചാരക്കാർ പറയും പോലെ, പഴയ തലമുറക്കാർ പറയുമ്പോൾ, കാരാ കർക്കിടക മാസം എപ്പോഴും കാക്ക കണ്ണു തുറക്കാത്ത മാസത്തെയാണ് വിശേഷിക്കപ്പെടുന്നത്. ഈ മാസത്തെയാണ് നമ്മൾ മനുഷ്യ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്കിഴികൾ, മണൽക്കിഴികൾ, നമ്മളെ നവരക്കിഴികൾ, കർക്കിടക കഞ്ഞികൾ, എണ്ണ തേച്ച കുളി, ഉഴിച്ചലി, പിഴിച്ചലി, നവരക്കിഴി, നവര പായസം വെച്ച്, ഇങ്ങനെയുള്ള പ്രധാന ശരീര ചികിത്സാ രീതികൾ ചെയ്യുന്ന പ്രത്യേക ഒരു മാസമാണ് കർക്കിടക മാസം. കർക്കിടകത്തിൽ പ്രത്യേക ഒരു കർക്കിടക കഞ്ഞിയുണ്ട്. എന്തിനായി കർക്കിടക കഞ്ഞി നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനാണ് നമ്മൾ കഴിച്ചു വരുന്നത്? ഇത് നമ്മളെ മനുഷ്യ ശരീരത്തിൻ്റെ നാഡീബലത്തെയും വാതപിത്ത കവങ്ങളെയും മാറ്റി നിർത്താൻ വേണ്ടി എല്ലാ വീടുകളിലും പണ്ട് കാലങ്ങളിൽ നമ്മൾ വീടുകളിൽ വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞി എന്ന് വെച്ചാൽ നമ്മൾ നവര നെല്ല്, നല്ല നെല്ല് കൃഷി ചെയ്തുണ്ടാക്കുന്ന, അത് നവര നെല്ല് കൃഷി ചെയ്തിട്ട് അത് കൊയ്തെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ആലത്തിൻ്റെ വരളും ഇരുളിൻ്റെ വിളക്ക് കൊണ്ട് തിരക്കിയെടുത്ത്, അല്ലെങ്കിൽ കുത്തി ചൂളി കളിച്ച് എടുത്തതിന് ശേഷം മുറത്തിൽ വെച്ച് പാറ്റി പാറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് അരിയെടുത്ത് മൺചട്ടിയാൽ, മൺകുടുക്കാൽ, വിറകിട്ട് കത്തിച്ചിട്ട് വെഴിയിച്ചതിന് ശേഷം ചിരട്ട കയ്യിൽ കൊണ്ട് ഇളക്കി കൊണ്ടുവന്ന് അത് ശേഷം പൊതുവാനാവുന്ന അതിനകത്ത് നവധാന്യങ്ങൾ ചേർക്കുന്നുണ്ട്. 9 ധാന്യങ്ങളെയാണ് നവധാന്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നെല്ല്, ഗോതമ്പ്, എള്ള്, കടല, മുതിര, അമര, തുവര, പയർ, ഉഴുന്ന്. പിന്നെ അരി നമുക്ക് നേരത്തെയിൽ വെച്ചല്ലോ, നെല്ല് കുത്തി അരി, ബാക്കിയുള്ള ഒട്ട ഇനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് മുളപ്പിച്ച് ചേർക്കാം, അതെല്ലാം മുളപ്പിക്കാതെ പൊതിർത്തിട്ടും ചേർക്കാം. അപ്പോൾ ഇങ്ങനെ അരി വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി 8 ധാന്യങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മുളപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, കൂടുതൽ ഗുണങ്ങളുണ്ട്. നമ്മളെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ മുളപ്പിച്ച സാധനത്തിന് കൂടുതൽ കഴിയും. അപ്പോൾ നമ്മൾ ക്യാൻസർ പോലെ ഒരുപാട് മാരക രോഗങ്ങൾ ശരീരത്തിൽ പിടിപെട്ട് കഴിഞ്ഞാൽ അത് കോശങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അപ്പോൾ അതിന് വേണ്ടി മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കൂടുതലാകുമ്പോൾ അതിൻ്റെ ബാക്ടീരിയ ഉണ്ടാവും, ബാക്ടീരിയ ഇല്ലാതിരിക്കാണ് ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ അധികം മുളപ്പിക്കാതെ ചെറിയ മുളവെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഞ്ഞിക്ക് വളരെയധികം ഗുണമുണ്ട്. അതുപോലെ തന്നെ ഈ ഇലച്ചാറുകൾ, ഇലച്ചാറുകൾ ദശപുഷ്പത്തിൻ്റെ ഇലച്ചാറാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ദശപുഷ്പത്തിന് എന്തൊക്കെയാണ് ദശപുഷ്പങ്ങളിൽ വരുന്ന ചാറുകൾ നോക്കാം. അതിൽ കറുക ചേർക്കുന്നത് കയ്യെണ്ണി, ഉഴിഞ്ഞ, നിലപ്പന, പൂവാൻ കുരുന്നില, മുയൽ ചെവിയൻ, മുക്കുറ്റി, തെരുതാളി, ചെറുള, വിഷ്ണുകറന്തി, ഇങ്ങനെ 10 ഇലകളുടെ ചാറുകൾ ഇടിച്ചു വരുന്ന നീരുകൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് കഞ്ഞി ഏകദേശം ബന്ധ് കഴിയുമ്പോൾ സമയത്താണ് ഇത് ചേർക്കുന്നത്. 10 ഇലകളിൽ 10 രോഗപ്രതിരോധത്തെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ കണ്ട് നമ്മൾ ചേർക്കുന്ന 6 അരികളുടെ പൊടി ചേർക്കുന്നുണ്ട്. എന്തൊക്കെയാണ് 6 അരികളെന്ന് നോക്കാം നമുക്ക്. അതിനകത്ത് കൊത്തമ്പാലരി, ഏലത്തരി, വീടാലരി, ചെറുപൊന്നേരി, കുടകപ്പാലരി, കാർക്കോലരി, ഇങ്ങനെ 6 അരികൾ ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ അരിയുടെ പൊടി, അത് 6 അരികളും കൂടി പൊടിച്ച് മുൻകൂട്ടി തയ്യാറാക്കി വെക്കും. ഈ അരി പൊടിച്ച് ചേർത്ത് ഒരു വീട്ടിലേക്ക് ഒരു 100 ഗ്രാം അരിയും 50 ഗ്രാം ധാന്യങ്ങളും മതി. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇതെല്ലാം കുറച്ച് ഒരു അരസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 3 പേർക്ക് കുടിക്കാൻ 100 ഗ്രാം അരിയും 50 ഗ്രാം ധാന്യങ്ങളും ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് വളരെ കുറച്ച് കുറച്ച് അരസ്പൂൺ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പൂവളത്തിൻ്റെ ഇല, മാതളനാരങ്ങൻ്റെ ഇല, ചെറുവിള, ഈ 3 സാധനം മാത്രം ചേർത്തിട്ട് നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ കുറച്ച് വീട്ടിലേക്ക് നമുക്ക് ഇതിൻ്റെ അടിച്ച് പോയി നീരെടുക്കും. കൂവളത്തിൻ്റെ ഇല വളരെ അപൂർവമാണ്, ഒരുപാട് രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിയും. മാതളനാരങ്ങൻ്റെ ഇലയും വളരെ രോഗപ്രതിരോധം കിട്ടുന്നതാണ്. വാതപിത്ത കവങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇതിന് കിട്ടുന്നത്. അത് 2 ഇല ചേർത്താലും കഞ്ഞി തയ്യ, മറ്റ് ഇലകൾ കിട്ടുന്നില്ലെങ്കിലും ഈ 2 ഇലകൾ ചേർക്കുക. ദശപുഷ്പങ്ങൾ ഇഷ്ടംപോലെ ഭൂമിയിൽ കിട്ടുന്നതാണ്. അതിൽ വിഷ്ണുക്രാന്തിക്കായി കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. ബാക്കിയെല്ലാ സാധനം നമുക്ക് നമ്മളെ ഭൂമിയിൽ സമൃദ്ധമായി വളർന്നു വരുന്നുണ്ട്. അറിയുന്നവർ അറിഞ്ഞിരണം. ഏതെങ്കിലും കുറച്ച് ചേർത്ത് ദോഷങ്ങൾ വരുത്താൻ പാടിപ്പോൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് കഴുകി വൃത്തിയാക്കി ഇടിച്ച് നീരെടുത്ത് ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കണം. ഇന്ദുപ്പ്, സാധാരണ കല്ലുപ്പല്ല, ഇന്ദുപ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. ഔഷധപരമായ ഇന്ദുപ്പാണ് ചേർക്കേണ്ടത്. ആ ഇന്ദുപ്പാകുമ്പോൾ നമുക്ക് നമ്മളെ ഈ പ്രഷറിനെല്ലാം കുറക്കാനും ആയുർവേദത്തിൽ പ്രധാനമായ ഒരു ഉപ്പാണ് ഇന്ദുപ്പ്. ആ ഉപ്പാണ് ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുക, കുറച്ച് കുരുമുളക് ചേർക്കുക. ഇതെല്ലാം നമുക്ക് ഈ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. കഞ്ഞി ഏകദേശം ബന്ധ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വാഴേൻ്റെ പച്ചില മുറിച്ച് വെച്ച് എല്ലാ ദിവസവും രാവിലെ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് രാവിലെ പ്രാതലായിട്ട് രാവിലത്തെ ഭക്ഷണമായിട്ട് ഈ കഞ്ഞി നമ്മൾ വാഴയുടെ പച്ചിലയിൽ കോരി തണിച്ച് പഴുത്ത പ്ലാവില കൊണ്ട് കോരി കുടിക്കണം. അപ്പോൾ എന്താണ്, ഈ വാഴയുടെ ഇലയുടെ ഔഷധം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പഴുത്ത പ്ലാവിലേൻ്റെ ഔഷധം, ഈ 2 ഔഷധം കൂടി കിട്ടുമ്പോൾ ഇത് എല്ലാം കൂടി ചേരുമ്പോൾ നമ്മളെ ഒരു വർഷത്തേക്കിലെ വാതപിത്ത കഫ രോഗത്തെ മാറ്റി നിർത്താനും നമ്മളെ ശരീരപുഷ്ടിക്കും ഓജസ്സിനും ഉണർവിനും വേണ്ടി കഞ്ഞി പണ്ട് കാലങ്ങളിൽ മുത്തശ്ശി മരമൾ വീട്ടിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് അപൂർവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കഞ്ഞി ഒരു വർഷത്തിലെ ഗുണങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്.
1: സംശയം നിവാരണം. കൃഷി മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, മറുപടികൾ.
2: എന്റെ പറമ്പിൽ ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് തെങ്ങിൻ തൈകൾ നട്ടിട്ടുണ്ട്. ഈ മഴക്കാലത്ത് അവയ്ക്ക് ചെയ്യേണ്ട വളപ്രയോഗം എങ്ങനെയൊക്കെയാണ്? എടക്കാട് നിന്നും കെ ഷൈജു ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നത് കൃഷി ഓഫീസർ ശ്രീ കെ കെ ആദർശ്.
3: പല ഘട്ടങ്ങളിലാണ് നമുക്ക് പൊതുവേ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത്. ഒരു വർഷമൊക്കെ പ്രായമുള്ള തെങ്ങുകൾക്ക് നമുക്ക 1/2 കിലോളം കുമ്മായം കൊടുക്കാം. അതിന് കൂടുതൽ നമുക്ക് 25 കിലോളം നമുക്ക് ജൈവവളങ്ങൾ നമുക്ക് കൊടുക്കാം. ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ജൈവവളങ്ങൾ കൊടുക്കാം. വീട്ടിൻ്റെ അടുത്ത് സാധാരണ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ മുറിച്ച് അതുവരെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തോലുകൾ ജൈവവളമാണ്, ആണ് പൊടികൾ ജൈവവളമാണ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് രാസവളങ്ങൾ കൊടുക്കാൻ സാധിക്കും. രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ യൂറിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വർഷം പ്രായമുള്ള തെങ്ങിന് 2 തവണയാണ് കൊടുക്കുക. മെയ് ജൂൺ മാസങ്ങളിൽ 1 തവണ നമ്മൾ കൊടുക്കുന്നു, പിന്നെ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ വീണ്ടും കൊടുക്കുന്നു. 70 ഗ്രാമോളം യൂറിയ നമ്മൾ മെയ് മാസങ്ങളിൽ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 170 ഗ്രാമോളം യൂറിയ, കാർഷിക സർവകലാശാലയുടെ കണക്കാണ്, 170 ഗ്രാമോളം യൂറിയ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ 2ാം വർഷം പ്രായമുള്ള തെങ്ങിനാണെങ്കിൽ അതിൻ്റെ ഒരു വീണ്ടും ഒരു 200 ഗ്രാമോളം യൂറിയ മെയ് മാസങ്ങളിൽ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു 300-350 ഗ്രാം യൂറിയ സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുക്കണം. 3 വർഷമാണെങ്കിൽ വീണ്ടും ഒരു 100 ഗ്രാം കൂടി കൂട്ടി അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം.

0: ആപ്പിൾ, കശുമാവ്, മരച്ചീനി, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്. പയർവർഗ്ഗങ്ങൾ, അതായത് ഉഴുന്ന്, പയർ, ചെറുപയർ, ഗ്രീൻ പീസ്, സോയാബീൻ. പച്ചക്കറി വിളകൾ, അതായത് പടവലം, പാവൽ, വള്ളിപ്പയർ, കുമ്പളം, മത്തൻ, വെള്ളരി, വെണ്ട, പച്ചമുളക് എന്നീ വിളകൾക്കും പരിരക്ഷ ലഭിക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യും? www.pmfby.gov.in എന്ന വെബ്സൈറ്റിലൂടെ കർഷകർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഇൻഷുറൻസ് ഏജൻസി എന്നിവ വഴിയും രജിസ്റ്റർ ചെയ്യാം. വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകരാണെങ്കിൽ അവരെ അതതു ബാങ്കുകൾക്കും പദ്ധതിയിൽ ചേർക്കാം. അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക, ആധാറിന്റെ പകർപ്പ്, നികുതി റെസീറ്റിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം.
1: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്യുൻറ്റലിന് കണ്ണൂർ 27,000 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,000 രൂപ. കൊപ്ര ക്യുൻറ്റലിന് കണ്ണൂർ 15,400 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,800 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ടാക്ക ക്യുൻറ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്യുൻറ്റലിന് കണ്ണൂർ 5,100 രൂപ, തലശ്ശേരി 5,300 രൂപ, കാസർഗോഡ് 5,000 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്യുൻറ്റലിന് തലശ്ശേരി 67,500 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്യുൻറ്റലിന് തളിപ്പറമ്പ് 24,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്യുൻറ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്യുൻറ്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,600 രൂപ. പച്ചക്കപ്പ ക്യുൻറ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 710 രൂപ, തളിപ്പറമ്പ് 750 രൂപ, തലശ്ശേരി 710 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസ്സിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ WNാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3 രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ FM ഹെൽത്ത് പ്ലസിൽ ആദ്യം പ്രമേഹ രോഗവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ടോണി പി ജോസഫ് സംസാരിക്കുന്നു.
3: നമസ്കാരം. രക്തത്തിലെ ബ്ലഡ് ഷുഗർ ഉയരുന്ന ഒരവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇത് പല കാരണം കൊണ്ടാകാം. ഒരു വ്യക്തിയിൽ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാതിരിക്കുക, അതേപോലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാലും അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പല ജനിതക ഫോം ഓഫ് ഡയബറ്റീസ്, ഇതിലെല്ലാം വരുന്ന കോമൺ ഒരു ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇൻസുലിൻ്റെ കുറവ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടായിട്ടും അത് ആക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നോർമൽ ബ്ലഡ് ഷുഗർ എത്രയാണെന്നുള്ളതാണ്. ഒരു ഓവർനൈറ്റ് ഒരു 8 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം രക്തം പരിശോധിക്കുകയാണെങ്കിൽ അതിനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നു. ഇതിന്റെ വാല്യൂ 100 താഴെ ആയിരിക്കണം. ഇതാണ് ഒരു നോർമൽ വാല്യൂ. അപ്പോൾ ഒരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ടല്ല ഡയബറ്റീസിലോട്ട് പോകുന്നത്, ഇതിനു മുമ്പ് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് 100 താഴെയും ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നോക്കുകയാണെങ്കിൽ 140 താഴെയുമാണ് നോർമൽ വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രീ ഡയബറ്റീസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-125 ഇടയിലും അതേപോലെ ഭക്ഷണത്തിന് ശേഷം പോസ്റ്റ്പ്ലാന്റിയൽ ബ്ലഡ് ഷുഗർ 140-199 ഇടയിൽ വരുന്നതിനെയാണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഡയബറ്റീസിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 അതിന് മുകളിലോ, അതേപോലെ പോസ്റ്റ്പ്ലാന്റിയൽ ബ്ലഡ് ഷുഗർ 2 മണിക്കൂറിന് ശേഷം നോക്കുന്നത് 200 മുകളിലോ കാണുമ്പോഴാണ് നമ്മളതിനെ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയിൽ എല്ലാ അവയവങ്ങളെയും ഡയബറ്റീസ് ബാധിക്കാം. ഇതിൽ പ്രധാനമായും കണ്ണ്, കിഡ്നി, അതേപോലെ കാലുകൾ, ഹൃദയം, നമ്മുടെ ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ഒരു കാരണം ഡയബറ്റീസ് ആകുന്നു. അതേപോലെ സ്ട്രോക്ക്, ലിവർ ഡിസീസ്, അതുപോലെ എല്ലാ അവയവങ്ങളെയും ഡയബറ്റീസ് ബാധിക്കാം. സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. അങ്ങനെ പല രോഗങ്ങളും ഡയബറ്റീസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഡയബറ്റീസ് പല തരത്തിലുള്ളതാണ്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, ഒന്ന് ടൈപ്പ് 2 ഡയബറ്റീസ്, പിന്നെ പല ടൈപ്പ് ഓഫ് ഡയബറ്റീസും ഉണ്ട്. ഇപ്പൊ ഞാൻ മെയിൻലി സംസാരിക്കാൻ പോകുന്ന ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ്, അതിനകത്തൊരു മെയിൻ ജനറ്റിക് ഫാക്ടർ ഉണ്ട്. അതായത് നമ്മുടെ പേരൻസിൽ നിന്നുള്ള ഒരു ഇൻഹെറിറ്റൻസ്, നമുക്ക് കിട്ടിയ ജീൻസ്, അതൊക്കെ ഒരു സ്ട്രോങ് പ്രീഡിസ്പൊസിഷൻ ആണ് നമുക്ക് ഡയബറ്റീസ് വരാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മളെ ജീവിതശൈലി ശരിയല്ല, അതായത് സമയത്തിനുള്ള ആഹാരം കഴിക്കുന്നില്ല, നല്ല ആഹാരം കഴിക്കുന്നില്ല, അതേപോലെ എക്സസൈസ് സമയത്തിന് ചെയ്യാതിരിക്കുക, അതേപോലെ ഇരുന്നുള്ള ജോലി, അതായത് സെഡൻട്രി ഹാബിറ്റ്സ്, അമിതവണ്ണം, പിന്നെ സ്മോക്കിംഗ്, അമിതമായി മദ്യം കഴിക്കുക, ഇതൊക്കെ ഡയബറ്റീസ് വരാൻ ഒരു കാരണമാകുന്നു. പ്രീവിയസ്ലി ഞാൻ പറഞ്ഞ പോലെ പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലില് ഡയബറ്റീസ് വരാൻ കാരണമാകുന്നു. അപ്പൊ ഡയബറ്റീസ് നമ്മൾ ഏഷ്യൻ പോപ്പുലേഷനാണ്, ഇന്ത്യക്കാരല്ല, ഏഷ്യൻ പോപ്പുലേഷനാണ്. അപ്പൊ ഏഷ്യൻസിന് ജനറലി ഒരു ഹയർ റിസ്ക് ആണ് ഡയബറ്റീസ് വരാൻ. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം, സ്ക്രീനിങ് ചെയ്തിരിക്കണം. മറ്റ് ചില ഡിസീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ ലെവൽ, ഹാർട്ട് ഡിസീസ് ഉള്ള വ്യക്തികൾ, പ്രഗ്നൻസി സമയത്ത് ഡയബറ്റീസ് ഉണ്ടായിരുന്നവർ, PCOD ഉള്ള സ്ത്രീകൾ, അമിതവണ്ണമുള്ളവർ, ഇവരൊക്കെ വർഷാവർഷമെങ്കിലും അവരുടെ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുകയും ഡയബറ്റീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. എത്രയാണ് ബ്ലഡ് ഷുഗർ എന്നനുസരിച്ചിരിക്കും ലക്ഷണം കാണുന്നത്. ഇപ്പം വളരെ ചെറിയൊരു ബ്ലഡ് ഷുഗർ എലിവേഷനേ ഉള്ളൂ, എക്സാമ്പിൾ ഒരു 200-250 വരെയൊക്കെ ബ്ലഡ് ഷുഗർ പോകുന്നുണ്ടെങ്കിൽ യൂഷ്വലി ലക്ഷണങ്ങൾ കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു 250 മുകളിൽ ബ്ലഡ് ഷുഗർ പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായും ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കുക, അമിതമായ ക്ഷീണം, സ്കിൻ ഇൻഫെക്ഷൻസ്, കണ്ണിൽ കാഴ്ച കുറയുക, ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഡയബറ്റീസ് ലോങ് ടേം ആയിട്ട് നിൽക്കുന്നവരിൽ കാലിൽ പെരുപ്പ്, മരവിപ്പ് ഒക്കെ അനുഭവപ്പെടാം. ഇപ്പം പ്രമേഹം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായി ഞാൻ പറഞ്ഞത് കണ്ണിനെ ബാധിക്കാം, ഡയബറ്റിക് റെറ്റിനോപ്പതി വരാം, ഇത് അന്ധതയ്ക്ക് കാരണമാകാം, വൃക്കകളെ ബാധിക്കാം. ലോകത്ത് തന്നെ ഏറ്റവും കോമൺ കോസ് ഓഫ് കിഡ്നി ഫെയിലിയർ ഡയബറ്റീസ് ആകുന്നു. അതേപോലെ കാലുകളുടെ ഞരമ്പുകളെ ബാധിക്കാം, കാലുകളുടെ രക്തയോട്ടം കുറയാം, കാലിൽ വ്രണം വരാം, കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ വരാറുണ്ട് ഡയബറ്റീസ് ഉള്ള വ്യക്തികളിൽ. ഹൃദ്രോഗം, സ്ട്രോക്ക് മുതലായ കാർഡിയോവാസ്കുലർ ഡിസീസസും ഡയബറ്റീസിൽ വളരെ കോമൺ ആണ്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും ഡയബറ്റീസിൽ വളരെ കൂടുതലാണ്. ഡയബറ്റീസ് ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് ഇതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. കാലുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി. ഇത് ഉണ്ടാകുന്ന വ്യക്തിയിൽ കാലുകളിൽ മരവിപ്പ്, എരിച്ചില്, സെൻസേഷൻ കുറയുക, പിന്നെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ചെരുപ്പറിയാതെ ഊരിപ്പോവുക, എന്തെങ്കിലും തൊട്ടാൽ അറിയാതിരിക്കുക, കാലുകളിൽ മുറിവ് വന്നിട്ടും വേദന എടുക്കാതിരിക്കുക മുതലായ ലക്ഷണങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ കണ്ടുവരാറുണ്ട്. ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഒരു പ്രധാന പങ്ക് ഡയറ്റും എക്സസൈസും വഹിക്കുന്നുണ്ട്. അപ്പം ഡയറ്റ് അല്ലെങ്കിൽ ആഹാര ക്രമീകരണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ഭക്ഷണശൈലിയിലോട്ട് മാറുക എന്നുള്ളതാണ് ഡയബറ്റിക് ഡയറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിശ്ചിത അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം ഉണ്ടായിരിക്കണം, നിശ്ചിത അളവിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുണ്ടായിരിക്കണം, അതുപോലെ ആവശ്യത്തിന് പ്രോട്ടീനും അടങ്ങിയിരിക്കേണ്ട ഒരു ഭക്ഷണമായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഫുഡ് പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പ്, കുറവ് പ്രോട്ടീന്, ബാക്കി ന്യൂട്രിയൻസ് വളരെ കുറവ്, ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലേറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മുടെ അന്നങ്ങൾ അതൊരു ലിമിറ്റിൽ ഒരു 40-50% മാത്രം നമ്മുടെ കാലറീസ് കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ, അതായത് ചോറിൻ്റെ അളവ്, അരിയാഹാരങ്ങൾ, ഗോതമ്പ് ഇതിൻ്റെ അളവൊക്കെ സ്വല്പം കുറച്ചുകൊണ്ട് കൂടുതൽ വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, അതേപോലെ നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കന്, അതേപോലെ പാലുൽപ്പന്നങ്ങൾ, തൈര് ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അന്നങ്ങളുടെ ഉപയോഗം സ്വല്പം ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ കൊഴുപ്പിൻ്റെ അംശവും ഡയബറ്റീസ് ഉള്ള വ്യക്തികളിൽ സ്വല്പം ഒന്ന് ലോവർ സൈഡ് വെക്കുന്നതാണ് നല്ലത്. പ്രോട്ടീനിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഫിഷ്, ചിക്കന് മുതലായവ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസിയും വരില്ല. അതേപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഉൾപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പല നിറത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് നല്ലതായിരിക്കും. ഫൈബർ കണ്ടന്റും ഇതിൽ ധാരാളമുണ്ട്. അത് കുടലിൻ്റെ ഹെൽത്തിനെയും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ഒരു ഡയബറ്റീസ് ഉള്ള വ്യക്തി കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു ഓവർനൈറ്റ് ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു മേജർ മീലാണ്. അതിലെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വളരെ ഉയർന്നിരിക്കും, അതിൻ്റെ കൂടെയുള്ള ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. അതേപോലെ ലഞ്ച്, ഡിന്നർ, അപ്പോൾ മൂന്ന് മെയിൻ മീൽസും ഇതിൻ്റെ ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഇടയ്ക്കൊരു ആഹാരം, അതേപോലെ ഒരു 4-5 മണിക്ക് ഇടയ്ക്കൊരു സ്നാക്ക്. അപ്പോൾ ഈ സ്നാക്ക്സ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം, അല്ലാതെ ഈ പാക്കറ്റ് ഫുഡ്സ്, ഈ വറുത്തതും പൊരിച്ചതും ഇങ്ങനത്തെ ഒന്നും ആയിക്കൂടാ. അപ്പം ഹെൽത്തി സ്നാക്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് ആവാം, മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ്, അതായത് ആപ്പിള്, പേരയ്ക്ക, ഓറഞ്ച്, സബർജില്ലി, ഇങ്ങനെ മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് എല്ലാ ഡയബറ്റീസ് ഉള്ള വ്യക്തികളിലും ഒരെണ്ണം കഴിക്കാവുന്നതാണ്. അതേപോലെ സലാഡായിട്ട് കഴിക്കാം, പാലെടുക്കാം, ഓട്സ് ആയിട്ട് എടുക്കാം, ഒരു ബോയിൽഡ് എഗ് എടുക്കാം, പയറ് മുളപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹെൽത്തി ഈറ്റിംഗ് പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഒരു മിഡ് ഡേ സ്നാക്കായിട്ട് എടുക്കാവുന്ന ഐറ്റംസാണ്. പുതിയൊരു കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോവുക. അതായത് ഒരു 14-16 മണിക്കൂറെങ്കിലും ഫാസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ പല റിപ്പയർ പ്രോസസ്സും നടക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും, ഡയബറ്റീസ് ഉള്ളവർ മാത്രമല്ല ഡയബറ്റീസ് ഇല്ലാത്തവരാണെങ്കിലും, ഒരു 7 മണി അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ അവരുടെ രാത്രിയിലുള്ള ഡിന്നർ തീർക്കുകയും അതിനുശേഷം എംപ്റ്റി സ്റ്റമക്ക് അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ പല പ്രക്രിയകൾ നല്ല രീതിയിൽ പോകുന്നു. പല ഹീലിംഗ് പ്രോസസ്സ്, റിപ്പയർ പ്രോസസ്സ് എല്ലാം നല്ല രീതിയിൽ നടക്കുകയും ഇത് ഓവറോൾ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആഹാര ക്രമീകരണം പോലെ തന്നെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാ ഡയബറ്റീസ് ഉള്ള വ്യക്തികളും ഒരു 1/2 മണിക്കൂറെങ്കിലും, ഡയബറ്റീസ് ഉള്ളവർ മാത്രമല്ല ഇല്ലാത്തവരും 1/2 മണിക്കൂറെങ്കിലും ദിവസേന എക്സസൈസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള എക്സസൈസാണ് ഉള്ളത്. ഒന്ന് എയറോബിക് എക്സസൈസ്, അതായത് നമ്മൾ സാധാരണമായി ഉള്ള നടത്തം, ജോഗിങ്, ഓട്ടം ഉൾപ്പെടുന്ന സ്പോർട്സ്, നീന്തൽ, ഇതെല്ലാം എയറോബിക് എക്സസൈസാണ്. ഇത് ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ചെയ്തിരിക്കണം. അതേപോലെ ഉള്ളതാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസും. ഇതും ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ ജിമ്മിൽ പോയി നമ്മൾ വെയ്റ്റ്സ് യൂസ് ചെയ്യുന്ന എക്സസൈസ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ വെയ്റ്റൊക്കെ എടുക്കുന്ന എക്സസൈസ്, ഫ്ലോർ എക്സസൈസ്, ഇതെല്ലാം ഒരു വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ഡയബറ്റീസ് ഉള്ള എല്ലാ വ്യക്തികളും ഈ രണ്ട് ഫോം ഓഫ് എക്സസൈസ്, അതായത് എയറോബിക് എക്സസൈസും ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസും ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. ഇത് ഫസ്റ്റ് തിങ് നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കണം. വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതിനെ ഒരു നല്ലൊരു ഡയറ്റ്, സമയാസമയത്തിനുള്ള എക്സസൈസ്, ബോഡി വെയ്റ്റ് ഐഡിയലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ചീത്ത ശീലങ്ങൾ മാറ്റുക, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതെല്ലാം മാറ്റുന്നത് കൊണ്ടും പിന്നെ ഡോക്ടറെ സമയാസമയത്തിന് കണ്ട് ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്ത് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും തികച്ചും ഒരു നോർമൽ ലൈഫ് ജീവിക്കാവുന്നതാണ്.
2: പ്രമേഹ രോഗവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ടോണി പി ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഈ പരിപാടിയിൽ വിളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സിമി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു.
4: നമസ്കാരം. വിളർച്ച അഥവാ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരവസ്ഥ. ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത് റെഡ് ബ്ലഡ് സെൽസ്, ചുമന്ന ബ്ലഡ് സെൽസിലാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ കുറയുന്നു, ചില സിറ്റുവേഷൻസിൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ എണ്ണം കുറയുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ, നമ്മുടെ ശ്വാസ വഴി എടുക്കുന്ന ഓക്സിജനെ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നത്. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഓക്സിജൻ കോശങ്ങളിൽ നേരെ ചൊവ്വെ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം എല്ലാ കോശങ്ങളിലും വരുന്നു. അതാണ് വിളർച്ച അഥവാ അനീമിയ. ഒരു വലിയ ശതമാനം വിളർച്ചയുടെ കാരണം ആഹാരത്തിൽ ഉള്ള അയണിന്റെ കുറവ്, പിന്നെ ലെസർ എക്സ്റ്റെന്റിൽ ഈ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി 12 എന്ന് പറഞ്ഞ വേറെ രണ്ട് വൈറ്റമിനും ഉണ്ട്. എന്നാൽ കൂടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം അയണിന്റെ കുറവ് തന്നെയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് തന്നെ പറയുന്നു. പിന്നെ അത്രയും ഇല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും വേറെ കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് വലിയൊരില്. ഇപ്പം ബ്ലീഡിങ്, ഇപ്പോൾ ഒരു അൾസർ, വയറ്റിൽ ഒരു അൾസർ ഉണ്ടാവുകയോ പൈൽസ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ചിലവർക്ക് ക്യാൻസർ ആണെങ്കിൽ വയറ്റിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊടിയുന്ന അവസ്ഥ, എന്നുവെച്ചാൽ ബ്ലഡ് ലോസ്, ബ്ലഡ് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുമ്പോൾ അതുകൊണ്ടും അനീമിയ വരാം. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഈ ബ്ലഡ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് വേഗം നശിച്ചു പോകുന്ന ഹീമോലൈസിസ് എന്ന് പറയും. അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം അയൺ ഡെഫിഷ്യൻസി, ആഹാരത്തിൽ അയണിന്റെ കുറവ് കൊണ്ട് ഉള്ള അനീമിയ തന്നെയാണ് ഏത് പ്രായം എടുത്താലും. ഇപ്പം ആദ്യം രോഗി പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അപ്പൊ ക്ഷീണമാണ് ഏറ്റവും കോമൺ. അപ്പം കുട്ടികളാണെങ്കിൽ കളിച്ചോണ്ടിരുന്ന അത്രയും കളിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഓടി നടക്കുമ്പോൾ ക്ഷീണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കയറി കിടക്കുന്നു, അമ്മ എനിക്ക് ഭയങ്കര ക്ഷീണം, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത്. പഠനത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് കുറയാം, മാർക്ക് കുറയാം, പിന്നെ വലിയവരാണെങ്കിലും ശരി ചെയ്യുന്ന ജോലി പണ്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സിവിയറായി വരുന്ന അനുസരിച്ച് കോശങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നെഞ്ചിൽ ഒരു നെഞ്ച് ഇടുപ്പ് കൂടുക, അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളൊരു ക്ഷീണമാണ് കാണിക്കുന്നത്, കാർഡിയാക് ഫെയിലിയർ, ഹാർട്ടിന്റെ പ്രവർത്തനം കുറയുന്നൊരവസ്ഥ, നെഞ്ച് വേദനയും വേണമെങ്കിൽ വരാം, നെഞ്ചിടുപ്പ് വരാം, അത് ഏറ്റവും സെവിയർ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലക്ഷണമില്ലാത്ത അനീമിയ നമ്മളിൽ ഒത്തിരി പേരിൽ കാണും. എന്നുവെച്ചാൽ ഈ 12 ഹീമോഗ്ലോബിൻ ഒരു കട്ട് ഓഫ് ആയിട്ട് അനീമിയ്ക്ക് എടുത്താൽ നമ്മളിൽ കുറേ പേര് 11, 11.5, 10.5 വെച്ച് നടക്കുന്നവർക്ക് പലർക്കും ചിലപ്പോൾ ഒരു ലക്ഷണവും കാണത്തില്ല, അങ്ങനെയും അനീമിയ വരാം. എല്ലാവർക്കും ലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നില്ല. അപ്പം സ്ത്രീകൾ 15 തൊട്ടുള്ള കൗമാരപ്രായം ആയ പെൺകുട്ടികൾക്ക് ആ ഒരു മന്ത്ലി ആയിട്ട് ബ്ലീഡിങ് വരുന്ന പ്രായം വരുമ്പോൾ അത് അനീമിയ്ക്ക് ഒരു ആഡിങ് ഫാക്ടറാണ്. അവർക്ക് ബ്ലീഡിങ് കൂടെ വരുന്നു, അപ്പം അത് അനീമിയ വരാൻ സാധ്യത കൂട്ടുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആഹാരത്തിൽ അയണിന്റെ കുറവും കൂടെ വരുന്നു. അപ്പം ആ പ്രായം, കൗമാരപ്രായത്തിൽ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരാം, പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ വരാൻ സാധ്യത കൂടുന്നു. പിന്നെ ഇതേ പെൺകുട്ടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാവുന്നത്. അപ്പം 15 തൊട്ടേ നമ്മൾ ഈ അനീമിയ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഗർഭിണി ആകുന്ന സമയത്തും ഇവർക്ക് വിളർച്ച കാണും. ഗർഭകാലം, ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലമാണ്. കാരണം ഇവർക്ക് വിളർച്ച വന്നാൽ അവരുടെ ഡെലിവറി പ്രോസസ്സിൽ കോംപ്ലിക്കേഷൻ വരുന്നത് മാത്രമല്ല, ജനിച്ചു വരുന്ന കുഞ്ഞിന് ആദ്യത്തെ 6 മാസം ഈ അമ്മയുടെ വയറ്റിൽ കിടക്കെ അമ്മയുടെ നിന്ന് കിട്ടിയ അയണാണ് ആ കുഞ്ഞിന് ആകെയുള്ള അയൺ. ഗർഭിണിക്ക് വിളർച്ചയുണ്ടെങ്കിൽ 6 മാസം വരെ കുഞ്ഞിനും വിളർച്ചയാണ്. അപ്പൊ ആ കാലഘട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 6 മാസം കഴിഞ്ഞ കുഞ്ഞ് മുലപ്പാലിൽ നിന്ന് ബാക്കി ആഹാരത്തിലോട്ട് എത്തുന്നു. അപ്പൊ 6 മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അയൺ 6 മാസം വരെ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം ഈ കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരത്തിൽ ആവശ്യത്തിന് ഈ കുറുക്കുകളിൽ റാഗി, കരിപ്പെട്ടി അങ്ങനത്തെ അയണുള്ള ആഹാരം കൊടുത്തില്ലെങ്കിൽ 6 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള കാലഘട്ടവും വിളർച്ച വരാൻ ഭയങ്കര സാധ്യതയാണ്. പിന്നെ അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിൽ നമ്മൾ നല്ല ആഹാരം, അയണുള്ള ആഹാരം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിലും ചെറിയ പ്രായത്തിലും എല്ലാം തന്നെ അനീമിയ വരാം. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ ലേഡീസിനാണ്. കാരണം ലേഡീസിന് ബ്ലീഡിങ് വരുന്നത് കൊണ്ടും അവർ ഫ്യൂച്ചർ ജനറേഷൻ അമ്മമാരാകാനും ഗർഭിണിയാവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആ ഏജ് ഗ്രൂപ്പൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമുകളിലും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. അപ്പം ആഹാരം ഉണ്ട് ഡെഫിനറ്റ്ലി. അതിന് മുമ്പ് നമ്മൾ ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില പ്രോഗ്രാംസ് ഉണ്ട് ഇത് വരാതിരിക്കാൻ. അപ്പോൾ ഗവൺമെന്റ് ഈ പണ്ട് നമ്മൾ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനെ തന്നെ ഇപ്പം നിപ്പി പ്രോഗ്രാം, ഇന്റൻസിഫൈഡ് അയൺ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം, നിപ്പി പ്രോഗ്രാം എന്ന് പറയും. അതിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടി വഴിയും സ്കൂളുകൾ വഴിയും അയൺ സിറപ്പ്, വിളർച്ച ഉള്ളവരല്ല എല്ലാവർക്കും അയൺ സിറപ്പ് ആഴ്ചയിൽ 2 ദിവസം ഓരോ ML വെച്ച് കൊടുക്കുന്നു. ഒരു 5 വയസ്സ് വരെയൊക്കെ, 5 വയസ്സ് അങ്ങനെ. പിന്നെ കുറച്ചും കൂടെ വലിയ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ചെറിയ ഗുളിയുണ്ട്, പിങ്ക് ടാബ്ലറ്റ് എന്ന് പറയാം, അയണിന്റെ ഡോസ് കുറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഗുളിയ, ആഴ്ചയിൽ 1 പ്രാവശ്യം. ഇത് എല്ലാവർക്കും വിളർച്ച വരാതിരിക്കാനാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ വലുതായി കൗമാരപ്രായക്കാരായി റീപ്രൊഡക്റ്റീവ് ഒരു ഏജ് ഗ്രൂപ്പിലോട്ട് വരുന്നവർക്ക് നമ്മൾ അഡൾട്ട് അയൺ ഗുളിക ആഴ്ചതോറും 1 എണ്ണം അംഗൻവാടി വഴിയൊക്കെ സപ്ലൈ ചെയ്യുന്നത് വിളർച്ച വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ആയിട്ട് എടുക്കാം. അതാണ് ഒരു രീതി. വരാതിരിക്കാൻ, അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയ ഡോസിൽ അയൺ സപ്ലിമെന്റ് ചെയ്യുന്നു. അതിന്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ ഫുഡിൽ ആഹാരം വഴി എങ്ങനെ ഇത് എന്തൊക്കെ ആഹാരം വേണം എന്നുള്ള അറിവും കൂടെ ഇവർക്ക് കൊടുക്കണം. ഒരു വലിയ ആളുടെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറിന്റെ കൂടെ ഇലക്കറികൾ അത്യാവശ്യമാണ്. ചീര, മുരിങ്ങയില, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ. മീനും ഇറച്ചിയും കഴിക്കുന്നവരാണെങ്കിൽ ചെറുമീനുകൾ അയണിന്റെ ഒരു നല്ല സോസാണ്. ഇറച്ചിയിലും ഉണ്ട്, പക്ഷെ ഇറച്ചിയിൽ എടുത്തു പറയാൻ ലിവർ കഴിക്കാമെങ്കിൽ ലിവർ അയൺ റിച്ച് ഒരു സോസാണ്. പിന്നെ പറയുന്ന ഈന്തപ്പഴം, ഡേറ്റ് ആയിട്ടോ സിറപ്പായിട്ടോ. പിന്നെ നമുക്ക് പറയാവുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അമ്മപ്പാൽ കഴിഞ്ഞ് കുറുക്കിലോട്ട് വരുന്ന ആ പ്രായത്തിൽ റാഗി നല്ലൊരു റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണ്. അവർക്കൊക്കെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം കരിപ്പെട്ടി, ശർക്കര, ഈ ടൈപ്പ് ഫുഡുകൾ നമ്മുടെ ആഹാരക്രമത്തിലോട്ട് ചേർത്ത് കൊണ്ടുവന്നാൽ ആ അയണിന്റെ കുറവ് കൊണ്ടുള്ള വിളർച്ച നമുക്ക് തടയാൻ പറ്റും. പെൺകുട്ടികൾക്ക് ആർത്തവം വരുമ്പോൾ അത് തന്നെ ഒരു ബ്ലഡ് ലോസിന് ഒരു കാരണമാണ്. രക്തം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴുകി വെളിയിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലത്തെ അയണിന്റെ കുറവ് കൊണ്ടുള്ള വിളർച്ചയുള്ള കുട്ടികളാകാം. അതിന്റെ മുകളിൽ കൂടി ഇവർക്ക് ആർത്തവം വരുമ്പോൾ നോർമൽ ബ്ലീഡിങ് ആവാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്കെങ്കിലും കൂടുതൽ രക്തം നഷ്ടപ്പെടാം. അപ്പം ഈ രക്തസ്രാവം കൂടുതൽ വരുമ്പോൾ അതുവഴി ഓൾറെഡി ഉള്ള അനീമിയ കൂടുകയോ, അല്ലെങ്കിൽ അനീമിയ ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് ഇത് കാരണം മാത്രം വേണമെങ്കിൽ അനീമിയ വരാം. ഹീമോഗ്ലോബിൻ നന്നായിട്ട് ഡിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ 4 ദിവസത്തെ സൈക്കിള് ചിലപ്പോൾ നീണ്ടു നീണ്ട് 10 ദിവസം 15 ദിവസം ഒക്കെ പോകുന്നു, കട്ടകട്ടയായിട്ട് ബ്ലഡ് പോകുന്നു. അതെല്ലാം അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട ചികിത്സ അവർ പറയുന്ന പോലെ എടുക്കണം. അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് വിളർച്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഗർഭാവസ്ഥ. അപ്പോൾ ഇതേ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ ഇനീഷ്യലി നമുക്കൊരു ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി തന്നെ ചിലപ്പോൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കാം. പിന്നെ ആ ഗർഭാവസ്ഥയിലോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞു വയറ്റിൽ വളരുകയാണല്ലോ, അപ്പോൾ ആ കുഞ്ഞിനും അയൺ വേണം. അപ്പം ആ ഗർഭിണിക്ക് വേണ്ട അയണിൻ്റെ അളവ് നാച്ചുറലി കൂടുതലാണ്. 2 പേർക്കുള്ള അയൺ അവിടെ വേണ്ടി വരുന്നു. അപ്പം തന്നെ നമുക്ക് വിളർച്ച വരാൻ ആവശ്യത്തിനുള്ള അയൺ കൊടുത്തില്ലെങ്കിൽ വിളർച്ച വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 മാസം തൊട്ട് അയൺ ഗുളിക കൊടുക്കുന്നത്. എന്നാൽ പോലും ഗർഭിണികൾക്ക് വലിയൊരു 10% ആൾക്കാർക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നു, അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ അയണോ ചില സിറ്റുവേഷനിലെങ്കിലും അയൺ ഡ്രിപ്പായിട്ടോ ഒക്കെ വേണ്ടി വരും. അത് നമ്മൾ കറക്റ്റായിട്ട് ഹീമോഗ്ലോബിൻ കറക്റ്റ് ചെയ്ത് ഡെലിവറിയിലോട്ട് എത്തിച്ചില്ലെങ്കിൽ ഡെലിവറി സമയത്ത് അഗെയിൻ ബ്ലീഡിങ് വരും. ആ ബ്ലീഡിങ് കൂടെ വരുമ്പോഴത്തേക്കും പിന്നെയും ഹീമോഗ്ലോബിൻ കുറയും. അത് അമ്മയുടെ ആരോഗ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. മാത്രമല്ല ഈ ജനിച്ചു വരുന്ന കുഞ്ഞിന് അയൺ കിട്ടുന്ന അമ്മയുടേതാണ്. അപ്പൊ അമ്മയുടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് അല്ല, അമ്മയുടെ അയൺ കറക്റ്റ് അല്ലെങ്കിൽ പ്രസവ സമയത്ത് കോംപ്ലിക്കേഷൻസ് കൊണ്ട് അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുന്നു. പ്ലസ് ആ കുഞ്ഞിന് ആദ്യത്തെ 6 മാസം അമ്മയുടെ അയൺ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. അമ്മയുടെ ദേഹത്തു നിന്ന് കിട്ടുന്ന അയണാണ്. അതുകൊണ്ട് ആ സമയം നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം, വിളർച്ച വരാതിരിക്കാനും. വിളർച്ച വന്നാൽ

0: ഇതിനെ കറക്റ്റായിട്ട് ചികിത്സിക്കണം. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ അഥവാ വിളർച്ച കണ്ടെത്തുവാനും ആവശ്യമായുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കാനായിട്ടുമുള്ള ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ പേരാണ് വിവ അഥവാ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. അതിൽ അവരുദ്ദേശിക്കുന്ന ഈ പ്രായഘട്ടം 15 to 59 വയസ്സുള്ള സ്ത്രീകളിൽ കണ്ടുപിടിക്കുക ആദ്യം. അപ്പൊ അതിനു മുമ്പ് കമ്മ്യൂണിറ്റി ലെവലില് ആശാ വർക്കർമാരോ അംഗൻവാടി വർക്കർമാരോ JPHN അവര് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ അസുഖമുള്ളവരെ കണ്ടുപിടിച്ച് ചികിത്സ ഉറപ്പിക്കുക മാത്രമല്ല, അനീമിയ എന്താണെന്നും അത് നമുക്ക് എങ്ങനെ തടയാമെന്നും എന്തൊക്കെ ആഹാരം കഴിച്ച് നമുക്ക് വിളർച്ച വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കമ്മ്യൂണിറ്റിയിൽ നടത്തുക, അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഉള്ളവരെ കണ്ടുപിടിക്കുക, അവരെ ചികിത്സിക്കുക, അതാണ് വിവ ക്യാമ്പയിൻ. അപ്പം കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വിവ പ്രോജക്ട് അല്ലെ വിവ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഈ ഒരു മെസ്സേജ്, അനീമിയ എന്താണെന്നും വിളർച്ച എങ്ങനെ വരുന്നു, എങ്ങനെ നമുക്കതിനെ തടയാം, അയൺ റിച്ച് ആഹാരങ്ങൾ എന്താണ് എന്നുള്ള ഒരു വിവരം, എന്നുവെച്ചാൽ എന്തൊക്കെ ആഹാരം കഴിച്ചാൽ നമുക്കിത് വരാതിരിക്കാം എന്നുള്ള ഒരു ബോധവൽക്കരണം റേഡിയോ വഴിയും അല്ലെങ്കിൽ നമ്മുടെ ആശാ വർക്കർ വീടുതോറും ചെന്ന് കൊടുക്കുന്ന ബോധവൽക്കരണ ക്ലാസ് വഴിയും എല്ലാവരിലും ഇതെത്തണം. ആ ബോധവൽക്കരണ ക്ലാസ് വഴി നമുക്ക് ഈ പ്രായത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ എല്ലാവരും തന്നെ വിളർച്ച ഇല്ലാത്ത ആൾക്കാരായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാനും, അവർ ഫ്യൂച്ചർ ജനറേഷൻ, ഇവർ ഗർഭിണികളായി പിന്നെ അടുത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കുമല്ലോ, ഫ്യൂച്ചർ ജനറേഷൻ ഉള്ള കുഞ്ഞുങ്ങൾക്കും അതുവരെ നമുക്ക് വിളർച്ച ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
1: വിളർച്ചയും ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സിമി ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6:10 കാവ്യാഞ്ജലിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവി പൂജ എന്ന കവിത ആലാപനം സ്മിത പി മേനോൻ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ തെയ്യക്കരുതൽ, ദൈവക്കരുതലിൻ്റെ മനുഷ്യപക്ഷം ഭാഗമൊന്ന്. പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് സിനിമ പാരഡൈസോയിൽ മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. തുടർന്ന് നിലവറ.

കുട്ടികളുടെ പരിപാടി കിളിക്കൂട്ടം ഇതാ തുടങ്ങുകയായി. ശങ്കരനെല്ലൂർ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം കഥാപ്രസംഗം, അവതരണം ആൽവിൻ നിഷാന്ത്.

കൊള്ളൂ. നാട്ടിലെ ജന്മിത്തമ്പുരാന്റെ നോക്കെത്താത്ത നെൽപ്പാടത്തിന്റെ അരികിൽ ഒരു കൂര കെട്ടി താമസിക്കുന്ന ഒരു പാവപ്പെട്ട പണിയാളനാണ് മലയപ്പുലയൻ. പണത്തിനുമീതെ പരന്തു പറക്കാത്ത അക്കാലത്ത് തമ്പ്രാന്റെ അടിമയായിട്ടാണ് മലയനും കുടുംബവും അവിടെ പാർത്തിരുന്നത്.

പൂപ്പൊടിച്ചു വന്നു. ഇടിയും മഴയും തുടികെട്ടുന്ന കാലവർഷം പെട്ടെന്ന് കടന്നുപോയി. മഴ മാറി, മാനം തെളിഞ്ഞു, മരങ്ങൾ പൂവണിഞ്ഞു. അത് കണ്ട് മലയന്റെ മടത്ത ഈണത്തിൽ പാട്ടുപാടി. വയലിൽ വിത്ത് വിതയ്ക്കേണ്ട കാലമായി. മലയനും ഭാര്യ അഴകിയും പിന്നെ പണിയോട് പണി തന്നെയായിരുന്നു. നടുനിവർത്താൻ പോലും അവർക്ക് നേരം കിട്ടിയില്ല. എങ്കിലും ആ വലിയ തിരക്കിനിടയിലും അവർ തങ്ങളുടെ ആരോമലായ തൈവാഴയെ മറന്നില്ല. ചെറുവാഴത്തൈനു വെള്ളമൊഴിക്കുവാൻ മറിവി പറ്റാറില്ല അവർക്ക് ചെറ്റും. അനുദിനം അങ്ങനെ ശുശ്രൂഷ ചെയ്യയാൽ അത് വേഗം വേഗം വളർന്നു വന്നു. എന്തു പറയാൻ, ഒട്ടും വൈകാതെ തന്നെ അവരുടെ തൈവാഴ വളർന്നു പന്തലിച്ചു. മലയന്റെ പുന്നാര മക്കൾ വിശപ്പും ദാഹവും എല്ലാം മറന്ന് ആ വാഴച്ചുവട്ടിൽ അന്തിമയങ്ങുന്നതുവരെ കളിക്കും. കളി മാത്രമല്ല, കരച്ചിലും ചിരിയും അടിപിടി ബഹളവും ഒക്കെയായി ആ കരിമാണിക്കുട്ടന്മാർ നേരം പോക്കും. അവശന്മാരാർത്തന്മാരാരംഭഹീരന്മാരവരുടെ സങ്കടമാരറിയാൻ. തോരാത്ത കണ്ണുനീരും തീരാത്ത പട്ടിണിയുമായിട്ടാണ് മലയന്റെ കുടുംബം മുന്നോട്ടു നീങ്ങിയത്. എങ്കിലും നഴിപ്പൂവൻ വാഴ കുലയ്ക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് മലയനും അഴകിയും മക്കളും ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. കുല വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകളെ കുറിച്ചെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കലഹിക്കുകയും ചിരിക്കുകയും പരിഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുലവരാ

പരിഭവിച്ചിരുന്ന അച്ഛന അയിവാങ്ങാൻ വല്ലവർക്കും വെട്ടി വിൽക്കും. നീലിയുടെ പറച്ചിൽ കേട്ട് കരിവെള്ളവന് ശുണ്ടി വന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, കരിനാക്കു കൊണ്ടൊന്നും പറയാതെ മൂഷട്ടെ കരിവെള്ളവും കോപിച്ചോ ഒരാജ്ഞ നൽകി. ഇങ്ങനെ വാഴ്ചുവട്ടിൽ നിത്യവും കൊതി സമാജത്തിൻ്റെ കടിപിടികളും ആഹ്ലാദാരവങ്ങളും ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് മലയനും അഴകിയും കുഞ്ഞു മക്കളും കാത്തിരുന്ന ആ അത്ഭുത സംഭവം ഉണ്ടായത്. ഒരുദിനം വാഴ കുലച്ചതു കാരണം തിരുവോണം വന്നു പൂലക്കുടിലിൽ കലഹിക്കാൻ പോയില്ല. പിന്നീട് ഒരിക്കലും കരിവെള്ളോ നീളിയോടെന്തുകൊണ്ടോ വാഴ കുലച്ചു കണ്ടതോടെ മലയന്റെ മക്കളുടെ കടിപിടിയൊക്കെ മാറി. അവരുടെ മനസ്സിൽ ആനന്ദം അലയടിച്ചു. അരുമക്കീടാക്കൾ താൻ ആനന്ദം കണ്ടയോ അഴകിക്കു ചിത്തം നിറഞ്ഞുപോയി. കുലമൂത്തു വെട്ടിപ്പാഴുപ്പിച്ചെടുക്കുവാൻ മലയനും ഉള്ളിൽ തിടുക്കമായി. പക്ഷേ എന്തു കാര്യം, വാഴക്കുല വെട്ടാറായപ്പോൾ തമ്പുരൻ രംഗത്തെത്തി. മലയാ, നല്ലൊരു കൂറ്റൻ കുലയാണല്ലോ, വേഗം അത് മനയ്ക്കിലെത്തിച്ചോളൂ. തമ്പുരാൻ പറഞ്ഞത് കേട്ട് മലയന്റെ നെഞ്ചിൽ ഇടിമുഴങ്ങി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തമ്പുരാന്റെ കൽപ്പന അനുസരിച്ച് കുലവെട്ടി തോളിൽ വച്ച് മലയൻ ഒരു പ്രതിമ കണക്കെ അവിടെ മലവിച്ചു നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ രംഗം കണ്ട് അഴകിയും മക്കളും വാവിട്ടു കരഞ്ഞു. അപ്പോൾ മലയൻ പറഞ്ഞു,

0: ഇനി പൂച്ചയുടെ മീശ വിശേഷങ്ങളുമായി ദേവശ്രീ പി.
1: പൂച്ചയ്ക്ക് എന്തിനാ മീശ? മീശക്കാരനാണ് മ്യാവു. എന്തിനാ മ്യാവൂന് മീശ? ചന്തത്തിനാണോ? അല്ല, ആ കുറ്റിമീശയ്ക്ക് എന്തു ചന്തമാണുള്ളത്? മീശ പിരിച്ച് ആരെങ്കിലും പേടിപ്പിക്കാനാണോ? അതുമല്ല, പൂച്ച മീശ പിരിച്ചാൽ എലിക്കുണ്ടോ പേടി? നമ്മുടെ കാലിലുമ്മി സ്നേഹം കാട്ടുന്ന, മടിയിലിരുന്ന് പാലിന് വേണ്ടി കരയുന്ന പാവം മ്യാവൂനെന്തിനാ ഒട്ടും ചേർച്ചയില്ലാത്ത ഈ മീശ? എന്നാലേ മീശയില്ലാതെ പൂച്ചയ്ക്ക് ജീവിക്കാനാവില്ല. എന്താണെന്നറിയണോ? കണ്ണില്ലെങ്കിൽ നമുക്ക് എന്തൊരു കഷ്ടപ്പാടാണ്, ചെവിയില്ലെങ്കിലോ പറയാനേ വയ്യ. കാരണം നാം നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും രുചിച്ചിട്ടും ഒക്കെയാണ്. പൂച്ചയ്ക്ക് ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ മീശയുടെ സഹായം വേണം. പ്രത്യേകിച്ചും രാത്രി ഇരുട്ടത്ത് നടക്കുമ്പോൾ ഇരുണ്ട മാളങ്ങളിലേക്കും ഇടുങ്ങിയ മുറിയിലേക്കും മറ്റും കടക്കുന്നതിനു മുമ്പ് പൂച്ച തല മുമ്പോട്ട് നീട്ടി മീശ രോമങ്ങൾ കൊണ്ട് തപ്പും. എന്നിട്ട് പോകാനുള്ള വഴിയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കും. ചുരുക്കത്തിൽ, രാത്രി നടത്തക്കാരനായ പൂച്ചയ്ക്ക് ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന അവയവമാണ് മീശ. പൂച്ച മീശ മോശക്കാരനല്ലേ.

നീലാവേ നീ അറിഞ്ഞു നിറനെല്ലിൻ വയലുകളിൽ കതിരു കൊയ്യാനെത്തും മണിച്ചെപ്പൂക്കിലുക്കണ പൂങ്കുയിലേ. നിറനെല്ലിൻ വയലുകളിൽ കതിരു കൊയ്യാനെത്തും മണിച്ചെപ്പൂക്കിലുക്കണ പൂങ്കുയിലേ. കല്യാണ നാളിൽ ചെറുക്കനെ നേദിക്കാൻ തിരുമധുരം നീ എൻ്റെ മറന്നു വച്ചു. കല്യാണ നാളിൽ

0: ഇനി ഏകാഭിനയം. അവതരണം നവോമിക നിപു.
1: നിങ്ങളൊക്കെ കൂടി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ല. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പെങ്ങളാ പാത്തുമ്മ. എടി എടി കാത്തുമ്മേ, എങ്ങോട്ട് പോയി ഒളിച്ചടി നീ? ഈ വീട്ടിൽ ഒരു നിമിഷം മനസ്സമാധാനം തരുമോ? ആയിഷ ആയിഷ, ഇജന്റെ ആടിന്റെ കണ്ടിനാ? ഇല്ലല്ലേ, ആർക്കും അറിയില്ല എന്റെ പെണ്ണാട് പ്രസവിക്കാറായതാ. അതിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാ ഈ വീടിന് ഞാൻ തീ വെക്കൂ. പറഞ്ഞേക്കാം. അയ്യോ എന്റെ റബ്ബേ, നീ ആടെ കിടന്ന് എന്താ തിന്നുന്നേ? അങ്ങരുടെ പുസ്തകമാണോ അത്? എടി കാത്തുമ്മേ, നിനക്ക് തിന്നാൻ ഈ നാട്ടിൽ വേറെ പുല്ലും വൈക്കോലും ഒന്നും കിട്ടിയില്ലേ? ആ ബഷീർ കണ്ടാൽ ഇപ്പൊ തുടങ്ങും ഒച്ചപ്പാട്, എന്റെ പുസ്തകം തിന്നേ, എന്റെ പേന തിന്നേ എന്ന് പറഞ്ഞ് അങ്ങരു നാട് മൊത്തം കൂട്ടും. തുപ്പടി തുപ്പ്, ആ പേപ്പർ ഇങ്ങോട്ട് തുപ്പ്. എന്താടാ ബഷീറെ നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ ആട് നിന്റെ പുസ്തകം തിന്നുന്നോ? അതിനെ ആ ആടിനെ അക്ഷരം അറിയാമോടാ? പുസ്തകമാണെന്ന് മനസ്സിലാക്കാൻ വിശന്നിട്ടല്ലേ അത് തിന്നത്? നീയല്ലേ വലിയ എഴുത്തുകാരെ, നിനക്കൊരു പുസ്തകം എഴുതി കൂടെ? എന്റെ ആടിനെ നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതിന്റെ ബാറ്റ് കിടക്കുന്ന വെറും കുട്ടികളല്ലടാ, എന്റെ ഭാവി പണമാണ്. നിങ്ങളൊക്കെ കൂടി എന്റെ ആടിനെ കൊല്ലാൻ നോക്കണല്ലേ? ഉമ്മച്ചി നിങ്ങളും ഒന്നും പറയുന്നില്ലല്ലോ. ഇതിന്റെ പാല് കലർന്ന് ചായ കുടിക്കാൻ എല്ലാവർക്കും വേണം. അപ്പൊ ഈ പാത്തുമ്മ നല്ലോളാ. ഇതിന് ഇത്തിരി കഞ്ഞിപ്പശ കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയരുവേന. പോരൂ കാത്തുമ്മേ, നമുക്ക് അങ്ങോട്ട് മാറാം. ഈ വീട്ടിൽ നിന്നാൽ ഇവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ വേഗം പെറുമോളെ.

0: അടുത്തതായി കഥ പറയുകയാണ് ധ്യാൻദേവ്.
1: ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നേർച്ച കരണ്ടി എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകന് പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടെത്തി. അങ്ങ് ദൂരെ ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസിയായിരുന്നു. പക്ഷേ അവിടെ നല്ല തിക്കും തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരവും പോകും ചെയ്യുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അങ്ങ് ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരുമായി സംസാരിച്ചു കൊണ്ടുവരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അരികിലെത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാനല്ലേ വന്നത്? അവൻ അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ എനിക്കല്പം തിരക്കുണ്ട്, നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെയെന്ന് ചുറ്റിക്കണ്ടിട്ട് വരൂ. ഗുരു അവൻ്റെ കയ്യിൽ 2 തുള്ളി എണ്ണ കൊടുത്തയച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ട് ഗുരുവിൻ്റെ അരികിലേക്ക് എത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ എല്ലാം കണ്ടു അല്ലേ? നീ എൻ്റെ ആ തിരശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നേടിക്കൊണ്ടുവന്നതാണ്. അല്ല, ഉദ്യാനം കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ തുകൽത്താടുകളും എത്ര മനോഹര മൃദുലവുമാണ്. ഇതൊക്കെ കേട്ട് അവൻ അത്ഭുതപ്പെട്ടുപോയി. അല്ല, താൻ ഇതൊന്നും കണ്ടില്ല അല്ലേ? എന്നാൽ താൻ ഒന്നുകൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. ഗുരുവറിൻ്റെ ചുമരുകളിലെ കലാസൃഷ്ടികൾ, തിരശീല, ഉദ്യാനം, ഗ്രന്ഥപുര ഇതൊക്കെ കണ്ട് വീണ്ടും ഗുരുവിൻ്റെ അരികിലേക്ക് എത്തി. അവൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിനക്ക് തന്ന ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ ആ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ 2 തുള്ളി എണ്ണ ഒരിക്കലും കൈവിടരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിച്ചു കൊണ്ട് നിർത്തുന്നു.

കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ നവോമിക നിപു, ആൻവിയ മഹേഷ്, ദേവനന്ദ് പി, സാൻവിയ എസ് ആർ, ഫാത്തിമ ജസ്സ ജൂഹി എന്നിവർ.

0: ശങ്കരനെല്ലൂർ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സഖാവ് എന്ന ചിത്രത്തിൽ ശ്രീകുമാർ വാക്കേൽ, പ്രീതി പിള്ള എന്നിവർ പാടിയ ഗാനം. രചന ശബരീഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ള.

സർവമായ എന്ന ചിത്രത്തിൽ ശക്തിശ്രീ ഗോപാലൻ, മനു മഞ്ജിത്തിൻ്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശുംഭരൻ. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയ സൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ

0: പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പലതവണ നിർത്തിവെച്ച സഭ 3 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ളോട്ടുകൾ സജ്ജീകരിക്കേണ്ടത്. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവോണം ബമ്പർ ആദ്യ ദിനത്തിൽ വിറ്റഴിഞ്ഞത് 872,540 ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള ആവശ്യകത കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം രൂപ പിഴടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരി പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ M.K. റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. മനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 പേർ അറസ്റ്റിൽ. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപത്തു നിന്നുമാണ് ഓടനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവർ 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടിയിലായത്. അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് കിലോയ്ക്ക് 2 കോടി രൂപ വരെ വില വരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച 24-ാം തീയതി രാവിലെ 11 മണിക്ക് കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0499-4231-624. 0499-4231-624. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ

നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച 24-ാം തീയതി രാവിലെ 10 മണിക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 7-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1-ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 8547005051. ഫിഷറീസ് വകുപ്പ് കടൽ രക്ഷാ പ്രവർത്തനത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ സീ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്നും പരിശീലനം ലഭിച്ചവരും കണ്ണൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരുമായിരിക്കണം. കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡേറ്റ, തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസിൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നാളെ രാവിലെ 9 മണിക്ക് പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്രഗാനങ്ങൾ. 10:25 തമിഴ് ചലച്ചിത്രഗാനം. 1 മണിക്ക് എവർഗ്രീൻ 80s 1980s നിത്യഹരിത ഗാനങ്ങൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6:10 കാവ്യാഞ്ജലിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവി പൂജ എന്ന കവിത ആലാപനം സ്മിത പി മേനോൻ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണപുരം.

ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. അത് 22 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും യുണൈറ്റഡ് നേഷന്റെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണ്. എല്ലാ വർഷവും ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. 1973 ഡിസംബർ 18 UN അറബി ഭാഷയെ അതിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. നമുക്കറിയാം, ഭാഷ എന്നത് കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വ്യാകരണ നിയമങ്ങളോടുകൂടിയ ശബ്ദപ്രതീകങ്ങളുടെ സംവിധാനമാണ് ഭാഷ. ഇനി ഭാഷയ്ക്ക് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1 ശബ്ദം, 2 അർത്ഥം, 3 വ്യവസ്ഥ, 4 ആശയവിനിമയം. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതൊരു ഭാഷയാകുന്നത്. അതൊരു ജീവനുള്ള ജീവിയെപ്പോലെയാണ്. അത് വളരുകയും മാറുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്കുള്ള വ്യത്യാസം നോക്കാം. എഴുത്ത്, ദിശയിലുള്ള വ്യത്യാസം. ലോകത്തെ മിക്ക ഭാഷകളും ഇടത്തു നിന്നും വലത്തേക്കാണ് എഴുതുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയെല്ലാം. എന്നാൽ അറബി ഭാഷ എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ. അതുപോലെ അക്ഷരങ്ങളുടെ രൂപമാറ്റവും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിലെ ക എന്ന അക്ഷരം വാക്കിൻ്റെ എവിടെ വന്നാലും ഒരേ രൂപമാണ്. എന്നാൽ അറബിയിലെ ഒരക്ഷരത്തിന് 4 രൂപങ്ങളാണുള്ളത്. വാക്കിൻ്റെ തുടക്കം, വാക്കിൻ്റെ മധ്യം, അതുപോലെ അവസാനം, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതനുസരിച്ച് എഴുതിയാൽ അക്ഷരത്തിൻ്റെ രൂപം മാറും. 3 അടിസ്ഥാന അക്ഷരങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ മിക്ക വാക്കുകളും രൂപപ്പെടുന്നത്. ഉദാഹരണമായി ഐൻ, ലാം, മീം അഥവാ ഇൽമ്, അറിവ് എന്നാണ് അർത്ഥം. ഇതിൽ നിന്നും അലിമ, അറിഞ്ഞു, ആലിം, പണ്ഡിതൻ, മുഅല്ലിം, അധ്യാപകൻ, മുതഅല്ലിം, പഠിതാവ്. ഈ രീതി മറ്റു ഭാഷകളിൽ കാണാത്ത ഒരു ശാസ്ത്രീയതയും കൂടിയാണ്. അത് സമ്പന്നമായ പദസമ്പത്തുള്ള ഭാഷയാണ്. അതായത് ഒരേ ആശയം പ്രകടിപ്പിക്കാൻ സാഹചര്യത്തിനും അർത്ഥഭേദത്തിനും അനുസരിച്ച് നിരവധി വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒട്ടകത്തിന് പ്രായം, നിറം, സ്വഭാവം എന്നിവ അനുസരിച്ച് ഒരുപാട് പേരുകൾ ഉപയോഗിക്കുന്നു. ഇബിൽ, ജമൽ, നാഖത്ത്, ബഈർ, ഖുഊത്, ഖുവാർ, ഫഹിൽ, ഹജീൻ, ഇതൊക്കെ ഒട്ടകത്തിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വ്യക്തമായ ഉച്ചാരണ രീതിയുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ താഴെ പറയുന്ന അക്ഷരങ്ങൾ അലിഫ്, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ, ഇതൊക്കെ അകാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനാവുകയുള്ളൂ. അതുപോലെ തന്നെ അറബിയിലെ ഒരക്ഷരമായ ലുആദ് മറ്റൊരു ഭാഷയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഅത്തുൽ വാദ് എന്ന ഒരു പേരുമുണ്ട്. അതുപോലെ ക എന്ന അക്ഷരത്തിന് 2 ഉച്ചാരണങ്ങൾ വരുന്നു. 1 ക, 1 ക്വ. കൽബ് എന്ന് പറയുമ്പോൾ നായ എന്നർത്ഥം വരുന്നു. എന്നാൽ കൊൽബ് എന്ന് വരുമ്പോൾ അതിന് ഹൃദയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ക്വായും ക്വായും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ക്രമബദ്ധമായ വ്യാകരണ സംവിധാനം ഈ ഭാഷയ്ക്കുണ്ട്. മുഫ്റദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഉ ബഹുവചനം. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ ഫഅല എന്ന് ആണ് പറയുക. എന്നാൽ അത് 2 പുരുഷന്മാരായാൽ ഫഅല, 2-ൽ കൂടുതൽ ആളുകളായാൽ ഫഅലു. അതൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലത്ത്, ആ സ്ത്രീകൾ 2 ഫഅലത്താ. അത് 2-ൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഫഅൽന. ഇനി നമ്മൾ മുന്നിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നീ ചെയ്തു എന്നതിന് ഫഅൽത്ത. അത് 2 ഫഅൽത്തുമാ, 2-ൽ കൂടുതലായാൽ ഫഅൽത്തും. എന്നാൽ ആ മുന്നിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽത്തി, ഫഅൽത്തുമാ. 2-ൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഫഅൽത്തുന്ന. ഇനി ആ പ്രവൃത്തി ഞാനാണ് ചെയ്തതെങ്കിൽ ഫഅൽത്തു. ഇനി നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെങ്കിൽ ഫഅൽന എന്നാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ വരുമ്പോൾ വീണ്ടും ലിംഗഭേദമനുസരിച്ച് ക്രിയയുടെ ഘടന മാറി വരികയാണ് ചെയ്യുന്നത്. കൂടാതെ നാമങ്ങളിൽ അഥവാ ഇസ്മുകളിൽ അവസാനത്തിൽ താ വരുമ്പോൾ, ഉദാഹരണം മദ്രസത്ത്, സ്കൂൾ, മദീനത്ത്, ടൗൺ പോലെയുള്ള പദങ്ങൾ സ്ത്രീലിംഗമായി വരുന്നു. അതുപോലെ റീഹ്, കാറ്റ്, നാർ, തീ, ഷംസ്, സൂര്യൻ തുടങ്ങിയവയും സ്ത്രീലിംഗ പദമായി വരുന്നു. എന്നാൽ ഖമർ, ചന്ദ്രൻ,

മക്തബത്ത്, ലൈബ്രറി അതുപോലെ ഉള്ള അർത്ഥങ്ങൾ ലഭിക്കും. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് പുതിയ പദങ്ങൾ ഇതിൽ നിന്നും ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഷയെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ കാണാം. 1400 വർഷം പഴക്കമുള്ള ഒരു ഭാഷയാണിത്. കാരണം പുണ്യഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ. ഇന്നത്തെ ഔപചാരികമായ അറബി ഭാഷയും ഖുർആനിലെ അറബി ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നില്ല. ശബ്ദസമ്പത്താണ് മറ്റൊരു പ്രത്യേകത. വളരെ സാഹിത്യസമ്പുഷ്ടവും കാവ്യാത്മകവുമായ ഭാഷയായതിനാൽ വിവിധ ഈണങ്ങളിലുള്ള കവിതകൾ നിർമ്മിക്കാൻ ഈ ഭാഷയിൽ സാധിക്കുന്നു. അറബി ഭാഷയുടെ എഴുത്ത് ഒരു കലയാണ്. കാലിഗ്രാഫി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിലൊന്നാണല്ലോ. വാക്കുകൾ എഴുതുമ്പോൾ വരിയെ വളച്ചും തിരിച്ചും എഴുതി മനോഹരമാക്കാനുള്ള അറബി അക്ഷരങ്ങളുടെ ഘടനയാണ് കാലിഗ്രാഫിയെ മനോഹരമാക്കുന്നത്. ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു. ഉദാഹരണമായി റഹ്മ എന്ന വാക്ക് വെറും കരുണ അല്ല, സ്നേഹം, വാത്സല്യം, ദയ, സംരക്ഷണം എന്നിവയെല്ലാം അതിൻ്റെ അർത്ഥമായി വരും. അതുപോലെ ഐൻ എന്ന പദം ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബി പദമാണ്. കണ്ണ്, സ്വത്ത്, അരുവി, പ്രധാന ഭാഗം, തടി, വ്യക്തി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അറബി ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫുസ്ഹയായ രൂപം, ഒന്ന് ആമിയ ആയ രൂപം. അതായത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ പത്രം, വാർത്ത, പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്തേത് സംസാര ഭാഷയായ ആമിയ. ഇത് ഈജിപ്ഷ്യൻ, ലബനീസ്, ഗൾഫ് എന്നിങ്ങനെ നാടിനനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ ഫുസ്ഹ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികളുമായി ആശയവിനിമയത്തിന് നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ ഭാഷയെ ഭയപ്പെടാതെ ദിവസവും കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കുകയും അവ വാക്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, എഴുതുക എന്നീ 4 ഭാഷാ നൈപുണികളും ശരിയായി പരിശീലിച്ചാൽ അറബി ഭാഷ എളുപ്പത്തിൽ കൈവശമാക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാതൃഭാഷ പഠിക്കുമ്പോൾ ആദ്യം വ്യാകരണം പഠിക്കുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, തുടർന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറബി ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നു. ഉദാഹരണമായി ഒരു കുഞ്ഞ് അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നു. അത് അറബിയിലായാൽ ഉമ്മ് അഥവാ ഉമ്മ, അമ്മ. ഇനി അബ്, ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ ലളിതമായ പദങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ചെറിയ പദസമ്പത്തുക്കൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉദാഹരണം കിതാബ്, പുസ്തകം, കലം, പേന, ബൈത്ത്, വീട്, മദ്രസത്ത്, സ്കൂൾ. ഇങ്ങനെ ലളിത പദങ്ങൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കാം. ആന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെയുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാൻ കഴിയും. കൂടുതൽ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തും ഭാഷാ പഠനം നമുക്ക് എളുപ്പമാക്കാം. ഇതൊരു വളരുന്ന ഭാഷയാകാൻ കാരണം 22 അറബ് രാജ്യങ്ങൾ എണ്ണ, ഗ്യാസ്, ടൂറിസം, നിർമ്മാണം എന്നീ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിപണികളാണ് എന്നുള്ളതാണ്. ഭാഷാ നൈപുണ്യം ഉണ്ടാവുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ജോലി ലഭിക്കുന്ന വിവിധ അറബിക് സർവകലാശാലകളിൽ ഉയർന്ന പഠനാവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മറ്റൊരു ഭാഷയും കൂടി സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറബി ഒരു മതഭാഷയല്ല, മറിച്ച് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു ഭാഷയാണ്. വ്യാകരണങ്ങളും വാക്കുകളും പഠിച്ചാൽ എളുപ്പത്തിൽ ഭാഷ സ്വായത്തമാക്കാം. പ്രൈമറി, UP, HS, HSS എല്ലാ വിഭാഗങ്ങളിലും അറബി ഭാഷ എല്ലാവർക്കും പഠിക്കാൻ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ എല്ലാവർക്കും ജോലി സാധ്യതകളിൽ എത്തിച്ചേരാൻ പറ്റും. അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഒന്നാമതായി 28 അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കാം. ഒരു ദിവസം 4 അക്ഷരം വീതം പഠിച്ചാൽ അത് എളുപ്പമാകും. അടുത്തതായി വാക്കുകൾ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിതാബ്, പുസ്തകം, കലം, പേന, സ്വദീഖ്, ഫ്രണ്ട്, സലാം, സമാധാനം, ദുനിയാവ്, ലോകം ഇങ്ങനെയുള്ള കോമൺ വാക്കുകൾ പഠിക്കാം. പിന്നെ ചെറിയ വാചകങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അറബി പഠിക്കുമ്പോൾ ഭാഷയെ വെറും പരീക്ഷാ വിഷയമായി കാണാതെ ആശയവിനിമയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉപാധിയായി കാണുകയാണ് പ്രധാനം. താഴെ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്നാൽ അറബി ഭാഷ എളുപ്പത്തിലും ആസ്വാദകരമായും പഠിക്കാം.

0: അക്ഷരങ്ങളും ശരിയായ ഉച്ചാരണവും ഉറപ്പാക്കുക. അതായത് മഹ്റജ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും ഹ, ഖ, ഐൻ, ഗൈൻ, ഖാഫ്, ത്വ, ള, സൈ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ദിവസവും പുതിയ പദങ്ങൾ പഠിക്കുക. അതായത് ദിവസവും 5-10 പദങ്ങൾ പഠിച്ചാൽ അത് എളുപ്പമാക്കാം. വ്യാകരണങ്ങൾ ലളിതമാക്കാൻ ഉദാഹരണ സഹിതം പഠിക്കാൻ ശ്രമിക്കാം. പാഠപുസ്തകത്തിലെ സംഭാഷണങ്ങൾ വായിക്കുകയും അത് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അറബി പ്രഭാഷണങ്ങൾ, അറബിക് വീഡിയോകൾ, വാർത്തകൾ എന്നിവ കേട്ട് ഉച്ചാരണവും ശൈലിയും മെച്ചപ്പെടുത്താം. ദിവസവും പാഠഭാഗത്തെ ഹോംവർക്കുകൾ, പാഠസംഗ്രഹങ്ങൾ എന്നിവ എഴുതി പരിശീലിക്കാം. പാഠഭാഗത്തിലെ ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായും നമ്മുടെ സ്കൂളുമായും ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ പദങ്ങളും ശൈലികളും ഓർത്തുവെക്കാൻ എളുപ്പമാകും. ചാർട്ടുകളും ചിത്രങ്ങളും മഹാത്മാക്കളെ പറ്റിയുള്ളതും സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചുള്ളതുമെല്ലാം നിർമ്മിച്ചുകൊണ്ടും അതേപോലെ കഥയെയും കവിതയെയുമെല്ലാം ഒരു നാടക രൂപത്തിൽ ക്ലാസ്സുകളിൽ അവതരിപ്പിച്ചുകൊണ്ടെല്ലാം ഇതിനെ എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തശ്ബീഹ് ഉപമാ പദങ്ങൾ, സിഫത്ത് മൗസൂഫ് വിശേഷണ പദങ്ങൾ തുടങ്ങിയ ഗ്രാമർ ഭാഗങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്ലസ് വൺ അറബി പുസ്തകത്തിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ സംഭാഷണങ്ങൾ, പോസ്റ്റർ, നിഘണ്ടു, നോട്ടീസ്, പരസ്യം എന്നിവയുടെ നിർമ്മാണം, പരിശീലനം, അതേപോലെ കഥ, കവിത, കുത്തുബ, ഡ്രാമ അഥവാ മസ്റഹ് പോലെയുള്ള സാഹിത്യ രൂപങ്ങളുമാണ്. അറബി കവിത ഭംഗിയിൽ ആസ്വദിക്കുന്നതിന് ജമാലിയാത്തുഷ്യർ എന്നാണ് പറയുക. അതിൽ വസിൻ, കാഫിയ എല്ലാം ഒത്തുവരുന്നു. അവസാനത്തെ വാക്കുകളൊക്കെ ഒരുപോലെയായി വരുന്നു. ഉപമകളും സൂചനകളും നൽകുന്നു. വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് ദുഃഖം, സ്നേഹം, ഉപദേശം, ദേശസ്നേഹം ഏത് എന്ന് മനസ്സിലാക്കി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് ഭംഗിയായിത്തീരുന്നു. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചെഴുതുന്ന വരികളിൽ വലിയ ആശയം ഒളിഞ്ഞുകൊടുക്കും. പ്ലസ് ടുവിലെ കേരളത്തിനെ പറ്റി എഴുതിയ കവിത കവി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതിന് പ്രയോഗിച്ചത് ഖൈറുള്ള എന്നാണ്. കവി പറയുന്ന ഒരു വരിയുണ്ട്. കം മസ്ജിദിൻ വ കനീസത്തിൻ കത് ആനഖാ യാ കൈറലൽ ഹസന ഉഫീഹിൽ ഹൈക്കല. അതായത് അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും കനീസകളും അടുത്തടുത്ത് നിൽക്കുന്ന കേരളം എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഹൃദയഭംഗിയായ കാഴ്ച മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് കവി അവിടെ വരച്ചു കാണിക്കുന്നത്. കേരള ജനതയുടെ ഐക്യത്തെയും ഒരുമയെയുമൊക്കെ കവി അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും മൻ ജദ്ദ വജദ എന്ന അറബിക് ചൊല്ലിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാം. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തും.
1: അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത് പി കെ.

0: ആകാശവാണി കണ്ണൂർ. ഇന്ന് തെന്നിന്ത്യയുടെ അഭിനയ സാമ്രാജ്യത്തിൽ അരനൂറ്റാണ്ടിന്റെ ഛത്രപതിയായി വിരാജിച്ച ശിവാജി ഗണേശന്റെ
1: ഓർമ്മദിനം.
0: ആ അഭിനയ സാമ്രാട്ടിന്റെ അഭിനയ ജീവിതത്തിനു മുന്നിൽ ഒരു ഹ്രസ്വ ചിത്രീകരണത്തിലൂടെ ആദരങ്ങൾ അർപ്പിക്കുന്നു. നാട്യപ്പെരുമയിൻ പുകൾക്കൊടി.
2: യാരെ നമ്പി നാൻ പൊറന്തേൻ പൊങ്കട പൊങ്ക.

0: போங்கடா போங்க, என் காலம் வெல்லும், வென்ற பின்னே வாங்கடா வாங்க.
1: 1928 ജനിച്ച വില്ലുപുരം ചിന്നയ്യ പിള്ളൈ ഗണേശൻ എന്ന വി സി ഗണേശൻ 7-ാമത്തെ വയസ്സിൽ അഭിനയമോഹവുമായി നാടകത്തിലേക്കെത്തുന്നു. 10-ാം വയസ്സിൽ തന്നെ തിരുച്ചിറപ്പള്ളിയിലെ പ്രശസ്തമായ

നർത്തക ട്രൂപ്പിന്റെ ഭാഗമാവുകയും പ്രൊഫഷണൽ രംഗത്ത് തന്റേതായ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു. മുന്നൂറോളം ചലച്ചിത്രങ്ങളിലായി ശിവാജി ഗണേശൻ തീർത്ത അഭിനയ സാമ്രാജ്യത്തിന്റെ വിശാലതയും ഫലഭൂയിഷ്ഠതയും അസൂയാവഹമാണ്. ആ നാട്യപ്രപഞ്ചത്തിന്റെ മൗലികതയും വൈവിധ്യവും സമകാലീനരെയും പിൻഗാമികളെയും വിസ്മയിപ്പിക്കാൻ പോന്നവയാണ്. അഭിനയിച്ച 300 ചിത്രങ്ങളിൽ 100 ചിത്രങ്ങൾ 100 ദിവസങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടവയാണ്.

0: 12 ചിത്രങ്ങൾ 200 ദിവസങ്ങൾ പ്രദർശനശാലകൾ നിറഞ്ഞോടി. ആദ്യ ചിത്രമായ പരാശക്തി 42 ആഴ്ചകളാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്.
1: അമ്പാളിൻ സന്നദ്ധിയെ ആനന്ദ അറയാക്കിക്കൊണ്ടത് അവചാരം ഇല്ലയാ? ആലിംഗന വിരുതിയാക്കിക്കൊണ്ടത് അവചാരം ഇല്ലയാ? കന്യകളിൽ കർപ്പേടിക്കും കാമക്കോട്ടിയാക്കി.
0: എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് അളക്കാവുന്നവയല്ല ഈ അഭിനയ ചക്രവർത്തിയുടെ വിജയ സാമ്രാജ്യത്തിന്റെ അതിരുകൾ. അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടും അതിൽ വിജയിച്ച ചിത്രങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടും അതത് കാലത്തെ ബോക്സ് ഓഫീസുകളെ ത്രസിപ്പിച്ച വിജയതാരങ്ങൾ വേറെ ഉണ്ടാകാം. എന്നാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്താനാകും വിധം അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. ഇവിടെ ഇതാ ഒരു നടൻ തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം, അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം പൊലിപ്പിച്ചെടുത്ത അഭിനയ മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു. തീക്ഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരമർത്തി മൂളൽ കൊണ്ട് ആ സീനിനെയും സീക്വൻസിനെയും ആ സിനിമയെ തന്നെയും സ്വന്തമാക്കുന്നു. ചിത്രം കർണൻ.
2: ഒരു മുറയാണ് എനിക്ക് കിട്ടിയത് அந்த வாக்கியம் மறுமுறையும் கட்ட வேண்டும். தாயே, நான் இறந்த பிறகு
0: சிவாஜியுடைய அபிநய சைலியுடைய சவிசேஷதகள் பரிசோதிக்கும்போல் ஆദ്യം പരാമർശിക്കേണ്ടി വരുന്നത് ഭാവവ്യത്യാസങ്ങൾ അനായാസേന തിരയടിച്ചുയരുന്ന മുഖാഭിനയത്തിന്റെ കാര്യം തന്നെയാണ്. ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആഹ്ലാദവും ഒരേ സമയം ആവിഷ്കരിക്കുന്ന ഒരു അവസ്ഥയാണ് മുഖാഭിനയത്തിന്റെ പരമശ്രേഷ്ഠമായ തലം എന്ന് പറയാറുണ്ട്. ശിവാജി ഗണേശന്റെ എത്രയോ ചിത്രങ്ങളിൽ എത്രയോ തവണ നാം അത് കണ്ടുകഴിഞ്ഞു. അകത്ത് ദുഃഖം കനത്തുവിങ്ങുമ്പോൾ പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ശിവാജി ഗണേശൻ പരാജയപ്പെട്ടിട്ടില്ല. മുഖത്തെ പേശികളിൽ വരുത്തുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങളും ഭാവാവിഷ്കരണ സമർത്ഥങ്ങളാണ്. അഭിനയ ശൈലിയുടെ മറ്റൊരു പ്രത്യേകത പേരുകേട്ട ആ സംഭാഷണ പാഠവും തന്നെ.
3: எல்லாம் தெரிந்துவிட்டால் எழுதும் பாட்டிலே பழ இருக்காதென்று அர்த்தமா? 60 குற்றம் கூறக்கூடாதா? கீரன் எம் பாட்டிலே குற்றம் கூறுகிறாரா? கூறும் கூறும் கூறி பாரும். புலவர்களே, சாந்தமாக உரையாடுங்கள். புலவைக்கு சர்ச்சை தேவைதான், ஆனால் அது சண்டையாக மாறிவிடக்கூடாது. சண்டையும் சச்சரவும் புலவர்களின் பரம்பரை சொத்து, அதை மாற்ற யாராலும் இயலாது. பொறுத்துப்பார். நக்கீரரே, எமது பாட்டின் எங்கு குற்றம் கண்டி? சொச்சுவையிலா அல்லது பொருச்சுவையிலா? சொல்லி குற்றவில்லை, இருந்தாலும் அது மன்னிக்கப்படலாம். பொருளித்தான் குற்றம் இருக்கிறது. என்ன குற்றம்? எங்கே நீர் இயற்றிய செய்யுளை சொல்லும். கொங்குதையர் வாக்கு அஞ்சரை தும்பி காமம் செப்பாது கண்டது முடியுமோ? பயிலியது கழிய நட்பின் மயிலிய தெரியி தறிவு கூந்தலின் அறியவும் உணவோ? நீ அறியும் போதே
2: தர்ம வீரம் அறிவு கொண்டு மக்களை பெற்றெடுத்த தாங்களா? என்னையும் பெற்றெடுத்த தாய், நான் சோர்ந்து அன்றே என்று தேடி வைத்தார் என் தாய். தாங்கள் தானா அந்த தாய்?
0: അലയടിച്ചു വരുന്ന തിരമാലകൾ പോലെ ആ വാഗ്ധോരണി സിനിമാ കൊട്ടകകളെ ഇളക്കി മറിച്ചു.
3: അന്ത വട്ടവൊളിയൻ പേർ സൂര്യൻ സുട്ടരിക്കും സഞ്ചുടരത് അത് താ നീ എ നെറ്റിയിലേ ഇട്ട ഇന്ത വട്ടമാണ് രത്തം നിറ പൊട്ട്
4: வீரனுக்கு முக்கண், அது தேவையல்ல வீரனுக்கு. இந்த வெற்றிவிடு ஒன்று போதும் வாழையோட்ட அவர்கள் மீது வேலை பாய்ச்ச. அதனால் விளைவதென்னவென்று கேள். வெம்மணல் நிலமெல்லாம் சக்கர் வானம் போல், சம்பவள மலை போல், செப்பு தகடடித்து செப்பனிட்ட தரை போல், மாணிக்க கரை கட்டி மடை திறந்த நெருப்பாற்றை மத்தியிலே ஓடவிட்ட அழகு போல், எதிரியின் ரத்தம் குப்புவென்று கொப்பளித்து மேலெழும்பி எங்கும் நிறைந்த பொருளாய் நம் ஏற்றமிகு செயலாய் களத்தில் நிறையப் போவதுதான் அதனால் விளையப் போவது. அதுதானே உன் ஆசை, அதுதானே உன் ஆசி தக்கம்மா?
0: சிம்ஹக்குரல் போலே.
2: என் கடமை எனக்கு தெரியும், இடைமறித்து என்னை வதை செய்யாதே.
0: காருண்யத்தின்റെ ആർദ്രത പോലെ
5: ഉൻകൺ

0: ശിവാജി ഗണേശന്റെ അഭിനയ ശൈലിക്കെതിരെ ഉയർന്നുവന്ന പ്രധാന ആരോപണം അതിഭാവുകത്വം കലർന്ന അമിതാഭിനയമായിരുന്നു ആ അഭിനയ ശൈലി എന്നതാണ്. നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന ധാരണയോടെ സിനിമാ വ്യവസായം അപ്പാടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലഘട്ടത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വന്ന ഒരു നടനാണ് ശിവാജി. മാത്രവുമല്ല, അതിഭാവുകത്വം കലർന്ന അഭിനയ ശൈലിയാണ് അക്കാലത്തെ സിനിമ ശിവാജി ഗണേശനിൽ നിന്നും ആവശ്യപ്പെട്ടത്. പരമപ്രധാനമായ കാര്യം, ശിവാജി ഗണേശൻ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ നടനാണ് എന്നുള്ളതാണ്.
1: നടിക്ക ഏർപ്പെട്ട എത്രയോ വഴികളിൽ ഇതും ഒന്ന് അറിവേன். ആകപ്പോകും മുടിവയും ഉടനറിവേன். ഊർക്ക് പേർക്കും നാടകത്തെ നടത്തി കാട്ട്.
2: നീ കുറ്റവാളി തന്നെ.
1: ഉന്നെ കൊല്ലത്തവരിയ കുറ്റവാളി.
0: ചലച്ചിത്ര നിർമ്മാണത്തെ കുറിച്ചുള്ള അവബോധവും സാങ്കേതികതയും ഏറെ നവീകരിക്കപ്പെട്ട വേറൊരു കാലത്തിരുന്നാണ് നാം പഴയ കാലത്തെ വിമർശിച്ചു തള്ളുന്നത് എന്നും ഓർക്കണം.
1: உரிமையை வாங்குவதோ விற்பதோ எங்களுக்கு பழக்கமில்லை. எவனாவது விற்றிருந்தால் அவனிடம் போய் கேட்டிருக்க வேண்டும் இந்த கேள்வியை.
2: அவன் தான் ஆர் காட்டுனவாம். அவன் உங்களை கேட்க சொல்லுகிறான்.
0: பிரிட்டிஷ் பிலிம் இன்ஸ்டிடியூட்டிலே பிரசஸ்த அத்யாபகன் இயான் கேமரூன் ஒரிக்கல் இங்கே பரஞ்சு, அபினயசைலி நாடகீயமோ சுவாபாவிகமோ ஆகட்டே, அவதரிப்பிக்கப்படுற கதாபாத்திரத்தின் மானசிக வியாபாரங்கள் பிரேட்சகரில் ஃபலப்பிரதமாக எத்திக்க என்னதான் பிரதானம். ശിവാജി ഗണേശൻ തന്റെ അഭിനയ ജീവിതത്തിലുടനീളം ഈ

അഭിനയ സങ്കല്പം മുറുകെ പിടിച്ചു. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞ സംവിധായകർ പിൽക്കാലത്ത് രംഗത്തെത്തിയപ്പോൾ ശിവാജിയിലെ നടനെ സ്വാഭാവിക ശൈലിയോടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഏത് രൂപത്തിലേക്കും എളുപ്പം വഴക്കിയെടുക്കാവുന്ന പശിമയാർന്ന കളിമണ്ണായിരുന്നു ആ നടൻ. അവിദഗ്ധ ഹസ്തങ്ങളിൽ അത് വക്കുടഞ്ഞുപോയ അപൂർണ ശില്പങ്ങളായിട്ടുണ്ടാവാം. എന്നാൽ വിദഗ്ധ ഹസ്തങ്ങളിൽ തനിവാർന്ന കലാരൂപങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ട്. ഭാരതീരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ, ഭരതൻ ചിത്രമായ തേവർ മകൻ എന്നീ ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം.

0: കഥാപാത്രങ്ങൾക്ക് പൂർണ്ണതയേകാനുള്ള ആ സമർപ്പണ മനസ്സിനെ കുറിച്ച് തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ ജോൺ പോൾ ആകാശവാണിയുമായി പങ്കുവച്ച ഓർമ്മകളിൽ നിന്ന്.
1: 70 വർഷത്തെ ജീവിതത്തിനിടയിൽ 63 വർഷവും അഭിനയത്തെ ഉപാസിച്ച മഹാനായ ഒരു നടൻ. ശിവാജി ഗണേശൻ ബാല നടനായി നാടകവേദികളിൽ നിറഞ്ഞ ആടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കാൾ 3 വയസ്സോ 4 വയസ്സോ പ്രായക്കൂടുതലുള്ള ഒരു സഹനടനുണ്ടായിരുന്നു, നടരാജൻ. നടരാജൻ അഭിനയ രംഗത്ത് തുടരുന്നതിന് പകരം പിന്നീട് വേഷവിധാന കലയിലെ തമിഴ് നാടകവേദി കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനായി മാറുകയും ശിവാജി ഗണേശൻ സിനിമയിൽ സജീവമാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോസ്റ്റ്യൂം സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഷൂട്ടിംഗ് വേളകളിലെ അന്യോന്യം വളരെ രസകരമായ ഒന്നായിരുന്നു. കാരണം ശിവാജി ഗണേശനെ ശകാരിക്കുവാനും തിരുത്തുവാനും ശിവാജി ഗണേശൻ പരിപൂർണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വകാര്യതയിൽ ഡേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ മാത്രം അടുപ്പമുള്ള ഒരു ഉറ്റ സുഹൃത്തു കൂടിയായിരുന്നു നടരാജൻ. നടരാജൻ അണ്ണൻ, നടരാജ അണ്ണൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, 7-ാമത്തെ വയസ്സിൽ 10-ാമത്തെ വയസ്സിൽ നാടകത്തിൽ വന്ന് നാടകം അന്ന് ചിലപ്പോൾ പാതിരാക്കിയോ പുലർച്ചയ്ക്കോ ആയിരിക്കും തീരുക. അധികം പുരാണ കഥാപാത്രങ്ങളാണ്. എല്ലാവരും കിടന്നുറങ്ങി ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ചിന്നയ്യ ഗണേശൻ എഴുന്നേറ്റ് ഈ തട്ടിൽ കയറി നിന്ന് തൻ്റേതല്ലാത്ത കഥാപാത്രങ്ങളുടെ സംഭാഷണ ഭാഗങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ ചുവടുകൾ വെച്ചുകൊണ്ട് ആ നാടകത്തിലെ സമസ്ത കഥാപാത്രങ്ങളെയും തൻ്റേതായ ഒരു ശൈലിയിൽ ആവിഷ്കരിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, താൻ അണിയേണ്ടുന്ന ചമയത്തെയും അതിലെ വേഷവിധാനങ്ങളെയും എടുത്ത് ഏതെങ്കിലും വിധത്തിൽ ചെറിയ കിന്നരങ്ങൾ ചേർത്തുകൊണ്ട് അതിനെ കൂടുതൽ പ്രൗഢോജ്വലമാക്കുവാൻ കഴിയുമോ എന്ന് നടത്തുന്ന പരീക്ഷണങ്ങൾ, ഉറങ്ങുന്ന ഏതാനും സമയം മാറ്റിവെച്ചാൽ ഉണർവിൽ മുഴുവൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടിയുള്ള ഉള്ളൊരുക്കങ്ങൾക്കും ബാഹ്യതലത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും വേണ്ടി സമർപ്പിതമാകുന്ന ഒരു ബാല്യം. അങ്ങനെ കടന്നു വന്ന ശിവാജി ഗണേശൻ ജീവിത സായാഹ്നത്തിൽ, മരണത്തിന് 3-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെയോ വർഷങ്ങൾക്ക് മുമ്പാണ് അഭിനയ രംഗത്ത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നത്. അപ്പോഴും ഈ സമർപ്പിത മനസ്സ് ഒരു തരിമ്പ് പോലും കുറയാതെ അദ്ദേഹം പാലിച്ചു പോന്നിരുന്നു. തലേ ദിവസം വൈകിട്ട് നാളെ അഭിനയിക്കാനുള്ള രംഗങ്ങൾ, അതിലെ സംഭാഷണ ശകലങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കണമെന്ന് നിർബന്ധമാണ്. സഹസംവിധായകൻ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ സീൻസ് വായിച്ച് കേൾപ്പിക്കണം. സഹസംവിധായകൻ അല്പം മനോധർമ്മം ഉപയോഗിച്ചുകൊണ്ട് ശിവാജി സാർ നിറഞ്ഞാടുമ്പോൾ ഉരുവിടേണ്ട താളച്ചിട്ടയിൽ ആ സംഭാഷണ ഭാഗങ്ങൾ പറയാൻ തുടങ്ങിയാൽ അദ്ദേഹം പറയുമരുത്, എനിക്ക് വെറുതെ വായിച്ചു തന്നാൽ മതി. അദ്ദേഹം സ്ഥിരമായി പ്രയോഗിക്കുക, ചുമ്മാ പെരുക്കപ്പട്ടിയ ഷോൾഡർ മാതിരി ചൊല്ലിക്കൊടുക്കുകയാണ്. അതായത് ഒരു പെരുക്കപ്പട്ടിയ ചൊല്ലുന്ന വിധത്തിൽ, വളരെ ഡ്രൈ ആയ വിധത്തിൽ മാത്രം സംഭാഷണ ശകലങ്ങൾ പറയുവാനാണ് അദ്ദേഹം ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ അഭിനയ പരിശീലന നാളുകളിൽ ബാല്യം കൗമാരത്തെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി പമ്പുന്ന ആ പ്രായത്തിൽ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത ഗണേശൻ മനസ്സർപ്പിച്ച് മനസ്സ് നൊന്ത് സ്വായത്തമാക്കിയ ഒരു ഭാഷാവരമുണ്ട്. അനുഗ്രഹീതമായ ഒരു പ്രവാഹത്തിൻ്റെ ശ്രുതിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളം മുഴുവൻ അനായാസമായി അതിന് തൻ്റെതായ ഒരു ഈണവും തൻ്റെതായ ഒരു ശ്രുതി ലയവും നൽകിക്കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുവാനുള്ള ഒരു പാഠവും അദ്ദേഹം ഒരുപാട് അനുശീലനങ്ങളിലൂടെ സ്വായത്തമാക്കിയതാണ്. തലേ ദിവസം വായിച്ചു കേൾക്കുന്ന വെറും പെരുക്കപ്പട്ടികയുടെ മാത്രം മാതൃകയിൽ പറഞ്ഞു കേൾക്കുന്ന ഈ സംഭാഷണ ശകലങ്ങൾ പിറ്റേന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത് വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമില്ല, ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി, ഹൃദ്യസ്ഥമാണ്. ലൊക്കേഷനിൽ വന്ന് വളരെ അലസമായ സംഭാഷണ ശകലങ്ങളിൽ മുഴുകിയിരുന്ന് അവസാനം റിഹേഴ്സലിന് വേണ്ടി വരുമ്പോൾ പോലും ആ അല്ല

0: ക്ഷത്തിൽ നിന്ന് പൂർണ്ണമായും മാറാതെ വളരെ അനായാസമായി ചുവടുകളും അതിൻ്റെ മൂവ്മെൻസും ചലനങ്ങളും ആംഗ്യങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ശിവാജി ഗണേശൻ, ടേക്ക് എന്ന് പറയുന്ന ഒരു മന്ത്രശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അന്നോളം കണ്ട മനുഷ്യനെയല്ല, അത് ആ കഥാപാത്രമായിട്ട് മാറുകയും അപ്പോൾ മാത്രം ആ നാവിൽ പ്രത്യക്ഷമാകുന്ന സരസ്വതിയുടെ അനുഗ്രഹ വിലാസം ആ ഭാഷണ ധാരയിലൂടെ പ്രവഹിക്കുകയും ആ ഭാഷണത്തിൻ്റെ താളചിട്ടകൾക്കൊത്ത് ആ ശരീരവും ആ ശരീരത്തിൻ്റെ വ്യംഗ്യ പ്രത്യക്ഷങ്ങൾക്കൊത്ത് ആ ഭാഷാശ്രുതിയും ഇടചേർന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ സിനിമയുടെ എല്ലാ ശാസ്ത്രാധിഷ്ഠിത യന്ത്രവൽകൃത സാങ്കേതിക പരിമിതികൾക്കിടയിലും അഭിനയ പ്രത്യക്ഷത്തിൻ്റെ മഹാത്ഭുതമായി നമ്മുടെ മുമ്പിൽ വിടർന്ന് വികസിച്ച് പരിപാകമായ വിധത്തിൽ ഒരു പരസ്തുതിയിലേക്ക് കുതിക്കുന്നത് കണ്ട് കാലം നമിച്ചു നിന്നിട്ടുണ്ട്.
1: എന്നെ അടിക്കരുതാ അടിച്ചിടു, ഇല്ല കൊല വേണ്ടാലും പണിയിടു. രക്തത്തിലെ അത് പ്രായച്ചിത്തം കിടക്കിട്ടു.
2: നന്നായി പെരിയവരെ, നിങ്ങൾക്കെന്നെ ഇത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കറിയാം നിങ്ങളാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തളർന്നു പോകുമെന്ന്, എൻ്റെ മനസ്സിലെ പക ഉറഞ്ഞു പോകുമെന്ന്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയിൽ
1: എന്ന സ്വന്നാ നീ നമ്പു ഒന്നെ എപ്പടി നമ്പ വെക്കരുത്.
2: എന്ത് പറഞ്ഞാലും നിങ്ങളെ പോലുള്ള ഒരാളുടെ മകനാകാനുള്ള ഭാഗ്യം എനിക്കില്ല.
3: ശിവാജി അഭിനയിച്ച അവസാന മലയാള ചിത്രമായ ഒരു യാത്രാമൊഴിയുടെ തിരക്കഥാകൃത്ത് കൂടിയായ ജോൺ പോൾ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ.
0: മൂന്ന് ചിത്രങ്ങളാണ് മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ചത്. ഒന്ന് സ്കൂൾ മാസ്റ്റർ, അത് പല ഭാഷകളിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമാണ്. മറ്റൊന്ന് 70mm നിർമ്മിക്കപ്പെട്ട മലയാളത്തിന്റെ പടയോട്ടം. അതിന്റെ ചിത്രീകരണ വേളയിൽ അദ്ദേഹത്തിന് മുറിവേൽക്കുകയുണ്ടായി. മുറിവേറ്റ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നതിന് തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നതിനും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു തുള്ളി രക്തം എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് 100 മേനിയായി കൊയ്ത് പ്രൊഡ്യൂസറുടെ രക്ഷയ്ക്കെത്തുമെന്ന്. അത് ഏതാണ്ട് സത്യമായി പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമില്ലെങ്കിലും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന മലയാള സിനിമയിലെ നാഴിക കല്ലുകളിൽ ഒന്നായി ചിരപ്രതിഷ്ഠ നേടുവാൻ പടയോട്ടത്തിന് കഴിഞ്ഞു. മറ്റൊന്ന്, ഒരുപക്ഷെ ആ ചിത്രത്തിലായിരിക്കാം ഒരു മുഴുനീള കഥാപാത്രത്തെ ശിവാജി ഗണേശൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതാപോത്തൻ സംവിധാനം ചെയ്ത BB K Menon നിർമ്മിച്ച ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ശിവാജി ഗണേശനെ ദൂരെ നിന്ന് മാത്രം അതുവരെ ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത വൈയക്തികമായ ഒരു ബന്ധവും സ്വാതന്ത്ര്യവും ഉണ്ടായത്.

0: 1984 പത്മഭൂഷൺ നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വന്തം രാജ്യം ആദരിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്നും വന്നു ഒരു ബഹുമതി. കലാകാരന്മാർക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഷെവ്ലിയർ സ്ഥാനം. കെയ്റോവിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നല്ല നടനുള്ള അവാർഡ് നേടിയതും മറ്റാരുമല്ല ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ.
1: അതും ഒരു നാട്ടിൻ തളപതി ഇറവുവേളയിൽ കാതലെ കളവാടുവതും അതൊക്കെ തുണയാക ഒരു കന്നിപ്പെൺ അവനോട് വിളയാടുവതും മന്നിക്കക്കൂടിയതാ? വായിങ്കേ വായിങ്കേ.
0: നീണ്ട 45 വർഷത്തെ അർത്ഥവത്തായ അഭിനയ സപര്യയ്ക്കുള്ള അംഗീകാരമായി ഒടുക്കം ഫാൽക്കെ പുരസ്കാരം ശിവാജി ഗണേശന്.
2: ജിനെ ഹം സഭി ജാനത്തെ ഹെ ജോ 40 വർഷോ സേ ഫിൽമോ കേ ലിയേ ഉല്ലേഖനീയ യോഗ്ദാൻ ദേ ചുകേ ഹെ.
3: ഹിസ് കരിയർ ഹാസ് സ്പാൻഡ് എ റേഞ്ച് ആൻഡ് സ്കെയിൽഡ് ഹൈറ്റ്സ് ദാറ്റ് ആർ റെയർ ടു അച്ചീവ് വിത്ത് നിയർലി 300 ഫിൽംസ് ബിഹൈൻഡ് ഹിം. വിന്നർ ഓഫ് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പത്മഭൂഷൺ ഡോക്ടർ ശിവാജി വി സി ഗണേശൻ. സ്വയം കമൽ 1,00,000 നഗദ് പുരസ്കാർ ഏവം ദുശാല.

0: കടലിന്റെ ഉപമ അവസാനിക്കുന്നില്ല. കടൽ കാഴ്ചകളിൽ നിന്ന് എത്ര തന്നെ മറഞ്ഞാലും കടൽ തീരം വിട്ട് നാം എത്ര അകന്നാലും അവശേഷിക്കുന്ന ചിലതുണ്ട്. കാതിലും മനസ്സിലും അവശേഷിക്കുന്ന കടലിരമ്പം പോലെ ചിലത്. അതെ, ആ കടലിരമ്പുക തന്നെയാണ്.
1: എഴുതും കയ്യൻ കല്ലറയിൽ അവ ഇറക്കമില്ലാതവൾ എന്ന്, പാടും കയ്യൻ കല്ലറയിൽ ഇവൻ പൈത്യക്കാരൻ എന്ന്.

നാട്യപ്പെരുമയിൻ പുകൾക്കൊടി നടികർ തിലകം ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീതാസുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ശ്രോതാക്കളെ, ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നാളെ രാത്രി 7:35 സയൻസ് കഫേയിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ MP സനീഷ്, വിദ്യാർത്ഥികളായ M രജീഷ്, K അഭിനാസ്, B സമീർ, P നവീൻ എന്നിവർ തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു. നാളെ രാത്രി 7:35 സയൻസ് കഫേയിൽ.

0: മഴവില്ല് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി പൂമരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.
1: സഗമ സഗമ സഗമഗ സഗ സഗമ പ ഗമ പ ഗമ പദ പമഗ മപദ മപദ മപദ സദ പമ പദ സ പദ സ പദ സഗ സദ സഗമഗ സഗ.

പൂമരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.